ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 മെഗാഹെർട്സ് എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 5, കൊല്ലവർഷം 1202, കന്നി 11, 2026 സെപ്റ്റംബർ 27 ഞായറാഴ്ച. സമയം 5 കഴിഞ്ഞ 54:05. ഏവർക്കും ഇന്നത്തെ പ്രഭാത പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: പിന്നെ ഞാനിപ്പോ ഇരിക്കുന്ന പാട്ടിനിരിക്കും, നിങ്ങൾ നിങ്ങളുടെ പാട്ടിനും, ഒരുമിച്ച് കഴിഞ്ഞുകൂടുകയും ചെയ്യും. എന്താ സമ്മതമാണോ? ഉറൂബിന്റെ ഉമ്മാച്ചുവിൽ ചിന്നമ്മു കൂടെ കളിച്ചു വളർന്ന അബ്ദുവിനോടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. വൈവാഹിക ജീവിതത്തിൽ സ്ത്രീപുരുഷ പങ്കാളിത്തത്തിലുണ്ടായിരിക്കേണ്ട സമത്വം ഒരു പരിധിയോളം തത്വത്തിൽ അംഗീകരിക്കപ്പെട്ട ഇന്ന് ഏറെ പ്രസക്തമാണ് ആ ചോദ്യം. ഫെമിനിസം, ഫെമിനിസ്റ്റ് എന്നീ പ്രയോഗങ്ങൾ മലയാളത്തിന് തികച്ചും അപരിചിതമായിരുന്ന കാലഘട്ടത്തിലാണ് ഉറൂബ് ഉമ്മാച്ചു എഴുതിയത്. എന്നാൽ അദ്ദേഹം സൃഷ്ടിച്ച സ്ത്രീകഥാപാത്രങ്ങളോളം താൻപൗരിമയുള്ളവർ സമകാലിക കഥകളിൽ പോലും കണ്ടെത്തുന്നത് അപൂർവമാണ്. വൈവാഹിക ബന്ധം എന്നത് ഒരു ഉടമ അടിമ ബന്ധമാണെന്നും പുരുഷമേധാവിത്വമാണ് അതിൻ്റെ അടിസ്ഥാനമെന്നും ധരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തവരാണ് ലോകത്തിലെ സർവമാന ജനതയും. ഇബ്സന്റെ നാടകത്തിലാണ് അതിനെതിരായ ചില ചലനങ്ങൾ യൂറോപ്പിൽ പോലും ഉണ്ടാകുന്നതെന്ന് സാഹിത്യചരിത്രം അറിയുന്നവർക്കറിയാം. ഏറെ പുരോഗമിച്ചതെന്ന് നാം വിശ്വസിക്കുന്ന കേരളീയ സമൂഹത്തിൽ പോലും വൈവാഹിക ബന്ധ നിർമ്മിതിയിൽ സ്ത്രീയുടെ സമ്മതം സമീപകാലം വരെ നിർണായകമായിരുന്നില്ല. അച്ഛനമ്മമാരോ മുതിർന്ന ബന്ധുക്കളോ നിശ്ചയിക്കുന്ന ബന്ധത്തിലേക്ക് സ്ത്രീ യാന്ത്രികമായി ഇണക്കിച്ചേർക്കപ്പെടുകയാണ് പതിവ്. അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു രണ്ടാം ജന്മത്തിന് നാന്തി കുറിക്കലാണ്. വിവാഹത്തോടെ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന വ്യക്തിത്വ ലോപത്തിലേക്കാണ് ചിന്നമ്മുവിന്റെ വാക്കുകൾ വെളിച്ചം വീശുന്നത്. വിവാഹം കഴിയുന്നതോടെ പെൺകുട്ടിക്ക് സ്വന്തം വീട് നഷ്ടമാകുകയും ഭർത്താവിന്റെ വീട് സ്വന്തം വീടായി മാറുകയും ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് 5-6 ദശകം താൻ താമസിക്കാൻ വിധിക്കപ്പെടുന്ന ഭർതൃഗൃഹം അവൾ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് പോലും. അവിടെ എത്തുന്നതോടെ ജീവിതത്തിൽ ഒരു യുഗം അസ്തമിക്കുകയും മറ്റൊരു യുഗം ആരംഭിക്കുകയും ചെയ്യുന്നു. അവൾ ശീലിച്ച പലതും അവിടെ വെച്ച് ഉപേക്ഷിക്കപ്പെടേണ്ടി വരുന്നു. താൻ ശീലിച്ചിട്ടില്ലാത്ത പലതും അവളുടെ ജീവിതത്തിലേക്ക് ബലാത്കാരേണ കടന്നു വരികയും ചെയ്യും. ജന്മഗൃഹം ബന്ധുവീട് മാത്രമായി മാറുന്നു. ഇന്ന വീട്ടിലെ വധു, ഇന്ന വീട്ടിലേക്ക് കൊടുത്തവൾ, ഇന്ന വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്നവൾ എന്നും മറ്റുമായി മാറുന്നു അവളുടെ മേൽവിലാസം. പങ്കാളിയുടെ രാജ്യം, പ്രദേശം, ഭാഷ, മതം, ജാതി, സംസ്കാരം എന്നിവയൊക്കെ ഭിന്നമാണെങ്കിൽ ഈ പ്രയാസങ്ങളുടെ തീവ്രത വർദ്ധിക്കുന്നു. ഭർത്താവ് അന്യമതസ്ഥനാണെങ്കിൽ സ്വന്തം മതവും വിശ്വാസവും മറ്റും ഉപേക്ഷിച്ച് അതിലേക്ക് ചേക്കേറാൻ അവൾ നിർബന്ധിതയായിത്തീരും. നിത്യവും ഭസ്മക്കുരി തൊട്ടുന്നവർക്ക് അത് മയക്കേണ്ടി വരും. തലയിൽ തട്ടം ധരിച്ചിരുന്നവർക്ക് അത് നഷ്ടപ്പെട്ടേക്കാം. കുരിശ് കണ്ടാൽ ഭയപ്പെട്ടിരുന്നവർക്ക് അത് കയ്യിൽ എന്തേണ്ടി വരികയും നെറ്റിയിൽ കുരിശ് വരച്ചിരുന്നവർക്ക് ചന്ദനമണിയേണ്ടി വരികയും ചെയ്തേക്കും.

0: ഭക്ഷണരീതി, വസ്ത്രധാരണം, ഭക്ഷണശീലങ്ങൾ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സംബോധന, ആരാധനാക്രമം, ആചാരങ്ങൾ തുടങ്ങി വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലെല്ലാം അവൾക്ക് പൊളിച്ചെഴുത്തു വേണ്ടിവരും. ഭക്ഷണരീതിയിൽ വലിയ മാറ്റം വന്നേക്കും. മീൻമണമടിച്ചാൽ ഛർദി വരുന്നവർക്ക് 3 നേരവും മീൻ കൂട്ടേണ്ടി വന്നേക്കും. മീൻ കഴുകൽ, കറിവെക്കൽ എന്നീ കർമ്മങ്ങളിലും അവളുടെ തലയിലേറ്റപ്പെട്ടേക്കും. മീൻമണമേറ്റാൽ മാത്രമേ ചോറിറങ്ങൂ എന്ന ശീലമുണ്ടായിരുന്നവൾക്ക് ശിഷ്ടജീവിതത്തിൽ മീൻ തൊട്ടുകൂട്ടാനേ കഴിയാത്ത അവസ്ഥ വന്നേക്കാം. പ്രണയവിവാഹത്തിൽ പോലും ഈ സമവാക്യങ്ങളിൽ മാറ്റമുണ്ടാകാറില്ല. ഈ അവസ്ഥയിലേക്കാണ് ചിന്നമ്മുവിൻ്റെ 2 വാക്യങ്ങളിലൂടെ ഉറൂബ് വിരൽ ചൂണ്ടുന്നത്. ഉമ്മാച്ചുവിൻ്റെ കാര്യസ്ഥനായ ചാപ്പുണ്ണി നായരുടെ പുത്രിയാണ് ചുനിയമുളകിൻ്റെ ഉശിരുള്ള ചിന്നമ്മു. സ്വതന്ത്രബുദ്ധിയായ അവൾക്ക് ഉമ്മാച്ചുവിൻ്റെ മകനും സൗമ്യപ്രകൃതിയുമായ അബ്ദുവിനോട് തോന്നിയ മമതയും അവരുടെ അടുപ്പം അനുരാഗമായും വിവാഹമായും പരിണമിക്കുന്നതും ഉമ്മാച്ചുവിലെ ഇതിവൃത്തത്തിലെ മുഖ്യമായ ഇഴയാണ്. 2 സ്വതന്ത്ര വ്യക്തികളായി തങ്ങൾക്ക് ഒരുമിക്കാം എന്നാണല്ലോ ആർജവത്തോടെ ലളിതമായി ചിന്നമ്മയോട് പറയുന്നത്. രണ്ടുപേരുടെയും വ്യക്തിത്വത്തിൻ്റെ മുദ്രകൾ മായ്ക്കാതെയും വികലമാക്കാതെയും സ്വതന്ത്ര വ്യക്തികളായി തുടരാമെങ്കിൽ മാത്രം വിവാഹമാകാം എന്ന ചിന്നമ്മുവിൻ്റെ നിർദ്ദേശം അബ്ദു സ്വീകരിക്കുന്നതായി ചിത്രീകരിച്ചതിലൂടെ വൈവാഹിക ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട സമത്വം എന്ന ആശയമാണ് ഉറൂബ ആവിഷ്കരിക്കുന്നത്. കേരളീയ സമൂഹത്തിന് വഴികാട്ടിയാകേണ്ടിയിരുന്ന ആ പരിണാമം സാമൂഹിക യാഥാർത്ഥ്യമായി മാറിയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇന്നും നിഷേധാത്മകമാണ്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് പ്രൊഫസർ എം ഹരിദാസ്.
3: സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 11 കൊല്ലത്ത് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138 പതിപ്പാണിത്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ പുരുഷ വനിതാ കബഡി ടീമുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ കബഡി ചാമ്പ്യന്മാരെക്കുറിച്ച് അഭിമാനമുണ്ടെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ്. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രോജക്ട് 0 പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നാളെ. വെള്ളിമാടുകുന്ന JDT ഇസ്ലാം ക്യാമ്പസിൽ ഉച്ചയ്ക്ക് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ന് അന്താരാഷ്ട്ര ബധിരദിനം. ഓരോ വർഷവും സെപ്റ്റംബർ മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര ബധിരദിനം ആചരിക്കുന്നത്. കോഴിക്കോട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 4 ഗ്രാം MDMA പെരുവയൽ സ്വദേശി ഷംസീറിനെ കസബ പോലീസും കോഴിക്കോട് സിറ്റി ഡാൻസ് ഓഫും ചേർന്ന് പിടികൂടി. പാവമണി റോഡിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 പോരാട്ടം.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി ഉച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂത്തമാവിനെപ്പറ്റി എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7 മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം, 7:25 വാർത്തകൾ, 7:35 എഫ് എം ഡയറി തുടരും, സമകാലികം, ടൂറിസം സാധ്യതകൾ, അവസരങ്ങൾ, 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം. 8 ആകാശവാണി എഫ് എം വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ. കാക്കനാട് ഭവൻസ് ആദർശ് വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുദ്ര

0: ചിന്താശകലം. 8:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായ വീതി ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരും. 10:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പോൾ ലളിത ഗാനങ്ങൾ, സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാരയിൽ നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുന്നതിന്റെ പ്രാധാന്യവും ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ ഓർമ്മചിന്ത്. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട് തിരുവനന്തപുരം റിലേ. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി ഉളിയന്നൂർ അവസാന ഭാഗം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. അല്പസമയത്തിനകം ന്യൂസ് ഇൻ ഇംഗ്ലീഷ്, ഡൽഹി റിലേ.
3: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ തൻവി ഖുറാന. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in his monthly radio program Mann Ki Baat on Akashwani at 11 a.m. today. It will be the 138th episode. The program will be broadcast across the entire Akashwani and Doordarshan network, the AIR news website and the news on AIR mobile app. It will also be live streamed on the YouTube channels of AIR News, DD News, the PMO and the Ministry of Information and Broadcasting. Akashwani will broadcast the program in regional languages immediately after the Hindi broadcast. The Election Commission has reiterated that the decision of the Special Intensive Revision SIR of electoral rolls issued for all the states and UTs was taken unanimously. Addressing a press conference in New Delhi, Director General Media Ashish Goyal said that a meeting of the commission was held yesterday where Chief Election Commissioner Gyanesh Kumar and Election Commissioners Dr. Sukhbir Singh Sandhu and Vivek Joshi were present. He said the order for the SIR issued on 24th of June last year for all the states and UTs starting with Bihar was issued with the unanimous approval of the commission. The Election Commission has said that booth-level officers, BLOs, will visit the homes of individuals who have been issued notices during the ongoing Special Intensive Revision SIR to collect the required documents. The BLOs will subsequently upload the documents on the ECI Net platform. The Commission clarified that such persons will not be called for hearing by the Electoral Registration Officer. India has called upon all parties to exercise restraint, de-escalate tensions, ensure protection of civilians and uninterrupted flow of energy and commerce during ongoing conflicts. Addressing the UN General Assembly in New York last night, External Affairs Minister S. Jaishankar pointed out that the repercussions of wars are experienced far outside the borders of directly engaged nations.
4: We remain deeply concerned over continuing hostilities. The targeting of commercial shipping and seafarers transiting international waterways is simply unacceptable. India calls upon all parties to exercise restraint, de-escalate tensions, ensure protection of civilians and uninterrupted flow of energy and commerce.
3: He said, hostilities continue to destabilize global security, threatening progress and slowing development far beyond their immediate regions. Dr. Jaishankar said, India is prepared to do everything possible to help improve the situation, particularly in the areas of food and energy security.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ആപാദചൂടം മുറിവണിഞ്ഞു. ഗായകർ പി. സുശീല, വിൻസെന്റ് ഗോമസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കെസ്റ്ററും സംഘവും ആലപിച്ച ഗാനം, രചന ബിമൽകുമാർ രാമഗിരി, സംഗീതം തോമസ് കുരിശിങ്കൽ. ആഴിപോൽ അനന്തമായ സ്നേഹം.

പ്രഭാതഗീതം സമാപിച്ചു. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 45 സെക്കൻഡും. കാർഷിക വാർത്തകൾ. കൊച്ചി വൈറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തറ, പള്ളുരുത്തി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, തോപ്പുംപടി, ഇടപ്പള്ളി സൌത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വിള സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താൽപര്യമുള്ളവർ 93 83 47 11 69 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കൃഷി

0: ഫീൽഡ് ഓഫീസർ അറിയിച്ചു. നമ്പർ 9383471169. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. December 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമി രീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. www.supplycopaddy.in ഇതാണ് വെബ്സൈറ്റ്. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള വിജ്ഞാന വ്യാപന കളക്ടറേറ്റിന് കീഴിൽ പുതുതായി ഈ വർഷം മുതൽ RF മോഡിൽ ആരംഭിക്കുന്ന PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യതാ പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. www.admissions.kau.in. അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി അടുത്ത മാസം 15. വിളിക്കേണ്ട നമ്പർ 0487243-8139. 0487243-8139. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി അടുത്ത മാസം 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. ഹെക്ടറിന് പരമാവധി 4,000 രൂപ വീതമാണ് ധനസഹായം. വിശദ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-257-6622 എന്ന കോൾ സെൻറ്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. www.rubberboard.gov.in ഇതാണ് വെബ്സൈറ്റ്. ഫോൺ നമ്പർ 0481-257-6622. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെമ്പരത്തി, മുസാണ്ട മഞ്ഞ, പെൻഡാസ് വിവിധ നിറങ്ങൾ, ചെത്തികൾ, ലണ്ടന പിങ്ക്, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. വിളിക്കേണ്ട നമ്പർ 96-07-58-55-94 9607-85-855-94 മറ്റൊരു നമ്പർ 85-47-25-40 ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,300 രൂപ, കൊപ്ര 15,900, കുരുമുളക് ഗാർബിൾഡ് 71,900, അൺഗാർബിൾഡ് 69,900, റബ്ബർ RSS 4 27,800, RSS 5 27,200 രൂപ. സമയം 6:32:15.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. ഇറാൻ മുന്നോട്ട് വെച്ച 7 താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം US President ഡൊണാൾഡ് ട്രംപ് തള്ളി. ചരിത്രത്തിലെ അപൂർവമായി ഇന്ന് September 27 ഞായറാഴ്ച രാജ്യത്ത് ബാങ്കുകൾ പ്രവർത്തിക്കും. പുതിയ ഗാർഹിക പാചകവാതക കണക്ഷൻ അപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്നത്

0: 14.2 കിലോഗ്രാമിന് പകരം 10 കിലോഗ്രാമിന്റെ കോമ്പസിറ്റ് ഗ്യാസ് സിലിണ്ടർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. കായികം. ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ 2 സ്വർണമടക്കം, ഇന്ത്യയ്ക്ക് 7 മെഡലുകൾ. ഇന്ത്യ വെസ്റ്റിൻഡീസ് 1 ഏകദിനം ഇന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
8: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പൂത്ത മാവിനെപ്പറ്റി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പൂത്ത മാവിനെപ്പറ്റി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം എ കെ അനുപമ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: മൻ കി ബാത്.
10: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു
9: ഞായറാഴ്ച രാവിലെ 11:00.
10: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
9: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
10: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8:00.
9: മറക്കാതെ കേൾക്കുക മൻ കി ബാത്,
10: ഞായറാഴ്ച രാവിലെ 11:00.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കിയ പ്രത്യേക പരിപാടി 6:50 കാർഷിക ജീവനത്തിൽ മണ്ണറിഞ്ഞ് പൊന്നുവിളയിച്ച തൃപ്പൂണിത്തുറയിലെ സോയി വർഗീസുമായി അഭിമുഖം. 7:20 വിപണി വാരാന്ത അവലോകനം. 7:25 FM ഈവനിംഗ് സമകാലികം. ടൂറിസം സാധ്യതകൾ അവസരങ്ങൾ. 7:45 വാർത്തകൾ. ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. രാത്രി 9:00 ന്യൂസ് ആർ 9. 9:15 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 43:18. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ. ഈ നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം. 6:55 നിങ്ങളുടെ ഇഷ്ടയിനങ്ങളുമായ FM ഡയറിയിലൂടെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: അച്ഛന്റെ സമ്പാദ്യം, അച്ഛൻ തന്ന പാഠങ്ങൾ,
2: പിന്നെ എപ്പോഴും ഞങ്ങളോടുള്ള കരുതൽ.
3: അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഒരു സമ്പാദ്യം ബാങ്കിലുമുണ്ട്.
1: പക്ഷേ ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടാകൂ?
2: ഇപ്പോഴത് വളരെ എളുപ്പമല്ലേ? ബാങ്കിന്റെ വെബ്സൈറ്റിലോ ബ്രാഞ്ചിലോ പോകൂ, ക്ലെയിം ഫോം പൂരിപ്പിക്കൂ, രേഖകൾ സമർപ്പിക്കൂ, 15 ദിവസത്തിനകം സെറ്റിൽമെന്റ് നേടൂ. നോമിനേഷൻ നൽകിയാൽ സെറ്റിൽമെന്റ് ഇതിലും എളുപ്പമാകും.
4: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി DS ജയശങ്കർ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 11 കൊല്ലത്ത് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് 4 തിരുവനന്തപുരം ബാലരാമപുരത്ത് SUT മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി DS ജയശങ്കർ ആവശ്യപ്പെട്ടു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങൾ അതത് പ്രദേശങ്ങൾക്കപ്പുറം പുരോഗതിയെയും വികസനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് ജയശങ്കർ മുന്നറിയിപ്പ് നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
6: ഭക്ഷ്യ ഊർജ്ജ സുരക്ഷാ മേഖലകളിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് DS ജയശങ്കർ ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പറഞ്ഞു. ഇപ്പോഴും തുടരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണെന്ന് ജയശങ്കർ പറഞ്ഞു. ശത്രുത അവസാനിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ജയശങ്കർ പൊതുസഭയിൽ ആവർത്തിച്ചു. യുദ്ധങ്ങളുടെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് ഉൾപ്പെട്ട രാജ്യങ്ങളുടെ അതിർത്തികൾക്കും അപ്പുറം അനുഭവപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിലെ സംഘർഷങ്ങളിൽ സംയമനം പാലിക്കാൻ ും സംഘർഷം ലഘൂകരിക്കാനും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജനസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അക്ഷീണം പ്രവർത്തിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: തമിഴ്നാട്ടിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മേഖല രാജ്യത്തെ ഏറ്റവും വലിയ MSME ആവാസ വ്യവസ്ഥകളിലൊന്നാണ്. വിവിധ വകുപ്പുകളിൽ നിന്ന് അനുമതികൾ ഒരൊറ്റ പോർട്ടലിലൂടെ നേടാൻ സംരംഭങ്ങളെ സഹായിക്കുന്ന സംവിധാനം ഇവിടെയുണ്ട്. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിനും ഇവയുടെ വികസനത്തിനുമായി പ്രത്യേക മന്ത്രാലയം തന്നെയുണ്ട്. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഏകദേശം 31% സംഭാവന നൽകുന്ന ഈ മേഖല കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന രണ്ടാമത്തെ മേഖല കൂടിയാണ്. ഉൽപ്പാദനം, ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലായി 80,000-ത്തിലധികം ഔദ്യോഗിക MSME

0: ഉദ്യോഗ് ആധാർ യൂണിറ്റുകളും കോയമ്പത്തൂരിലുണ്ട്.
1: മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനമായ ഇന്ന് കൊല്ലം അമൃതപുരിയിൽ വിവിധ പരിപാടികൾ നടക്കും. അല്പസമയത്തിനകം അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും പ്രഥമ ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗോടെ ചടങ്ങുകൾ ആരംഭിക്കും. 9:00 വേദിയിലെത്തുന്ന അമൃതാനന്ദമയിയെ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും ഭജനയും നടക്കും. 11:00 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എത്തുന്നതോടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാകും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി കിഞ്ചരാപ്പു രാംമോഹനൻ നായിഡു, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ന് ലോക ടൂറിസം ദിനം. ആളുകളെ ബന്ധിപ്പിക്കുന്നതിലും സാംസ്കാരിക വിനിമയത്തെയും സാമ്പത്തിക വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിലും ടൂറിസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ദിനാചരണം. ടൂറിസത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിന് ഡിജിറ്റൽ അജണ്ടയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ടൂറിസത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യയുടെ പങ്കിന് പ്രമേയം ഊന്നൽ നൽകുന്നു. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ടൂറിസം വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന് ടൂറിസം സെക്രട്ടറി ഭുവനേഷ് കുമാർ ആകാശവാണിയോട് പറഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടെ എല്ലാ മേഖലകളിലും വളർച്ച കൈവരിക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യമെന്നും മലപ്പുറം ജില്ലയുടെ സമഗ്ര വികസനത്തിനായി കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറം KSRTC ഡിപ്പോയിൽ നിന്ന് പുതുതായി ആരംഭിച്ച 8 ബസ് സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ 3 ദിവസം ജീവനക്കാരുടെ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ രാജ്യത്തെ ബാങ്കുകൾ ഇന്ന് തുറന്നു പ്രവർത്തിക്കും. ഉപഭോക്താക്കളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിനാണ് ഇന്ന് പ്രവൃത്തി ദിനമായി ധനമന്ത്രാലയം ഉത്തരവിറക്കിയത്. 3 ദിവസത്തെ പണിമുടക്കിന് ശേഷം 1 ഒക്ടോബർ ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. ഇന്ന് അന്താരാഷ്ട്ര ബധിര ദിനം. ഓരോ വർഷവും സെപ്റ്റംബർ മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര ബധിര ദിനം ആചരിക്കുന്നത്. ബധിരരായ വ്യക്തികളുടെ അവകാശങ്ങൾ, സമൂഹത്തിലെ അവരുടെ പങ്കാളിത്തം, ആംഗ്യഭാഷയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദിനാചരണത്തിന്റെ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മാനാഞ്ചിറ സ്ക്വയറിൽ വൈകിട്ട് മൊഴി സൌഹൃദ മത്സരവേദി സംഘടിപ്പിക്കും. ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോടിനെ സമ്പൂർണ്ണ ഭിന്നശേഷി സൌഹൃദ ജില്ലയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന സഹമിത്ര സമഗ്ര ഭിന്നശേഷി പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ വികസനക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായും സമയബന്ധിതമായും പൂർത്തിയാക്കാൻ കൂട്ടായ ശ്രമം തുടരുമെന്ന് പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ വികസന ഏകോപന മേൽനോട്ട സമിതിയായ ദിശയുടെ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രിയങ്കാഗാന്ധി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ നടപടികൾ പുരോഗമിക്കുകയാണെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. നാളെ രാവിലെ 7:00 മുതൽ വൈകിട്ട് 6:00 വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:00 പോരാട്ടം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി M പള്ളുരുത്തി.
2: കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം ആരംഭിക്കുന്നത്. ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചപ്പോൾ മുതൽ കുതിച്ചുയർന്ന ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം ഇരു ടീമുകളും തിരുവനന്തപുരത്ത് എത്തിയതോടെ അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. 3 ഏകദിന മത്സര പരമ്പരയിലെ ആദ്യ മത്സരം മുതൽ തന്നെ ഇന്ത്യൻ മുന്നേറ്റം കാണാനാവും എന്ന പ്രതീക്ഷയിലാണ് തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് ആരാധകർ. കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഇന്ത്യ വെസ്റ്റിൻഡീസ് മത്സരത്തിന്റെ ഭാഗമായി കാര്യവട്ടത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സെൽഫി സ്റ്റിക്കുകൾ, നാണയങ്ങൾ, ക്യാമറകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങി വിവിധ വസ്തുക്കൾ സ്റ്റേഡിയത്തിനകത്ത് നിരോധിച്ചിട്ടുണ്ട്.
1: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. അനാഹത് സിംഗ്, അഭയ് സിംഗ് എന്നിവർ മത്സരിക്കുന്ന സ്ക്വാഷ് സിംഗിൾസ് ഫൈനലുകളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ഡെക്കാത്ലണിൽ 88 പോയിന്റ് ലീഡുമായി സ്വർണം ലക്ഷ്യമിട്ട് തേജസ്വിൻ ശങ്കർ ഇന്ന് മത്സരത്തിനിറങ്ങും. ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളി മെഡൽ നേടിയ കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി വിദർശ വിനോദിന്റെ വീട് പ്രിയങ്കാഗാന്ധി MP സന്ദർശിച്ചു. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സന്ദർശനം. മന്ത്രി T സിദ്ദിഖും ഒപ്പമുണ്ടായിരുന്നു. കോഴിക്കോട്ട് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് FC ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തിരുവനന്തപുരം കൊമ്പൻസ് FC യെ പരാജയപ്പെടുത്തി. ഇന്ന് 1

0: റൗണ്ടിലെ അവസാന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി എഫ് സി മലപ്പുറം എഫ് സിയെ നേരിടും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രൊജക്ട് സീറോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് വെള്ളിമാടുകുന്ന് ജെ ഡി ടി ഇസ്ലാം ക്യാമ്പസിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് തുടരുകയാണ്. കേരള തീരത്ത് നാളെ രാവിലെ 10:30 വരെ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 6:55:10.

അറിവും ആനന്ദവും ഇടകലർത്തി നിങ്ങളുടെ ഈ പ്രഭാതത്തെ സന്തോഷമയമാക്കാൻ ഇതാ FM ഡയറി ആരംഭിക്കുന്നു. ഏവർക്കും സുസ്വാഗതം.

ചിന്താശകലം. നദികൾ വിപരീത ദിശയിൽ ഒഴുകുകയില്ല. കഴിഞ്ഞത് മറന്നും വരാനുള്ളതിനെ ശ്രദ്ധിച്ചുമുള്ള ഈ പ്രയാണം മനുഷ്യരാശിക്ക് പ്രചോദനമാകണം. ഡോക്ടർ APJ അബ്ദുൾ കലാം. നദികൾ വിപരീത ദിശയിൽ ഒഴുകുകയില്ല. കഴിഞ്ഞത് മറന്നും വരാനുള്ളതിനെ ശ്രദ്ധിച്ചുമുള്ള ഈ പ്രയാണം മനുഷ്യരാശിക്ക് പ്രചോദനമാകണം. ഡോക്ടർ APJ അബ്ദുൾ കലാം. ഇന്നത്തെ ചോദ്യം ഇതാണ്. ബ്രഹ്മപുത്രയുടെ പാരിസ്ഥിതികവും ഭൂമിശാസ്ത്രപരവുമായ സവിശേഷതകളെക്കുറിച്ചുള്ള കൃതിയാണ് ദ യുണീക് റിവർ, എ ബയോഗ്രഫി ഓഫ് ബ്രഹ്മപുത്ര. ആരാണ് ഇതെഴുതിയത്? ബ്രഹ്മപുത്രയുടെ പാരിസ്ഥിതികവും ഭൂമിശാസ്ത്രപരവുമായ സവിശേഷതകളെക്കുറിച്ചുള്ള കൃതിയാണ് ദ യുണീക് റിവർ, എ ബയോഗ്രഫി ഓഫ് ബ്രഹ്മപുത്ര. ആരാണ് ഇതെഴുതിയത്? ഉത്തരം പതിവ് പോലെ 8:30 തൊട്ടു മുൻപ് പറയാം, ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത്. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ സംഗീത കച്ചേരി വൈകിട്ട് 6:00. കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 4:00 ആർക്കും പാടാം. സേവന വാർത്തകൾ. സാങ്കേതിക കാരണം

പ്രയോജനങ്ങളാൽ നോർക്ക റൂട്ട്സിന്റെ എറണാകുളം സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം നാളെ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് എറണാകുളം സെന്റർ മാനേജർ അറിയിച്ചു. മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ കെ പി രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. നവംബർ 1-നാണ് മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9447110645, 9741200, 8 നമ്പറുകൾ ആവർത്തിക്കാം. 9447110645, 9741200, 8

0: സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
3: കലണ്ടർ മലയാള പദമല്ല, എന്നാൽ മലയാളിയുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ ആവാത്ത ഒന്നാണ് കലണ്ടർ. കണക്ക് കൂട്ടുക എന്നർത്ഥം വരുന്ന കലാൻഡർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് കലണ്ടർ ഉണ്ടായത്. ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന പദം മലയാളിയും സ്വന്തം പോലെ സ്വീകരിച്ചു. ലോകത്ത് എവിടെയെല്ലാം സംസ്കാരങ്ങൾ വളർന്നിട്ടുണ്ടോ അവിടെയെല്ലാം കലണ്ടറുകളും ഉണ്ടായിട്ടുണ്ട്. ജൂതന്മാരുടെ എബ്രായ കലണ്ടർ, ഹിന്ദുമത കലണ്ടർ, ബുദ്ധമത കലണ്ടർ, ഇസ്ലാം മത കലണ്ടർ, ചൈനീസ് കലണ്ടർ, ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ, കേരളീയരുടെ മലയാളം കലണ്ടർ എന്ന് തുടങ്ങി ഏതാണ്ട് 40-ൽ പരം വ്യത്യസ്ത കലണ്ടറുകൾ ഇന്നും പ്രചാരത്തിലുണ്ട്. കേരളത്തിൽ അടുത്ത കാലം വരെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് പഞ്ചാംഗമാണ്. ആഴ്ച, തിഥി, നക്ഷത്രം, നിത്യയോഗം, കരണം എന്നീ 5 അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള കലണ്ടർ ആയതിനാൽ അതിനെ പഞ്ചാംഗം എന്ന് പറയുന്നു. പ്രാചീന ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരം സൂര്യചന്ദ്രന്മാരുടെ സ്ഥാനം അടിസ്ഥാനമാക്കിയാണ് പഞ്ചാംഗം ചിട്ടപ്പെടുത്തുന്നത്. ക്രിസ്തുവർഷം 825 ആരംഭിച്ച കൊല്ലവർഷമാണ് മലയാളം കലണ്ടറിൽ സ്വീകരിച്ചിട്ടുള്ളത്. കൊല്ലവർഷത്തിൽ 28 മുതൽ 32 വരെ ദിവസങ്ങൾ ഉണ്ടാകുന്ന 12 മാസങ്ങളാണുള്ളത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കടകം എന്നിവ സൗരരാശികളുടെ പേരുകളാണ്. ഓരോ മാസത്തിലും സൂര്യൻ ഓരോ രാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്. പണ്ട് മേടമാസത്തിലായിരുന്നു മലയാള വർഷം ആരംഭിച്ചിരുന്നത്. പിൽക്കാലത്ത് വർഷാരംഭം ചിങ്ങമാസത്തിലേക്ക് മാറി. കേരളത്തിലും ഗ്രിഗോറിയൻ കലണ്ടറാണ് കാലഗണനയ്ക്ക് സ്വീകരിക്കുന്നത് എങ്കിലും പിറന്നാൾ, ശ്രാദ്ധം, ഉത്സവം തുടങ്ങിയവയെല്ലാം കൊല്ലവർഷം ആധാരമാക്കിയാണ് നടത്തുന്നത്. ഓരോ ദിവസവും നക്ഷത്ര രാശിയിലെ 27 നക്ഷത്രങ്ങളുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും പിറന്നാളും മറ്റും ജനനത്തീയതിയും നാളും കണക്കാക്കുമ്പോൾ 2 ദിവസമായി വരുന്നതും ആഘോഷിക്കുന്നതും. ജൂൺ 1 ആരംഭിക്കുന്ന മഴ ഇടവം പകുതിയിൽ ആരംഭിക്കുന്നതിനാൽ ഇടവപ്പാതി. ഒക്ടോബർ മാസത്തിലെ മഴ തുലാവർഷവും ആണ്. വർഷം 2 തവണ നെല്ലിൻ്റെ വിളവെടുപ്പ് കാലം. മകരമാസത്തിൽ മകരക്കൊയ്ത്തും കന്നിമാസത്തിൽ കന്നിക്കൊയ്ത്തുമാണ്. വൈലോപ്പിളി ശ്രീധര മേനോന്റെ 2 കാവ്യസമാഹാരങ്ങൾ മകരക്കൊയ്ത്തും കന്നിക്കൊയ്ത്തും ആണ്. ശബരിമലയിലെ മകരവിളക്ക്, പിതൃതർപ്പണത്തിന് കർക്കടകവാവ് തുടങ്ങിയവയെല്ലാം മലയാളം കലണ്ടറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാം.

0: ഒരു സ്വർഗയാത്ര.
1: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 1 വർഷത്തെ സായാഹ്ന വിദേശ ഭാഷാ കോഴ്സിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 29 നടക്കും. ജാപ്പനീസ്, ഫ്രഞ്ച്, ജർമ്മൻ എന്നീ ഭാഷകളിലുള്ള കോഴ്സുകൾക്ക് +2 തത്തുല്യം പാസ്സായവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ കുസാറ്റ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് വകുപ്പ് ഓഫീസിൽ രാവിലെ 10 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 62 82 16 72 98 62 82 16 72 98.

0: ഉപഭോക്താക്കൾ അറിയാൻ.
1: ബിസ്ക്കറ്റ് പാക്കറ്റിലെ തൂക്കക്കുറവ്. ബ്രിട്ടാനിയ കമ്പനി പരാതിക്കാരന് 50,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് തൃശൂർ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ. ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കമ്പനിയുടെ ഉൽപ്പന്നമായ ബ്രിട്ടാനിയ ന്യൂട്രി ചോയ്സ് തിൻ ആരോറൂട്ട് ബിസ്ക്കറ്റ് 2 പാക്കറ്റുകൾ 1.40 രൂപ വീതം നൽകി പരാതിക്കാരൻ തൃശൂർ കുറുവപ്പടിയിലുള്ള ചിക്കിരി റോയൽ ബേക്കറിയിൽ നിന്നും വാങ്ങി. ബിസ്ക്കറ്റ് പാക്കറ്റിൽ 300 ഗ്രാം തൂക്കമുണ്ടെന്ന് പ്രിന്റ് ചെയ്തിരുന്നു. എന്നാൽ ഒരു പാക്കറ്റിന് 268 ഗ്രാമും മറ്റേതിന് 249 ഗ്രാമും മാത്രമേ തൂക്കം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പരാതിക്കാരൻ കണ്ടെത്തി. ഇതേ തുടർന്ന് അദ്ദേഹം തൃശൂരിലെ ലീഗൽ മെട്രോളജി അസിസ്റ്റന്റ് കൺട്രോളർക്ക് പരാതി നൽകുകയും അവർ നടത്തിയ പരിശോധനയിൽ തൂക്കക്കുറവ് സ്ഥിരീകരിക്കുകയും ചെയ്തു. പാക്കറ്റിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കുറഞ്ഞ അളവിൽ ഉൽപ്പന്നം നൽകിയ ബ്രിട്ടാനിയ കമ്പനിയുടെ നടപടി പരാതിക്കാരന് മാനസിക വിഷമവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കി. അതിനാൽ ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തടയുന്നതിനും നഷ്ടപരിഹാരത്തിനും വേണ്ടിയാണ് മാപ്രാണത്തുള്ള ജോർജ് തട്ടിൽ തൃശൂർ ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. ഉപഭോക്തൃ കമ്മീഷൻ ബ്രിട്ടാനിയ കമ്പനിക്കും തൃശൂറുള്ള ചിക്കിരി റോയൽ ബേക്കറിക്കും നോട്ടീസ് അയച്ചു. നോട്ടീസ് കൈപ്പറ്റിയ എതിർകക്ഷികൾ അവരവരുടെ ഭാഗം വിശദീകരിക്കാൻ തയ്യാറായില്ല. അതിനാൽ കോടതി എതിർകക്ഷികളെ എക്സ്പാർട്ടയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പരാതിക്കാരൻ തൂക്കക്കുറവ് കണ്ടെത്തിയ ബിസ്ക്കറ്റ് പാക്കറ്റും ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ പരിശോധിച്ച സർട്ടിഫിക്കറ്റും തെളിവായി ഹാജരാക്കി. കേസിലെ വസ്തുതകൾ കമ്മീഷൻ വിശദമായി പരിശോധിച്ചു. ബിസ്ക്കറ്റ് പാക്കറ്റിൽ 300 ഗ്രാം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിൽ 269 ഗ്രാമും 248 ഗ്രാമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നുവെന്ന് കോടതി വിലയിരുത്തി. പാക്കറ്റിലെ തൂക്കവും യഥാർത്ഥ തൂക്കവും തമ്മിൽ 52 ഗ്രാമിലധികം വ്യത്യാസമുള്ളതായി കണ്ടെത്തി. സർക്കാർ സ്ഥാപനമായ ലീഗൽ മെട്രോളജി വകുപ്പ് നൽകിയ സർട്ടിഫിക്കറ്റിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് കമ്മീഷൻ വിലയിരുത്തി. 40 രൂപ നൽകി 300 ഗ്രാം ബിസ്ക്കറ്റ് വാങ്ങിയ ഉപഭോക്താവിന് പൂർണമായ അളവ് ലഭിക്കാൻ അവകാശമുണ്ട്. അളവിൽ കുറവ് വരുത്തുന്നത് 2009 ലീഗൽ മെട്രോളജി നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. ഇത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അനുചിതമായ വ്യാപാര രീതിയും സേവനത്തിലെ പോരായ്മയുമാണ്. എതിർകക്ഷികൾ ഈ ആരോപണങ്ങളെ കോടതിയിൽ വന്ന് നിഷേധിക്കാത്തതിനാൽ അവർ കുറ്റം സമ്മതിച്ചതായി കമ്മീഷൻ കണക്കാക്കി. ബിസ്ക്കറ്റ് പാക്കറ്റിലെ തൂക്കക്കുറവ് മൂലം പരാതിക്കാരന് സാമ്പത്തിക നഷ്ടവും മാനസികവും ശാരീരികവുമായ വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. കുറഞ്ഞ തുകയുടെ തട്ടിപ്പാണെങ്കിൽ പോലും ഉപഭോക്താവിനെ വഞ്ചിക്കുന്നത് അവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. 300 ഗ്രാമിൽ 52 ഗ്രാം കുറവ് വരുത്തുന്നത് വൻതോതിൽ ബിസ്ക്കറ്റ് നിർമ്മിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ഉപഭോക്താക്കളെ പിഴിഞ്ഞുള്ള ലാഭമുണ്ടാക്കലാണ് എന്ന് സി ടി സാബു പ്രസിഡന്റും ശ്രീജ എസ് രാംമോഹൻ ആർ എന്നിവർ അംഗങ്ങളുമായ തൃശൂർ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു. എതിർകക്ഷികളായ ബ്രിട്ടാനിയ കമ്പനി പരാതിക്കാരന് 50,000 രൂപ നഷ്ടപരിഹാരമായി നൽകണം. കൂടാതെ 10,000 രൂപ കോടതി ചെലവിനത്തിലും നൽകണം. ഈ തുകകൾക്ക് പരാതി നൽകിയ തീയതി മുതൽ 9% പലിശയും നൽകണം. കേരള ലീഗൽ മെട്രോളജി കൺട്രോളർ ബ്രിട്ടാനിയ കമ്പനിയുടെ ഈ ഉൽപ്പന്നത്തിന്റെ അളവുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന വ്യാപകമായി റെയ്ഡ് നടത്തണമെന്നും ബെഞ്ച് ഉത്തരവിട്ടു.

0: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.
1: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
2: പ്രകൃതിയുടെ രുചി.
0: പാട്ടോർമയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഗായകൻ കൃഷ്ണചന്ദ്രൻ.
4: ടീനേഴ്സിന്റെ കൂട്ടത്തിൽ മറക്കാൻ പാടില്ലാത്തതാണ് അർജുന മാസത്തിന് വേണ്ടി ഞാൻ പാടിയത്. ഇത്രയും ശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യന്റെ വ്യക്തിപരമായിട്ട് അതല്ലോ, അർജുന മാസം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു പൊന്നു പോലെയുള്ള ഒരു മനുഷ്യൻ. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, പണ്ടൊക്കെ നമ്മള് ദേവരാജ മാസത്തെയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും പാട്ട് കേൾക്കുമ്പോ പെട്ടെന്നാണല്ലോ അർജുന മാസത്തെ പാട്ടുകൾ പെട്ടെന്ന് കയറി വന്നത്. കറുത്ത പൗർണമിയിലൂടെ വന്നു, റെസ്റ്റ് ഹൗസ്, അങ്ങനെ വന്നപ്പോ പെട്ടെന്ന് എനിക്കൊക്കെ തോന്നിയിരുന്നത് ഇത് ദേവരാജ മാസ്റ്ററുടെ ഒരു മെലഡി എന്നാൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയും ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സംഗീതമാണ് അർജുന മാസ്റ്റർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. തിരുവോണം എന്നുള്ള സിനിമയിലെ പാട്ടുകളൊക്കെ

നീ രാഗമാലികകൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള രാഗമാലികകൾ എത്ര പാട്ടുകൾ, പ്രിയതമേ പ്രഭാതമേ എന്നുള്ള പാട്ട്, പുഷ്പാഞ്ജലിയിലെ പാട്ട്, അദ്ദേഹത്തിന്റെ ക്ലാസിക്കൽ അടിത്തറ അതിഭയങ്കരമാണ്. എന്നാൽ ദേവരാജൻ മാഷിയുടെ ഒരു ടൈപ്പ് ഓഫ് മെലഡി നമുക്ക് എവിടേക്കോ ഫീൽ ചെയ്യുകയും ചെയ്യും. എനിക്ക് രണ്ടു മൂന്ന് പാട്ടേ പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പാടുന്നത് മഹാബലി എന്നുള്ള സിനിമയിലാണ്. വാണി ജയറാം എന്നുള്ള വളരെ പ്രശസ്തയായ നമ്മുടെ സംഗീത ത്രയങ്ങൾ, സുശീല, ജാനകി, വാണി ജയറാം, ഇവരുടെ കൂടെയൊക്കെ പാടുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. സുശീലാമ്മയുടെ കൂടെ എനിക്ക് മലയാളത്തിൽ പാടാനുള്ള അവസരമേ കിട്ടിയില്ല. വാണിമ്മയുടെ കൂടെ പാടിയ പാട്ടാണ് ഈ സൗഗന്ധികങ്ങൾ വിടർന്നു. പാപ്പനങ്കോട് ലക്ഷ്മണൻ എന്നുള്ള നല്ലൊരു റൈറ്റർ ആയിരുന്നു അദ്ദേഹം, ഇനി ജീവിച്ചിരിപ്പില്ല. ഈ റെക്കോർഡിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഇളയരാജ സാറിന്റെ ഏതോ ഒരു പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് അത് കഴിഞ്ഞിട്ട് വേണം മഹാബലിയുടെ റെക്കോർഡിങ്ങിന് പോവാൻ. അവിടെയാണെങ്കിൽ രാജാസാറിന്റെ അന്നത്തെ ദിവസം നോക്കിയിട്ട് അത് തീരുന്നില്ല റെക്കോർഡിങ്. എനിക്കാണെങ്കിൽ പറയാനും പറ്റില്ല, നമ്മള് പുതിയ പാട്ടുകാരനല്ലേ, പറയാനുള്ള ധൈര്യമില്ല എനിക്ക്. എങ്ങനെയൊക്കെയോ കഴിഞ്ഞ ഞാനൊരു അന്ന് എനിക്കൊരു ബൈക്കാണ്, ഞാൻ ആ പ്രസാദിന് ചാടി ഇറങ്ങി വേഗം ബൈക്കെടുത്ത് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തെ യേശുദാസിന്റെ കാർ ഇങ്ങനെ അകത്തേക്ക്. അന്നൊന്നും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ. ദാസേട്ടൻ കാറിന്റെ അകത്തിൽ കൊണ്ട് ഡ്രൈവറുണ്ട്. ദാസേട്ടൻ എന്നോട് കൈ കാണിച്ചു, നിർത്താൻ പറഞ്ഞു. എന്നിട്ട് എന്റെ ചോദിച്ചു, എടാ നിനക്ക് അധികകാലം പാടണമെന്ന ആഗ്രഹം ഇല്ലേ, എന്ത് പറ്റി ദാസേട്ടാ? അല്ല, ഈ പട്രാസിലെയും ചൂടും പൊടിയും ഇതിന്റെ ഇടയിൽ നീ ബൈക്കിലൂടെ പോക്കുണ്ടല്ലോ, വേഗം ഒരു കാറ് വാങ്ങുന്നു പറഞ്ഞു. നമ്മുടെ തുടക്കകാലമാണെ, നമ്മുടെ ദാസേട്ടൻ വാങ്ങി തന്നാൽ ഞാൻ ഓടിക്കാന്ന് പറഞ്ഞു. പോ എന്നെ അവിടെ നിന്ന് ഓടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയതാണ് ഇവിടെ. ഇവിടെ ചെന്നപ്പോ എന്താന്ന് വെച്ചാൽ ഓർക്കസ്ട്രേഷൻ എല്ലാരും റിഹേഴ്സലും കഴിഞ്ഞ് വാണിയമ്മ വന്ന് പാട്ട് പഠിച്ചിട്ടിരിക്കുക. ഞങ്ങളുടെയൊക്കെ ജോൺസേട്ടനാണ് ഈ പാട്ടിലൊക്കെ അർജുനമാഷെ അസിസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഓർക്കസ്ട്രേഷൻ ചെയ്ത്. അങ്ങനെ വാണിമയുടെ കൂടെ പാടാൻ ഭാഗ്യം കിട്ടിയ ഒരു പാട്ടാണ് അത്. അർജുനമാഷയുടെ പാട്ട് ഇപ്പോഴും ഹിന്ദോളത്തിന്റെ തച്ചുള്ള സൗഗന്ധികങ്ങൾ വിടർന്നു. പലരും ഈ സൗഗന്ധികങ്ങൾ വിടർന്നു, ഞാൻ ഇപ്പോഴെങ്കിലും ക്ലിയർ ആക്കാൻ ആഗ്രഹിക്കുന്നു, അത് ക്വസ്റ്റ്യൻസ് ആണ്. സൗഗന്ധികങ്ങൾ വിടർന്നോ, സഖിയുടെ കാർക്കൂന്തൽ അണിഞ്ഞോ കവി ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പാടിയെന്ന് കേൾക്കുമ്പോ അങ്ങനെ തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല.

0: ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് ഗായകൻ കൃഷ്ണചന്ദ്രൻ.
1: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ചങ്ങമ്പുഴയുടെ 116 ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ചങ്ങമ്പുഴ കലാവേദി ഇന്ന് രാവിലെ 10 മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടത്തുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-5839-77 0484-5439-75 5-8-9-6-1-7-7-9.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: ഓപ്പറേഷൻ വേണ്ടുന്ന ഒട്ടുമിക്കവാറും രോഗങ്ങൾ നമുക്ക് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് സൈനസൈറ്റിസ് വളരെ കോമൺ ആയിട്ട് ഒരുപാട് പേരിൽ ഇപ്പോൾ തുമ്മൽ ജലദോഷം വന്നിട്ട് അത് പ്രോഗ്രസ് ചെയ്ത് സൈനസൈറ്റിസ് ആകാറുണ്ട്. ശരിക്കും തലയോട്ടിയിലുള്ള എയർ ക്യാവിറ്റീസ് ആണ്, പലതരം പേരിലാണ് അറിയപ്പെടുന്നത്. മാക്സിലറി സൈനസ്, അതുപോലെ തന്നെ ഫ്രോണ്ടൽ സൈനസ്. കാരണം നെറ്റിക്ക് മുകളിലുള്ള കണ്ണിന് മുകളിലിരിക്കുന്നത് നമ്മുടെ ഫ്രോണ്ടൽ സൈനസ് എന്നും കണ്ണിന് താഴെ ഇരിക്കുന്ന രണ്ട് വശത്തുള്ളതിന് നമ്മൾ മാക്സിലറി സൈനസ് തന്നെ. ഇതിന്റെ ഇടയിൽ എത്തുമോയിഡസ് എന്നൊക്കെ പറഞ്ഞ പേരിലും വേറെ മറ്റ് സൈനസുകളുണ്ട്. ഇവിടെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും. അവിടെ മ്യൂക്കസ്, അതായത് ജലദോഷവും തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മ്യൂക്കസ് ഉണ്ടാകുകയും ആ മ്യൂക്കസ് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പസ്സായിട്ട് മാറും, ഇൻഫെക്ഷൻ ആയിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വിങ്ങലുണ്ടാകും, മൂക്കടപ്പ് വരും, തലവേദന ഉണ്ടാകും, കുനിയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചും

0: ഉള്ള വേദന. അവിടെ നമുക്ക് എക്സ്റേയോ അതല്ലാന്നുണ്ടെങ്കിൽ സ്കാനോ സി ടി സ്കാനോ ഒക്കെ എടുത്ത് നോക്കിയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാം. അല്ലെങ്കിൽ മൂക്കിലൂടെ ഇട്ട് പരിശോധിക്കുന്ന എൻഡോസ്കോപ്പികളുണ്ട്, അത് ആ രീതിയിലും നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഓൾറെഡി രക്തം വളരെയധികം കുറവ് മാത്രം ഓടുന്ന ഏരിയാസാണ് തലയോട്ടിയിലെ ഈ ഭാഗങ്ങളൊക്കെ. അപ്പം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആമാശയത്തിൽ ചെന്ന് ഇത് ബ്ലഡ് സ്ട്രീമിൽ കൂടി അബ്സോർവ് ചെയ്ത് അവിടെ വരണമെന്നുണ്ടെങ്കിൽ കുറേ സമയമെടുക്കും. പലപ്പോഴും 5 ദിവസത്തിൽ കൂടുതൽ മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ ഇത് ഭേദമാകാറുള്ളൂ. പക്ഷേ നമുക്കറിയാം ഹോമിയോപ്പതി മരുന്ന് വർക്ക് ചെയ്യുന്നത് നരമ്പ് വഴിയാണ്. അപ്പം നിങ്ങൾ മരുന്ന് നാക്കിൽ തൊടുമ്പോൾ തന്നെ അവിടെ നിന്ന് അതിൻ്റെ ആക്ഷൻ കിട്ടിത്തുടങ്ങും. അപ്പം സൈനസ് ഐസിന് എപ്പോഴും ചികിത്സിക്കുമ്പോൾ നമുക്ക് 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ റിസൾട്ട് കിട്ടാറുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് മാറുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ മരുന്നുകൾ ത്രൂ നെർവ്സ് അബ്സോർഷൻ നടക്കുന്നത് കൊണ്ടാണ്. അപ്പം ഒരുപാട് പേർക്ക് നമുക്ക് ഹോമിയോപ്പതി മരുന്നുകൊണ്ട് ഈ സൈനസൈറ്റിസ് പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കാൻ സാധിക്കാറുണ്ട്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഹോമിയോ ഫിസീഷ്യൻ ഡോക്ടർ എഹിയ പരക്കവെട്ടി.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: യോ, എന്റെ ചിറ്റൂർക്കാവിലമ്മ, ഇതെന്നാ പറ്റി? കൈ ഒടിഞ്ഞോ?
2: ഹോ, ഒന്നും പറയട്ടെ, ഓരോരോ തെറ്റിദ്ധാരണകളെ.
1: തെറ്റിദ്ധാരണ കൊണ്ട് കൈ ഒടിഞ്ഞെന്നോ?
2: പറ്റേണ്ടത് പറ്റി, എന്നാ പറയാന.
1: ശോ, എന്നാലും പറ ആരാ വർഗീജാനി ഇങ്ങനെ അടിച്ച് ഇഞ്ചപ്പരുവാക്കി?
2: വേണ്ട, പ്രതികാരം ഒന്നും ചോദിക്കണ്ട.
1: അല്ല, ഒരു കൈ കൊടുക്കാനായിരുന്നു.
2: ഓ, അവഹേളന. നടക്കട്ടെ, ഞാനെന്ന സ്വർണമുത്തിനെ നിങ്ങളാരും തിരിച്ചറിയുന്നില്ല.
1: അതൊക്കെ യൂക്കാലിപ്റ്റസ് മരം കാണിച്ചു തരും.
2: എന്നാ കാണിച്ചു തരും?
1: സ്വർണം എവിടെയാന്ന് കാണിച്ചു തരും.
2: ഒന്നും മനസ്സിലായില്ല.
1: കേട്ടോ, ഈ യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഇലയ്ക്ക് സ്വർണ നിക്ഷേപം കാട്ടിത്തരാൻ പറ്റുമെന്നാ പറയുന്നേ.
2: എങ്ങനെ?
1: ഓസ്ട്രേലിയയിലാണ് ഇത് കണ്ടുപിടിച്ചത്. അവിടത്തെ യൂക്കാലിപ്റ്റസ് മരങ്ങളിലെ ഇലകളിൽ സ്വർണത്തിന്റെ അംശം കണ്ടെത്തി.
2: ഓ, അപ്പൊ അത് നിന്ന ഭൂമിയിൽ സ്വർണം ഉണ്ടായതാണോ ഈ ഇലകളിൽ സ്വർണം കണ്ടെത്തിയത്?
1: കറക്റ്റ്. അതായത് സ്വർണ നിക്ഷേപമുള്ള സ്ഥലത്തെ യൂക്കാലിപ്റ്റസ് ഇലകൾ, അവ പരിശോധിച്ചറിയാം അവിടെ സ്വർണം ഉണ്ടോ ഇല്ലയോ എന്ന്.
2: അയ്യോ, കൈവേദനിക്കുന്നു.
1: എന്നാലും ഓ, എങ്ങനെ പറ്റിയത്?
2: ഓ, ഒരു നാല് പേര് വന്ന് ഇടിയോടിടി മിണ്ടാൻ പോലും പറ്റിയില്ല.
1: എന്നാത്തിനാ ഇടിച്ചേ?
2: ഒരു വാചകം, ഒരേ ഒരു വാചകം, ഇടിയോടിടി.
1: കാര്യം തേടിച്ചു പറ മനുഷ്യ.
2: എന്റെ പ്രസംഗത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കാനാ ഞാൻ ഇന്നലെ ഇറങ്ങിയത്.
1: ശരി, പോസ്റ്റർ ഒട്ടിച്ചിട്ട്?
2: പോസ്റ്റർ ഒട്ടിച്ച സ്ഥലം മാറിപ്പോയി. അപ്പോ ഞാനത് കീറി വേറെ ഒരു സ്ഥലത്ത് ഒട്ടിക്കാൻ തുടങ്ങി.
1: അപ്പോ
2: ഒരുത്തൻ ചോദിച്ച് എന്നതാന്ന്.
1: എന്നാ പറഞ്ഞു?
2: ഞാൻ പറഞ്ഞു വലിച്ചു കീറി ഒട്ടിക്കുമെന്ന്. അമ്മാരെന്നെ വലിച്ചു കീറി ഒട്ടിച്ചു.
1: എന്തൊരു കുളിർമ.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
3: ചേച്ചി എന്ത് ചെയ്യണു?
4: ഞാൻ ഒന്നും ചെയ്യണില്ല, നാല് വർഷമായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാ.
3: നടുവേദന,
4: പിന്നെ നേരമ്പ് വളഞ്ഞ് പിണഞ്ഞ് കിടക്കണേ, നടുവിനൊരു വളവുണ്ട്.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കൂ ഫോൺ ഔട്ട് ഗാനോത്സവം.
4: സ്ഥലത്തുനിന്ന് മരുന്ന് വാങ്ങിച്ച് പിന്നെ ഹലോപ്പതിയും പോയി. ഇതിൽ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന വീട്ടുകാരാണ് കൊണ്ടുപോയില്ലേ, ഇവിടെ ആരുമില്ല.
6: നക്ഷത്ര കൂടാര കീഴിൽ വാദേവി ആലംബം നീ.
5: ഫോൺ ഔട്ട് ഗാനോത്സവം ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക്.

എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളിതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ

സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന OEC ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം. വിളിക്കേണ്ട നമ്പർ 0484298130. 0484298130. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടർന്ന് കേൾക്കാം. 7:35 സമയം, 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 45 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കണമെന്നും സാധാരണക്കാരുടെ സുരക്ഷയും ഊർജ്ജ വാണിജ്യ വിതരണവും ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ട് ഇന്ത്യ. ടൂറിസം മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് ഉയർത്തിക്കാട്ടി ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. കേരളത്തിലെ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നുച്ചയ്ക്ക് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി തുടർന്ന് അമൃതാനന്ദമയി മഠത്തിലേക്ക് തിരിക്കും. അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം ബാലരാമപുരത്തെത്തും. എസ് യു ടി അക്കാദമിയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി സന്ധ്യയോടെ ഡൽഹിക്ക് മടങ്ങും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00. പരിപാടിയുടെ 138-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കണമെന്നും എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യ. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ സുരക്ഷയും ഊർജ്ജ വാണിജ്യ വിതരണം തടസ്സമില്ലാതെ തുടരുന്നുവെന്നും ഉറപ്പുവരുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യ ഊർജ്ജ സുരക്ഷാ മേഖലകളിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ഇന്ത്യ സജ്ജമാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അതീവ ഗൌരവകരമായ അന്താരാഷ്ട്ര വിഷയമായി തുടരുന്നുവെന്നും സംഘർഷ നടപടികൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ചു.
2: India calls upon all parties to exercise restraint, de-escalate tensions, ensure protection of civilians and uninterrupted flow of energy and commerce.
0: Kendra Abhyantara Mantri Amit Shah inna Gujaratil vividha vigasana paddhathikal ulghadanam cheyyum. Ahmedabadil Sabarmati Loco Shedil pudutayi nirmicha locomotive maintenance shed adeham rajyathina samarppikkum. Tudarnnu Sabarmati railway stationilethunna adeham rajyathe aadyathe LNG അധിഷ്ഠിത ഡെമു ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുടെ ഭാഗമായി നോട്ടീസ് ലഭിച്ചിട്ടുള്ളവരുടെ വീടുകളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ടെത്തി ആവശ്യമായ രേഖകൾ ശേഖരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തുടർന്ന് ഈ രേഖകൾ BLO മാർ ECI നെറ്റ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യും. ന്യൂഡൽഹിയിൽ ചേർന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഇത്തരം വ്യക്തികളെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നേരിട്ട് വിളിച്ചു വരുത്തില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. 20 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും

0: SIR പ്രക്രിയ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ പേര് ഒഴിവാക്കപ്പെടുകയും പേരുൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷിക്കാമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഉപഭോക്താക്കളുടെ സൌകര്യം കണക്കിലെടുത്ത് എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഇന്ന് തുറന്നു പ്രവർത്തിക്കും. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആഹ്വാനം ചെയ്തിട്ടുള്ള 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് നാളെ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ബാങ്ക് ശാഖകൾ, ഓഫീസുകൾ, ATM ബന്ധിത ശാഖകൾ, കറൻസി ചെസ്റ്റുകൾ എന്നിവ ഇന്ന് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകിയിട്ടുണ്ട്. അതിനിടെ 3 ദിവസത്തെ ബാങ്ക് പണിമുടക്കിനിടെ സൌജന്യ പ്രതിമാസ പരിധിക്ക് മുകളിലുള്ള ATM ഇടപാടുകൾക്ക് ഈടാക്കുന്ന നിരക്ക് ഒഴിവാക്കാൻ നിരവധി പൊതുമേഖലാ ബാങ്കുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പ് ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കന്യാകുമാരിയിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള ഹൈക്കോടതി ജഡ്ജിയും ലക്ഷദ്വീപ് സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരുടെ ലക്ഷദ്വീപിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയായി. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി മിനിക്കോയ്, ആന്ത്രോത്ത്, കവരത്തി, അമിനി, അഗത്തി എന്നീ ദ്വീപുകളിലെ കോടതികൾ അദ്ദേഹം സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. പ്രാദേശിക സംരംഭകത്വത്തിനും സ്വാശ്രയത്വത്തിനും നവോന്മേഷം നൽകുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച വോക്കൽ ഫോർ ലോക്കൽ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നീതി ആയോഗിന്റെ ആസ്പിരേഷണൽ ബ്ലോക്ക് പരിപാടിക്ക് കീഴിൽ 2024 മാർച്ച് 13 പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രാദേശിക ഉൽപ്പന്നങ്ങളും ചെറുകിട വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാനും ലക്ഷ്യമിടുന്ന പദ്ധതിയിലൂടെ വിദേശ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും പരമ്പരാഗത കരകൌശല രീതികളെയും നാടൻ കൂട്ടായ്മകളെയും സംരക്ഷിക്കാനും സാധിക്കും. ഇന്ത്യ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെ മാത്രമേ രാജ്യത്തിന് സ്വയം പര്യാപ്തതയിലേക്കുള്ള വഴി തുറക്കപ്പെടുകയുള്ളൂ എന്ന് ഇക്കഴിഞ്ഞ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു.
2: വോക്കൽ ഫോർ ലോക്കൽ കാ മത്ലബ് കേവൽ മിട്ടിക്ക് ദിയേ ഖരീദ്നാ നഹീ ഹൈ, ഇസ്കാ വിഷൻ ബഹുത് ബഡാ ഹൈ. ഹം അപ്നേ ഘർ കേ ലിയേ ജോ ഭീ സാമാൻ ഖരീദ്തേ ഹൈ ഉസേ ഏക് ബാർ ജറൂർ ദേഖ് ലേ കി വോ ഭാരത് മേ ബനാ ഹോ. ഭാരത് കേ ആത്മനിർഭർ ബന്നേ കാ മാർഗ് ഭാരത് മേ ബനി ചീജോ പർ ഗർവ് കർനേ സേ ഹീ പ്രശസ്ത ഹോഗാ.
0: ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലും സാംസ്കാരിക വിനിമയം വളർത്തുന്നതിലും സാമ്പത്തിക വികസനത്തെ പിന്തുണയ്ക്കുന്നതിലും വിനോദസഞ്ചാരത്തിനുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
3: വിനോദസഞ്ചാര മേഖലയെ പുനർനിർമ്മിക്കാൻ ഡിജിറ്റൽ അജണ്ടയും നിർമ്മിത ബുദ്ധിയും എന്നതാണ് ഈ വർഷത്തെ ലോക വിനോദസഞ്ചാര ദിന പ്രമേയം. ടൂറിസത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 5% സംഭാവന ചെയ്യുന്ന വിനോദസഞ്ചാര മേഖല സാമ്പത്തിക വളർച്ചയുടെയും തൊഴിലിന്റെയും ജീവനോപാധികളുടെയും പ്രധാന മാർഗമായി ഉയർന്നുവരികയാണ്. ഇ വിസ, ഇൻക്രെഡിബിൾ ഇന്ത്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങിയ പദ്ധതികളിലൂടെ രാജ്യത്തെ ഡിജിറ്റൽ ടൂറിസം മേഖല കരുത്താർജിച്ചു വരികയാണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്രതല ആഘോഷങ്ങളുടെ ഭാഗമായി ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ഇന്ത്യയുടെ ടൂറിസം മേഖല ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനത്തിനായുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി പുതിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആശംസകൾ നേർന്നു. സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തൊട്ടറിയാനുള്ള അവസരമാണ് വിനോദസഞ്ചാരമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മത്സരം. 2 ഇടവേളയ്ക്ക് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുമ്പോൾ ഷായ് ഹോപ്പാണ് വെസ്റ്റ് ഇൻഡീസിന്റെ നായകൻ. മത്സരത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി രാവിലെ 8 മുതൽ സ്റ്റേഡിയം പരിസരത്ത് കർശന പരിശോധനയുണ്ടാകും. ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം PV സിന്ധു വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ജപ്പാന്റെ ടോമോക മിയാസാക്കിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധുവിന്റെ ജയം. അതേസമയം അനാഹത് സിംഗ്, അഭയ് സിംഗ് എന്നിവർ മത്സരിക്കുന്ന

0: സ്ക്വാഷ് സിംഗിൾസ് ഫൈനലുകളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ഡെക്കാത്ലണിൽ 88 പോയിന്റ് ലീഡുമായി സ്വർണം ലക്ഷ്യമിട്ട് തേജസ്വിൻ ശങ്കർ ഇന്ന് മത്സരത്തിനിറങ്ങും. ഉത്തരാഖണ്ഡിൽ അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ചാർധാം യാത്ര ഇന്നും നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ തീർത്ഥാടകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടാൽ മാത്രമേ തീർത്ഥാടനം പുനരാരംഭിക്കുകയുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കണമെന്നും സാധാരണക്കാരുടെ സുരക്ഷയും ഊർജ്ജ വാണിജ്യ വിതരണവും ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ട് ഇന്ത്യ. ടൂറിസം മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് ഉയർത്തിക്കാട്ടി ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. കേരളത്തിലെ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നുച്ചയ്ക്ക് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 കഴിഞ്ഞ് 35:20. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ആദ്യം
2: സമകാലികം. സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനം. ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, സംസ്കാരങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തുന്ന ഒരു മാധ്യമമാണ് വിനോദസഞ്ചാരം. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ലോക വിനോദസഞ്ചാര സംഘടന 1980 മുതൽ ഓരോ വർഷവും പ്രത്യേക സന്ദേശങ്ങളോടെ ഈ ദിനം ആചരിച്ചു വരുന്നു. നിർമ്മിത ബുദ്ധിയുടെയും സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ ഉത്തരവാദിത്വ ടൂറിസത്തിലും സുസ്ഥിര വികസനത്തിലുമൂന്നി ടൂറിസം വികസനത്തിന് എന്തെല്ലാം അവസരങ്ങളും സാധ്യതകളുമാണുള്ളത് എന്ന് പരിശോധിക്കുകയാണ് ഇന്ന് സമകാലികം. നിർമ്മിത ബുദ്ധിയടക്കമുള്ള സാങ്കേതിക വിദ്യയോടൊപ്പം ഇതര ഘടകങ്ങളും ഈ മേഖലയിൽ പ്രധാനമാണ്. കോൺഫെഡറേഷൻ ഓഫ് കേരള ടൂറിസം ഇൻഡസ്ട്രി പ്രസിഡന്റ് ഇ.എം. നജീബ്.
3: ഈ നമ്മുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ നമുക്ക് കൂടുതലായിട്ട് മാർക്കറ്റിംഗിനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കണം. ഈ AI ഉപയോഗിച്ച് നമുക്ക് ടൂറിസ്റ്റുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഈ വ്യക്തിഗത സേവനങ്ങളും നമുക്ക് നൽകാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മള് സ്ഥലങ്ങൾ കാണുക അല്ലെങ്കിൽ ടൂർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോ എക്സ്പീരിയൻസിൽ ടൂറിസമാണ് ലോകത്തെമ്പാടും വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുക, അനുഭവങ്ങൾ ആസ്വദിച്ചറിയാനുള്ള അവസരം അവർക്ക് നൽകുക, ആ രീതിയിലാണ് ഇപ്പോഴുള്ള ടൂറിസം മുന്നോട്ട് പോകുന്നത്. പക്ഷേ AI സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ കഴിയും. അതേസമയം തന്നെ ഒരു നല്ല ഹ്യൂമൻ ടച്ചോടുകൂടി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിയണം. അല്ലാതെ നമ്മള് സാങ്കേതിക വിദ്യ വെച്ച് മാത്രം നമുക്ക് ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നിമിഷത്തിനുള്ളിൽ നമുക്ക് വിവരങ്ങൾ നൽകാൻ കഴിയും. ബുക്കിംഗ് നടത്താനായാലും വളരെ എളുപ്പമായിരിക്കും. നമുക്ക് ആവശ്യമുള്ള ഡേറ്റ, അതായത് യാത്രക്കാരുടെ വിവരങ്ങൾ, ആവശ്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നല്ല സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആശയവിനിമയം, നല്ല രീതിയിലുള്ള ഭാഷ, നല്ല രീതിയിലുള്ള സാംസ്കാരികമായിട്ടുള്ള ബോധം, ആതിഥേയത്വം, പിന്നെ നമ്മുടെ ടൂറിസ്റ്റിനെ പേഴ്സണലൈസ്ഡ് ഹാൻഡ്ലിംഗ്, ഇതൊക്കെയാണ് നമുക്ക് ആക്ച്വലി പറഞ്ഞാല് ഒരു ടൂറിസ്റ്റ് നൽകി ടൂറിസം നന്നാക്കാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് ക്വിക്കായിട്ട് സർവീസ് നൽകണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സേവനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉണ്ടാകണം. അത് ആധുനിക സാങ്കേതിക വിദ്യയിലെ ആ ലെവലിലേക്ക് ചെയ്യണം. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആതിഥേയത്വവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ പ്രകൃതി സൗന്ദര്യവും നമ്മൾ ചെയ്യുന്ന സേവനങ്ങളും ഏറ്റവും ഹാപ്പി ആയിട്ട് ഒരു ടൂറിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും എല്ലാം ഏറ്റവും പ്രധാനമാണ്.
2: നിർമ്മിത ബുദ്ധിയടക്കമുള്ള സാങ്കേതിക വിദ്യയ്ക്ക് വിനോദസഞ്ചാര സേവന മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റി ചെയർമാൻ MP ശിവദത്തൻ.
4: പഴയകാല മാർക്കറ്റിംഗ് സംവിധാനങ്ങളൊക്കെ മാറിയിരിക്കുന്നു. ഡിജിറ്റൽ സംവിധാനവും AI വന്നിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെ ആളുകളൊക്കെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് മത്സരിക്കുമ്പോൾ നമ്മളും ആ സാങ്കേതിക വിദ്യകൾ അഡോപ്റ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്കറിയാവുന്നത് മൊബൈൽ ഫോൺ മാത്രം കയ്യിലുണ്ടെങ്കിൽ തന്നെ അവരവരെ പ്രോപ്പർട്ടി, പ്രധാനമായിട്ട് ഹോം സ്റ്റേകളാണല്ലോ കേരളത്തിലെ സാധാരണക്കാരായ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സും മറ്റും നടക്കുന്നത് ഹോം സ്റ്റേകളിലാണ്. ഒരു നല്ല മൊബൈൽ ഫോൺ,

നല്ല ചിത്രങ്ങൾ, ചെറിയ ഒരു വീഡിയോ, കൃത്യമായ ഗൂഗിൾ പ്രസൻസ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ബുക്കിംഗ്, ഇതൊക്കെ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഏതൊരു സഞ്ചാരികളിലും എത്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പോ നമ്മുടെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ, ഡിജിറ്റൽ സംവിധാന സാങ്കേതിക വിദ്യയിലൂടെ, നമ്മുടെ കൈവശമുള്ള മൊബൈലിലൂടെയൊക്കെ ലോകത്തിലെ സഞ്ചാര

0: ഒക്കെ അവരൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് മുഴുവൻ അവിടെ സന്ദർശിക്കുന്നവരെ മുഴുവനെയും കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഇവിടത്തെ പോലെ തന്നെയുള്ള കാർഷിക മേഖലയും അവരുടെ ദൈനംദിന ജീവിത രീതികളും അവരുടെ സംസ്കാരവും അവരുടെ കലയും മറ്റുമൊക്കെയാണ് അവരും ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇത് നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാവുന്നതാണ്, ഒരു സഞ്ചാരി ഒരു ഗ്രാമത്തിലെത്തുമ്പോൾ അവിടെ താമസിക്കുന്ന ഹോം സ്റ്റേ ഉടമയ്ക്ക് മാത്രമല്ല വരുമാനം ലഭിക്കേണ്ടത്, അത് ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കിട്ടണം. കർഷകന് ലഭിക്കണം, പ്രാദേശികമായിട്ടുള്ള ഗൈഡിന് ലഭിക്കണം, ഓട്ടോ ഡ്രൈവേഴ്സ് കിട്ടണം, കലാകാരന്മാർക്ക് ലഭിക്കണം, ഭക്ഷണ സംരംഭകർക്ക് ലഭിക്കണം, സ്ത്രീ സംരംഭകർക്ക് ലഭിക്കണം, ഗ്രാമത്തിലെ ചെറുകിട സംരംഭകർക്കും ഈ കാര്യങ്ങളൊക്കെ ലഭിക്കണം. കേരളത്തിന് ഇന്ന് ലോകോത്തര പ്രകൃതിയുണ്ട്. നമ്മുടെ സംസ്കാരം, ഭക്ഷണം, ആതിഥ്യ മര്യാദ, ഗ്രാമങ്ങൾ, ഇതൊക്കെ നമുക്കുണ്ട്. മറ്റ് രാജ്യങ്ങളെക്കാൾ അപേക്ഷിച്ച് അവരിൽ നിന്നും വ്യത്യസ്തമായ പലതും നമുക്കുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ലോകത്തിന്റെ കൈകളിൽ എത്തിക്കാൻ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുവാനും ഇതിന്റെ സവിശേഷതകൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും AI ഒക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സംവിധാനവും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ AI സംവിധാനവും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടി പരിശീലനം കൊടുത്ത്, ഇപ്പോ ഹോട്ടലേഴ്സിനും അതുപോലെ തന്നെ റിസോർട്ടുകൾക്കും ഒക്കെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് തന്നെ ശേഷിയുണ്ട്. പക്ഷേ കേരളത്തിന്റെ ഗ്രാമത്തിന്റെ യഥാർത്ഥ ജീവിതം നിൽക്കുന്നത് ഇത്തരത്തിലുള്ള വെസ്റ്റേൺ ഗാർഡ്സും തീരപ്രദേശങ്ങളും അതുപോലെ കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ നിരവധിയായ അവസരങ്ങൾ നമുക്കുണ്ട്. ഈ അവസരങ്ങൾ നമ്മൾ ഇവിടെ നമ്മുടെ പ്രകൃതിയുടെ പ്രത്യേകതകൾ നമ്മൾ ലോകത്തിന് മുമ്പിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, അത് AI ഇന്റലിജൻസും ഉപയോഗിച്ച് ഇത് പരമാവധി നമ്മുടെ പ്രത്യേകതകൾ ലോകത്തിലെ സഞ്ചാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുക, അതുവഴി അവർ നമ്മുടെ ഈ നാട്ടിലേക്ക് വരുവാനും, പണ്ട് ഒരു ദിവസമാണ് രണ്ട് ദിവസമാണ് സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ അത് നമുക്കൊരു ഒരാഴ്ചയിൽ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. മറ്റ് രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അതിനാവശ്യമായിട്ട് പ്രോഡക്റ്റുകൾ നമ്മുടെ കേരളത്തിലുണ്ട്.
1: യുവജനങ്ങളെ കൂടുതലായി വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. ടൂറിസം ക്ലബിന്റെ സംസ്ഥാന കോർഡിനേറ്റർ സച്ചിൻ P.
2: നമ്മൾ കഴിഞ്ഞ തവണ തന്നെ, അതായത് ഈ പറഞ്ഞ പോലെ ഒരു വർഷം മുമ്പേ തന്നെ, രണ്ട് മൂന്ന് പരിപാടികൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിലൊന്നാണ് ഡെസ്റ്റിനേഷൻ ക്യാമ്പുകൾ, രണ്ടാമത് ഡെസ്റ്റിനേഷൻ അഡോപ്ഷൻ പ്രൊജക്ടുകൾ, പിന്നെ നമ്മൾ ക്യാമ്പസ് കേന്ദ്രീകരിച്ചുള്ള പരിപാടികൾ. ഈ ഡെസ്റ്റിനേഷൻ ക്യാമ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ജില്ലയിലും ഈ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അതായത് ഒരു ജില്ലയിൽ ഇപ്പൊ ക്യാമ്പ് നടക്കുന്നുണ്ടെങ്കിൽ മറ്റ് 13 ജില്ലകളിൽ നിന്നും നിശ്ചിതമായിട്ടുള്ള എണ്ണത്തിനനുസരിച്ച് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, മെറിറ്റ് അടിസ്ഥാനത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൾച്ചറൽ ഇന്റർ റിലേഷൻ ക്യാമ്പുകൾ നമ്മൾ ഓരോ ജില്ലകൾക്കകത്തും കഴിഞ്ഞ തവണ നടത്തിയിരുന്നു. 7 ജില്ലകൾക്കകത്ത് നമ്മൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. യുവാക്കളിലൂടെ അടുത്ത തലമുറയിലേക്ക് വരുന്നവരിലേക്ക് പുതിയ ആശയങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റും. നമ്മുടെ ക്യാമ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച എന്ന് പറഞ്ഞൊരു ഡിസ്കഷൻ നമ്മൾ അവസാനം 3rd ദിവസം. അപ്പൊ അതില് വലിയ രീതിയിലേക്കുള്ള ആശയങ്ങൾ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ നോക്കും. നമ്മൾ ഈ ആശയങ്ങൾ റിപ്പോർട്ടാക്കി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഡെസ്റ്റിനേഷൻ അഡോപ്ഷൻ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്കീമും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങി വെച്ചിരുന്നു. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില ഡെസ്റ്റിനേഷനുകളിൽ നമ്മൾ ഒരു ക്യാമ്പസിന് ചുമതല കൊടുക്കും, ഈ ഡെസ്റ്റിനേഷൻ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് കോവളം ബീച്ച് അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പൊ കോവളം ബീച്ചിന്റെ അഡോപ്ഷന്റെ ഉത്തരവാദിത്വം ഇവർക്കായിരിക്കും. അവിടെയുള്ള മേൽനോട്ടം നടത്താനും ഈ ക്ലബ് അംഗങ്ങൾ, ഒരു ക്ലബിൽ 50 പേരായിരിക്കും ക്യാമ്പസിൽ ഉണ്ടാവുക, ഈ ക്ലബ് അംഗങ്ങൾ അവിടെയുള്ള കാര്യങ്ങൾ മേൽനോട്ടം നടത്തുകയും അവിടെ എന്തെങ്കിലും വീഴ്ചകളുണ്ടോ അല്ലെങ്കിൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ, ഇവരവിടെ കൾച്ചറൽ പരിപാടികൾ നടത്തുന്നു, ഇവര് അതായത് യൂത്ത് ആ ഡെസ്റ്റിനേഷനെ വൈബ്രന്റ് ആയിട്ട് നിലനിർത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. അങ്ങനെ ക്യാമ്പസുകൾക്കനുസരിച്ച് അവരവരുടെ അടുത്തുള്ള ഡെസ്റ്റിനേഷനുകൾ ദത്തെടുക്കുകയും ആ ഡെസ്റ്റിനേഷനുകളിൽ പുതിയ ആശയങ്ങൾ അവരിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ എല്ലാ ഡെസ്റ്റിനേഷനുകളും വൈബ്രന്റ് ആയി തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം വരും. അത് കൂടുതൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യും. ഇത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊമോഷൻ. ടൂറിസം മേഖല ഇപ്പൊ പരമ്പരാഗതമായി മാറി മാറി വരുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സ്ഥാപനങ്ങളിലും ഈ ഏജൻസികളിലും അതുപോലെ തന്നെ ടൂറിസം ഓപ്പറേഷൻ ചെയ്യുന്നവരിലും അതിൻ്റെതായിട്ടുള്ള അഡാപ്റ്റേഷൻ വരും. നമുക്കിപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല ആൾക്കാരും മുമ്പ് ഏജൻസികളിൽ നേരിട്ട് പോയി ടിക്കറ്റ് എടുത്തും ടൂറിസം നടത്തുന്നവരായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും അവരവരുടെ ഫോണിൽ കൃത്യമായി വീട്ടിലിരുന്ന് അതിനുവേണ്ടി പ്രത്യേക സമയം ചെലവഴിക്കാതെ അവരെന്നെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. പേരും കൂടി ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത് ഭയങ്കരം ഒരു ഫിംഗർ പ്രിന്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നു എന്നുള്ളതിനപ്പുറം നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, സേഫ്റ്റി മെഷേഴ്സ് പ്രത്യേകിച്ച് നമുക്ക് അതിൽ അറിയാൻ പറ്റും. അപ്പൊ ഇനി ഭാവിയിലേക്ക് നമ്മളിപ്പോ AI എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇപ്പൊ ഭാവിയിൽ നമ്മൾ 10 വർഷമായി 20 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ AI ആയിരിക്കില്ല, അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു സാങ്കേതിക വിദ്യ വളർന്നു വരാനും സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം. കാരണം ഒരു 10 വർഷം മുമ്പേക്ക് നമ്മൾ ഡിജിറ്റൽ മീഡിയയിലേക്ക് കടന്നിരുന്നു. AI

0: ഈ ഒരു 10 വർഷത്തെ മറ്റൊരു പുതിയ തലത്തിലേക്ക് ചിന്തിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വെർച്വൽ മീഡിയ പുതിയൊരു തലം നമുക്ക് ടൂറിസത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്.
1: പ്രാദേശിക സമൂഹത്തെ ഉൾപ്പെടുത്തിയുള്ള വിനോദസഞ്ചാര മാതൃകകൾ എവിടെയും വലിയ വിജയം കണ്ടിട്ടുണ്ട്. കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രൂപേഷ് കുമാർ കെ.
2: ഇപ്പൊ പ്രാദേശിക സമൂഹത്തിന്റെ പങ്കാളിത്തം ഇല്ലാത്ത ഒരു ടൂറിസം വികസനം സസ്റ്റൈനബിലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ തരത്തിൽ പരിശോധിക്കുമ്പോൾ കേരളം പ്രാദേശിക സമൂഹത്തെ പരമാവധി ടൂറിസം മേഖലയിൽ ഇടപെടുത്താൻ, ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയെ ടൂറിസം മേഖലയിൽ ഇടപെടുത്താനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. നമ്മൾ ടൂറിസത്തിന്റെ ഭാഗമായി വിപണനത്തിന് വിധേയമാക്കുന്നതെല്ലാം നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇതെല്ലാം സോഷ്യൽ ക്യാപിറ്റലാണ്. വെള്ളച്ചാട്ടമാവട്ടെ, നമ്മുടെ പച്ചപ്പാവട്ടെ, നമ്മുടെ ജലാശയങ്ങളാവട്ടെ, ബീച്ചും കായലും കടലുമൊക്കെ പൊതുസ്വത്താണ്. ഈ പൊതുസ്വത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുമാനം ആർജിക്കുന്ന ഒന്നായി ടൂറിസം മാറുമ്പോൾ ഈ പൊതുസ്വത്തിന്റെ സംരക്ഷണം, സോഷ്യൽ ക്യാപിറ്റലിന്റെ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ടൂറിസത്തിൽ മാറേണ്ടതുണ്ട്. അതാണ് നമ്മുടെ കോർ അട്രാക്ഷൻ എന്നതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് വേണ്ടി കൂടി ഇതിനെ ഉപയോഗപ്പെടുത്താനും സംരക്ഷിച്ചു വയ്ക്കാനും കഴിയണം. അതുകൊണ്ടാണ് എൻവയോൺമെന്റ് റെസ്പോൺസിബിലിറ്റിയെ വലിയ പ്രാധാന്യത്തോടുകൂടി സസ്റ്റൈനബിൾ ടൂറിസത്തിൽ സംസാരിക്കുന്നത്. ഇപ്പൊ ലോകത്ത് ഏത് സ്ഥലമെടുത്ത് പരിശോധിച്ചാലും ലോകത്തെ പ്രധാനപ്പെട്ട സസ്റ്റൈനബിൾ ടൂറിസം മോഡലുകളായി പറയാൻ കഴിയുന്ന ഇപ്പൊ കോസ്റ്റാറിക്കയെ നോക്കുക, രാജ്യത്തിന്റെ 25% ദേശീയോദ്യാനങ്ങളും സംരക്ഷിത വനങ്ങളുമുള്ള ഒരു രാജ്യം, അവിടുത്തെ കാടുകൾക്കൊരു ഹാനിയും സംഭവിക്കാതെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ തദ്ദേശവാസികളെ കൊണ്ട് അക്കോമഡേഷൻ യൂണിറ്റുകൾ റൺ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ തദ്ദേശവാസികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ടൂറിസം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്, ടൂറിസം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, ഒപ്പം പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുന്നത്. ഭൂട്ടാൻ മറ്റൊരു മാതൃകയാണ്. ഹൈ വാല്യൂ ലോ ഇമ്പാക്ട് ടൂറിസം എന്ന കാഴ്ചപ്പാട് ആണ് ഭൂട്ടാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് ഫീ ഉൾപ്പെടെയുള്ള അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് ഓവർ ടൂറിസത്തെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് ഫീയിലൂടെ ഓരോ ടൂറിസ്റ്റിൽ നിന്നും കളക്ട് ചെയ്യപ്പെടുന്ന പണം ആ നാടിന്റെ വനസംരക്ഷണം, ആരോഗ്യ പരിപാലനം, സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കൽ പോലുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തും. മറ്റൊരു മോഡലായിട്ടുള്ള സ്ലോവേനിയ എടുത്താൽ ഗ്രീൻ ടൂറിസം അവരുടെ ഔദ്യോഗിക നയമായി പ്രഖ്യാപിക്കുകയും പ്ലാസ്റ്റിക് രഹിത നഗരങ്ങളും ഇലക്ട്രിക് ഗതാഗത സംവിധാനങ്ങളുടെ ഉപയോഗപ്പെടുത്തലും തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനവുമാണ് അവർ പ്രാധാന്യത്തോടെ നടപ്പാക്കുന്നത്. പലാവു എന്ന് പറയുന്ന പസഫിക് സമുദ്രത്തിലെ മറ്റൊരു കൊച്ചു രാജ്യമുണ്ട്. സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ മറ്റൊരു മികച്ച മാതൃകയാണ്. ഓരോ ടൂറിസ്റ്റിന്റെയും പാസ്പോർട്ടിൽ പലാവു പ്ലഡ്ജ് എന്ന പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ സ്റ്റാമ്പ് ചെയ്യാണ് ആദ്യം അവർ ചെയ്യുന്നത്. കേവലം ഒരു സ്റ്റാമ്പിംഗിൽ അവസാനിക്കുകയല്ല, ആ യാത്രയിലൂടെ ഒരു ടൂറിസ്റ്റ് ആ സ്റ്റാമ്പിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഉള്ള നയമല്ല നടപ്പാക്കുന്നതെങ്കിൽ, അത്തരം പ്രവർത്തനങ്ങളല്ല പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നതെങ്കിൽ കനത്ത ഫൈൻ ഏർപ്പെടുത്തുന്ന ഒരു രീതിയാണ് ആ രാജ്യം നടപ്പാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് കേരളം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജനപങ്കാളിത്തത്തോടുകൂടി തദ്ദേശീയ ജനസമൂഹത്തിന്റെയും പ്രത്യേകിച്ച് വനിതകളുടെയും അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ പങ്കാളിത്തത്തോടെ വളരെ സക്രിയമായ ഒരു പ്രായോഗിക മാതൃക വികസിപ്പിച്ചിട്ടുണ്ട്. റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഭാഗമായി 26,000 യൂണിറ്റുകൾ നമുക്കുണ്ട്. 1.5 ലക്ഷം കുടുംബങ്ങൾ നമ്മുടെ ഭാഗമായി പ്രവർത്തനത്തിന്റെ ഭാഗമാവുന്നു. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹോട്ടൽസും റിസോർട്ടുകളും സസ്റ്റൈനബിലിറ്റി ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി എടുക്കുന്നു. റെസ്പോൺസിബിൾ ടൂറിസം അതിന്റെ ഭാഗമായി പ്രാക്ടീസ് ചെയ്യും. അപ്പോ ഈ വർഷത്തെ യുഎൻ ടൂറിസത്തിന്റെ മുദ്രാവാക്യം സംസാരിക്കുമ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന്റെ പാതയിലാണ് കേരളത്തിലെ ടൂറിസം പ്രവർത്തനങ്ങൾ ആകെ. അപ്പോ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന കാഴ്ചപ്പാടിനെ വളരെ സജീവമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും എഐയുടെ ഉപയോഗം ടൂറിസം മേഖലയുടെ ടെക്നോളജി ഇന്നോവേഷനിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള പരിശീലനമൊക്കെ നമ്മൾ പൊതുസമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതും സസ്റ്റൈനബിലിറ്റിയിലേക്ക് നയിക്കുന്നതാണ്. പരമാവധി പ്രിന്റിംഗ് കുറയ്ക്കുന്ന സമീപനം വരുന്നു. അത് സസ്റ്റൈനബിലിറ്റിക്ക്, എൻവയോൺമെന്റ് റെസ്പോൺസിബിലിറ്റിക്ക് അങ്ങേയറ്റം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒപ്പം പ്രാദേശികമായി വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകാതെ പ്രാദേശിക അക്കോമഡേഷൻ യൂണിറ്റുകളായിട്ടുള്ള ഹോം സ്റ്റേയും ഫാം ടൂറിസവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം നമ്മുടെ ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
1: കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇനിയുമേറെ വളർച്ചാ സാധ്യതയുണ്ട്. കേരള വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ അഞ്ജന എം.
3: ടൂറിസം ഒരു വിനോദം മാത്രമല്ലല്ലോ, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഒരു പ്രധാന തൂണിൽ ഒന്നാണ് ടൂറിസം എന്ന് പറയുന്നത്. ഒരു സഞ്ചാരി കേരളത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഹോട്ടൽസ് മാത്രമല്ല, അവിടെ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്. ഓട്ടോ ഡ്രൈവർ, ഹൗസ് ബോട്സ്, അല്ലെങ്കിൽ കരകൗശല തൊഴിലാളികൾ, കർഷകർ, കലാകാരന്മാർ, ഇവർക്ക് എല്ലാവർക്കും വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പം AI നമ്മൾ പറയുമ്പോഴും ഈ പറയുന്ന എല്ലാ ആസ്പെക്ട്സും AI കൂടെ തന്നെ കാലം മാറുന്നുണ്ട്. AI കൂടുതൽ ഡിപെൻഡന്റ് ആയിട്ടാണ് ഒരു ട്രാവലർ വരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ ടൂറിസവും രംഗത്തും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നതാണ്. ഇന്ന് മോസ്റ്റ് ഓഫ് ദ ട്രാവലേഴ്സ് എവിടെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ഓൺലൈനിലും AI ചോദിച്ച് മനസ്സിലാക്കിയതാണ്. ഇപ്പൊ ഒരു ട്രാവൽ ട്രെൻഡ് അങ്ങനെയാണ്. അപ്പം വലിയ ഹോട്ടലുകൾക്കൊപ്പം നമ്മുടെ ചെറിയ ഹോം സ്റ്റേകളും പിന്നെ ഗ്രാമീണ അനുഭവങ്ങളും ഈ ഡിജിറ്റൽ ലോകത്ത് ദൃശ്യമാകണം. അതിനായിട്ട് നമ്മുടെ ചെറിയ സംരംഭകരെ കൂടെ തയ്യാറെടുപ്പിക്കണം എന്നുള്ളതാണ് കേരള ടൂറിസത്തിന്റെ ഒരു ലക്ഷ്യം. AI സഞ്ചാരികളെ എല്ലാവർക്കും

0: അറിയുന്ന ചില സ്ഥലങ്ങളിലേക്ക് മാത്രം എത്തിക്കരുത് എന്നുള്ളത് യു എൻ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മെയിൻ ഡെസ്റ്റിനേഷൻസിനോടൊപ്പം തന്നെ നമുക്ക് വയനാടും വാഗമണ്ണും തേക്കലും പോലുള്ള നമ്മുടെ പുതിയ ഡെസ്റ്റിനേഷനുകളും മറ്റ് ഒരുപാട് ചെറിയ ഡെസ്റ്റിനേഷനുകളും നമ്മളുടെ ഡെസ്റ്റിനേഷൻസ് ആയിട്ട് ടൂറിസം വകുപ്പ് നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. അവയെ കൂടെ ഈ ഡിജിറ്റൽ ലോകത്ത് ദൃശ്യമാക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ ലക്ഷ്യം. എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഒരുപാട് മാർക്കറ്റ് ചെയ്യപ്പെട്ട ഡെസ്റ്റിനേഷൻസുകളിലെ ഡീകൺജസ്റ്റ് ചെയ്ത് ഡീകൺജഷനും ആവശ്യമാണ്. അതേപോലെ തന്നെ പുതിയ പുതിയ ഡെസ്റ്റിനേഷനുകളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതും നമ്മളുടെ ഒരു ആവശ്യമാണ്. അമിതമായിട്ടുള്ള തിരക്ക്, പ്ലാസ്റ്റിക് മാലിന്യം അല്ലെങ്കിൽ അനിയന്ത്രിതമായ നിർമ്മാണം, ഇവയെല്ലാം യഥാർത്ഥ ഒരു ഇഷ്യൂ നിലനിൽക്കെ തന്നെ ശരിയായിട്ടുള്ള ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ടൂറിസം തന്നെ പ്രകൃതിയുടെ തന്നെ കാവൽക്കാരാവേണ്ടവരാണ്. അങ്ങനെ തന്നെ ആകും ഇഫ് ദർ ഇസ് ഗുഡ് പ്ലാനിംഗ്. പ്രകൃതി നശിച്ചാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലി ടൂറിസവും ഇല്ലാതാകും. അപ്പൊ ഉത്തരവാദിത്ത ടൂറിസ്റ്റിലൂടെ തന്നെ കേരളം ഈ രംഗത്ത് ഒരു മാതൃക ഓൾറെഡി സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്ക് അതിനായിട്ടൊരു മിഷൻ തന്നെയുണ്ട്. അതിലൂടെ തന്നെ പ്രാദേശിക സമൂഹത്തിന് നേരിട്ട് വരുമാനവും ലഭിക്കുന്നുണ്ട്. അപ്പം പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടുന്നുണ്ട്.
1: കേവലം കാഴ്ചകൾ കാണുന്നതിനപ്പുറം ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥയെയും തൊഴിൽ മേഖലയെയും ഉണർത്താൻ ടൂറിസത്തിന് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അതിന് വലിയ അവസരങ്ങളും സാധ്യതകളുമാണുള്ളത്. അതിനുവേണ്ട പുതിയ ആശയങ്ങളുടെ രൂപീകരണവും പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണവും വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് വലിയ ഉണർവ് നൽകുമെന്ന് പ്രതീക്ഷിക്കാം.
2: നിർവഹണം എം വി ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സമകാലികം.
4: നോവൽ പാരായണം.
5: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
6: വീടിന് പുറത്തുള്ള കാര്യങ്ങൾ ഏറെയും മൂത്ത മകനാണ് ഇപ്പോൾ നോക്കുന്നത്. കൂടുതൽ ലോറികൾ വാങ്ങാനും കച്ചവടം വിപുലപ്പെടുത്താനും മുൻകൈ എടുത്തതും അവനാണ്. ഒരിക്കൽ മകൻ പറഞ്ഞു, ഇനി നമുക്ക് ബസ്സും വാങ്ങണം. ഭർത്താവ് അവനെ നിരുത്സാഹപ്പെടുത്തി. അതൊന്നും മാണ്ട മോനെ, ഈ മണ്ണിൽ ബസ് വാടില്ല. മാതാ ട്രാൻസ്പോർട്ടിന്റെ അവസ്ഥ കണ്ടില്ലേ? മകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാതാമ്മ ബസ് നടത്തിയതുപോലെയല്ല അച്ഛാ നമ്മൾ നടത്തുക. നല്ല ബിസിനസ്സായിട്ട് വേണം നടത്താൻ. ഞാൻ നല്ലൊരു പേരും കണ്ടുവച്ചിട്ടുണ്ട്, രാമ ട്രാൻസ്പോർട്സ് കമ്പനി. രാമർ പൊട്ടിച്ചിരിച്ചു. മകന്റെ വെഡിത്തം പറച്ചിൽ കേട്ടുള്ള ചിരിയായിരുന്നില്ല അത്. അവൻ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുന്നു എന്നറിഞ്ഞതിലുള്ള നിറഞ്ഞ ചിരിയായിരുന്നു. രണ്ടാമത്തെ മകന്റെ അഭിരുചി മറ്റൊന്നായിരുന്നു. വലിയ വലിയ വീടുകളാണ് അവന്റെ സങ്കല്പത്തിലുള്ളത്. സ്കൂളിൽ പോകുന്ന വഴിക്ക് പ്രത്യേക രീതിയിൽ പണിത വീടുകൾ അവൻ കൗതുകപൂർവ്വം നോക്കി നിൽക്കും. എന്നിട്ട് അത്തരത്തിൽ പണിയുന്ന വീടുകൾ ഭാവനയിൽ കാണുന്നു. ചെറിയ ചെറിയ വീടുകൾ പൊളിച്ച് പുതിയതുണ്ടാക്കണമെന്നതാണ് അവന്റെ പ്രധാന ആവശ്യം. മൺകട്ട കൊണ്ടുണ്ടാക്കിയ ഓലമേഞ്ഞ അച്ഛന്റെ തറവാട് പൊളിച്ച് നമുക്കെന്തുകൊണ്ട് പുതിയതൊന്ന് ഉണ്ടാക്കിക്കൂടാ എന്ന് അവനൊരിക്കൽ ചോദിച്ചു. അത് കേട്ടപ്പോൾ രാമറിന്റെ മനസ്സൊന്ന് പൊള്ളി. അവന്റെ ചോദ്യത്തിൽ ഒരു ന്യായമുണ്ട്. ആരും താമസിക്കാത്ത ഒരു വീട് എല്ലാ കൊല്ലത്തിലും കെട്ടിമേഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടെന്താണ് കാര്യം? അത് നഷ്ടമല്ലേ? അവിടെ പുതിയ വീടുണ്ടാക്കിയാൽ ആ ചെലവ് ഇല്ലാതെയാകും. വീട് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ രാമറിന് ആ വീട് പൊളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ലായിരുന്നു. മുമ്പൊരിക്കൽ കല്യാണിക്ക് കൊടുത്ത മറുപടി അയാൾ മകന് നൽകി. മാണ്ട, ഇപ്പം മാണ്ട. അച്ഛനതിൽ താല്പര്യമില്ലെന്നറിഞ്ഞതോടെ മകൻ പിന്നീടൊന്നും ചോദിക്കുവാൻ തുനിഞ്ഞില്ല. അവൻ വന്നത് മറ്റൊരു വിശേഷവും കൊണ്ടായിരുന്നു. കോവിലകം ലേലത്തിൽ വിൽക്കാൻ പോകുന്നു. ചെണ്ടമുട്ടിക്കൊണ്ട് നാടുതോറും അതറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിലകത്തിന്റെ പടിപ്പുരയ്ക്ക് മുമ്പിൽ നോട്ടീസും പതിച്ചിട്ടുണ്ട്. കോവിലകത്തിന് ധാരാളം അവകാശികളുണ്ട്. അവകാശികൾ തമ്മിൽ വ്യവഹാരമായി. പിന്നീട് റിസീവർ ഭരണത്തിലായി. ഒടുവിൽ കോടതിയാണ് കോവിലകം ലേലത്തിൽ വിറ്റ് അവകാശികൾക്ക് തുക വീതിക്കുവാൻ ഉത്തരവിട്ടത്. കോവിലകം പൊളിച്ചുപോകും. മകൻ ചോദിച്ചു, നമുക്കത് ലേലത്തിലെടുത്താലോ അച്ഛാ? രാമർക്ക് അതിനെക്കുറിച്ച് അധികമൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലായിരുന്നു. മകൻ നിരാശപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു, മാണ്ട മോനെ, അതൊരുപാട് ശാപം കിട്ടിയിട്ടുള്ള ഒരു സ്ഥല. ഇമ്മളത് വാങ്ങിയാൽ ആ ശാപത്തിൻ്റെ ഒരു ഭാഗം ഇമ്മടെ തലയിലും വീഴും. മാണ്ട, കോവിലകത്തിൻ്റെ ദുർഗതി, എന്തെല്ലാം സംഭവങ്ങൾ! അടികൊണ്ട് സ്കൂളിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ട ദിവസം മുതലുള്ള സംഭവങ്ങൾ അയാൾ ഓർത്തുകൊണ്ടിരുന്നു. ശാപം ഏറെ വാങ്ങിയ എല്ലാറ്റിൻ്റെയും അന്ത്യം ഇങ്ങനെ തന്നെയായിരിക്കണം. ഒരു മാസത്തിനു ശേഷം കണ്ണിൽ നിന്നും വേദന അനുഭവം.

0: അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാറിൽ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു രാമർ. കൂടെ ഭാര്യയും മക്കളും മൈനറുമുണ്ടായിരുന്നു. പൂവടിത്തറ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നിരത്തിന് ഇടതുവശത്തുകൂടെ വളരെ മന്ദഗതിയിൽ നടന്നുപോകുന്ന ഒരു സ്ത്രീയെ ചൂണ്ടി മൈനർ ചോദിച്ചു, ഇങ്ങക്കറിയോ അതാരാണെന്ന്? രാമർ ഒറ്റക്കണ്ണിലൂടെ അവരെ തറപ്പിച്ചു നോക്കി. വളരെ അവശയാണ്, മാത്രവുമല്ല അവർ രോഗബാധിതയുമാണെന്ന് തോന്നി. നടത്തത്തിൽ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടമായിരുന്നു. ആരാണെന്ന് മനസ്സിലാവുന്നതേയില്ല. അപ്പോഴേക്കും കാർ മുന്നോട്ട് പോയിരുന്നു. രാമർ ചോദ്യഭാവത്തിൽ മൈനറെ നോക്കി. ഇങ്ങക്ക് തിരിഞ്ഞോ? മൈനർ ചോദിച്ചു. ഈ ഒറ്റക്കണ്ണിലൂടെ നോക്കിയാൽ എങ്ങനെയാ മൈനറെ പെട്ടെന്ന് മനസ്സിലാവുക? രാമർ തമാശ രൂപത്തിൽ ചോദിച്ചു. കൊയിലോത്ത ലീലത്തമ്പുരാട്ടി അത്. എന്നിട്ടും രാമർക്ക് മനസ്സിലായില്ല. തമ്പുരാട്ടിയെ താൻ തിരിച്ചറിയേണ്ട കാര്യമെന്ത് എന്ന ചിന്തയിലായിരുന്നു അയാൾ. അപ്പോൾ മൈനർ വിശദീകരിച്ചു, ഇങ്ങളിത്ര പെട്ടെന്ന് മറന്നോ? ഇങ്ങളെ സ്കൂളിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ കാരണക്കാരിയായ പെണ്ണുങ്ങളാണത്. ഇപ്പൊ ജീവിക്കാൻ ഒരു ഗതിയില്ലാത്ത നിലയിലാണ്. ഒരു മോനുണ്ടായിട്ടു ഒരു പണിക്കും പോകാണ്ട് തേരാപ്പാര നടക്കുക. ഭർത്താവും മരിച്ചുപോയി. അത് കേട്ടപ്പോൾ രാമർക്ക് ഉള്ളിൽ നിന്നും ഒരു ദീർഘശ്വാസമുയർന്നു. ഈ ഒറ്റ കണ്ണുകൊണ്ട് ഇനി എന്തെല്ലാം കാണേണ്ടി വരും? കാറ്റിൻ്റെ ഗതി പിടിച്ച് അവർ അങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ ദുഃഖമാണ് തോന്നിയത്. മൈനറിൻ്റെ സംസാരം കേട്ടുകൊണ്ടിരുന്ന മൂത്ത മകൻ പറഞ്ഞു, ആ പെണ്ണുങ്ങൾ ചെയ്തത് ഒരു നല്ല കാര്യമായിന്നാ എനിക്ക് തോന്നുന്നത്. സ്കൂളിൽ നിന്ന് പോന്നിരുന്നില്ലെങ്കിൽ അച്ഛൻ വല്ല ഗുമസ്തനോ മാഷോ മറ്റോ ആയി പോകുകയായിരുന്നു. അമ്മേനെ കല്യാണം കഴിക്കാനും പറ്റുമായിരുന്നില്ല. മകന്റെ അഭിപ്രായം കേട്ടപ്പോൾ രാമർ പൊട്ടിച്ചിരിച്ചു. കല്യാണിയും ഇളയ മകനും അതിൽ പങ്കുചേർന്നു. മൈനർ പറഞ്ഞു, ഇപ്പറഞ്ഞതിലും വലിയൊരു കാര്യമുണ്ട്. അതിനാരും ഒന്നും പ്രതികരിച്ചില്ല. എന്നാലും അവരുടെ ചിന്തയിൽ ഒരു ചോദ്യമുണ്ടായിരുന്നുവെന്ന് വ്യക്തം. രാമർ സ്കൂളിൽ പഠിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക?
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ തുടർ ഭാഗം നാളെ രാവിലെ ഇതേ സമയത്ത്.
2: മൻ കി ബാത്.
3: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
3: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
2: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
3: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
2: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
3: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ, ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാൻ ഈ മാസം 29 രാവിലെ 10:30 അഭിമുഖം നടക്കുന്നു. ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമയാണ് യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ
3: സർ, ഞാൻ ഭാഗ്യശ്രീ, ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്. ഞാനിപ്പോ SSLC, എനിക്ക് കമ്പ്യൂട്ടർ സയൻസും കൊമേഴ്സ് മാത്സും താല്പര്യമില്ല.
2: അപ്പൊ
3: ഞാൻ ഇനി ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ്.
2: കമ്പ്യൂട്ടറും വേണ്ട അല്ലേ?
3: ബയോമാത്സ് അല്ല, കമ്പ്യൂട്ടർ സയൻസും കൊമേഴ്സ് മാത്സും വേണ്ട.
2: കൊമേഴ്സ് മാത്സും വേണ്ട. ബയോമാത്സും ഹ്യൂമാനിറ്റീസും മാത്രമേ ഉള്ളൂ.
3: നമ്മളെ
2: 10 മാർക്ക് ഒക്കെ പറയൂ, മാത്സിന് എത്രയുണ്ട്?
3: മാത്സിന് എനിക്ക് 76 ഔട്ട് ഓഫ് 80. എബവ് 90% എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്.
2: 96% ഉണ്ട്. ഒന്നും ആലോചിക്കണ്ട, ബയോമാത്സ് എടുത്തോ.
3: അപ്പൊ ഞാൻ ഈ ബയോമാത്സ് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനി ഏതൊക്കെ ഫീൽഡിലേക്കായിരിക്കും?
2: ഇന്ത്യയിലെ 728 ഡിഗ്രി കോഴ്സ് ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞാൽ. 500 കോഴ്സും പഠിക്കാം ബയോമാത്സുകാർക്ക്. കമ്പ്യൂട്ടർ മാത്സുകാർക്ക് കുറവാണ്, കൊമേഴ്സുകാർക്കും കുറവാണ്. മിടുക്കിയാണ്, 90% ഒക്കെ മാത്സിന് കിട്ടുന്ന കുട്ടിയാണ്. CBSE ആണോ സ്റ്റേറ്റ് ആണോ?
3: സ്റ്റേറ്റ്.
2: അപ്പൊ ബയോമാത്സ് എടുക്കുക, എന്നിട്ട് JEE എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, ആ JEE പരീക്ഷയ്ക്ക് ചേരുക. ശരിക്കും നമുക്ക് 14 പരീക്ഷ

0: എഴുതാം പ്ലസ് ടു ബയോമാത്സുകാർക്ക്. അതൊന്നുമില്ലെങ്കിലും ജെ ഇ എഴുതിയാൽ ഇന്ത്യയിൽ 135,000 സീറ്റിന് ആ എക്സാം വഴി നമുക്ക് അഡ്മിഷൻ മേടിക്കാം. എഞ്ചിനീയറിംഗ് കൂടാണ്ട് NIT കൂടാണ്ട് IIT കൂടാണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കൂടാണ്ടിനെ കിട്ടും. അപ്പോൾ രണ്ട് പരീക്ഷയ്ക്ക് മോള് ഇതിൻ്റെ കൂടെ പഠിക്കുക. പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ ഒരു 3.5 മണിക്കൂർ ബോർഡ് എക്സാമിന് പഠിക്കുക, ബാക്കിയുള്ള സമയം CUET ജെ ഇനും തയ്യാറാകുക കേട്ടോ. ടീച്ചറിനെ പറ്റി പ്രത്യേകിച്ച് നോക്കണ്ട, ഡോക്ടർ ആണെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്ക്
1: തയ്യാറാണ്.
0: എന്താ എല്ലാരും എങ്ങനെ ചെയ്യണത്, നീറ്റ് ആൻഡ് JEE ഒന്നിച്ച് പഠിക്കണം, നല്ല കോച്ചിങ് സെന്ററിൽ ചേരണം, ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ചേരണം. മിടുക്കി കുട്ടിയാണ്, 95% മാർക്ക് ഉണ്ട്, അത് ശരിക്കും കിട്ടും
1: കേട്ടോ.
2: സമയം 8:08.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. രാവിലെ 11 കൊല്ലത്ത് മാതാ അമൃതാനന്ദമയി മഠത്തിൽ ആഘോഷ ചടങ്ങിലും ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം ബാലരാമപുരത്ത് SUT മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഏഷ്യൻ ഗെയിംസിൽ വിജയം നേടിയ ഇന്ത്യൻ താരങ്ങളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. സ്വർണ മെഡൽ നിലനിർത്തിയ ഇന്ത്യൻ പുരുഷ കബഡി ടീമിന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ ആശംസ അറിയിച്ചു. നാളെ മുതൽ 3 ദിവസം ജീവനക്കാരുടെ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ രാജ്യത്തെ ബാങ്കുകൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കും. ഉപഭോക്താക്കളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിനാണ് ഇന്ന് പ്രവൃത്തി ദിനമായി ധനമന്ത്രാലയം ഉത്തരവിറക്കിയത്. ഇന്ന് അന്താരാഷ്ട്ര ബധിര ദിനം. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദിനാചരണത്തിന്റെ ഭാഗമായി മാനാഞ്ചിറ സ്ക്വയറിൽ വൈകിട്ട് മൊഴി സൌഹൃദ മത്സരവേദി സംഘടിപ്പിക്കും. സംഗീത സംവിധായകൻ ജി ദേവരാജൻ മാസ്റ്ററുടെ 99th ജന്മവാർഷികം ഇന്ന്. കൊല്ലം പരവൂർ മുനിസിപ്പൽ പാർക്കിലെ ദേവരാജ സ്മൃതി മണ്ഡപത്തിൽ രാവിലെ പുഷ്പാർച്ചനയും ഗാനരചനയും നടക്കും. കേരളത്തിലെ തീരദേശ ജില്ലകളിൽ ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം പ്രഖ്യാപിച്ച റെഡ് അലർട്ട് തുടരുന്നു. കേരള തീരത്ത് നാളെ രാവിലെ 10:30 വരെ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും മികച്ച പ്രവർത്തനങ്ങൾ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിന് കോഴിക്കോട് സിറ്റി പോലീസ് അഭിനന്ദന ദിനം സംഘടിപ്പിച്ചു. പോലീസ് ക്ലബ്ബിൽ സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് FC ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തിരുവനന്തപുരം കൊമ്പൻസ് FCയെ പരാജയപ്പെടുത്തി. ഇന്ന് 1-ാം റൗണ്ടിലെ അവസാന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി FC മലപ്പുറം FCയെ നേരിടും.
3: ആകാശവാണി FM വാർത്തകൾ.

0: English Matters.
1: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. അല്ല, ഇതെന്താ വന്ന ഉടനെ പോകുവാണോ? ബൈക്കിലൊക്കെ കയറി ഓഫീസിൽ കയറുന്നില്ലേ?
2: ഡോഡോ, ഒച്ച വെച്ച ആളെ കൂട്ടല്ലേടോ. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ MD ഇല്ലേ, MD ബർത്ത്ഡേ ആണിന്ന്. ഞാൻ MD സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ട് വരാം. പുള്ളി എന്റെ സ്മാർട്ട്നെസ്സിൽ അങ്ങ് ഞെട്ടട്ടെ. മിക്കവാറും എനിക്ക് അടുത്ത മാസം ഒരു പ്രൊമോഷനും കിട്ടും.
1: ആഹാ, ഇന്നാണോ സാറിന്റെ ഹാപ്പി ബർത്ത്ഡേ? ചായ കൊടുക്കുമ്പോ തന്നെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കാം.
2: എന്റെ പൊന്നോ, കൊളാക്കല്ലേ. ഒന്നാമത് അങ്ങേർക്ക് ഒരാഘോഷ പരിപാടിയും ഇഷ്ടമല്ല. മാത്രമല്ല, ഇതെല്ലാവരും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളൊരു ക്രെഡിറ്റ് എനിക്ക് പോവില്ലേ. താൻ എന്നെ കണ്ടോണ്ട് മാത്രം ഞാൻ ഈ കാര്യം പറഞ്ഞതാ. ഡോണ്ട് സ്പോയിൽ ദ സർപ്രൈസ്, ഡോണ്ട് സ്പിൽ ദ ബീൻസ്. യു അണ്ടർസ്റ്റാൻഡ്?
1: ആ മാഡം. അല്ല, മാഡം എങ്ങനെ അറിഞ്ഞത്?
2: എന്ത്,
1: ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ബീൻസ് തരാനാണെന്ന്? മാഡത്തിന് കൂടോത്ര അറിയാല്ലേ.
2: ഓ, അതല്ലേടോ, ഡോണ്ട് സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാലേ രഹസ്യം ഒന്നും പുറത്തു പറയരുതെന്ന്. അല്ലാതെ തന്റെ ബീൻസ് തോരനും ബീട്രൂട്ട് തോരനും ഒന്നും അല്ല.
1: ഓ, സ്പിൽ ദ ബീൻസ്. ഓക്കെ മാഡം, ഡൺ. ഐ വിൽ നോട്ട് സ്പിൽ എനി ബീൻസ്. അണ്ടാർത്തർ ദേവിയാണ് സത്യം.
2: പറയാതിരുന്ന തനിക്ക് കൊള്ളാം. പ്രൊമോഷനൊക്കെ കിട്ടിയാ അറിയാലോ.
3: A few moments later.
2: ഹലോ ഹലോ ഹലോ സർ. അയ്യോ, സസ്പെൻഷനോ? ഏ, ഇല്ല സർ, ഇല്ല സർ, ഞാൻ ദേ വരുന്നു. ആ സുമേഷിനെ ഞാൻ ഇന്ന് കൊല്ലും.

0: നോക്കട്ടെ.
1: ഹലോ മാഡം, കേക്ക് കിട്ടിയോ? പിന്നെ എനിക്ക് വാനില അലർജിയാ, ചോക്ലേറ്റ് മതി കേട്ടോ.
0: ഡോ തന്നെ ഞാനിപ്പൊ കേക്ക് നീട്ടിക്കാം. എടോ, എം ഡി ഇപ്പൊ വിളിച്ചു, നല്ല ചൂടായിരുന്നു. ഓഫീസ് സമയത്തെ ഞാൻ കറങ്ങി നടന്നു എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് പറയാ താനാ അത് റിപ്പോർട്ട് ചെയ്തതെന്ന്. പ്രൊമോഷൻ നോക്കിയിരുന്ന എനിക്കിപ്പോ മെമ്മോ. എന്താ ഇത് സുമേഷ്?
1: ഓ, അത് പറയാൻ മറന്നു. എം ഡി എ വന്ന ഉടനെ മാഡത്തിന് എന്തോ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനായി വിളിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മാഡം ഇവിടെ ഇല്ലാന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു മാഡം എവിടെ പോയിന്ന്. അപ്പൊ മറ്റേ ബീൻസൊന്നും സ്പില്ലാവാതിരിക്കാൻ ഞാൻ പുറത്തുനിന്ന് കറങ്ങാൻ പോയതായെന്ന് പറഞ്ഞു. നമ്മുടെ കേക്ക് പരിപാടി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല മാഡം, സത്യം.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 12 സെക്കൻഡും. ഇപ്പോൾ വിടരുന്ന മുട്ടുകൾ.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ്. ആദ്യം ഒരു മലയാള പ്രസംഗം സാൻവി എ പ്രഭു അവതരിപ്പിക്കുന്നു.
1: ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അച്ചടക്കവും ജീവിത വിജയവും എന്ന വിഷയത്തെ കുറിച്ചാണ്. അച്ചടക്കം എന്നത് നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ നയിക്കുന്ന ഒരു നല്ല ശീലമാണ്. സമയത്തിന് എഴുന്നേൽക്കുക, പഠനം കൃത്യമായി ചെയ്യുക, മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കുക, നിയമങ്ങൾ പാലിക്കുക, ഇവയെല്ലാം അച്ചടക്കത്തിൻ്റെ ഭാഗങ്ങളാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കഴിവ് മാത്രം മതിയാകില്ല, അതിനൊപ്പം അച്ചടക്കവും ആവശ്യമാണ്. കാരണം അച്ചടക്കം നമ്മെ ഉത്തരവാദിത്തമുള്ളവരാക്കുന്നു, നമുക്ക് സമയം വില മതിക്കാൻ പഠിപ്പിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുന്ന ഒരാൾക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അച്ചടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ദിവസവും പഠനത്തിനും കളിക്കും വിശ്രമത്തിനും സമയം ക്രമീകരിച്ച് മുന്നോട്ടു പോകുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കും. നമ്മുടെ സമൂഹത്തിലും അച്ചടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. റോഡ് നിയമങ്ങൾ പാലിക്കുക, പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, ഇവ നല്ലൊരു സമൂഹം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ജീവിതത്തിൽ വിജയിച്ച പല വ്യക്തികളുടെയും പിന്നിൽ അച്ചടക്കവും കഠിനാധ്വാനവും ഉണ്ടായിട്ടുണ്ട്. അവർ അവരുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്ഥിരമായി പരിശ്രമിക്കുകയും ചെയ്തു. അതിനാൽ നാം എല്ലാവരും ഇന്നു മുതൽ അച്ചടക്കം ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അച്ചടക്കമുള്ള ജീവിതം നമ്മെ നല്ല വ്യക്തികളാക്കുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അവസാനമായി പറയാനുള്ളത് അച്ചടക്കമാണ് വിജയത്തിന്റെ താക്കോൽ.
0: അടുത്തത് ഒരു ലളിതഗാനമാണ്, നന്ദിനി എ പൈ പാടുന്നു.

ദിക്കറിയാതെ തേജസ്സറിയാതെ.

0: ഇനി ശ്രീറാം അർജുൻ കൃഷ്ണ പാടുന്ന ലളിതഗാനം.
1: പണ്ടു പാടിയ പാട്ടി

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ്. ഇതോടെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, 9:15 അഭിപ്രായവേദി ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും, 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ തുടരും. 10:00 ആകാശവാണി ഇപ്പം വാർത്തകൾ, തുടർന്ന് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11:00 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാരയിൽ നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുന്നതിന്റെ പ്രാധാന്യവും ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 3:30 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4:00 പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 5:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, ഉളിയന്നൂർ അവസാന ഭാഗം. 6:50 കാർഷിക ജീവനത്തിൽ മണ്ണറിഞ്ഞ് പൊന്നു വിളയിച്ച തൃപ്പൂണിത്തുറയിലെ സോയി വർഗീസുമായി അഭിമുഖം. 7:25 എഫ് എം ഈവനിംഗിൽ സമകാലികം, ടൂറിസം സാധ്യതകൾ അവസരങ്ങൾ. 7:45 വാർത്തകൾ. ഒൻപത് മണിക്ക് ന്യൂസ് അറ്റ് 9, 9:15 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്. 10:00 അഭിപ്രായവേദി ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും, തുടർന്ന് നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, ശേഷം ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ബ്രഹ്മപുത്രയുടെ പാരിസ്ഥിതികവും ഭൂമിശാസ്ത്രപരവുമായ സവിശേഷതകളെക്കുറിച്ചുള്ള കൃതിയാണ് ദ യുണീക് റിവർ, എ ബയോഗ്രഫി ഓഫ് ബ്രഹ്മപുത്ര. ആരാണ് ഇതെഴുതിയത്? അരൂപ് ജ്യോതി സൈക്യ. ദ യുണീക് റിവർ, എ ബയോഗ്രഫി ഓഫ് ബ്രഹ്മപുത്ര എന്ന കൃതി എഴുതിയത് അരൂപ് ജ്യോതി സൈക്യ.

ചിന്താശകലം. നദികൾ വിപരീത ദിശയിൽ ഒഴുകുകയില്ല. കഴിഞ്ഞത് മറന്നും വരാനുള്ളതിനെ ശ്രദ്ധിച്ചുമുള്ള ഈ പ്രയാണം മനുഷ്യരാശിക്ക് പ്രചോദനമാകണം. നദികൾ വിപരീത ദിശയിൽ ഒഴുകുകയില്ല. കഴിഞ്ഞത് മറന്നും വരാനുള്ളതിനെ ശ്രദ്ധിച്ചുമുള്ള ഈ പ്രയാണം മനുഷ്യരാശിക്ക് പ്രചോദനമാകണം. ഡോക്ടർ APJ അബ്ദുൽ കലാം. FM ഡയറി ഇനി നാളെ 6:55 പ്രിയ ശ്രോതാക്കളെ, വരും തലമുറയ്ക്ക് പ്രചോദനമാകാം. നമുക്കേവർക്കും ആശംസകളോടെ നമസ്കാരം.

ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം ഈ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക്. ആദ്യഗാനം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, ജോൺസൺ സംഗീതം പകർന്നത്, ഗായകർ MG ശ്രീകുമാർ. ചിത്രം അങ്ങനെയൊരവധിക്കാലത്ത്.

0: ശോ, ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ രണ്ട് ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
1: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
0: വേവ്സ് ആപ്പോ?
1: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
0: ആണോ? എന്നാ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
1: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
2: FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം മോചനം എന്ന ചിത്രത്തിൽ മാധുരി ആലപിച്ചതാണ്. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം GD ദേവരാജൻ.

മാണിക്യക്കല്ല് എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണ ആലപിച്ച ഗാനം. വരികൾ അനിൽ പനച്ചൂരാൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: ചില്ല ജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: ഗായകർ എം ജി ശ്രീകുമാർ, സുജാത. ഗാനരചന യൂസഫ് അലി കേച്ചേരി, വിനയൻ. സംഗീതം മോഹൻ സിത്താര. ചിത്രം മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും.

എം ജി ശ്രീകുമാർ ചിത്രയോടൊപ്പം ആലപിച്ച ഗാനം. പി കെ ഗോപിയുടെ വരികൾ, സംഗീതം പകർന്നത് ജോൺസൺ. ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ.

0: FM മോർണിംഗ് സെലക്ഷൻസ് 9:30 തുടർന്ന് കേൾക്കാം. സമയം 9 മണി കഴിഞ്ഞ് 15:20. ഇപ്പോൾ
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നേരിട്ട് കത്തുകളിലേക്ക് പ്രവേശിക്കാം അല്ലേ?
3: അതെ, ബി ഹരിദാസ് പണിക്കർ കാവശ്ശേരി അയച്ച കത്താണ് ഇന്ന് ആദ്യം. 15 രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത സൂര്യമാനസം എന്ന കഥാപ്രസംഗം കേൾക്കാൻ വളരെ നന്നായിരുന്നു. ഇതുപോലെ പഴയ കഥാപ്രസംഗം പ്രക്ഷേപണം ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പിന്നെ 17 രാത്രി 7 ആത്മകഥ എന്ന നാടകം വളരെ ഇഷ്ടപ്പെട്ടു. 18 കേൾപ്പിച്ച സാഹിത്യ സുരഭിയിൽ സീന മാർട്ടിൻ ചൊല്ലിയ കവിതയും നന്ന് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്.
2: സാഹിത്യ സുരഭി, കഥാപ്രസംഗം, നാടകം, ഈ പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നു. വളരെ സന്തോഷം. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
3: ജബ്ബാർ അലങ്ങാട് എഴുതിയ കത്തിങ്ങനെയാണ്. 15 പരസ്പരത്തിൽ ഡോക്ടർ സി പി സോമനാഥ് തത്സമയ ഫോണിൻ പരിപാടി ശ്രദ്ധേയമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 15 വെള്ളിത്തിര റിയാസ് അവതരിപ്പിച്ചതും ഗംഭീരം. 16 പറയൂ നിങ്ങൾക്കറിയാമോ എം വി ശശികുമാർ നീതു അവതരിപ്പിച്ചത് അസലായി, ഗാനങ്ങളും ഇഷ്ടപ്പെട്ടു. 16 വെള്ളിത്തിര ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് സൂപ്പർ. 16 സഹയാത്രികയിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തെക്കുറിച്ച് ജനസമൂഹത്തിന് വളരെ വിശദമായി വിവരിച്ചു തന്നു ചന്ദന ഗോപൻ.
2: സഹയാത്രയിലെ പരിപാടിയല്ലേ?
3: അതെ അതെ. മറ്റൊരു കത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്. 17 കാർഷിക ജീവനം, ആമ്പല്ലൂർ സ്വദേശി വിജയൻ പിള്ളയുടെ പലവിധ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചത് ഗുണകരമായി. 18 വെള്ളിത്തിര പ്രീതി അവതരിപ്പിച്ചതും ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അന്നത്തെ FM ഹെൽത്ത് ലൈൻ ഡോക്ടർ ഋതുരാജുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു. നിലയം ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില്ല് ജാലകം ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട്. 17 വെള്ളിത്തിര റീ അവതരിപ്പിച്ചത് ഗംഭീരമായിരുന്നു. അന്നത്തെ 4 മണിപ്പൂക്കളും അസലായി എന്ന് എഴുതിയിട്ടുണ്ട്.
2: 4 മണിപ്പൂക്കൾ, FM ഹെൽത്ത് ലൈൻ, വെള്ളിത്തിര, ഈ പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. അടുത്ത ഈ കത്ത് അയച്ചിട്ടുള്ളത് മദ്യനിരോധന സമിതിയിൽ നിന്നാണ്. കത്തയച്ചിട്ടുള്ള TM വർഗീസ് ആണ്. അദ്ദേഹം എഴുതുന്നു, മദ്യം വിഷമാണ്, അത് വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കും. ഈ സന്ദേശം നൽകുന്ന പരിപാടികൾ ആകാശവാണി തുടർച്ചയായി പ്രക്ഷേപണം ചെയ്യണം എന്നാണ് TM വർഗീസ് ആവശ്യപ്പെടുന്നത്. ശാസ്ത്രദീപ്തിയിൽ ഇത്തരത്തിൽ ഒരു പരിപാടി അദ്ദേഹം കേൾക്കുകയുണ്ടായി, അത് ഏറെ ഇഷ്ടമായി. അതുകൊണ്ടാണ് ഈ അഭിപ്രായം അറിയിക്കുന്നത്. തുടർന്നും ഇത്തരം പരിപാടികൾ പ്രതീക്ഷിക്കുന്നു എന്നും TM വർഗീസ് എഴുതിയിട്ടുണ്ട്. ശാസ്ത്രദീപ്തി എന്ന പരിപാടി അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
3: ശാരദ ആമ്പല്ലൂർ നിന്നയച്ച കത്ത് ഇങ്ങനെയാണ്. റേഡിയോയിലെ എല്ലാ പരിപാടികളും ഞാൻ കേൾക്കുന്നുണ്ട്, എല്ലാം എനിക്ക് ഇഷ്ടമാണ്. 17 അവതരിപ്പിച്ച ദീപസ്തംഭം മഹാശ്ചര്യം ഒത്തിരി ഇഷ്ടമായി. അരുൺ ബാലകൃഷ്ണനും രാഖിക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ തക്ഷൻ കുന്ന് സ്വരൂപവും വായിക്കുന്നത് കേൾക്കാൻ നല്ല രസം എന്നാണ് ശാരദ എഴുതിയിരിക്കുന്നത്.
2: ദീപസ്തംഭ മഹാശ്ചര്യം റേഡിയോ കാർട്ടൂൺ പരിപാടി, അതുപോലെ നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, ഇവ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. കത്തയച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു.
3: 16 പരിപാടികളെല്ലാം ശ്രദ്ധിച്ചിരുന്നു. നാടകാചാര്യൻ SL പുരം സദാനന്ദന്റെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് സ്മരണാഞ്ജലിയായി ഒരു പെണ്ണിന്റെ കഥ എന്ന സിനിമയിലെ സുശീല പാടിയ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന ഗാനം ആകാശവാണി പ്രക്ഷേപണം ചെയ്തു. അതേറെ നന്നായി. അന്നത്തെ വെള്ളിത്തിരയും നന്നായിരുന്നു. സഹയാത്രിക ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. സോളോ ട്രാവലർ സുധാജിത്തിന്റെ കഥ ഇഷ്ടപ്പെട്ടു എന്നും എഴുതിയിട്ടുണ്ട്.
2: സഹയാത്രിക, വെള്ളിത്തിര, ഈ പരിപാടികൾ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അടുത്ത കഥ അയച്ചിട്ടുള്ളത് ഗിരിജ രമണൻ സ്വാമി കൊട്ടാരത്തിൽ. അദ്ദേഹം നിരവധി പരിപാടികളെ കുറിച്ച് അഭിപ്രായം അറിയിക്കുന്നുണ്ട്. പ്രൊഫസർ പി അംബുജാക്ഷി അവതരിപ്പിച്ച സുഭാഷിതം, പ്രമോദ് മാലിങ്കര പങ്കെടുത്ത വിചാരം പരിപാടി, സുധീഷ് ഷേണായി അവതരിപ്പിച്ച ശാസ്ത്രദീപ്തി, ഈ പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി എന്നറിയിക്കുന്നു. അതുപോലെ കാവ്യധാരയും അദ്ദേഹം സ്ഥിരമായി കേൾക്കുന്ന വ്യക്തിയാണ്. അവയെല്ലാം നന്നാവുന്നുണ്ട് എന്നാണ് ഗിരിജ രമണൻ സ്വാമി കൊട്ടാരത്തിൽ അഭിപ്രായപ്പെടുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: August 31 പ്രക്ഷേപണം ചെയ്ത ഗാനോത്സവം ഇഷ്ടപ്പെട്ടു എന്ന് K രാജു കൊല്ലംകുടി മുകളിൽ നിന്നും എഴുതിയിരിക്കുന്നു. ഒരുപാട് ഗാനങ്ങൾ FM കേൾക്കാത്തതുണ്ട്, അത് പ്രക്ഷേപണം ചെയ്യണം എന്നും എഴുതിയിട്ടുണ്ട്.
2: ഗാനോത്സവം പരിപാടി ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്ത് അയച്ചിട്ടുള്ളത് കണിച്ചുകുളങ്ങരയിൽ നിന്ന് ലളിത സലിമോനാണ്. ഓരോ ദിവസത്തെയും വിശേഷങ്ങളോടനുബന്ധിച്ച് പാട്ടുകൾ കേൾപ്പിക്കും.

0: കൊച്ചി ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ലളിത സെലിമോൻ ആദ്യം എഴുതുന്നത്. അംബുജാക്ഷി ടീച്ചറിൻ്റെ സുഭാഷിതം നന്നായിരുന്നു. പാട്ടിൻ്റെ നാട്ടുവഴി, ശനിദശ, നേർവഴി, മഹിതം മലയാളം, ദീപസ്തംഭ മഹാശ്ചര്യം, ഈ പരിപാടികളെല്ലാം വളരെ മികച്ചതാവുന്നുണ്ട്. ഡോക്ടർമാരുമായുള്ള അഭിമുഖം നല്ല നിലവാരം പുലർത്തുന്നു. സ്മൃതിരാഗത്തിൽ അല്പം കൂടി പഴയ ഗാനങ്ങൾ കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിനന്ദനങ്ങൾ എന്നാണ് ലളിത സെലിമോൻ എഴുതിയിട്ടുള്ളത്. തീർച്ചയായും സ്മൃതിരാഗത്തിൽ അല്പം കൂടി പഴയ ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ഇനി മുതൽ ശ്രദ്ധിക്കുന്നതാണ്. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രത്യേകം നന്ദി പറയും.
1: ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ 27-ാം തീയതി കേൾപ്പിച്ച കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ കൃതി പൈതൽ, ആ കവിത ഡോക്ടർ എസ് അശ്വതി ഏറെ നന്നായി ആലപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ സെപ്റ്റംബർ 4-ാം തീയതി FM ഹെൽത്ത് ലൈൻ, ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ സാധ്യതയും ഏറെ ഉപകാരപ്രദമായി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 28-ാം തീയതിയിലെ ആരോഗ്യ പരിപാടി സ്റ്റെം സെൽ ദാനവും ട്രാൻസ്പ്ലാന്റും, ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലൂക്കോസുമായി ശശികുമാർ നടത്തിയ അഭിമുഖം ആരോഗ്യാവസ്ഥയെ സംരക്ഷിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ രോഗികളെ പര്യാപ്തമാക്കുന്ന ഒന്നായിരുന്നു. പിന്നെ 29-ാം തീയതിയിലെ കാവ്യധാരയിൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ കവിത ആലാപനം ജി ശ്രീറാം, വളരെ മനോഹരമായിരുന്നു അതെന്ന് എഴുതിയിട്ടുണ്ട്. 30-ാം തീയതിയിലെ മഹിതം മലയാളം ഡോക്ടർ എൻ നുജും അവതരിപ്പിച്ചതും ഇഷ്ടപ്പെട്ടു. സെപ്റ്റംബർ 3-ാം തീയതി പ്രൊഫസർ പി അംബുജാക്ഷി അവതരിപ്പിച്ച സുഭാഷിതം നന്നായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. 5-ാം തീയതി നടുവേദനയെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത ആരോഗ്യ പരിപാടി ഡോക്ടർ കൃഷ്ണകുമാറുമായി നടത്തിയ അഭിമുഖം നടുവേദന വന്നാൽ എന്തൊക്കെ ചെയ്യണം, സർജറിയെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി തന്നെ ആ പരിപാടിയിലൂടെ അറിയാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: FM ഹെൽത്ത് ലൈൻ, കാവ്യധാര, മഹിതം മലയാളം, സുഭാഷിതം, ഈ പരിപാടികളെല്ലാം ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നത്തിന് ഇഷ്ടമായിട്ടുണ്ട്. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
1: സ്വന്തം കൈ തലച്ചുവട്ടിൽ വയ്ക്കുക, പ്രൊഫസർ പി അംബുജാക്ഷി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ശ്രദ്ധേയമായി എന്ന് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എഴുതിയിട്ടുണ്ട്.
0: സുഭാഷിതം പരിപാടി ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. കത്തയച്ചതിന് നന്ദി പറയുന്നു.
1: PT ജയൻ കടുത്തിരുത്തി ഒരുപാട് പരിപാടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബ്ലിങ്കസ്യ എന്ന വാക്കിന് ഇത്രയധികം അർത്ഥമുണ്ടെന്ന് സെപ്റ്റംബർ 14-ാം തീയതി സിബു മോഡയിൽ അവതരിപ്പിച്ച മഹിതം മലയാളം കേട്ടപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ബ്ലിങ്കസ്യ എന്ന വാക്കിന്റെ അർത്ഥങ്ങൾ കൊണ്ട് അദ്ദേഹം അമ്മാനമാടിയപ്പോൾ ഞാനും ബ്ലിങ്കസ്യായി എന്നാണ് PT ജയൻ കടുത്തിരുത്തി എഴുതിയിരിക്കുന്നത്. സെപ്റ്റംബർ 13-ാം തീയതിയിലെ വിചാരം പരിപാടി, ആ അഭിമുഖം ആരുടെയും കണ്ണു നനയിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളും ദുരന്തങ്ങളും ഒരു പരിധിവരെ സഹിക്കും, പക്ഷേ പ്രദീപിന്റെ ജീവിതത്തിൽ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. എങ്കിലും അതിൽ നിന്നെല്ലാം കരകയറാൻ ശ്രമിച്ച് ജീവിതത്തെ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രദീപിന്റെ ജീവിതകഥ ആരുടെയും കരൾ അലിയിപ്പിക്കുമെന്നാണ് PT ജയൻ എഴുതിയിരിക്കുന്നത്. പിന്നെ 14-ാം തീയതി രാത്രി കേൾപ്പിച്ച ഡോക്ടർ ബാലമുരളീകൃഷ്ണയുടെ സംഗീത കച്ചേരി ഏറെ ആസ്വദിച്ചു. 15-ാം തീയതി രാത്രി 9:30 VK ശ്രീകുമാർ ആലഞ്ചേരിയും സംഘം അവതരിപ്പിച്ച കഥാപ്രസംഗം തരക്കേടില്ലായിരുന്നു. തുടർന്ന് കേട്ട സ്മൃതിരാഗം ഏറെ ഇഷ്ടമായി എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യേശുദാസ് പാടിയ മനോഹര ഗാനങ്ങൾ സെപ്റ്റംബർ 9-ാം തീയതിയിലെ ചില്ല ജാലകത്തിലൂടെ കേൾക്കാൻ കഴിഞ്ഞു. കൊച്ചി നിലയത്തിന് ആശംസകൾ എന്നും ജയൻ എഴുതിയിട്ടുണ്ട്.
0: ചില്ലു ജാലകം, സ്മൃതിരാഗം, അതുപോലെ പ്രദീപ് BJ പങ്കെടുത്ത വിചാരം പരിപാടി, മഹിത മലയാളം, ഡോക്ടർ ബാലമുരളീകൃഷ്ണയുടെ സംഗീത കച്ചേരി, ഇവയെല്ലാം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. കത്തുകൾ അയച്ചതിന് പ്രത്യേകം നന്ദി. രണ്ട് കത്തുകൾ കൂടിയുണ്ട് ബാക്കി. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് TV ഹരികുമാർ കാണിച്ചുകുളങ്ങരയാണ്. അദ്ദേഹം എഴുതുന്നു, കാവ്യധാര കേൾക്കുന്നു, മനസ്സിന് കുളിർമ നൽകുന്ന പരിപാടിയാണ് കാവ്യധാര എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നു, മുതുകുളം പാർവതിയമ്മയുടെ പുഷ്പാഞ്ജലി എന്ന കവിത ആരോഹണ അവരോഹണ ക്രമത്തിൽ ശബ്ദ നിയന്ത്രണം വരെ പാലിച്ച് TP വിവേക് നന്നായി ആലപിച്ചു. ആ കവിതയുടെ മർമ്മം തിരിച്ചറിഞ്ഞുള്ള ആലാപനം. ആകാശവാണിക്കും TP വിവേകിനും ആശംസകൾ എന്നാണ് ഈ കത്തിൽ TV ഹരികുമാർ കണിച്ചുളങ്ങര എഴുതിയിട്ടുള്ളത്. കവിതാര എന്ന പരിപാടി സശ്രദ്ധം ശ്രദ്ധിച്ച് അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്കിനി സന്ദേശങ്ങളിലൂടെ അഭിപ്രായം അറിയിച്ച ശ്രോതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം.
1: ഇത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ചതാണ്. കാർഷിക ജീവനത്തിൽ ആമ്പല്ലൂരിലെ കർഷകൻ വിജയൻ പിള്ള തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത് 18-ാം തീയതി പ്രക്ഷേപണം ചെയ്തു. ഇത് ഏവർക്കും പ്രചോദനമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. 18-ാം തീയതിയിലെ സാഹിത്യ സുരഭിയിൽ സോണി വർഗീസ് അവതരിപ്പിച്ച പുറപ്പാടിന്റെ വഴി, പകൽമായുമ്പോൾ, അവർക്കൊപ്പം എന്നീ വ്യത്യസ്തമായ കവിതകൾ

0: മികച്ച നിലവാരം പുലർത്തി. രംഗൻ MS അവതരിപ്പിച്ച സുഭദ്രയുടെ നൊമ്പരം എന്ന കഥ കുടുംബം പോറ്റാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു സർക്കാർ ജീവനക്കാരന്റെ നൊമ്പരങ്ങൾ വരച്ചുകാട്ടി. സീന മാർട്ടിൻ അവതരിപ്പിച്ച പ്രണയതാരാട്ട്, പെയ്തു നിറയുന്ന കനൽ പുള്ളികൾ, മാറുന്ന മലയാളി എന്നീ കവിതകൾ അർത്ഥസമ്പുഷ്ടമായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. സമകാലികം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട മൂലമ്പള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടുംബങ്ങളുടെ പുനരധിവാസം ഇപ്പോഴും പൂർത്തിയാകാത്തത് സർക്കാരിന്റെ അനാസ്ഥയാണ്. അർഹമായ പുനരധിവാസ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിക്കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. 17-ാം തീയതിയിലെ സമകാലികം നന്നായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ആഹ്വാനം ഇപ്പോഴും സമൂഹത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാനമാണ്. 21-ാം തീയതി ഡോക്ടർ KS കൃഷ്ണകുമാർ അവതരിപ്പിച്ച സുഭാഷിതം അവസരോചിതമായി എന്നാണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കർ എഴുതിയിരിക്കുന്നത്. പിന്നെ ആരോഗ്യ പരിപാടി, 21-ാം തീയതി ആരോഗ്യ പരിപാടിയിൽ ഡോക്ടർ PK ലതികയുമായി നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു. 21-ാം തീയതിയിലെ മഹിതം മലയാളം, നീ താൻ എന്നിവയുടെ അർത്ഥതലങ്ങൾ വ്യക്തമാക്കിയ പ്രൊഫസർ PP ആന്റണി അവതരിപ്പിച്ച മഹിതം മലയാളം ഏറെ ഉപകാരപ്രദമായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 18-ാം തീയതി FM ഹെൽത്ത് ലൈനിൽ അൽഷൈമസ് രോഗവും പുതിയ കണ്ടെത്തലുകളും, ഇതേക്കുറിച്ച് ഡോക്ടർ പ്രദീപ് ജോസഫുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു. ആരംഭഘട്ടത്തിൽ കാര്യമായ ലക്ഷണങ്ങൾ കാണിക്കാത്ത വൻകുടലിനെയോ മലാശയത്തെയോ ബാധിക്കുന്ന കുടലിലെ ക്യാൻസർ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ച് 22-ാം തീയതി ഡോക്ടർ ജോണി സിറിയക്കുമായി നടത്തിയ അഭിമുഖം ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഉപകരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. 22-ാം തീയതിയിലെ കാവ്യധാര, ചങ്ങമ്പുഴയുടെ മനസ്വിനി എന്ന കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗം, ഡോക്ടർ ജിഷ മേരി ആലപിച്ചത് മനോഹരമായിരുന്നു എന്നും മൊയ്തീൻ കുഞ്ഞ് എഴുതിയിട്ടുണ്ട്.
1: സുഭാഷിതം, കാവ്യധാര, FM മൽത്തരൻ, ഇങ്ങനെ നിരവധി പരിപാടികളെ കുറിച്ച് പതിവ് പോലെ മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര സന്ദേശം അയച്ചിട്ടുണ്ട്. എല്ലാ പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായെന്നാണ് സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രത്യേകം നന്ദി.
0: ഇനി രാജി മരത്തൻകോടിന്റെ അഭിപ്രായം വായിക്കാം. 21-ാം തീയതി തിങ്കളാഴ്ച 1 മണിക്ക് കേൾപ്പിച്ച ഗാനോത്സവം മികച്ചതായിരുന്നുവെന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഗാനങ്ങൾ, അത് നല്ലൊരു വിരുന്നായിരുന്നു എന്നാണ് അഭിപ്രായം. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനത്തിൽ ഗുരുവിനെക്കുറിച്ചുള്ള ഒരു ഗാനമെങ്കിലും പരിപാടിയിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്നും രാജി എഴുതിയിട്ടുണ്ട്. 17-ാം തീയതിയിലെ പ്രഭാതഗീതം ഏറെ ഇഷ്ടമായി. കാവ്യധാരയിൽ ജി കുമാരപിള്ളയുടെ സിദ്ധാർത്ഥൻ എന്ന കവിതയിലെ ഒരു ഭാഗം ധന്യാമുകുന്ദൻ ഭംഗിയായി ചൊല്ലി എന്നും രാജി എഴുതിയിട്ടുണ്ട്. 21-ാം തീയതിയിലെ കാവ്യധാര, പട്ടണക്കാട് പുരുഷോത്തമൻ ചൊല്ലിയത് അനുകമ്പ ദശകത്തിലെ ഒരു ഭാഗം, അതും ഇഷ്ടപ്പെട്ടു. അന്നത്തെ ഈ ഗാനം ഇന്നത്തെ ഗാനത്തിൽ ഗുരുദേവ ഗുരുദേവ എന്ന പാട്ട് കൊടുത്തതും വളരെ നന്നായിരുന്നു എന്നും രാജി എഴുതിയിട്ടുണ്ട്.
1: തീർച്ചയായും ആ ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഈ ഗാനം ഇന്നത്തെ ഗാനം എന്ന പരിപാടിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ചലച്ചിത്രഗാനം നമ്മൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. മറ്റു പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നാണ് രാജി കളവങ്കോട് തന്റെ സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ചില്ലജാലകം, ശനിദശ, റേഡിയോ ഹെൽത്ത്, റിയാസ് പ്രീതി, ലൗലി പ്രീതി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഓർമ്മ ചിന്ത്, മഹിതം മലയാളം പരിപാടിയെല്ലാം ഏറെ ഇഷ്ടമാവുന്നുവെന്ന് ശ്രീലേഖ അടൂർ എഴുതിയിട്ടുണ്ട്.
1: പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമായെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അടൂരിൽ നിന്ന് ആകാശവാണി കൊച്ചി FM പരിപാടികൾ കേൾക്കുന്നു എന്ന് അറിയുന്നതിൽ പ്രത്യേക സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ആരോഗ്യ സംബന്ധിയായ അഭിമുഖങ്ങൾ, പരസ്പരം പരിപാടി എന്നിവയിൽ ശശികുമാറിന്റെ അവതരണം വളരെ മികവാർന്നതാണ്, ഒരുപാട് നന്ദി എന്നാണ് സന്തോഷ് കുമാർ കോഴഞ്ചേരി എഴുതിയിരിക്കുന്നത്.
1: ആരോഗ്യ പരിപാടികൾ ശ്രദ്ധിക്കുന്നു ശ്രോതാവ് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി. ഇനിയും ധാരാളം സന്ദേശങ്ങൾ അഭിപ്രായവേദിയിൽ വായിക്കാൻ ബാക്കിയുണ്ടായാലും,
0: അതെ,
1: തീർച്ചയായും ബാക്കി സന്ദേശങ്ങൾ നമുക്ക് അടുത്ത അഭിപ്രായവേദിയിൽ പരിഗണിക്കാം. കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി 94 47 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: അഭിപ്രായവേദിയുടെ

പ്രക്ഷേപണം ഇന്ന് രാത്രി 10 മണിക്ക് കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 15 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. യേശുദാസ് പാടിയ ഗാനം, രചനാ സംഗീതം കൈതപ്രം, ചിത്രം കളിയാട്ടം.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ,
1: കുടുങ്ങി!
0: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: റൺവേ എന്ന ചിത്രത്തിൽ സുരേഷ് പീറ്റേഴ്സ് ഈണം നൽകി പാടിയ ഗാനമാണ് അടുത്തത്. ഒപ്പം പാടിയത് ജോത്സ്ന സുനന്ദ. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ കുട്ട.
2: കാണട്ടെ? വാവ്, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
6: ഓ ഐ നോ.
5: ആർബിഐ പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: സദ്ഗമയ എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം റഫീഖ് അഹമ്മദിന്റെ വരികൾ. സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

സദൃശവാക്യം 24:29. ഈ ചിത്രത്തിലെ ഗാനം വിജയ് യേശുദാസ്, വൃന്ദ ഷമി ഘോഷ് എന്നിവർ ആലപിച്ചത്. ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം 4 മ്യൂസിക്സ്.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയം

0: ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ജി വേണുഗോപാൽ പാടിയ ഗാനം കൈതപ്രത്തിൻ്റെ വരികൾ. സംഗീതം പകർന്നത് കൈതപ്രം വിശ്വനാഥൻ. ചിത്രം ഉള്ളം.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: ആകാശവാണി കൊച്ചി എഫ് എം ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: ഷോ, ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ 2 ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
3: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
2: വേവ്സ് ആപ്പോ?
3: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
2: ആണോ? എന്നാ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
3: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
4: ആകാശവാണി FM വാർത്തകൾ.
0: ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സബർമതി ലോക്കോ ഷെഡിൽ നിർമ്മിച്ച ലോക്കോമോട്ടീവ് മെയിൻ്റനൻസ് ഷെഡ് രാജ്യത്തിന് സമർപ്പിക്കും. സബർമതി റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യത്തെ LNG അധിഷ്ഠിത ഡെമോ ട്രെയിൻ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. ഭക്ഷ്യ ഊർജ്ജ സുരക്ഷാ മേഖലകളിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 പരിപാടിയുടെ 138 പതിപ്പാണിത്. ലോക വിനോദസഞ്ചാര ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തൊട്ടറിയാനുള്ള അവസരമാണ് വിനോദസഞ്ചാരമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജനകീയ പങ്കാളിത്തത്തോടെ എല്ലാ മേഖലകളിലും വളർച്ച കൈവരിക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം KSRTC ഡിപ്പോയിൽ നിന്നാരംഭിച്ച 8 ബസ് സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് കോഴിക്കോട് സംഘടിപ്പിച്ച കേരള യങ് എന്റർപ്രണേഴ്സ് കോൺക്ലേവ് 2026 സമാപിച്ചു. യുവ സംരംഭകരുടെ നേതൃത്വത്തിലുള്ള 1500

0: MSME പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 4 ഗ്രാം MDMA പെരുവയൽ സ്വദേശി ഷംസീറിനെ കസബ പോലീസും കോഴിക്കോട് സിറ്റി ഡാൻസാഫും ചേർന്ന് പിടികൂടി. പാവമണി റോഡിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. ഉച്ചയ്ക്ക് 2 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. മംഗല്യസൂത്രം എന്ന ചിത്രത്തിലെ ഗാനം സ്വർണലതയും സംഘവും പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ബേണി ഇഗ്നീഷ്യസ്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മറ്റൊരു ഗാനം, സംഗീതം പകർന്നത് ബാലഭാസ്കർ, ഗായകൻ പി ഉണ്ണികൃഷ്ണൻ. ചിത്രം മംഗല്യ പല്ലക്ക്.

ചിത്രം മാംഗല്യം തന്തുനാനേന. ഗാനരചന ദീനനാഥ് പുത്തഞ്ചേരി. സംഗീതം രേവ. വിവിധ ഗായകർ ആലപിച്ചതാണ് ഈ ഗാനം.

ഒരു ഗാനം കൂടി. പൈ ബ്രദേഴ്സ് എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ചിത്രയും പാടിയത്. ONV യുടെ വരികൾ, സംഗീതം പകർന്നത് ദേവ കൃഷ്ണ.

0: FM മോർണിംഗ് സെലക്ഷൻ സമാപിച്ചു.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
0: സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 15 സെക്കൻഡും. സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭയിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം 30 മുൻപായി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്

0: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ യങ് പ്രൊഫഷണൽ 2 പോസ്റ്റിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ അടുത്ത മാസം 5 നടത്തുന്നു. യോഗ്യതാ ബിരുദം, പ്രായം 21-45 മധ്യേ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ICAR സ്വിഫ്റ്റ് കൊച്ചി കേന്ദ്രത്തിൽ അടുത്ത മാസം 5 രാവിലെ 10:30 എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0484-241-2300, 0484-241-2344. www.sift.res.in ഇതാണ് വെബ്സൈറ്റ്. ഇമെയിൽ ഐ ഡി ARISSIFT@gmail.com. ARISSIFT@gmail.com. ഇടുക്കി മുൻസിഫ് കോർട്ട് സെന്ററിൽ പ്ലീഡർ ടു ഡു ഗവൺമെന്റ് വർക്ക് തസ്തികയിൽ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി അഭിഭാഷകരുടെ പാനൽ തയ്യാറാക്കുന്നതിന് നിശ്ചിത യോഗ്യത ഉള്ളവരും ബാർ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത് 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവരും 60 വയസ്സ് കവിയാത്തവരുമായ അഭിഭാഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷയോടൊപ്പം ജനന തീയതി, എൻറോൾമെന്റ് തീയതി, പ്രവൃത്തി പരിചയം, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, പോലീസ് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വിശദമായ ബയോഡാറ്റയും ജനനത്തീയതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും ബിരുദം, എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കൈകാര്യം ചെയ്തിട്ടുള്ള 2-ൽ കുറയാത്ത കേസുകളുടെ ജഡ്ജ്മെന്റ് പകർപ്പുകളും സഹിതം ഈ മാസം 29 വൈകിട്ട് 5 മുൻപായി ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486223-2242, 0462-23-2242.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സംസ്ഥാനത്തെ OBC വിഭാഗങ്ങളിൽപ്പെട്ട് മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചർ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ PG PhD പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബവാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in മുഖേന അപേക്ഷിക്കാം. www.egrants.kerala.gov.in. അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 15. വിളിക്കേണ്ട ഫോൺ നമ്പർ 0492-2-22-23-35, 0492-2-22-23-35. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പാർട്ട് ടൈം BTech കോഴ്സ് പഠിച്ചിരുന്നവരും അംഗീകൃത കാലാവധിക്കുള്ളിൽ BTech പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തതുമായ നിലവിലെ BTech പാർട്ട് ടൈം ബാച്ച് 2023 ഒഴികെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ്, മേഴ്സി ചാൻസ്, നവംബർ 2026 പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kusat.ac.in. കരുനാഗപ്പള്ളി സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി വിഷയങ്ങളിൽ ഡിഗ്രി പ്രോഗ്രാമുകളിൽ സീറ്റൊഴിവുണ്ട്. പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഈ മാസം 29 അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിലെത്തണം. വിളിക്കേണ്ട നമ്പർ 0476-2-86-40-10, 0476-2-86-40-10. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. സമയം 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമീണ

0: 13,995 രൂപ നിരക്കിലും പവന് 111,960 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ചിത്രമാണിയറ ഗഗനേശുദാസ്, ഗാനമെഴുതിയത് പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ശ്രോതകൾ ഇതുവരെ കേട്ടത് സ്മൃതിരാഗം, പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. മലയാള ഗാനങ്ങൾ ഇനി കേൾക്കാം ഒരു മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ. ആകാശവാണി കൊച്ചി FM 102.3, നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ സംഗീത കച്ചേരി വൈകിട്ട് 6 മുതൽ. കലൂർ കണ്ണൻനായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 4 മണിക്ക് ആർക്കും പാടാം. ശ്രോതകൾ കേട്ടത് നാട്ടുവിശേഷം.

ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ഓർമ്മ ചിന്ത, വൈകിട്ട് 5 മണിക്ക് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ ഉളിയന്നൂർ അവസാന ഭാഗം. ആകാശവാണി കൊച്ചി FM 102.3. അല്പസമയത്തിനകം മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹി റിലേ. തുടർന്ന് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ.

0: കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. സെപ്റ്റംബർ മാസത്തിലെ മൻ കി ബാത് പരിപാടിയിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എത്താൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ക്രിയാത്മകവും പ്രചോദനകരവുമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വേദിയൊരുക്കുന്നു. രാജ്യത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഭാരതത്തിന്റെ അത്തരത്തിലുള്ള ഒരു വലിയ ചരിത്ര നേട്ടത്തിന് നാളെ 10 വർഷം പൂർത്തിയാകുകയാണ്. ആ നേട്ടമാണ് സർജിക്കൽ സ്ട്രൈക്ക്. 10 വർഷം മുമ്പ് 2016 സെപ്റ്റംബർ 28-29 ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. നിയന്ത്രണരേഖയ്ക്കപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ ധീരരായ സൈനികർ ഭീകരവാദത്തിനെതിരെ നടത്തിയ ആ നടപടി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ ഭീകരവാദത്തിനെതിരായ നയം തുറന്ന പ്രഖ്യാപനത്തിലൂടെ വളരെ വ്യക്തമായി അവതരിപ്പിക്കപ്പെട്ടു. ഭീകരാക്രമണങ്ങൾ കാരണം ഭാരതം വർഷങ്ങളോളം അനുഭവിച്ച വേദനയ്ക്കുള്ള നിർണായക പ്രതികരണമായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. ഭീകരവാദികൾ ഭാരതത്തെ നോട്ടമിട്ടാൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ബാലാകോട്ട് എയർ സ്ട്രൈക്ക് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഭാരതം പലതവണ വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഭീകരാക്രമണങ്ങൾ ഭാരതത്തെ ഏറെക്കാലം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഭാരതത്തിൽ സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത് പോലും സാധാരണ സംഭവമായി. 2008 സെപ്റ്റംബർ 13 ഡൽഹിയിൽ നടന്ന സീരിയൽ ബോംബ് ബ്ലാസ്റ്റിൽ നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടു. അതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് മുംബൈയിൽ 26/11 എന്നറിയപ്പെടുന്ന വലിയ ഭീകരാക്രമണം നടന്നത്. സുഹൃത്തുക്കളെ, മുമ്പ് ഓരോ ഭീകരാക്രമണത്തിന് ശേഷവും പാകിസ്ഥാനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകിയിരുന്നില്ല. എന്ന് മാത്രമല്ല, സമയം കടന്നുപോകാൻ കാത്തിരിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇന്നത്തെ ഭാരതം ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് പോളിസിയുമായാണ് മുന്നോട്ടു പോകുന്നത്. അതിന്റെ ഫലങ്ങളും നമ്മൾ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വർഷം 9/11 ഭീകരാക്രമണത്തിനും 25 വയസ്സ് പൂർത്തിയായി. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളിൽ അമേരിക്കക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ ഭാരതീയരായിരുന്നു. 2014 പ്രധാനമന്ത്രിയായതിനു ശേഷം ഞാൻ അമേരിക്ക സന്ദർശിച്ചപ്പോൾ ന്യൂയോർക്കിലെത്തി നിരപരാധികളായ ആ പൗരന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ പേരിൽ ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളോട് എന്റെ അനുശോചനം അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ഒരു വലിയ ചിത്രം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിത്രത്തിൽ നിങ്ങളുമുണ്ട്, നിങ്ങളുടെ കുടുംബവുമുണ്ട്, നിങ്ങളുടെ അയൽക്കാരുമുണ്ട്. ഞാൻ പറയുന്നത് ഭാരതത്തിന്റെ സെൻസസിനെ കുറിച്ചാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസിന്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ദുർഘടവും മഞ്ഞുമൂടിയതുമായ പ്രദേശങ്ങളിലും ഈ പ്രവർത്തനം നടക്കുകയാണ്. അവിടെ നിന്ന് നിരവധി പ്രചോദനകരമായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ സെൻസസിന് തുടക്കം കുറിച്ചത് ചമോലിയിലെ മാണ ഗ്രാമത്തിൽ നിന്നാണ്. മാണയെ രാജ്യത്തെ ആദ്യ ഗ്രാമം എന്നും പറയാറുണ്ട്. അവിടെ 83 വയസ്സുള്ള പൂർണിമ റാവത്തിലൂടെയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഉത്തരകാശിയിലെ ബഗോരി ഗ്രാമത്തിൽ ഹോംസ്റ്റേ നടത്തുന്ന ഹർദേവ് സിംഗ് റാണ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തി. സുഹൃത്തുക്കളെ, സെൻസസ് നമ്മുടെയെല്ലാം ദേശീയ ഉത്തരവാദിത്തമാണ്. 15 ഓഗസ്റ്റിനും ഞാൻ പൗരന്മാരോട് ഇതിനായി കുറച്ച് സമയം മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സെൻസസിൽ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സൗകര്യം വളരെ എളുപ്പമാണ്.

നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും വിവരങ്ങൾ നൽകാം. ഹിന്ദി ഉൾപ്പെടെ 16 ഭാഷകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. ഇതിനായി സെൻസസിൻ്റെ ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കണം. SE.census.gov.in. ഈ പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക, സ്വന്തം സ്ഥലം രേഖപ്പെടുത്തുക, കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂരിപ്പിക്കുക, തുടർന്ന് സബ്മിറ്റ് ചെയ്യുക. ഈ മുഴുവൻ നടപടിക്രമത്തിന് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രമേ വേണ്ടിവരൂ. ഇതിനായി ഒരു ഡോക്യുമെൻ്റ് പോലും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ഈ ID അവരോട് പറയണം. നിങ്ങൾ നൽകിയ വിവരങ്ങൾ സ്ഥിരീകരിച്ചതിന് ശേഷം അത് സെൻസസിൻ്റെ ഭാഗമാകും. സുഹൃത്തുക്കളെ, ഇതുവരെ മൊബൈൽ വഴി ആളുകൾ സെൻസസ് പോർട്ടലിൽ വിവരങ്ങൾ നൽകി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളും ഇതിനായി കുറച്ച് സമയം ചെലവഴിക്കുക. കാരണം രാജ്യത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ശരിയായ വിവരങ്ങളും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരിയായ വിവരങ്ങളും രാജ്യത്തിൻ്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് സെപ്റ്റംബർ 27 എന്ന തീയതി മറ്റൊരു പ്രത്യേക കാരണത്താലും ഏറെ സവിശേഷത നിറഞ്ഞതാണ്. ഇന്ന് സംസ്കാരത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു മഹാനുഭാവന്റെ 100 ജന്മവാർഷികമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന യശശരീരനായ അശോക് സിംഗാളിനെ കുറിച്ചാണ്. 1926 സെപ്റ്റംബർ 27 ഇതേ ദിവസമാണ് അദ്ദേഹം ആഗ്രയിൽ ജനിച്ചത്. സമൂഹമധ്യത്തിൽ ഒരു തപസ്വിയെപ്പോലെയാണ് അദ്ദേഹം ജീവിതം നയിച്ചത്. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഫലമാണ് ഇന്ന് അയോധ്യയിൽ നാം കാണുന്ന മഹത്തായ രാമക്ഷേത്രം. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം അടുത്തുനിന്ന് കാണുക മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകാനും എനിക്ക് അവസരം ലഭിച്ചു. ഇതെൻ്റെ മഹാഭാഗ്യമായിരുന്നു. ഞാൻ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും അശോക് അവർകളെ ഇടയ്ക്കിടെ ഓർക്കുന്നത് തികച്ചും സ്വാഭാവികമായിരുന്നു. സുഹൃത്തുക്കളെ, അശോക് അവർകളെക്കുറിച്ച് അധികം ചർച്ച ചെയ്യപ്പെടാത്ത നിരവധി കാര്യങ്ങളുണ്ട്. രാമക്ഷേത്ര പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയിരുന്നു. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സഹോദരങ്ങളിൽ മിക്കവരും ഉയർന്ന പദവികൾ അലങ്കരിച്ചവരായിരുന്നു. അദ്ദേഹവും IIT ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ വ്യക്തിയായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം സമൂഹത്തിനും സംസ്കാരത്തിനുമായി തൻ്റെ ജീവിതം സമർപ്പിച്ചു. ഇതുതന്നെയാണ് മഹാന്മാരുടെ പ്രത്യേകത. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വേളയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുടെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് പ്രണാമമർപ്പിക്കുന്നു. ഞാൻ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആത്മാഭിമാനത്തിൻ്റെ ഒരു മഹോത്സവത്തോടെയാണ് ഈ വർഷം നമ്മൾ ആരംഭിച്ചത്. ആ മഹോത്സവമായിരുന്നു സോമനാഥ് സ്വാഭിമാൻ പർവ്. ഇന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് 1226 മുഹമ്മദ് ഗസ്നി ആദ്യമായി സോമനാഥ ക്ഷേത്രം തകർത്തു. എന്നാൽ സോമനാഥ് ക്ഷേത്രത്തെ തകർത്ത് ഭാരതത്തിൻ്റെ സ്വത്വം തുടച്ചു നീക്കാൻ വന്നവർക്ക് ഇന്ന് യാതൊരു അടയാളവുമില്ല. അതേസമയം സോമനാഥ ക്ഷേത്രം ഇന്നും വിശാലമായ കടൽ തീരത്ത് അതിൻ്റെ പൂർണ്ണ പ്രൗഢിയോടെ ഭാരതത്തിന് അമരത്വത്തിൻ്റെ ആശീർവാദം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചത്. സുഹൃത്തുക്കളെ, ഇന്ന് മൻ കി ബാത്തിൽ ഈ വിഷയം ഞാൻ വീണ്ടും പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. 1226 ഗസ്നി സോമനാഥ് ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ഗുജറാത്തിലെ മോഢേരയിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രവും ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തു. അതായത്, മോഢേര ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടും ഇപ്പോൾ 1000 വർഷം പൂർത്തിയാകുകയാണ്. അന്ന് ആ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞിട്ട് വെറും 1 മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. 1025 രാജാവ് ഭീമദേവ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയൊരു ആക്രമണത്തിൽ സോമനാഥ ക്ഷേത്രം പോലെയുള്ള വലിയൊരു വിശ്വാസ കേന്ദ്രം

തന്നെയാണ് സോമനാഥ ക്ഷേത്രം പലതവണ തകർക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടത്. സുഹൃത്തുക്കളെ, പിൽക്കാലത്തും മോഡേര സൂര്യക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിച്ചില്ല. പിന്നീട് അലാവുദ്ദീൻ ഖിൽജിയും ഒരു തവണ വാസ്തുകലയ്ക്ക് പ്രസിദ്ധമായ ഈ ക്ഷേത്രം വീണ്ടും തകർത്തു. എന്നാൽ സുഹൃത്തുക്കളെ, ഭാരതീയരായ നമ്മൾ സൂര്യനെ ആരാധിക്കുന്നത് വാസ്തുവിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും മാത്രമല്ല, നമ്മുടെ സൂര്യാരാധനയ്ക്ക് മറ്റൊരർത്ഥവുമുണ്ട്. പ്രകാശം, ഊർജം, ശാസ്ത്രം, നൈരന്തര്യം എന്നിവയിൽ നിന്ന് പ്രചോദനം നേടുക എന്നതും ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മോഡേര ഇന്ന് സൂര്യക്ഷേത്രത്തിൻ്റെ പേരിൽ മാത്രമല്ല അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ ഈ ഗ്രാമം രാജ്യത്തെ ആദ്യത്തെ സോളാർ വില്ലേജായി മാറിയിരിക്കുകയാണ്. ഇന്ന് മോഡേര പൂർണ്ണമായും സൗരോർജത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ ഗ്രാമം സസ്റ്റൈനബിലിറ്റിയുടെ ഒരു മികച്ച ഉദാഹരണവും രാജ്യത്തിന് മുന്നിൽ വച്ചിരിക്കുകയാണ്. സഞ്ചാരികൾക്കായി മോഡേരയിൽ നിരവധി ആകർഷണങ്ങളും സൗകര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ജനുവരിയിൽ മകരസംക്രാന്തിക്ക് ശേഷം അവിടെ മോഡേര നൃത്ത മഹോത്സവം സംഘടിപ്പിക്കാറുണ്ട്. ഇതിൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക ശാസ്ത്രീയ നൃത്തങ്ങളുടെ അത്ഭുതകരമായ അവതരണമാണ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും മോഡേര സന്ദർശിക്കണം. ഈ അഭിമാനകരമായ പൈതൃകം നേരിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഭൂതകാലവുമായുള്ള നമ്മുടെ ബന്ധം ഇന്നും വളരെ സജീവമാണ്. അതിനു പിന്നിൽ അതിനെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ സമർപ്പണവും പരിശ്രമവുമുണ്ട്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള മനപ്പാറയിൽ ഇത്തരമൊരു വ്യത്യസ്തമായ ശ്രമം നടക്കുകയാണ്. ഒരു കോളേജിലെ തമിഴ് പഠന വിഭാഗത്തിലെ എ സെൽവരാജാണ് ഈ പ്രവർത്തനം മുന്നോട്ടു നയിക്കുന്നത്. ഒരു ലെക്ചറിനിടെ തൻ്റെ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ചില പുരാതന പ്രതിമകളെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരം ലഭിച്ചു. ഈ വിഷയത്തിൽ ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം ഒരു ഫീൽഡ് വിസിറ്റ് ആസൂത്രണം ചെയ്തു. ഈ സന്ദർശനത്തിനിടെ അദ്ദേഹത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പ്രതിമകളും പുരാതന ക്ഷേത്രങ്ങളും കണ്ടെത്താനായി. ഭൂതകാലവുമായി ബന്ധപ്പെടാനുള്ള വളരെ രസകരമായ ഒരു ശ്രമമാണിത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പൈതൃകത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയും. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. നമ്മുടെ ചരിത്രത്തെ അടുത്തറിയാനും മനസ്സിലാക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് അവസരം നൽകുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒക്ടോബർ 2 വരികയാണ്, ബാപ്പുജിയുടെ ജന്മദിനം. ബാപ്പുജി നമുക്ക് അനേകം ജീവിത മന്ത്രങ്ങൾ പ്രദാനം ചെയ്തു. അതിലൊന്നാണ് ശുചിത്വം. നമ്മുടെ ചുറ്റുപാടുകളിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനം നൽകുന്നതും നമ്മുടെ ആവേശം വർദ്ധിപ്പിക്കുന്നതുമാണ്. സോഷ്യൽ മീഡിയയിലും ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും റീൽസും പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. അടുത്തിടെ ഇത്തരം നിരവധി പ്രവർത്തനങ്ങൾ ഞാൻ കാണാനിടയായി. മധ്യപ്രദേശിലെ ചില യുവാക്കൾ നദി വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ചെറിയ ശ്രമത്തോടൊപ്പം നാട്ടുകാർ മുഴുവൻ ചേരുകയാണ്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ യുവാക്കൾ പഴയ കുളങ്ങളും കിണറുകളും വൃത്തിയാക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ പുരാതന പൈതൃകങ്ങളെ വീണ്ടും സംരക്ഷിക്കുകയും മനോഹരമാക്കുകയും ചെയ്യുകയാണ്. മുംബൈയിൽ ചില യുവാക്കൾ കടൽത്തീരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓരോ ആഴ്ചയും ഏതെങ്കിലും ഒരു ബീച്ചിൽ 100 യുവാക്കൾ ഒത്തുചേർന്ന് ശുചിത്വ സേവനം നടത്തുകയാണ്. ഇവിടെ ഡൽഹിയിൽ കുട്ടികളും യുവാക്കളും ആളുകളെ മാലിന്യം വേർതിരിച്ച് സൂക്ഷിക്കാനും ചുറ്റുപാടുകൾ വൃത്തിയായി നിലനിർത്താനും ബോധവൽക്കരിക്കുന്നു. പശ്ചിമബംഗാളിൽ യുവ വിദ്യാർത്ഥികൾ പ്രദേശവാസികളുമായി ചേർന്ന് പിക്നിക് സ്ഥലങ്ങളിലെ മാർക്കറ്റുകൾ വൃത്തിയാക്കുന്നു. സുഹൃത്തുക്കളെ, ഈ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സ്വാഭാവികത കാണാം. എവിടെയെങ്കിലും ഒരാൾ തുടക്കം കുറിക്കുന്നു, പിന്നീട് കുറച്ചുപേർ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു. അങ്ങനെ ആ കൂട്ടായ്മ വളർന്നു വലുതാകുന്നു. ഇതാണ് ജനപങ്കാളിത്തം. ബാപ്പുവിനുള്ള നമ്മുടെ ഏറ്റവും മനോഹരമായ ആദരാഞ്ജലിയും ശുചിത്വം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം പരിസ്ഥിതിയെ സംരക്ഷിക്കുമ്പോൾ മരങ്ങളെയും ചെടികളെയും ജീവജാലങ്ങളെയും മാത്രമല്ല ആവാസ വ്യവസ്ഥയെ ആകമാനം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ വികാരത്തെ വളരെ മനോഹരമായി മുന്നോട്ടു വയ്ക്കുകയാണ്. സുഹൃത്തുക്കളെ, അസമിൽ സൊനായി രൂപായി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്.
ഒരു കാലത്ത് ഇവിടം ആനകളുടെ വിഹാര കേന്ദ്രമായിരുന്നു. എന്നാൽ ക്രമേണ വനഭൂമിയിലേക്കുള്ള മനുഷ്യരുടെ കടന്നുകയറ്റം വർദ്ധിച്ചു.

ക്ഷയിച്ചതോടെ ആനകൾ ഈ പ്രദേശത്ത് നിന്ന് അകന്നുപോയി. 3 വർഷം മുമ്പ് ഈ ഭൂമിയെ കയ്യേറ്റങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഇപ്പോൾ അതിൻ്റെ അത്ഭുതകരമായ ഫലങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആനകൾ വീണ്ടും ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി ആനകളുടെ സാന്നിധ്യമില്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇന്ന് വീണ്ടും ആനക്കൂട്ടങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. സുഹൃത്തുക്കളെ, അസമിൽ തന്നെ മറ്റൊരു മനോഹരമായ ശ്രമവും നടന്നിട്ടുണ്ട്. ഈ പ്രയത്നം വളരെ ചെറിയൊരു ജീവിയായ പിഗ്മി ഹോഗിനെ സംരക്ഷിക്കാനുള്ളതാണ്. ഒരു കാലത്ത് ഈ ജീവിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരുന്നു. അന്ന് വെറും 6 പിഗ്മി ഹോഗുകളുമായി ഒരു കൺസർവേഷൻ പ്രോഗ്രാം ആരംഭിച്ചു. അവയെ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചുകൊണ്ടുപോയി. അവയുടെ വാസസ്ഥലമായ ഗ്രാസ്ലാൻഡും സംരക്ഷിച്ചു. ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഫലമായി പിഗ്മി ഹോഗുകളുടെ എണ്ണം 190-ലധികമായി വർദ്ധിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം അതിനെ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പലപ്പോഴും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അതേ പ്രകൃതി തന്നെ നമ്മുടെ ജീവിതത്തിന് താങ്ങായി മാറുന്നു. പശ്ചിമബംഗാളിലെ സുന്ദർബനിൽ ചില സ്ത്രീകൾ ഈ ബന്ധത്തിന്റെ പ്രചോദനകരമായ ഉദാഹരണം സൃഷ്ടിക്കുകയാണ്. ഝാർഖാലിയിലെ ഈ സ്ത്രീകൾ കണ്ടൽക്കാടുകൾ നട്ടുവളർത്തുകയാണ്. ഇവരിൽ ഭൂരിഭാഗം പേരുടെയും ഭർത്താക്കന്മാർ ടൈഗർ അറ്റാക്കിൽ മരണപ്പെട്ടവരാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ടതിനു ശേഷം സുന്ദർബൻ തന്നെയാണ് ഇവർക്ക് ഉപജീവനത്തിന് താങ്ങായത്. അവർ നട്ടുപിടിപ്പിച്ച കണ്ടൽക്കാടുകൾ ഇന്ന് ഗ്രാമങ്ങൾക്ക് ഒരു പ്രകൃതിദത്ത സുരക്ഷാ കവചമായി മാറുകയാണ്. ഇവ നട്ടുപിടിപ്പിച്ചതിലൂടെ ഈ സ്ത്രീകൾക്ക് വരുമാനവും ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ആദരിക്കാം, അതിൻ്റെ വൈവിധ്യം കാത്തുസൂക്ഷിക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ ശ്രമവും ഭാവി തലമുറകളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കൾ ലഹരിക്കെതിരായും ഡ്രഗ്സിനെതിരായും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. യുവാക്കൾ സ്വയം ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നശാമുക്ത് യുവ അഭിയാൻ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് നടക്കുന്നത്. ഈ ക്യാമ്പയിൻ 100 ആഴ്ച നീണ്ടു നിൽക്കും. ഇതിൽ മൈ ഭാരത് വോളണ്ടിയേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. NSSമായി ബന്ധപ്പെട്ട നമ്മുടെ യുവാക്കളും ഇതിന്റെ ഭാഗമാണ്. സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഇതോടൊപ്പം ചേർന്നിട്ടുണ്ട്. നിരവധി സാമൂഹിക ആത്മീയ സംഘടനകളും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്തുടനീളം 1000 കണക്കിന് പ്രതിജ്ഞാ ചടങ്ങുകളും ബോധവൽക്കരണ പരിപാടികളും നടന്നു. സുഹൃത്തുക്കളെ, ഈ ക്യാമ്പയിനിൽ എനിക്ക് പ്രത്യേകമായി ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. ലഹരിമുക്തിയുടെ സന്ദേശം. നമ്മുടെ യുവാക്കൾ സ്വന്തം ഭാഷയിലും സ്വന്തം രീതിയിലും ഈ സന്ദേശം മുന്നോട്ടു കൊണ്ടുപോവുകയാണ്. മൻ കി ബാത്തിലും യുവസുഹൃത്തുക്കളോട് അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ഈ ക്യാമ്പയിന്റെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. 1000കണക്കിന് യുവാക്കൾ ഈ ആഹ്വാനം ഏറ്റെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. മൈ ഭാരതിൽ ആൻഡം, സ്ലോഗൻ റൈറ്റിംഗ്, തെരുവ് നാടകം തുടങ്ങിയ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യുവാക്കൾ നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം അവരുടെ ക്രിയേറ്റീവ് കണ്ടന്റ് പങ്കുവയ്ക്കുകയാണ്. അതായത്, സന്ദേശവും യുവാക്കളുടേതാണ്, മാധ്യമവും യുവാക്കളുടേതാണ്, ആ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജവും യുവാക്കളുടേതാണ്. വരും ദിവസങ്ങളിൽ ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഹെൽത്ത് ചെക്കപ്പ്, ധ്യാന ക്യാമ്പുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളും നടക്കും. സുഹൃത്തുക്കളെ, ഉടൻ തന്നെ നമ്മുടെ നിരവധി ആഘോഷങ്ങളും ഉത്സവങ്ങളും വരാനിരിക്കുകയാണ്. ഇത്തവണ ഉത്സവങ്ങളുടെ സന്തോഷത്തിനിടയിലും നമുക്ക് ചുറ്റുവട്ടത്തേക്കും ഒന്ന് ശ്രദ്ധിക്കാം. ഏതെങ്കിലും യുവാവ് തെറ്റായ ശീലത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവനോട് സംസാരിക്കാം. ആരെങ്കിലും ലഹരിയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണെങ്കിൽ അവന് പിന്തുണ നൽകാം. ലഹരിമുക്ത യുവത്വം, വികസിത ഭാരതം എന്ന പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ ഇത്തവണ സ്പോർട്സിനായി ടാലന്റ് ഹണ്ട് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു. ഭാരതം തുടർച്ചയായി മികച്ച പ്രകടനം നടത്തണമെങ്കിൽ ഗ്രാമങ്ങളിലും ചെറിയ പട്ടണങ്ങളിലുമെത്തി സ്പോട്ടിംഗ് ടാലന്റ് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിനായി സ്വയം സമർപ്പിച്ച നിരവധി ആളുകളുമുണ്ട്. ടാലന്റ് കണ്ടെത്തുകയും അവരെ പരിശീലിപ്പിച്ച് വളർത്തുകയും ചെയ്യുക എന്നതാണ്
അവരുടെ പാഷൻ

ഭാഷൻ. നമ്മുടെ പഞ്ചാബിൽ ഇതേ പ്രവർത്തനമാണ് രാജീന്ദർ സിംഗ് ചെയ്യുന്നത്. രാജീന്ദർ സിംഗിന്റെ പേരിനൊപ്പം സീനിയർ എന്ന വാക്കും ചേർത്തിട്ടുണ്ട്. 1980 ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് മെഡൽ നേടിയ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. 1982 വേൾഡ് കപ്പിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു. 2001 ഭാരതം ആദ്യമായി മെൻസ് ജൂനിയർ വേൾഡ് കപ്പ് കിരീടം നേടി. 2003 രാജ്യം സീനിയർ ഏഷ്യ കപ്പ് ടൈറ്റിലും സ്വന്തമാക്കി. ഈ രണ്ട് ടൂർണമെന്റുകളിലും അദ്ദേഹം കോച്ച് എന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ റൗണ്ട് ഗ്ലാസ് ഹോക്കി അക്കാദമിയിലൂടെ അദ്ദേഹം തന്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഗ്രാമങ്ങളിൽ പുതിയ ഹോക്കി ആസ്ട്രോ ടർഫ് മൈതാനങ്ങൾ ഒരുക്കുകയാണ്. കോച്ചിംഗ് സൗകര്യങ്ങൾ കുറവുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തുക എന്നതാണ് രാജീന്ദറിന്റെ ഫോക്കസ്. അദ്ദേഹത്തിന്റെ ഇത്തരം ശ്രമങ്ങളിലൂടെ നിരവധി താരങ്ങൾ രാജ്യത്തിന്റെ ജൂനിയർ സീനിയർ തലങ്ങളിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുകയാണ്. രാജീന്ദർ സിംഗിന്റെ ഈ സമർപ്പണ മനോഭാവത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നെല്ലിക്ക നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മിക്ക വീടുകളിലും നെല്ലിക്ക ഉപയോഗിച്ചുള്ള അച്ചാറും ജാമും ഉപയോഗിക്കാറുണ്ട്. മിക്കവാറും എല്ലാവർക്കും നെല്ലിക്ക ജ്യൂസ് ഇഷ്ടമാണ്. ശീതകാലത്ത് ചവനപ്രാശവും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രധാന ഭാഗമാകാറുണ്ട്. നമ്മുടെ കാരണവന്മാർ തലമുറകളായി നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അതേ നെല്ലിക്കയാണ് ഇന്ന് ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ പുതിയ സാധ്യതകൾ തുറക്കുന്നത്. പ്രതാപ്ഗഡും നെല്ലിക്കയും തമ്മിലുള്ള ബന്ധം വളരെ പഴയതാണ്. തലമുറകളായി ഇവിടത്തെ കർഷകർ നെല്ലിക്ക കൃഷി ചെയ്തു വരുന്നു. നെല്ലിക്ക പ്രതാപ്ഗഡിന് ശക്തമായൊരു പ്രതിച്ഛായ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതേ പഴയ പ്രതിച്ഛായ ഇവിടുത്തെ കർഷകർക്കും സ്ത്രീകൾക്കും പുതിയ അവസരങ്ങൾ ഒരുക്കുകയാണ്. ഓൺ ഡിസ്ട്രിക്ട് ഓൺ പ്രോഡക്റ്റ് അഥവാ ODOP പദ്ധതിയിലൂടെ ഇവിടെ നെല്ലിക്കയുമായി ബന്ധപ്പെട്ട പ്രാദേശിക സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. ഇന്ന് പ്രതാപ്ഗഡിൽ നെല്ലിക്ക പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട ഏകദേശം 100 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളും വലിയ പങ്ക് വഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സംഘമാണ് ദേവ്ഗഡ് കമാസി ഗ്രാമത്തിലെ സാവിത്രിബായി ഫുലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക ഉപയോഗിച്ച് കാൻഡി, ജാം, ജ്യൂസ് എന്നിവ നിർമ്മിക്കുന്നു. ODOPയുടെ ഭാഗമായി പുതിയ വിപണികളിലേക്കുള്ള പ്രവേശനം വർദ്ധിച്ചതോടെ അവരുടെ വരുമാനവും ഉയർന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഗ്രാമത്തിൽ വിന്ധ്യവാസിനി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുണ്ട്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക അച്ചാർ, ഡൈജസ്റ്റീവ് പൗഡർ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നു. പ്രോസസ്സിംഗിനായി ഇവർക്ക് മെഷീനറി ലഭിച്ചു, ലോൺ സൗകര്യം ലഭിച്ചു, പ്രാദേശിക വ്യാപാര മേളകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിലെ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ചില സവിശേഷതകൾ തീർച്ചയായുമുണ്ട്. ചിലയിടത്ത് സവിശേഷമായ ഒരു പഴമുണ്ടാകും, മറ്റൊരിടത്ത് പരമ്പരാഗത കലയുമുണ്ടാകും, വേറൊരിടത്ത് അപൂർവമായ ഒരു കഴിവുണ്ടാകും. ഒൺ ഡിസ്ട്രിക്ട് ഒൺ പ്രോഡക്റ്റ് എന്നത് ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്യാമ്പയിനാണ്. നമ്മുടെ ഗ്രാമങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും ഈ സവിശേഷത പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങരുത് എന്നതാവണം നമ്മുടെ ദൗത്യം. അത് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തണം, അതോടൊപ്പം ലോക വിപണികളിൽ വരെ എത്തണം. ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനും ശക്തി ലഭിക്കുന്നു. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രചോദനവും ഇതിലൂടെ ലഭിക്കുന്നു. വരാനിരിക്കുന്ന ഉത്സവങ്ങളിലും വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരായ പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. പോഷൺ മാസത്തിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ആളുകളും സ്ഥാപനങ്ങളും ഈ മഹത്തായ പ്രവർത്തനത്തിനായി ഒന്നിച്ചു ചേരുന്നു. പോഷകാഹാരക്കുറവിനെ നേരിടുന്നതിനായി ഈ വർഷം നിരവധി പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡ് ഹർ ഘർ മുംഗ ഘർ ഘർ മുംഗ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. പോഷകസമൃദ്ധമായ മുരിങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഗുജറാത്തിലും വാങ്കി സ്പർദ്ധ, അതായത് മില്ലറ്റ്സ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ ആരംഭിച്ചിട്ടുണ്ട്. വില കുറഞ്ഞതും പോഷകസമൃദ്ധവുമായ പ്രാദേശിക ഭക്ഷണ രീതികൾക്ക് പ്രോത്സാഹനം നൽകുകയാണ്.

0: ആണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുവരെ 2 ലക്ഷത്തിലധികം ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്രയും ഈ മേഖലയിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ടീച്ചേഴ്സ്, അംഗനവാടി പ്രവർത്തകർ, മാതാപിതാക്കൾ എന്നിവരും ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്നു. മിസോറാമിലും ഈ വർഷം ആളുകൾ ഒരുമിച്ച് ചേർന്ന് പോഷൺ വാടികകളുടെ പരിശീലനത്തിനായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. മിസോ സമൂഹത്തിലെ തലോമട്ട്യന എന്ന പാരമ്പര്യത്തിനനുസൃതമായാണ് ഇത് നടക്കുന്നത്. നിസ്വാർത്ഥ സേവനത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും എപ്പോഴും മുന്നിൽ നിൽക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. അംഗനവാടി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായ എല്ലാവരെയും കുറിച്ചും എനിക്ക് അഭിമാനമുണ്ട്. ഈ അംഗനവാടി കേന്ദ്രങ്ങൾ ഇപ്പോൾ പോഷൺ ട്രാക്കർ സംവിധാനവുമായി ഡിജിറ്റലായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 9 കോടി ഗുണഭോക്താക്കൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിലൂടെ കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മികച്ച പരിചരണം നൽകാൻ സാധിക്കുന്നു. പോഷകാഹാരക്കുറവിനെതിരായ ഈ പോരാട്ടം ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ പൂർണ്ണമായും പോഷകാഹാരക്കുറവിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഈ മാസം നമ്മൾ ഭക്തിയോടും ആവേശത്തോടും കൂടി ഗണേശോത്സവം ആഘോഷിച്ചു. രാജ്യത്തുടനീളം നിറഞ്ഞ ഭക്തിഭാവത്തോടെയാണ് ഗണപതി ബപ്പയെ സ്വീകരിച്ചത്. ഈ പാവനമായ അവസരം ചുറ്റുപാടും സന്തോഷവും ഉല്ലാസവും നിറയ്ക്കുന്നു. സുഹൃത്തുക്കളെ, വിഘ്നഹരനായ ഭഗവാൻ ശ്രീഗണേശൻ ജ്ഞാനം, ബുദ്ധി, ശുഭകാര്യങ്ങളുടെ ആരംഭം എന്നിവയുടെ പ്രതീകമാണ്. അദ്ദേഹത്തോടുള്ള അഗാധമായ ഭക്തി ഭാരതത്തിൽ മാത്രമല്ല ഉള്ളത്. ഉദാഹരണമായി പൗന്തൻ തീർഖാനോനെക്കുറിച്ച് പറയാം. അദ്ദേഹം തായ്ലൻഡുകാരനാണ്. തായ്ലൻഡിൽ ശ്രീഗണേശ ഭഗവാനെ ഫ്രാഫിക്കാനത്ത് എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത്. അദ്ദേഹത്തിന് 19 വയസ്സുള്ളപ്പോൾ പിതാവ് ശ്രീഗണേശ ഭഗവാന്റെ ഒരു ചിത്രം സമ്മാനിച്ചു. അതോടെയാണ് അദ്ദേഹത്തിൽ അത്ഭുതകരമായ ഭക്തി ഉണർന്നത്. ശ്രീഗണേശനുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം 4 പതിറ്റാണ്ടിലേറെ സമയം ചെലവഴിച്ചു കഴിഞ്ഞു. ഭാരതവും നേപ്പാളും ഉൾപ്പെടെ ഏഷ്യയിലെ നിരവധി രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്രയുമായി അദ്ദേഹത്തിന് പ്രത്യേകമായൊരു അടുപ്പമുണ്ട്. അഷ്ടവിനായക പാരമ്പര്യത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രമങ്ങളിലൂടെ തായ്ലൻഡിലെ ഭക്തർക്കിടയിലും അഷ്ടവിനായക യാത്ര ഏറെ ജനപ്രിയമായി. 2002 വടക്കൻ തായ്ലൻഡിലെ ചിയാങ് മായിയിൽ അദ്ദേഹം ഗണേശ ഹിമാൽ മ്യൂസിയം സ്ഥാപിച്ചു. ഇന്ന് ആ മ്യൂസിയത്തിൽ 10,000-ൽ ഗണേശ പ്രതിമകളുണ്ട്. ഭാരതത്തിലേക്ക് വരാൻ കഴിയാത്ത ഭക്തർക്കായി അഷ്ടവിനായക പ്രതിമകളും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് അവിടെ ഗണേശപൂജ നടക്കുന്നു. ഗണപതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക അവസരങ്ങളിൽ വിവിധ തരം അനുഷ്ഠാനങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ഭാരതത്തിന്റെ വിശ്വാസവും കലയും സാംസ്കാരിക പാരമ്പര്യങ്ങളും മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെ ജനപ്രിയമാകുന്നു എന്നതിന് ഇത് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഗണപതി ബപ്പയുടെ അനുഗ്രഹം എല്ലാവരുടെയും മേൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. സുഹൃത്തുക്കളെ, മൻ കി ബാത്തിന്റെ ഓരോ എപ്പിസോഡിന് ശേഷവും വിവിധ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നിരവധി സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. ഇതുപോലെ പ്രചോദനം നൽകുന്ന കഥകളും അനുഭവങ്ങളും നിങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഇത്തരം നല്ല പ്രവർത്തനങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ അതിലൂടെ പ്രവർത്തിക്കുന്നവരുടെ ആവേശം കൂടുതൽ വർദ്ധിക്കുന്നു. മൻ കി ബാത് പരിപാടിയിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്ന രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകൾക്കും പ്രചോദനം ലഭിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തോടെ ഈ യാത്ര ഇതേ രീതിയിൽ നിരന്തരം മുന്നോട്ടു പോകട്ടെ. വരാനിരിക്കുന്ന ഉത്സവങ്ങൾ നിങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം പൂർണ്ണ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി ആഘോഷിക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഏറെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: മയക്കുമരുന്ന് ഉപയോഗം രാജ്യത്തിന് വലിയ വെല്ലുവിളിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനെതിരെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന നാശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിൻ ആരംഭിച്ചതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന്റെ 10th വാർഷികമാണ് നാളെയെന്ന് പ്രധാനമന്ത്രി. നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് കടന്ന് ധീരസൈനികർ ഭീകരവാദത്തിനെതിരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഭീകരവാദത്തിനെതിരായ ഭാരതത്തിന് തുറന്ന നയപ്രഖ്യാപനമായിരുന്നുവെന്ന് മോദി പറഞ്ഞു. രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന സെൻസസിന് വേണ്ടി എല്ലാവരും കുറച്ചു സമയം ചെലവഴിക്കണമെന്ന് നരേന്ദ്രമോദി. പൗരന്മാരുടെയും കുടുംബത്തിന്റെയും ശരിയായ വിവരങ്ങൾ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. CMRL എക്സാലോജിക് കേസിൽ ED പറയുന്നതുപോലെ ചെയ്യാൻ പറ്റില്ലെന്നും സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിയ നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. കേസെടുക്കുന്നതിന് ഗവൺമെന്റ് എതിരല്ലെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ആഡംബര യാത്രാ വിവാദത്തിൽ തനിക്കെതിരെ മാധ്യമങ്ങൾ ഏകപക്ഷീയമായ പ്രചാരണമാണ് നടത്തിയതെന്ന് മന്ത്രി KM ഷാജി. മുൻപും താൻ ഉപയോഗിച്ചിരുന്ന സുഹൃത്തിന്റെ കാറാണ് ഔദ്യോഗിക വാഹനം കേടായതിനെ തുടർന്ന് അനുമതിയോടെ ഉപയോഗിച്ചതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. മുതലാളിത്തത്തിന്റെ കണ്ണിലൂടെയല്ല, ഗാന്ധിജിയുടെ കണ്ണടയിലൂടെയാണ് വികസനത്തെ കാണേണ്ടതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കാലിക്കറ്റ് സർവകലാശാല CH മുഹമ്മദ് കോയ ചെയർ ഫോർ സ്റ്റഡി സോൺ ഡെവലപ്പിംഗ് സൊസൈറ്റി സംഘടിപ്പിച്ച CH മുഹമ്മദ് കോയ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. അനാഹത് സിംഗ്, അഭയ് സിംഗ് എന്നിവർ മത്സരിക്കുന്ന സ്ക്വാഷ് സിംഗിൾസ് ഫൈനലുകളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ ബോക്സിംഗ് മെഡൽ അങ്കുഷ് പങ്കൽ ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ താജിക്കിസ്ഥാന്റെ നെക്രൂസ് സലിമോവിനെ മറുപടിയില്ലാത്ത 5 സ്കോറിനാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, നവജാത ശിശുക്കളുടെ കേൾവി. പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുന്നതിന് പ്രാധാന്യവും ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോണോട്ട് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത്. 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കൊല്ലത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട് തിരുവനന്തപുരം റിലേ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി. ഇതിൽ ഉളിയന്നൂർ അവസാന ഭാഗം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിത ഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം, മണ്ണറിഞ്ഞ് പൊന്നുവിളയിച്ച തൃപ്പൂണിത്തുറയിലെ സോയി വർഗീസുമായി അഭിമുഖം. 7:20 വിപണി വാരാന്ത അവലോകനം. 7:25 FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ടൂറിസം, സാധ്യതകൾ, അവസരങ്ങൾ. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇന്ന് രാത്രി 8 മണിക്ക് മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:30 ഈവനിംഗ് മെലഡി, തുടർന്ന് സേവന വാർത്തകൾ. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം, തുടർന്ന് FM ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട് തിരുവനന്തപുരം റിലേ. 10:00 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. തുടർന്ന് നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ, നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സമയം 12:08:53. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം TS ഗോപകുമാർ പാടിയത്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം M ജയചന്ദ്രൻ.

0: ലളിതഗാനം ഇനി കേൾക്കാം. 6:20 മധുരം ഗീതത്തിൽ ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരള ഹൈക്കോടതി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഗാർഡനർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC ഡിപ്ലോമ ഇൻ ഗാർഡനിങ്, VHSC ഇൻ നേഴ്സറി മാനേജ്മെൻറ്റ് ആൻഡ് ഓർണമെൻ്റൽ ഗാർഡനിങ് ആണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ 1986 January 2 2008 January 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484256235 0484256235.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പുരുഷ നേഴ്സിന്റെ ഒരു ഒഴിവിലേക്ക് 3 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ

0: നിയമനം നടത്തുന്നു. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 3.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റിന്റെ 17 ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.hckrecruitment.kerala.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.hckrecruitment.kerala.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 26. കൂടുതൽ വിവരങ്ങൾക്ക് 04842562235. ഈ നമ്പറിൽ വിളിക്കുക. 04842562235.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ KP രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. അടുത്ത മാസം 1 മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ വിളിക്കേണ്ട നമ്പർ പറയാം. 94 47 11 06 45. 94 47 11 06 45. മറ്റൊരു നമ്പർ 97 41 20 90 08. 97 41 20 90 08. കോട്ടയം കുന്നന്താനം അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർട്ടിയിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാം. വിളിക്കേണ്ട നമ്പർ 94 95 99 96 88. 94 95 99 96 88. മറ്റൊരു നമ്പർ 75 92 96 73 23. 7 5 9 2 9 6 7 3 2 3. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 12:29:43. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജ്യം പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ നിർദ്ദേശം. മഹാത്മാഗാന്ധിയുടെ മുഖ്യ ആശയമായ ശുചിത്വത്തിന് ഏവരും ജീവിതത്തിൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് പ്രക്രിയയിൽ എല്ലാ പൌരന്മാരും പങ്കാളികളായി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ആഹ്വാനം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് ലോക വിനോദസഞ്ചാര ദിനത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പു ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ക്രിക്കറ്റ് ആവേശത്തിൽ തലസ്ഥാന നഗരി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി. അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നേപ്പാളിൽ മിന്നൽ പ്രളയ ദുരന്ത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ സുരേന്ദ്ര ഥാപ്പയ്ക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്ന് കൈമാറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാംമോഹൻ നായിഡു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് എത്തുന്ന ഉപരാഷ്ട്രപതി ബാലരാമപുരം

0: സ്ഥലത്ത് എസ് യു ടി അക്കാദമിയുടെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് ഡൽഹിക്ക് മടങ്ങും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജ്യം പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലാക്കോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇന്ത്യ നൽകിയ ശക്തമായ പ്രതികരണങ്ങൾ ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് നാളെ 10 വർഷം പൂർത്തിയാക്കുകയാണെന്നും ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു ആ നടപടിയെന്നും ശ്രീ മോദി പറഞ്ഞു.
1: ബീത്തെ ഏക് ദശക് മേ ബാലാകോട്ട് കി എയർ സ്ട്രൈക്ക് സേ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നെ ബാർ ബാർ യെ സ്പഷ്ട സന്ദേശ് ദിയ ഹൈ കി അഗർ ആതങ്കവാദി ഭാരത് പർ ആഖ് ഉഠായേംഗേ തോ ഉസ്കാ കരാരാ ജവാബ് ദിയ ജായേഗാ. അബ് ആജ് കാ ഭാരത് ആതങ്കവാദ് കേ ഖിലാഫ് സീറോ ടോളറൻസ് പോളിസി ലേക്കർ ചൽ രഹാ ഹൈ.
0: സെൻസസ് ദേശീയ ഉത്തരവാദിത്തമാണെന്നും സെൻസസ് പ്രക്രിയയിൽ എല്ലാ പൌരന്മാരും പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞു. സെൻസസ് പോർട്ടലിലൂടെ ഹിന്ദി ഉൾപ്പെടെ 16 ഭാഷകളിൽ എളുപ്പത്തിൽ വിവരങ്ങൾ നൽകാനാകുമെന്നും രാജ്യത്തിന്റെ കൃത്യമായ ഭാവി ആസൂത്രണത്തിന് ശരിയായ വിവരങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിപ്രായപ്പെട്ടു.
1: ഗുജറാത്ത് കെ ഹി മോഢേരാ മേ പ്രസിദ്ധ സൂര്യ മന്ദിർ പർ ഭി ഹംല ഹുവാ ഥാ ഉസേ തോഡാ ഗയാ ഥാ യാനി മോഢേരാ മന്ദിർ വിധ്വംസ് കോ ഭി ഇസ് സാൽ 1000 സാൽ ഹുയേ ഹൈ ജബ്കി ഉസ് സമയ ഇസ് മന്ദിർ കോ ബനെ സിർഫ് ഏക് ഹി സാൽ ഹുയേ 1025 മേ ഇസ് മന്ദിർ കാ നിർമാണ് രാജാ ഭീംദേവ് നേ കരായാ ഥാ.
0: വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന അശോക് സിംഗാളിന്റെ 100-ാം ജന്മവാർഷിക ദിനത്തിൽ പ്രണാമമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിന്റെ ഫലമാണ് ഇന്ന് അയോധ്യയിൽ കാണുന്ന രാമക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനും എതിരെ പോരാടിയ വ്യക്തിത്വമായിരുന്നു ശ്രീ അശോക് സിംഗാളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. 1926 ഗസ്നി സോമനാഥ് ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ആക്രമിക്കപ്പെട്ട ഗുജറാത്തിലെ ചരിത്രപ്രസിദ്ധമായ മോഢേര സൂര്യക്ഷേത്രത്തിന് 1000 വർഷം തികയുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. ഭാരതത്തിന്റെ അതിജീവന ശേഷിയാണ് ക്ഷേത്രങ്ങളെ എന്നും നിലനിർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ ഗ്രാമമായി മാറിയ മോഢേര സുസ്ഥിര വികസനത്തിന് മാതൃകയായി തീർന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന് പ്രാധാന്യം നൽകണമെന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജില്ല ഒരു ഉൽപ്പന്നം വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനുകൾക്ക് കൂടുതൽ കരുത്തു പകരണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ നെല്ലിക്ക ഉൽപ്പാദനത്തിലൂടെയും സംസ്കരണത്തിലൂടെയും സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾ കൈവരിച്ച സാമ്പത്തിക പുരോഗതി അദ്ദേഹം മൻ കി ബാത്തിൽ എടുത്തുകാട്ടി. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരി മുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നഷാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം വഴിയാണ് വികസിത ഭാരതം സാധ്യമാകുന്നതെന്നും ആഘോഷവേളകളിൽ തെറ്റായ ശീലങ്ങളിലേക്ക് നീങ്ങുന്ന പുതുതലമുറയെ തിരികെ കൊണ്ടുവരാൻ പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: नशे के विरुद्ध ड्रग्स के खिलाफ एक बहुत महत्वपूर्ण संकल्प लिया है. युवाओं ने खुद भी नशे से दूर रहने की प्रतिज्ञा ली है और इस संदेश को दूसरों तक पहुंचाने की जिम्मेदारी भी ली है. ये सब हो रहा है नशा मुक्त युवा अभियान के तहत.
0: സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരെയുള്ള പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്നും ഈ മേഖലയിൽ രാജ്യത്തുടനീളം വലിയ മുന്നേറ്റമാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ അംഗൻവാടി കേന്ദ്രങ്ങളെ ഇപ്പോൾ പോഷൻ ട്രാക്കർ ഡിജിറ്റൽ സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇതിൽ 9 കോടി ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കുട്ടികളെയും ഗർഭിണികളെയും പോഷകാഹാരക്കുറവിൽ നിന്ന് മുക്തമാക്കാനുള്ള പോരാട്ടം തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ മുൻ കേരള ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൌരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ.

0: തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ശുദ്ധിയെപ്പറ്റി ഭരണഘടന തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്നും അങ്ങേയറ്റം സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിന് മുന്നിലെത്തിക്കുന്ന പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ്. സുസ്ഥിരതയും എല്ലാവരെയും ഉൾക്കൊള്ളലും കേരളത്തിന്റെ ടൂറിസം വികസനത്തിന്റെ അടിസ്ഥാന ആശയങ്ങളാണ്. ടൂറിസം സേവന മേഖലയുടെ താഴെത്തട്ടിലുള്ളവർക്കും സേവനങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ ഉറപ്പുവരുത്തുമെന്നും ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ചുള്ള ലേഖനത്തിൽ മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പു ജാഗ്രത തുടരുന്നു. വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. നാളെ വരെ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കന്യാകുമാരിയിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ സംരംഭകത്വ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ച പ്രധാനമന്ത്രി മുദ്ര യോജനയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 ഏപ്രിൽ 8 PM മുദ്ര യോജനയ്ക്ക് തുടക്കമിട്ടത്. രാജ്യത്തെ യുവജനങ്ങളിൽ സ്വയം പര്യാപ്തതയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് മുദ്രാ യോജനയിലൂടെ സാധിക്കുമെന്ന് പദ്ധതിയുടെ 10th വാർഷികത്തിൽ ഗുണഭോക്താക്കളുമായി സംവാദിക്കവെ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: മുദ്രാ യോജന മേരെ ദേശ് കേ നൗജവാനോ കോ അപ്നേ പേരോ പർ ഖഡേ രഹനേ കി ഹിമ്മത് ഔർ ഉൻകാ ഹൗസല ബുലന്ദ് ഹോതാ ചലേ മൈ റോജി റോട്ടി കമാനേ കേ ലിയേ ക്യോ ഭട്കുംഗാ മൈ 10 ലോഗോ കോ റോജി റോട്ടി ദൂംഗാ യേ മിജാജ് പൈദാ കർനാ ഹൈ.
0: ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 ആവേശകരമായ മത്സരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പോരാട്ടത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മിന്നും താരങ്ങളെ നേരിട്ട് കാണാനുള്ള ആവേശത്തിലാണ് തലസ്ഥാന ജില്ലയിലെ ക്രിക്കറ്റ് ആരാധകർ. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് ഏകദിന പരമ്പര. മത്സരം സുഗമമായി നടത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും സിറ്റി പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജ്യം പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ നിർദ്ദേശം. മഹാത്മാഗാന്ധിയുടെ മുഖ്യ ആശയമായ ശുചിത്വത്തിന് ഏവരും ജീവിതത്തിൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് പ്രക്രിയയിൽ എല്ലാ പൌരന്മാരും പങ്കാളികളായി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ആഹ്വാനം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് ലോക വിനോദസഞ്ചാര ദിനത്തിൽ മന്ത്രി PC വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ക്രിക്കറ്റ് ആവേശത്തിൽ തലസ്ഥാന നഗരി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നുച്ചയ്ക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
4: നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ ഏർലി ഇന്റർവെൻഷൻ വിഭാഗം മേധാവി ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.
5: സെപ്റ്റംബർ മാസത്തിലെ അവസാന വാരം അന്താരാഷ്ട്ര ബധിരവാരമായി ആചരിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് ആ കുടുംബത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. എന്നാൽ ആ കുഞ്ഞിന് കേൾവിക്കുറവുണ്ടെങ്കിൽ അത് തിരിച്ചറിയുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയായി മാറുന്നു. ഇവിടെയാണ് പ്രാരംഭ ഇടപെടൽ അഥവാ ഏർലി ഇന്റർവെൻഷനിന്റെ പ്രസക്തി. ഈ പ്രശ്നം എത്രയും വേഗം തിരിച്ചറിയുന്നുവോ, എത്രയും വേഗം ശരിയായ ഇടപെടൽ നടത്തുന്നുവോ, അത്രയും ആ കുഞ്ഞിന്റെ ഭാവി ജീവിതത്തെ ഗുണപരമായി സ്വാധീനിക്കും. ആദ്യമായി കേൾവി എന്താണെന്ന് നോക്കാം. ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ഏറ്റവും സ്വാഭാവികമായി വികസിക്കുന്ന ഒരു കഴിവാണ് കേൾവി. ശബ്ദ തരംഗങ്ങളെ പുറം ചെവി പിടിച്ചെടുത്ത് മധ്യകർണത്തിലൂടെയും അകം ചെവിയിലൂടെയും കടത്തിവിട്ട് കേൾവിനാടി വഴി തലച്ചോറിലെത്തിച്ച് അതിനെ അർത്ഥവത്തായ ശബ്ദമായി തിരിച്ചറിയുന്ന പ്രക്രിയയാണിത്. എന്നാൽ ഇത് വെറും ശബ്ദം തിരിച്ചറിയൽ മാത്രമല്ല, ഭാഷ പഠിക്കാനും അതിലൂടെ ചിന്തിക്കാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനും ചുറ്റുമുള്ള ലോകവുമായി ബന്ധപ്പെടാനുമുള്ള അടിസ്ഥാന കണ്ണിയാണ് കേൾവി. ഇനി കേൾവിക്കുറവ് എന്താണെന്ന് നോക്കാം. ഈ പറഞ്ഞ പ്രക്രിയയിൽ ചെവി മുതൽ തലച്ചോറ്

വരെ ഏതെങ്കിലും ഘട്ടത്തിൽ തടസ്സം സംഭവിക്കുമ്പോഴാണ് കേൾവിക്കുറവ് ഉണ്ടാകുന്നത്. ഇത് ഭാഗികമോ പൂർണമോ ആകാം. ഒരു ചെവിയെയോ രണ്ട് ചെവികളെയുമോ ബാധിക്കാം. പുറം ചെവിയിലോ മധ്യകർണത്തിലോ ഉള്ള തകരാറ്

ുന്നു തീവ്രത അനുസരിച്ച് കേൾവിക്കുറവിനെ നേരിയ, മിതമായ, തീവ്രമായ, അതിതീവ്രമായ എന്നിങ്ങനെയും തരംതിരിക്കാറുണ്ട്. കേൾവിക്കുറവ് ആർക്കും ഉണ്ടാകാം, എങ്കിലും ചില കുട്ടികളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിതിനെ ഹൈറിസ്ക് കേസസ് എന്ന് വിളിക്കുന്നു. പാരമ്പര്യം, ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, മാസം തികയാതെയുള്ള പ്രസവം, പ്രസവ സമയത്ത് കുഞ്ഞിനെ ബലമായി പുറത്തെടുക്കേണ്ടി വരുന്ന അവസ്ഥ, പ്രസവശേഷം കുഞ്ഞിന് മതിയായ ഓക്സിജൻ കിട്ടാതിരിക്കുക, ഇൻക്യുബേറ്ററിൽ അധിക നാൾ കിടത്തേണ്ടി വരിക എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന കുട്ടികളിൽ ഈ സാധ്യത കൂടുതലാണ്. ജനിച്ച ഉടൻ ഇവരുടെ കേൾവി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ജനനശേഷവും രോഗങ്ങൾ, ചെവിയിലുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ, വീഴ്ചകൾ, മറ്റ് അപകടങ്ങൾ എന്നിവയെല്ലാം ചിലപ്പോൾ കേൾവിക്കുറവിലേക്ക് നയിച്ചേക്കാം. കേൾവിക്കുറവ് നേരത്തെ തന്നെ കണ്ടെത്താതെ പോകുന്ന കുട്ടികളിൽ സംസാരഭാഷ വൈകുന്നു, പദസമ്പത്ത് കുറയുന്നു, തുടർന്ന് വായനയിലും എഴുത്തിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഭാഷയില്ലെങ്കിൽ ചിന്തിക്കാനും ആശയവിനിമയം നടത്താനും ബുദ്ധിമുട്ടാകുന്നതിനാൽ ഇത് ഭൗതിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും. മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ കഴിയാതെ വരുമ്പോൾ കുട്ടികളിൽ ഒറ്റപ്പെടൽ, ആത്മവിശ്വാസക്കുറവ്, വൈകാരികമായ പ്രശ്നങ്ങൾ എന്നിവയും ഉണ്ടാകാം. ഈ പ്രത്യാഘാതങ്ങൾ ബാല്യകാലത്ത് മാത്രമല്ല മുതിർന്നതിനു ശേഷവും ജീവിതത്തിൽ ഉടനീളം തുടരാം. അതുകൊണ്ട് തന്നെ കേൾവിക്കുറവ് ആദ്യം തിരിച്ചറിയാൻ കഴിയുന്ന മാതാപിതാക്കളുടെ ജാഗ്രത വളരെ പ്രധാനമാണ്. വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ കുട്ടി ഞെട്ടാതിരിക്കുക, ആറുമാസം കഴിഞ്ഞിട്ടും ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക, 9 മുതൽ 12 വരെയുള്ള മാസങ്ങളിൽ കുട്ടി സാധാരണയായി ഉണ്ടാക്കാറുള്ള ശബ്ദങ്ങൾ പെട്ടെന്ന് നിന്നു പോവുക എന്നിവ കണ്ടാൽ ഉടൻ തന്നെ ഒരു ഓഡിയോളജിസ്റ്റിനെയോ ഡോക്ടറെയോ കാണിക്കേണ്ടതാണ്. കേൾവിക്കുറവ് എത്ര നേരത്തെ കണ്ടെത്തി ഇടപെടണം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്. ജോയിന്റ് കമ്മിറ്റി ഓൺ ഇൻഫന്റ് ഹിയറിംഗ് JCIH മുന്നോട്ട് വയ്ക്കുന്ന 1-3-6 തത്വം. കുട്ടി ജനിച്ച് 1 മാസത്തിനുള്ളിൽ പ്രാഥമിക കേൾവി പരിശോധന നടത്തണം. കേൾവിക്കുറവ് സംശയിച്ചാൽ 3 മാസത്തിനുള്ളിൽ വിശദമായ ഓഡിയോളജിക്കൽ വിലയിരുത്തലിലൂടെ അത് സ്ഥിരീകരിക്കണം. 6-ാം മാസത്തിൽ തന്നെ കുട്ടിക്ക് ആവശ്യമായ ശ്രവണ സഹായി, ഭാഷാ പരിശീലനം, കുടുംബ പിന്തുണ എന്നിവ ഉൾപ്പെടുന്ന ഇടപെടൽ ആരംഭിക്കുകയും വേണം. 2019 JCIH ഈ മാനദണ്ഡം കൂടുതൽ മെച്ചപ്പെടുത്തി സാധ്യമെങ്കിൽ 1-2-3 എന്ന നിലയിലേക്ക്, അതായത് 1 മാസത്തിനുള്ളിൽ പരിശോധന, 2 മാസത്തിനുള്ളിൽ രോഗനിർണയം, 3 മാസത്തിനുള്ളിൽ ശരിയായ ഇടപെടൽ എന്ന നിലയിലേക്ക് സമയക്രമം ചുരുക്കാനും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇടപെടൽ എത്ര നേരത്തെയാകുന്നുവോ അത്രയും നല്ലത് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ഇതുകൊണ്ടാണ് ലോകമെമ്പാടും യൂണിവേഴ്സൽ ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിംഗ്, എല്ലാ നവജാത ശിശുക്കൾക്കും നിർബന്ധമായി കേൾവി പരിശോധന നടത്തുന്ന സമ്പ്രദായം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. ആശുപത്രിയിൽ വെച്ച് തന്നെ വേദനയില്ലാതെ ഒരു ലളിതമായ പരിശോധനയിലൂടെ ഇത് സാധ്യമാണ്. എന്തുകൊണ്ടാണ് സമയം ഇത്ര നിർണായകമാകുന്നത് എന്നൊന്ന് വിശദമാക്കാം. കുട്ടി ജനിച്ച് ആദ്യത്തെ 3 വർഷത്തെയാണ് ക്രിട്ടിക്കൽ പീരീഡ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഭാഷാ വികാസത്തിന്റെ സുവർണ കാലഘട്ടം. മനുഷ്യന്റെ തലച്ചോറിന്റെ 80% വികാസവും നടക്കുന്നത് ഈ ഘട്ടത്തിലാണ്. കേൾവി പരിമിതിയുള്ള ഒരു കുട്ടി ശബ്ദങ്ങൾ കേൾക്കാതെ വരുമ്പോൾ തലച്ചോറിലെ കേൾവിയുമായി ബന്ധപ്പെട്ട ഞരമ്പുകൾ ഉത്തേജിപ്പിക്കപ്പെടാതെ പോകുന്നു. 3 വയസ്സിന് ശേഷം ഭാഷ പഠിക്കാൻ പറ്റില്ല എന്നല്ല, മറിച്ച് അതിനുള്ള തലച്ചോറിന്റെ സ്വാഭാവിക കഴിവ് കുറഞ്ഞു വരുന്നു. പലരും ചോദിക്കാറുണ്ട്, ഹിയറിംഗ് എയ്ഡ് വെച്ചു കഴിഞ്ഞാൽ കുട്ടി കേൾക്കുന്നുണ്ടല്ലോ, പിന്നെന്താണ് സംസാരിക്കാത്തത് എന്ന്. നിങ്ങൾ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നു എന്ന് കരുതുക. അവിടുത്തെ ഭാഷ, കേൾവിശക്തിയുള്ള നിങ്ങൾ നന്നായി കേൾക്കുന്നുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ഉടൻ തന്നെ ആ ഭാഷ സംസാരിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ സമയവും പരിശീലനവും വേണം. ഇതുതന്നെയാണ് കേൾവിക്കുറവുള്ള കുട്ടിയുടെയും അവസ്ഥ. അവർ ശബ്ദം കേൾക്കാൻ തുടങ്ങിയാലും ഭാഷ കേട്ടു പഠിക്കാൻ സമയവും പരിശീലനവും ആവശ്യമാണ്. കേൾവിശക്തിയുള്ള ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ 6-ാം മാസം മുതൽ തന്നെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങുന്നുവെങ്കിലും ജനിച്ച് 1 വയസ്സാകുമ്പോഴാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ഈ കാലം അത്രയും ആ കുഞ്ഞ് ഭാഷ കേട്ട് പഠിക്കുകയാണ്. എന്നാൽ കേൾവിക്കുറവുള്ള ഒരു കുട്ടിയാകട്ടെ, ജനിക്കുമ്പോൾ തന്നെ ഭാഷ കേൾക്കുന്നതിൽ കേൾവിയുള്ള കുട്ടിയെ അപേക്ഷിച്ച് 3 മാസത്തോളം പിന്നിലാണ്. ഇടപെടൽ വൈകുന്തോറും ഓരോ ദിവസവും ആ വിടവ് കൂടിക്കൂടി വന്ന് അത് കുഞ്ഞിന്റെ ഭാഷാ വികാസത്തെയും സംസാരശേഷിയും സാരമായി ബാധിക്കുന്നു. അതുകൊണ്ടാണ് എത്രയും നേരത്തെ ശ്രവണ സഹായി വെച്ച് ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും പരിശീലനത്തിലൂടെ ഭാഷ മനസ്സിലാക്കാനും സംസാരിക്കാനും കുട്ടിയെ പ്രാപ്തനാക്കുകയും വേണം എന്ന് പറയുന്നത്. ഇനി വൈകി കണ്ടെത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നിർഭാഗ്യവശാൽ പല കുടുംബങ്ങളിലും കുട്ടിക്ക് 1-2 വയസ്സാകുമ്പോഴാണ് ഇവൻ വിളിച്ചാൽ കേൾക്കുന്നില്ലല്ലോ, സംസാരിക്കാൻ വൈകുന്നല്ലോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ഉയരുന്നത്. അപ്പോഴേക്കും ഭാഷാവികാസത്തിന്റെ ഏറ്റവും നിർണായകമായ ആദ്യ വർഷങ്ങൾ നഷ്ടപ്പെട്ടിരിക്കും. ഇത് ഭാഷാശേഷിയിൽ മാത്രമല്ല, വൈജ്ഞാനിക വളർച്ച, സാമൂഹിക പെരുമാറ്റം, വൈകാരിക സ്ഥിരത, പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസത്തിലെ പ്രകടനം എന്നിവയിലെല്ലാം
ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കൂടാതെ വൈകി കണ്ടെത്തുമ്പോൾ കുടുംബങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയും കുറ്റബോധത്തിലൂടെയും

0: കടന്നു പോകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് നവജാത ശിശുക്കളിൽ നിർബന്ധമായും കേൾവി പരിശോധന നടത്തണം എന്ന് ആരോഗ്യ വിദഗ്ധർ ആവർത്തിച്ചു പറയുന്നത്. ഏർലി ഇന്റർവെൻഷൻ എന്നാൽ ആഴ്ചയിലൊരിക്കൽ ക്ലിനിക്കിൽ കൊണ്ടുപോയി കൊടുക്കുന്ന തെറാപ്പി മാത്രമല്ല, ഇത് മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പരിശീലനമാണ്. കുട്ടിയുടെ ഏറ്റവും മികച്ച അധ്യാപകർ മാതാപിതാക്കൾ തന്നെയാണ്. ഭക്ഷണം കൊടുക്കുമ്പോൾ, കളിപ്പിക്കുമ്പോൾ, ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷവും കുട്ടിയുമായി ആശയവിനിമയം നടത്താൻ രക്ഷിതാക്കളെ പരിശീലിപ്പിക്കുന്നു. കുട്ടിയുടെ കേൾവിക്കുറവിന്റെ തോതനുസരിച്ച് ഹിയറിംഗ് എയ്ഡുകളോ കോക്ലിയർ ഇംപ്ലാന്റോ നൽകി സംസാര ഭാഷ വളർത്തിയെടുക്കാം. ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡും കോക്ലിയർ ഇംപ്ലാന്റും അനുയോജ്യമല്ലാതെ വരാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടിക്ക് ആംഗ്യ ഭാഷയിൽ പരിശീലനം നൽകി ആശയവിനിമയം ഉറപ്പാക്കാം. കുഞ്ഞിന് കേൾവിക്കുറവുണ്ടെന്ന് അറിയുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയവും ആശങ്കയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ പതരാതെ വിദഗ്ധരുടെ മാർഗനിർദ്ദേശ പ്രകാരം മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമാണ്. കുഞ്ഞുണർന്നിരിക്കുന്ന സമയം മുഴുവൻ ശ്രവണ സഹായികൾ ഉപയോഗിക്കുക, വീട്ടിൽ നിരന്തരം സംസാരിക്കുക, കഥകൾ പറയുക, പാട്ടുകൾ പാടുക, ഭാഷാ പരിശീലന സെഷനുകളിൽ കൃത്യമായി പങ്കെടുക്കുക, ഇവയെല്ലാം കുടുംബത്തിന്റെ നിരന്തരമായ പിന്തുണ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളാണ്. കേൾവിക്കുറവ് ഒരു കുറവല്ല, മറിച്ച് ശരിയായ പിന്തുണയോടെ മറികടക്കാവുന്ന ഒരു വെല്ലുവിളി മാത്രമാണെന്ന ബോധ്യം കുടുംബത്തിനുണ്ടാകുമ്പോൾ ആ ബോധ്യം കുട്ടിയിലും ആത്മവിശ്വാസം പകരും. മാതാപിതാക്കൾ ഒറ്റയ്ക്കല്ല, ഓഡിയോളജിസ്റ്റുകൾ, സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിസ്റ്റുകൾ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവരെല്ലാം ഈ യാത്രയിൽ കൂടെയുണ്ടാകും. കേൾവി പരിമിതി എന്നത് ഒരു കുട്ടിയുടെ സ്വപ്നങ്ങൾക്കോ ശോഭനമായ ഭാവിക്കോ ഒരിക്കലും തടസ്സമല്ല. ലോകത്തിലെ മറ്റേതൊരു കുട്ടിയെയും പോലെ കഴിവുകൾ ഉള്ളവരാണ് കേൾവിക്കുറവുള്ള കുട്ടികളും. എത്രയും നേരത്തെ കേൾവി പരിമിതി കണ്ടെത്തി ശരിയായ ഭാഷാ പരിശീലനം നൽകിയാൽ അവർക്കും മുഖ്യധാരാ വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാനും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചാലുടൻ കേൾവി പരിശോധന നടത്തുക. എന്തെങ്കിലും സംശയം തോന്നിയാൽ വൈകിക്കാതെ വിദഗ്ധരെ സമീപിക്കുക. ഒരു കുട്ടി സംസാരിക്കാൻ വൈകുന്നുവെന്ന് തോന്നിയാൽ വലുതാകുമ്പോൾ ശരിയാകും എന്ന തെറ്റായ ധാരണ മാറ്റിവെച്ച് എത്രയും വേഗം വിദഗ്ധ സഹായം തേടുക. തൊട്ടടുത്തുള്ള ആശുപത്രികളിലോ നിഷ് പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലോ ഇതിനാവശ്യമായ സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ്.
1: നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ.
2: ഇപ്പോൾ വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യക്കെന്നും പ്രധാനമന്ത്രി. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി. സെൻസസിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും മൻ കി ബാത്തിൽ ആഹ്വാനം. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിര അംഗത്വത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നുച്ചയ്ക്ക് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര വ്യോമയാന മന്ത്രി ശ്രീ കിഞ്ചിരാപ്പു രാംമോഹൻ നായിഡു എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കവേ നേപ്പാളിൽ മിന്നൽ പ്രളയം ദുരന്തം വിധിച്ച മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മാതാ അമൃതാനന്ദമയ്യ മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസഡർക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്ന് കൈമാറി. കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ബോട്ട് അപകടങ്ങളിൽ മരണമടഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള സഹായധനത്തിന്റെ രേഖ, ശസ്ത്രക്രിയ ചികിത്സാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കുള്ള പ്രമാണപത്രങ്ങൾ എന്നിവ ഉപരാഷ്ട്രപതി കൈമാറി. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ബാലരാമപുരത്ത് എസ് യു ടി അക്കാദമിയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഡൽഹിയിലേക്ക് അദ്ദേഹം മടങ്ങും. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ധൂർ വരെ ഇതിനുള്ള തെളിവാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ

0: സർജിക്കൽ സ്ട്രൈക്കിന് നാളെ 10 വർഷം തികയുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി.
1: സർജിക്കൽ സ്ട്രൈക്കിന്റെ ഡങ്കി ചോട്ട് പർ പൂരി ദുനിയക്ക് സാമനെ ഭാരത് കി ആതങ്കവാദ വിരോധി നീതി ക ഏക നയ ഉദാഹരണ പ്രസ്തുത കിയാ ഥാ. ബീതേ ഏക ദശക് മേ ബാലാകോട്ട് കി എയർ സ്ട്രൈക്ക് സേ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നെ ബാർ ബാർ യേ സ്പഷ്ട സന്ദേശ ദിയാ ഹൈ കി അഗർ ആതങ്കവാദി ഭാരത് പർ ആഖ് ഉഠായേംഗേ തോ ഉസ്കാ കരാറാ ജവാബ് ദിയാ ജായേഗാ.
0: മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരി മുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: एक बहुत महत्वपूर्ण संकल्प लिया है. नशा मुक्ति का संदेश हमारे युवा खुद अपनी भाषा में अपने तरीके से इस संदेश को आगे बढ़ा रहे हैं. नशा मुक्त युवा विकसित भारत के इस संकल्प को हम सब मिलकर आगे बढ़ाएं.
0: സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരെയുള്ള പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്നും ഈ മേഖലയിൽ രാജ്യത്തുടനീളം വലിയ മുന്നേറ്റമാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ അംഗനവാടി കേന്ദ്രങ്ങൾ ഇപ്പോൾ പോഷൻ ട്രാക്കർ ഡിജിറ്റൽ സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇതിൽ 9 കോടി ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സെൻസസ് നമ്മുടെയെല്ലാം ദേശീയ ഉത്തരവാദിത്തമാണെന്നും ഇതിനായി കുറച്ചു സമയം ചെലവഴിക്കണമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങൾ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ജനഗണന ഹം സബ്കാ രാഷ്ട്രീയ ദായിത്വ ഹൈ. ദേശ് കേ സഭി രാജ്യോ ഓർ കേന്ദ്ര ശാസിത പ്രദേശോ മേ ഇസ്കാ പെഹ്ല ചരൺ ലഗ്ഭഗ് പൂരാ ഹോ ചുകാ ഹൈ. ആപ്കി സഹി ജാൻകാരി आपके परिवार की सही जानकारी देश के भविष्य की सही तस्वीर तैयार करने में मदद करती है.
0: ഗ്രാമങ്ങളിലെയും ചെറിയ പട്ടണങ്ങളിലെയും കായിക പ്രതിഭകളെ കണ്ടെത്തേണ്ടത് രാജ്യത്തിന്റെ തുടർച്ചയായ മികച്ച കായിക പ്രകടനത്തിന് വളരെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. കായിക മേഖലയ്ക്കായി ഇത്തവണ പ്രഖ്യാപിച്ച ടാലന്റ് ഹണ്ട് ക്യാമ്പയിനെ കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. രാജ്യത്തെ ഓരോ പ്രദേശത്തിനും ഓരോ സവിശേഷതയുണ്ടെന്നും ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്യാമ്പയിനാണ് ഒരു ജില്ല ഒരു ഉത്പന്നം എന്നും ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിലെ പരമ്പരാഗത നെല്ലിക്ക കൃഷിയെയും അതിന്റെ മൂല്യവർദ്ധിത ഉത്പന്നങ്ങളെയും പരാമർശിച്ചുകൊണ്ട് ശ്രീ മോദി പറഞ്ഞു. ഒരു ജില്ല ഒരു ഉത്പന്നം എന്നത് ലോക വിപണികളിൽ വരെ എത്തണമെന്നും ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിൻ ശക്തമാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്ട് इन्हीं विशेषताओं को आगे बढ़ाने का अभियान है. हमारे गांव और छोटे शहरों की पहचान सिर्फ स्थानीय बाजार तक सीमित न रहे, वे देश और दूसरे हिस्सों तक पहुंचे और दुनिया के बाजारों तक भी पहुंचे. इससे वोकल फॉर लोकल अभियान को भी बल मिलता है. ये देश को आत्मनिर्भर बनाने की भी प्रेरणा देता है.
0: രാജ്യം ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വൈദേശിക ആക്രമണത്തിൽ പലതവണ തകർക്കപ്പെട്ടിട്ടും അന്നത്തെ ഭരണകർത്താക്കളുടെ അതിജീവന ശേഷി മൂലമാണ് സോമനാഥ ക്ഷേത്രം വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തുടനീളം ഈ മാസം ഗണേശോത്സവം ആഘോഷിച്ചതും പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. VHP അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന അശോക് സിംഗാളിന്റെ 100th ജന്മവാർഷിക ദിനത്തിൽ പ്രണാമം അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പ് ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനും നാളെ വരെ വിലക്കേർപ്പെടുത്തി. തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും

0: കന്യാകുമാരിയിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിനമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് തങ്ങൾക്കുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2015 സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷന് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 350 നിന്ന് 2 ലക്ഷത്തിലധികമായി വർദ്ധിച്ചു. 25 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് കളി. മത്സരത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോക വിനോദസഞ്ചാര ദിനത്തിൽ രാജ്യത്തെ പൌരന്മാർക്ക് ടൂറിസം മന്ത്രി ഗജേന്ദ്ര ഷെഖാവത് ആശംസകൾ നേർന്നു. വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര എന്നതിനപ്പുറം തൊഴിൽ, വികസനം, പ്രാദേശിക സമ്പദ്വ്യവസ്ഥ എന്നിവയുടെ അടിസ്ഥാനമാണ് വിനോദസഞ്ചാരമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥും ആശംസകൾ നേർന്നു. കേരളത്തിന്റെ ടൂറിസം വിസ്മയങ്ങൾ അനുഭവിച്ചറിയാനുള്ള സഞ്ചാരികളുടെ ഒഴുക്കിനാകും വരുംകാലം സാക്ഷ്യം വഹിക്കുകയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യക്കെന്നും പ്രധാനമന്ത്രി. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി. സെൻസസിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും മൻ കി ബാത്തിൽ ആഹ്വാനം. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 1:07.

ഫോൺ ഔട്ട് ഗാനോത്സവം. സംഗീതം ഓർമ്മകളെ ഉണർത്തും. ഓർമ്മകൾ നമ്മളെ വീണ്ടും ചില മനോഹര നിമിഷങ്ങളിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ കേൾക്കുന്ന ഓരോ പാട്ടിനും ഒരു കഥയുണ്ട്. ചില പാട്ടുകൾ പ്രണയത്തിൻ്റെ കഥ പറയുന്നു, ചിലത് സൗഹൃദത്തിൻ്റെ, ചിലത് വിരഹത്തിൻ്റെ, ചിലത് നമ്മുടെ ജീവിതയാത്രയുടെ തന്നെ ശബ്ദമായി മാറുന്നു. ഒരു പാട്ടിലൂടെ നമ്മൾ സ്നേഹിക്കുന്നവരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ ഓർക്കാം. പഴയൊരു കാലത്തിലേക്ക് തിരികെ പോകാം. മറക്കാനാകാത്ത ചില നിമിഷങ്ങളെ വീണ്ടും മനസ്സിൽ കൊണ്ടുവരാം. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയ ഗാനങ്ങളിലൂടെ ആ ഓർമ്മകളിലേക്ക് നമുക്കൊരുമിച്ച് വിശേഷങ്ങൾ പങ്കുവച്ച് ഒരു യാത്ര പോകാം. നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി കാതുകൾക്ക് ഇമ്പവും മനസ്സിന് കുളിർമയും പകരുന്ന സംഗീത വിരുന്നിലേക്ക്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ സംഗീത ആർനാഥ്.

0: ഹലോ, ബീനയാണോ ഇത്?
1: അതെ.
0: ഭാഗ്യശ്രീയുടെ പിറന്നാളാഘോഷമൊക്കെ എന്തായി?
1: ആറാം തീയതി അല്ലേ?
0: ആണല്ലേ, ഭാഗ്യശ്രീക്ക് പിറന്നാൾ ആശംസയൊക്കെ വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് എവിടുന്നാന്ന് അറിയാവോ? അതെ അതെ, ബിന്ദു മെസ്സേജ് ഇട്ടുണ്ട്. ഭാഗ്യശ്രീ മോളുടെ പിറന്നാളാണ്, ഒരു പാട്ട് വെച്ചു കൊടുക്കണം, വിശേഷങ്ങളൊക്കെ ചോദിക്കണം, പിറന്നാളിന്റെ തിരക്കുകളെ കുറിച്ചൊക്കെ ഒന്ന് അറിയണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിളിച്ചതാ. അത് ശരി, അപ്പോഴും വിളിച്ചിട്ടുണ്ട്.
1: അപ്പൊ വിളിച്ചിട്ടുണ്ട്. ആകാശവാണി കൊച്ചി അല്ലേ?
0: അതെ, ആകാശവാണി കൊച്ചിയാണ്.
1: ഇത് ആരാണ്?
0: എന്റെ പേര് സംഗീത. എന്ത് ചെയ്യണോ ബീന?
1: ഞാൻ നേഴ്സാണ്.
0: നേഴ്സ് എവിടെയാ?
1: മെഡിക്കൽ കോളേജ് കോട്ടയത്ത്.
0: കോട്ടയത്ത്. അപ്പൊ നമ്മുടെ ആകാശവാണിയുടെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ?
1: വെക്കാറുണ്ട് ഇവിടെ വീട്ടിൽ. അമ്മള് റേഡിയോ ഉണ്ട്, അമ്മ വെക്കും.
0: അത് ശരി. അപ്പൊ ഈ ഫോണോട്ട് ഗാനോത്സവം ഒക്കെ കേൾക്കാറുണ്ടോ?
1: അമ്മ ഇങ്ങനെ വെക്കുവേ, കേൾക്കാറുണ്ട്.
0: അതെല്ലേ, ഇഷ്ടമാണോ പരിപാടികളൊക്കെ?
1: പണ്ട് സ്ഥിരം ആസ്വദിച്ചിട്ടൊക്കെ ഇല്ലേ, പരിപാടിയൊക്കെ സ്ഥിരം കേൾക്കുമായിരുന്നു.
0: അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലാണോ ഇപ്പൊ താമസിക്കണേ? അതോ സ്വന്തം
1: വീട്ടിലാ?
0: ഓ ആരാ വന്നേ? കുഞ്ഞുവാവയാണോ വന്നിരിക്കണെ? കുഞ്ഞുവാവയ്ക്ക് എത്ര വയസ്സായി? ഓ അത്രേ. അപ്പൊ കുഞ്ഞുവാവ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ചെറിയ കുഞ്ഞാറേ. ആണല്ലേ, ഓ അത് ശരി. ഒന്ന് കൊടുക്കൂ. ഹലോ ഭാഗ്യശ്രീ, സ്കൂളിൽ നിന്ന് വന്നേ ഉള്ളൂ അല്ലേ? കൊറച്ചു നേരം ആയോ വന്നിട്ട്? പിറന്നാളിന് എന്താണ് സ്പെഷ്യല്? സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. ഹലോ, കേക്കുന്നുണ്ടോ? പുതിയ ഉടുപ്പൊക്കെ എടുത്തോ പിറന്നാളായിട്ട്? എടുക്കണം പോയിട്ട് അല്ലേ? ഓ, ഇനിയിപ്പോ സമയം കിടക്കുവല്ലേ പോയി എടുക്കാനായിട്ട്. അപ്പൊ നല്ല പുതിയ ഉടുപ്പൊക്കെ എടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് അല്ലേ, അങ്ങനെയൊക്കെയല്ലേ പിറന്നാൾ ആഘോഷിക്കാറ്? കുഞ്ഞാവിക്ക് ചേട്ടനോ ചേച്ചിയൊക്കെ ഉണ്ടോ? ചേച്ചിയാണോ? ചേച്ചി എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? പേരെന്താ? ഓ ഭാഗ്യലക്ഷ്മി, ഭാഗ്യശ്രീ, ഐ മൊത്തം ഭാഗ്യാണല്ലോ അവിടെ. അത് കൊള്ളാം, നല്ല പേരുകള് കേട്ടോ. അപ്പൊ നമുക്ക് ചേച്ചിയും അനിയത്തിയും അമ്മയും അച്ഛനും ഒക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പിറന്നാൾ ആഘോഷിക്കാം. ഓക്കെ. അപ്പൊ പാട്ട് ഏതെങ്കിലും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ പിറന്നാളിന്? അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും പാട്ട് മതി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ് ആയിട്ട് ആന്റി തന്നിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് കൊടുക്കൂ.
1: ഹലോ.
0: ഹലോ,
1: സന്തോഷം.
0: ഓ താങ്ക് യു, താങ്ക് യു. ഹസ്ബൻഡ് എന്ത് ചെയ്യണു?
1: മിൽമയില്
0: വർക്ക് ചെയ്യണു. ഓക്കെ ഓക്കെ. ഒരു പാട്ട് വെച്ചുതരാം പിറന്നാള് പ്രമാണിച്ച്. ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം? ഏതെങ്കിലും നല്ല പാട്ട് മതി, അങ്ങനെ ഇങ്ങനെ പ്രത്യേകിച്ച് ഇന്നതൊന്നും വേണമെന്നൊന്നുമില്ല.
1: സന്തോഷം കേട്ടോ.
0: പറയാം പറയാം. അപ്പൊ ഓക്കെ.

0: ഹലോ.
1: ഹലോ, റസീനയാണോ?
0: അതെയല്ലോ.
1: എന്താ ഒരു വയ്യാത്ത പോലെ സംസാരിക്കണേ? വയ്യേ,
0: അയ്യോ, ആരാണ്?
1: ഇത് ആകാശവാണി കൊച്ചി FM-ൽ നിന്നാണ് വിളിക്കണേ.
0: ആരാന്ന്?
1: ഞാൻ ആകാശവാണി കൊച്ചി FM-ൽ നിന്ന് സംഗീതയാണ് വിളിക്കണേ. ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കണതേ. കേൾക്കാറുണ്ടോ ആകാശവാണിയുടെ പരിപാടികളൊക്കെ?
2: ഹലോ
1: ഹലോ
2: ഹലോ
1: ഹലോ,
2: ആ
1: ആ ഷജീറാണോ?
2: ആ അതെ.
1: ആ, ഞാൻ ആകാശവാണി കൊച്ചി FM-ൽ നിന്ന് സംഗീതയാണ് വിളിക്കണേ. ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കണേ.
2: പറഞ്ഞോളൂ.
1: നിങ്ങളുടെ ഫ്രണ്ട് ഷാഹിന ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് ആകാശവാണിയിലേക്ക്. എന്റെ ഫ്രണ്ട് റസീനയുടെയും ഹസ്ബൻഡിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് 27-ാം തീയതി. അപ്പോ വിളിച്ച് അവരെ ആശംസ അറിയിക്കണം, അവർക്ക് പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ്
2: ഇട്ടേക്കണേ.
1: റസീനെ ഞാനും 1 മുതൽ 10 വരെ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് ഇട്ടേക്കണേ
2: കേട്ടോ.
1: അവളുടെ ഹസ്ബൻഡ് നന്നായിട്ട് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യണ ആളാന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഇട്ടിരിക്കണേ. ഏത് ഷോർട്ട് ഫിലിമാ ചെയ്തിരിക്കണേ?
2: ഞാൻ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഡെത്ത് ഷാഡോ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് മൂവി ചെയ്തിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി.
1: ഓ, അത് ശരി. ഓക്കെ.
2: പിന്നെ നമ്മുടെ സ്വന്തം ചാനൽ തന്നെ ഷജീർ പെരുമ്പിലാവ്.
1: ഓ, അപ്പൊ അതിലാണ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തോണ്ടിരിക്കണേ അല്ലേ?
2: എല്ലാ സംഭവങ്ങളും അതിലുണ്ട്.
1: അപ്പോ 27-ാം തീയതി എന്താണ് സ്പെഷ്യൽ?
2: സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി ആണ്.
1: അല്ല, വെഡിങ് ആനിവേഴ്സറി മനസ്സിലായി, അതല്ല, എന്താണ്, പുറത്തു പോവാനാണോ പ്ലാൻ അതോ വീട്ടിൽ തന്നെ?
2: വീട്ടിൽ തന്നെ ആയിരിക്കും.
1: വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്? മക്കളൊക്കെ ഉണ്ടോ?
2: ആ, മക്കളുണ്ടല്ലോ.
1: എത്ര പേരുണ്ട്?
2: 3 പേരുണ്ട് മക്കള്.
1: അവരുടെ പേരൊക്കെ പറയൂ.
2: മൂത്ത ആള് ഫിനാൻ, +1 പഠിക്കണ.
1: ഓക്കെ.
2: താഴെ 2 പേര് ട്വിൻസ് ആണ്.
1: പെൺകുട്ടികളാണോ?
2: പെൺകുട്ടികളാണ്.
1: അവരുടെ പേരെന്താ?
2: ആയിഷ, ഖദീജ. അവര് 7.
1: ഷജീറിന് എവിടെ വർക്ക് ചെയ്യണേ?
2: ഞാന് വർക്ക് ചെയ്ത് ഇവിടെ നാട്ടിൽ തന്നെയാണ്.
1: ഷോർട്ട് ഫിലിമിന്റെ പരിപാടിയാണോ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്?
2: ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയില് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, റീല് ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്ത് കൊടുക്കുന്നു, ചെറിയ അഭിനയവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണു.
1: അത് ശരി. ഓക്കെ ഓക്കെ. റസീന എന്ത് ചെയ്യുന്നു അപ്പൊ?
2: സ്വന്തം ഹൗസ് വൈഫായിട്ട് വീട്ടിൽ തന്നെ
1: വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, അച്ഛന്റെ മക്കളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വീട്ടിലിരിക്കുന്നു അല്ലേ?
2: അടിപൊളിയായിട്ട് പോകുന്നു.
1: ഓ, സന്തോഷം. അടിപൊളിയായിട്ട് പോണു എന്ന് കേൾക്കുമ്പോ നമുക്ക് നല്ല സന്തോഷമാണ്.
2: മാഡത്തിന്റെ പേര്?
1: എന്റെ പേര് സംഗീത.
2: സംഗീത. സ്ഥലം എവിടെ?
1: എറണാകുളത്ത് തന്നെയാണ് എന്റെ സ്ഥലം. നിങ്ങൾ സ്ഥലം എവിടെയാ? കോടാലി. എവിടെയത് സ്ഥലം?
2: ഇത് കോടാലി വെള്ളിക്കുളങ്ങര. ശരിക്കും ഞാൻ പെരുമ്പിലാവ് ആണ്. ഇവിടെ വെള്ളിക്കുളങ്ങര. ആരാപ്പ ഇത് വിഷ് ചെയ്തിരിക്കുന്ന? ആരാന്ന് പറഞ്ഞു?
1: ഷാഹിന.
2: ഷാഹിന വൈഫിന്റെ ഫ്രണ്ട് ആയിരിക്കണം.
1: അതെ, വൈഫിന്റെ ഫ്രണ്ട് ആണ്. അവര് ഒരുമിച്ച് 1 മുതൽ 10 വരെ ഒരുമിച്ച് പഠിച്ചതാണെന്നാണ് മെസ്സേജ് ഇട്ടിരിക്കണേ.
2: അത് ശരി, അത് ശരി. വളരെ സന്തോഷം എന്തായാലും.
1: അപ്പൊ വൈഫിന്റെ അടുത്താണ് പ്രത്യേകം അന്വേഷണം പറയണമെന്ന് എന്നോട് പറഞ്ഞേക്കണം. വൈഫ് അപ്പോഴേക്കും ഫോൺ ഷാജറിന് തന്നു.
2: അതായത് ഇത് എന്താണ് സംഭവം പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല്
1: ആണല്ലേ
2: സാധാരണത്തിലേക്ക് വിളിക്കാറുള്ളത്. റീചാർജ്

0: അത് ചേട്ടാ, ചേട്ടന്റെ ഈ ഫോണിലെ റീചാർജ് കട്ടായി കിടക്കുന്നതിനുള്ള ഒന്ന് ചെയ്യേണ്ട ചോദിച്ചിട്ട് മിക്കവാറും ഈ ഫോണിലേക്ക് കോള് വരിക.
1: അങ്ങനെ വന്ന കോളാന്ന് വിചാരിച്ചല്ലേ പെട്ടെന്ന്.
0: അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് പെട്ടെന്ന് വേഗം എടുക്കുക അതിലെ കോള്, അതല്ലെങ്കിൽ അപ്പൊ തന്നെ അവര് എന്റെ മറ്റൊരു നമ്പർ ഉണ്ട് അതിലേക്ക് വിളിക്കും, ചേട്ടൻ എന്താ ചേട്ടാ റീചാർജ് ചെയ്യാത്ത ചോദിച്ചിട്ട് വിളിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ ആരെങ്കിലും ഇതുപോലെ റീചാർജ് ചെയ്യാൻ വേണ്ടി വിളിക്കാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും വളരെ സന്തോഷം.
1: സന്തോഷം വിളിക്കാൻ
0: പറ്റിയ ഇങ്ങനെ ഒരു വിഷയം കിട്ടുന്നത്.
1: വിഷയം ഇത് ഒരു പാട്ടൊക്കെ വെച്ചു കൊടുക്കണമെന്നാണ് ഷാഹിന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏത് പാട്ടാ
0: വേണ്ടത്? പൊളി പാട്ട് വെച്ചുകൊടുക്ക.
1: എന്തെങ്കിലും ചോയ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
0: ചോദിച്ചത് എന്റെ ഫാദർ സിനിമയിൽ അഭിനയിച്ചാണ്, വിയറ്റ്നാം ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചാണ്. ആ സിനിമയിലെ നല്ലൊരു സോങ് അല്ലേ
1: പാതിരവായി നേരം, ആ പാട്ട് വെച്ചാ മതി.
0: അത് പൊളി.
1: അപ്പൊ അത് വെച്ചു തരാം കേട്ടോ.
0: ഞാൻ വനിത എന്ന് പറഞ്ഞ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്ത വ്യക്തിയാണ്.
1: ഞാന് കണ്ടിട്ടില്ല കേട്ടോ. അതിനകത്ത്
0: ലെന, സെലീം, സെലീം കുമാർ, സെലീം കുമാറൊക്കെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് അഭിനയിച്ച സിനിമ. അതുപോലെ നവാസ്, കലാഭവൻ നവാസ് മരണപ്പെട്ടു പോയി. പുള്ളിക്കാരനൊക്കെ ലാസ്റ്റ് ആയിട്ട് ഏകദേശം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമയാണ് വനിത എന്ന് പറഞ്ഞ സിനിമ.
1: ഓ, എങ്ങനെയുണ്ട് സിനിമ അഭിനയമൊക്കെ?
0: നമ്മളങ്ങനെ റൂട്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ എപ്പോഴത്തെ പോയി ഇങ്ങനെ രക്ഷപ്പെടാനുള്ള സാധ്യതയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണോ?
1: രക്ഷപ്പെടുന്നേ, പേടിക്കണ്ട. അതൊക്കെ ഒരു സമയത്തുമ്പോ നമ്മളങ്ങ് രക്ഷപ്പെടും. അതാണ്
0: നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടപ്പോ നിങ്ങള്.
1: അത് സപ്പോർട്ട് ചെയ്യാം.
0: ഷെജീർ പെരുമ്പിലാവ് എന്ന് പറഞ്ഞാൽ മതി.
1: ഷെജീർ പെരുമ്പിലാവ്. ഓക്കെ,
0: അത് എന്റെ ഓഫീസിയൽ നെയിം അതാണ്, അതുകൊണ്ടാണ് പറയാൻ കാരണം.
1: ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: ഒരു സെക്കൻഡ്, നമുക്ക് ഇതിനു വേണ്ടി റിക്വസ്റ്റ് അയച്ചു തന്ന ഷാഹിനക്ക് പ്രത്യേകം നമ്മൾ ഒരു താങ്ക്സ് പറയണ്ട, അല്ലെങ്കിൽ മോശമല്ലേ?
1: പിന്നെ പറയണം പറയണം.
0: കാരണം നമുക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നേല്.
1: അത് ശരിയാണ്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നേല്.
0: തീർച്ചയായിട്ടും ഓർക്കാതെ അവര് ഓർത്തിരിക്കും. നമ്മളൊരാള് ഓർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര നമ്മൾ വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണല്ലോ.
1: തീർച്ചയായും അതാണ് അതിന്റെ കാര്യം, അവര് ഓർക്കുന്നുണ്ടല്ലോ നമ്മളെ.
0: വളരെയധികം സന്തോഷം.
1: അപ്പൊ ഷാഹിനക്കും കൂടി നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹാപ്പി വെഡിങ്
0: ആനിവേഴ്സറി.
1: അതാണ് വളരെ സന്തോഷം എനിക്കും സംസാരിക്കാൻ പറ്റിയതിൽ. പക്ഷെ എനിക്ക് പുള്ളിക്കാർത്തി വേഗം ഫോൺ വെച്ച് പോയാൽ വിഷമമുണ്ട് കേട്ടോ. എന്നാ കൊടുക്കൂ.
2: ഹലോ.
1: ആ റസീന, പേടിക്കൊന്നും വേണ്ട, ഇത് ആകാശവാണിന്ന് ഷാഹിന മെസ്സേജ് ഇട്ടിട്ട് വിളിച്ചതാ.
2: അറിയില്ലല്ലോ,
1: ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതിന്ന് വിളിച്ചതാ.
2: ഇടയ്ക്ക് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു.
1: അതെ അല്ലേ. ഓക്കെ,
2: ഫ്രണ്ട്സിന് വേണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്.
1: അതാണ് ഷാഹിന അതൊക്കെ ഓർത്തിരിക്കണു എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. എല്ലാരും ഓർക്കുന്നുണ്ടല്ലോ. അതെ, അതാണ് പ്രതീക്ഷിക്കാതെ കിട്ടിയ സമ്മാനം. അതെ. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഇനിയുള്ള കാലം സന്തോഷത്തോടെ സമാധാനത്തോടെയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
2: താങ്ക് യു.
1: നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ.

0: ഹലോ.
1: ഹലോ, ആ ജീതയാണോ?
0: ആ അതെ.
1: എവിടുന്ന് വിളിച്ചേന്ന് മനസ്സിലായോ?
0: അയ്യോ, സൗണ്ട്
1: സൗണ്ട് കേട്ടിട്ട് മനസ്സിലായോ?
0: മനസ്സിലായില്ലല്ലോ.
1: മനസ്സിലാവാൻ സാധ്യതയില്ല, ആദ്യമായിട്ടല്ലേ കേക്കുന്നേ, പിന്നെ എങ്ങനെയാ മനസ്സിലാവുക?
0: എന്നാലൊരു പരിചയമുള്ള സൗണ്ട് പോലെ തോന്നുന്നു.
1: ആണോ? അങ്ങനെ തോന്നിയോ?
0: ആരാടെ?
1: രമേശ് കുമാർ പുത്തഞ്ചിറ കൊമ്പത്ത് കടവിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേട്ടന്റെ മകൾ ജിതയെ വിളിക്കണം, നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കണം, അവള് നന്നായിട്ട് പാടും. അപ്പൊ നന്നായി പാടുന്ന ജിതയെ വിളിച്ചിട്ട് പാട്ട് വെച്ചു കൊടുക്കാനാ പറഞ്ഞിരിക്കണേ.
0: അയ്യോ, അങ്ങനെയൊന്നുമില്ല മാം.
1: ഞാനിത് ആകാശവാണിയുടെ ഫോണോട്ട് ഗാനോത്സവത്തിൽ നിന്നാ വിളിക്കണേ. കേക്കാറുണ്ടോ പ്രോഗ്രാംസ് ഒക്കെ?
0: കേക്കാറുണ്ട്. മാമിന്റെ പേരെന്താണ്?
1: എന്റെ പേര് സംഗീത. എന്ത് ചെയ്യണു?
0: ഞങ്ങളിവിടെ ഒരു SNDP ഒരു ഓഫീസ് ഉണ്ട്, അപ്പൊ അതില് ക്ലർക്കായിട്ടാ വർക്ക് ചെയ്യുന്നത്.
1: ആ സ്ഥലം എവിടെയാ?
0: സ്ഥലം കൊങ്ങൂർപ്പിള്ളി.
1: കൊങ്ങൂർപ്പിള്ളി അല്ലേ? ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടില് ഭർത്താവുണ്ട്, രണ്ട് പെൺകുട്ടികളാണ്.
1: ആ കുട്ടികൾ എത്ര?
0: മൂത്തയാള് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, രണ്ടാമത്താള് സിവിൽ എഞ്ചിനീയറിംഗ്.
1: ആ അത്ര വലിയ കുട്ടികളൊക്കെയാണ്. പക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുടെ അമ്മയെന്ന വിചാരിക്കുള്ളൂ കേട്ടോ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
0: ഫാബ്രിക്കേഷൻ വർക്കാണ്.
1: ആണല്ലേ? ഓക്കെ. നന്നായി പാട്ട് പാടുന്നൊക്കെയാണ് അലേച്ചൻ പറഞ്ഞിരിക്കണേ.
0: നന്നായിട്ടല്ല, നമുക്ക് അത്യാവശ്യം ശ്രമിക്കും, അത്രേ ഉള്ളൂ.
1: ഒന്ന് പാടൂ, ഒരു നാലുവരി കേക്കട്ടെ.
0: നോക്കാം. മാനത്തെ മാറിക്കോറും.

0: നന്നായി പാടിയിട്ടുണ്ട്. എന്താ കുഴപ്പം? അവിടെ എന്തെങ്കിലും പ്രോഗ്രാമുകൾക്കൊക്കെ പാടാറുണ്ടോ?
1: അല്ല, നമ്മുടെ ഫാമിലി ഫംഗ്ഷനൊക്കെ എന്തെങ്കിലും.
0: അതാണല്ലേ ചേച്ചൻ പറഞ്ഞ നന്നായി പാടുന്ന.
1: കൂട്ടുകുടുംബത്തിൽ ഇങ്ങനെ വെക്കുമ്പോ നമ്മള് പാടും.
0: അതൊക്കെ ഒരു അവസരല്ലേ നമുക്ക് പാടാനുള്ള, അല്ലേ? അതൊക്കെ ഉപയോഗിക്കാം. മക്കള് പാടോ?
1: മക്കള് ഇളയാളെ രണ്ടുപേരും മൂളും.
0: അതെല്ലേ,
1: മൂത്തയാൾക്കതാണോ?
0: ശരി, മക്കളുടെ പേര് പറഞ്ഞില്ല.
1: മൂത്തയാള് അനഘ, രണ്ടാമത്തെ ആള് അതുല്യ.
0: നല്ല

0: പേര്? ഹസ്ബൻഡിന്റെ പേരെന്താ?
1: അനിൽകുമാർ.
0: കൊങ്ങോർപ്പള്ളി തന്നെയാണോ സ്വദേശം, അതോ കല്യാണം കഴിച്ചു കൊണ്ടുവന്നേക്കണതാണോ?
1: കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കൊങ്ങോർപ്പള്ളി. ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോ ആളന്തുരുത്ത് എന്ന് പറയും.
0: വാളന്തുരുത്തോ?
1: ആളന്തുരുത്ത്.
0: ആളന്തുരുത്ത് അല്ലേ?
1: ആളന്തുരുത്ത് നോർത്ത് പറവരടുത്ത്.
0: ഓക്കെ ഓക്കെ. അവിടെ ആരൊക്കെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടോ വീട്ടിൽ?
1: അച്ഛനും അമ്മയും അനിയത്തിയും അവരുടെ കുടുംബം ഉണ്ട്.
0: അത് ശരി. അപ്പൊ ഭയങ്കര സന്തോഷം എനിക്ക് ജിതയുടെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞതില്.
1: എപ്പോഴും എന്നുവെച്ചാ പണ്ട് എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് റേഡിയോ ആയിട്ട് ഒരു ബന്ധമുള്ള മനുഷ്യരാണ്. ഇപ്പോഴും അതെ, ഏത് നേരം റേഡിയോ ആയിട്ടാണ് ആളുടെ കൂട്ട്.
0: ചില ആൾക്കാരെ അങ്ങനെയാ, റേഡിയോ ആണ് കൂട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോണ്ടിരുന്നാ മതിയല്ലോ, കാണുമൊന്നും വേണ്ടല്ലോ. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കാം, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ കേൾക്കുക എന്നുള്ളത്. അതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുനടക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരാണല്ലോ ഞങ്ങളുടെ ഒരു പ്രചോദനം.
1: അതെ അതെ. എന്റെ ആദ്യ പേളച്ചന്റെ അനിയത്തി ഉണ്ട്, ഒരു ശൈല സിംലദാസ് എന്ന് പറഞ്ഞിട്ട്. തയ്യലാണ് ആന്റിക്ക് ജോലി. അതും ഈ റേഡിയോ വെച്ചിട്ടാണ് അതിന് ജോലികളൊക്കെ ഇങ്ങനെ തീർക്കുക. അപ്പൊ റേഡിയോയിൽ ഓരോ പ്രോഗ്രാം കഴിയുമ്പോ ഇത്ര ടൈം
0: ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. ശ്രോതാക്കൾ ഒരുപാട് ഉണ്ടെന്ന് കേൾക്കണതാണല്ലോ ഞങ്ങളുടെയും സന്തോഷം. എളേച്ചനും ആന്റിയൊക്കെ കേൾക്കും, പക്ഷെ ജിത കേൾക്കാറുണ്ടോ പ്രോഗ്രാം?
1: ഇത്തിരി കുറവാണ്. ഇപ്പൊ ഞാൻ ഈ 4 മണിക്കൂറിലൊക്കെ മെസ്സേജ് അയച്ച് ഞാൻ പാട്ട് കേൾക്കാറുണ്ട്.
0: അതെ അല്ലേ. ആ സമയം കിട്ടുമ്പോഴൊക്കെ പ്രോഗ്രാം കേൾക്കൂ കേട്ടാ.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ. അപ്പൊ എല്ലാരോടും അനിഷു എന്ന് പറയാ, എല്ലാ നന്മകളും നേരുന്നു. ഏത് പാട്ടാ വേണ്ടെന്ന് പറഞ്ഞില്ല?
1: ഞങ്ങൾ ഇങ്ങനെ കൂട്ടുകുടുംബത്തിൽ വരുമ്പോ ഒരു കുട്ടിയത് തറവാട്ടെന്ന് ഞങ്ങൾ പറയാ. അപ്പൊ ആര് മേളച്ചന് എപ്പോഴും ഇഷ്ടമുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് നമ്മള് കാര്യസ്ഥൻ ഫിലിമിലെ ആ ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണ് ഈ വീട് എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, അതാണ് മേളച്ചന് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇത് മേളച്ചനും കൂടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് മേളച്ചനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് മേളച്ചന്റെ ഇഷ്ട ഗാനം ജിത കേൾപ്പിക്കുന്നു.
1: ഓക്കെ.

0: ഹലോ.
1: ഹലോ, ഇത് സൗമ്യൻ ചേട്ടനാണോ?
0: അതെ അതെ അതെ.
1: ആരാന്ന് മനസ്സിലായോ?
0: ഹലോ,
1: ഞാൻ ആകാശവാണി.
0: മനസ്സിലായി മനസ്സിലായി മനസ്സിലായി.
1: ആരാ പറഞ്ഞേ?
0: ലവ്ലി മാഡമാണോ?
1: ലവ്ലി മാഡം അല്ല. അപ്പൊ ആകാശവാണി കൊച്ചിന്നാന്ന് മനസ്സിലായി അല്ലേ?
0: ആകാശവാണി മനസ്സിലായി, ആരാന്ന് മനസ്സിലായില്ല.
1: ആണല്ലേ, ഓക്കെ ഓക്കെ. ആകാശവാണി കൊച്ചി എഫ് എമ്മിന്ന് സംഗീതയാണ് വിളിക്കണേ.
0: ഓക്കെ ഓക്കെ.
1: നമ്മുടെ ശ്യാമല ചേച്ചി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, സൗമ്യൻ ചേട്ടനെ വിളിക്കണം. സൗമ്യൻ ചേട്ടന്റെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ 3-ാം തീയതി. അപ്പൊ എന്റെ ഭർത്താവിനൊരു പാട്ട് വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ബർത്ത്ഡേ ആഘോഷം ഒക്കെ എങ്ങനെയാണ് പരിപാടി?
0: ബർത്ത്ഡേ 3-ാം തീയതിയാണ്.
1: അത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. വലിയ ആഘോഷം ഒന്നും ഇല്ലേ? അവരെന്ന് പറയുമ്പോ ശ്യാമല ചേച്ചിയും പിന്നെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: മോളും ആ വീട്ടിലുള്ളത്.
1: അതെല്ലേ, മോള് എത്രാം ക്ലാസ്സിൽ പഠിക്കണു?
0: മൂത്താള് MSc കഴിഞ്ഞതാ.
1: അത് ശരി.
0: MSc കഴിഞ്ഞപ്പോ PSc ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആള് സ്ഥലത്തില്ല, അത് +2 കഴിഞ്ഞിട്ട് CA കോച്ചിങ്ങിന് ചേർന്നേക്കാണ്.
1: എവിടെയാണ് അത് ചേർന്നത്?
0: വളാഞ്ചേരി അടുത്തൊരു കൊപ്പം തന്നെ സ്ഥലത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്.
1: ഓ, അത് ശരി. സ്ഥലം ഏതാ നിങ്ങളുടെ?
0: എന്റെ സ്ഥലം നോർത്ത് പറവൂരും നന്ദ്യാട്ടുകുന്നം എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്.
1: നന്ദ്യാട്ടുകുന്നം കേട്ടിട്ടുണ്ട്. ചെറിയ ഗ്രാമം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ.
0: ചെറിയ ഒരു ഉൾപ്രദേശമാണ്. എന്തായാലും നമ്മുടെ ബാക്ക് വാട്ടർ, അതായത് കെട്ടുകള്, പാടങ്ങള്, അതുപോലെ ചെമ്മീൻ കെട്ടുകള്, അതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്.
1: ശമലചേച്ചിയുടെ നാടും അവിടെ തന്നെയാണോ?
0: ശമലചേച്ചിയുടെ നാട് കൈതാരം എന്ന് പറയും. രണ്ടും ഗ്രാമങ്ങളാണ്
1: തൊട്ടടുത്തടുത്താണ്. രണ്ടും അടുത്തടുത്താണല്ലോ, അധികം ദൂരമൊന്നും ഇല്ലല്ലോ.
0: ഇല്ല ഇല്ല ഇല്ല.
1: ചേട്ടൻ എന്താ ചെയ്യണേ?
0: ഞാൻ കേരള പോലീസിലായിരുന്നു, സബ് ഇൻസ്പെക്ടർ ആയിരുന്നു, റിട്ടയറായി.
1: ആണോ, കേരള പോലീസിലായിരുന്നോ? എന്റെ ബ്രദറിലോയും കേരള പോലീസിലാട്ടോ.
0: ആണല്ലേ.
1: അതെ അതെ. ചേട്ടൻ എവിടുന്ന റിട്ടയർ ആയത്?
0: റിട്ടയർ ആകുമ്പോ എറണാകുളം സിറ്റി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലായിരുന്നു.
1: അത് ശരി. അപ്പൊ അധികം കാലമായോ റിട്ടയർ ആയിട്ട്?
0: ഇപ്പൊ ഒക്ടോബർ 31 ആകുമ്പോ ഒരു വർഷവും. 2025 ഒക്ടോബറിലാണ് റിട്ടയർ ആയത്.
1: അത് ശരി. പോലീസുകാരനെ എങ്ങനെയാ, ഭയങ്കര സ്ട്രിക്റ്റ് ആണോ വീട്ടില്?
0: വീട്ടില് സ്ട്രിക്റ്റ് ഒന്നും നടക്കത്തില്ലല്ലോ, നമ്മുടെ അടുത്താലേ.
1: നാട്ടുകാരെ പേടിപ്പിക്കാനേ പറ്റുള്ളൂ അല്ലേ?
0: അതെ അതെ. പുറമേ നമുക്ക് കുഴപ്പമില്ല, നിങ്ങളോടൊന്നും കുഴപ്പമില്ല.
1: വീട്ടില് നമ്മുടെ ഒരു അഭ്യാസവും നടക്കില്ല എന്ന്
0: ചുരുക്കം.
1: ഇനിയിപ്പോ റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെ കൊണ്ടുപോകാനാ പ്ലാൻ?
0: തൽക്കാലം റെസ്റ്റ് എടുക്കുക തന്നെയാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്.
1: ഈ 10-30 വർഷമായിട്ട് ഓട്ടം തന്നെ ആയിരുന്നല്ലോ അല്ലേ?
0: അതെ അതെ അതെ. മറ്റു ജോലികൾക്കൊന്നും പോകുന്നില്ല.
1: അല്ല, അത് വേണ്ട, കുറച്ച് നാളൊക്കെ റെസ്റ്റ് എടുക്കാന്നെ. കാരണം ഓൾറെഡി കേരള പോലീസിന് റെസ്റ്റ് ഇല്ലല്ലോ. സർവീസിലിരിക്കുമ്പോ അവർക്ക് റെസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പൊ കുറച്ച് നാളൊക്കെ റെസ്റ്റ് എടുത്ത് പിന്നെ അവിടെ ചെമ്മീൻ കെട്ടും അങ്ങനെയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള
0: എക്സ്പീരിയൻസ്
1: ഉണ്ട്. അപ്പൊ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പൊ വീണ്ടും തുടങ്ങാലോ.
0: അതൊക്കെ നഷ്ടവുമാണ്, അത് ബുദ്ധിമുട്ടുമാണ്. അതെ,
1: ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നഷ്ടമാണോ? നഷ്ടമാണോ?
0: ആ, നഷ്ടം തന്നെയാണ്. മിക്കവാറും ഈ ഒരു 6 മാസം നടത്തി നോക്കി നടത്തണം.
1: അതെ, നമ്മളുടെ 100% ശ്രദ്ധയും അവിടേക്ക് പോയാലേ അതിൽ എന്തെങ്കിലും
0: വിജയിക്കാൻ പറ്റുള്ളൂ. പണിക്കാരൊക്കെ വേണ്ടി വരും, നമുക്ക് അതിനകത്ത് വലിയ ഇതൊന്നുമില്ലല്ലോ.
1: അതെ അതെ, അത് ശരിയാണ്. അല്ല, നമ്മള് ചെയ്ത് ചെയ്താണല്ലോ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ആവണത്. എന്തായാലും റിട്ടയർമെന്റ് ലൈഫ് നന്നായിട്ട് ആഘോഷിക്കൂ, അതുപോലെ ബർത്ത്ഡേയും ആഘോഷിക്കൂ.
0: അപ്പൊ
1: ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം? ചേച്ചി പാട്ടൊന്നും പറഞ്ഞിട്ടില്ല
0: കേട്ടോ. പറഞ്ഞിട്ടില്ല?
1: ഇല്ല ഇല്ല, ഒരു പാട്ടും പറഞ്ഞിട്ടില്ല. ചേട്ടനോട് പാട്ട് ചോദിക്കാനാ പറഞ്ഞിട്ടില്ല.
0: കൈകളിൽ നിന്ന് തൊട്ടിലാക്കി പാടിടാൻ ഞാൻ ആരാരോ.
1: ആ, നല്ല പാട്ടാ.
0: എന്റെ ജന്മം
1: നീ എടുത്തു. നല്ല പാട്ടാ.
0: എനിക്ക് മോളായി, ഞാൻ നിനക്ക് മോനായി. ആയിക്കോട്ടെ
1: ആയിക്കോട്ടെ. അപ്പൊ ചേച്ചിക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്തോണ്ടുള്ള പാട്ടാണല്ലേ അത്. അപ്പൊ മക്കളോടും ശ്യാമല ചേച്ചിയോടും ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം പറയാ, എല്ലാ ആശംസകളും.
0: ഓക്കെ,
1: താങ്ക് യു.

0: ഹലോ
1: ഹലോ, ആ ഇത് മിനിയാണോ?
0: അതെ.
1: മിനിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്ക്. അമ്മയെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് മോളാണ് അയച്ചിരിക്കണേ. എവിടുന്നാന്ന് മനസ്സിലായോ?
0: മനസ്സിലായി.
1: അപ്പൊ പറഞ്ഞിരുന്നു മോള്? മോള് പക്ഷെ മെസ്സേജ് ഇട്ടപ്പം അമ്മയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മോളുടെ പേര് പറഞ്ഞിട്ടില്ല. എന്താ മോളുടെ പേര്?
0: മോളുടെ പേര് രേഖ.
1: ഓക്കേ, അപ്പൊ മെസ്സേജ് ഇട്ടേക്കണ അമ്മ എല്ലാ പരിപാടിയും കേൾക്കും?
0: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. പിന്നെ 4 മണിക്കൂർ വരെ കേൾക്കും. അത് കഴിയുമ്പോ പിന്നെ കൊച്ചൊക്കെ വന്നു കഴിയുമ്പോ പിന്നെ ബഹളായി, പിന്നെ അങ്ങ് വെച്ച് കേൾക്കും.
1: രാവിലെ ഓൺ ചെയ്യോ അപ്പൊ റേഡിയോ?
0: രാവിലെ എന്നിട്ട് 6:30 വെക്കും. അതിനു മുമ്പ് വരെ ഇവിടെ അച്ഛൻ പിന്നെ ടിവി ആണ് വെക്കുന്നത്. ടിവിയില് പ്രഭാഷണം അത് കേൾക്കും.
1: ഓക്കെ ഓക്കെ.
0: അത് കാരണം 6:30 4 മണിവരെ 4:30 വരെ ഒക്കെ ഉണ്ടാവും.
1: ഇത് അടുക്കളയിലാണ് കൊണ്ടുവച്ചിരിക്കണേ. അപ്പൊ പിന്നെ കേൾക്കാൻ സൗകര്യം ഉണ്ടല്ലോ അല്ലെ നമുക്ക്. അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് അടക്കാം. എന്താ ചെയ്യണം? ഇനി എന്ത് ചെയ്യുന്നു?
0: ഞാൻ വീട്ടമ്മയാണ്.
1: വീട്ടമ്മയാണ്.
0: പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്.
1: ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
0: ഹസ്ബൻഡ് കണ്ണടയുടെ വർക്കായിട്ട്.
1: കണ്ണടയുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടയുടെ ഷോപ്പാണോ അതോ അതിന്റെ?
0: ഷോപ്പല്ല, അത് ഈ റീഡിംഗ് ഗ്ലാസ് ഒക്കെ ഞാൻ
1: വിൽക്കുന്ന ഗ്ലാസ് ഉണ്ടാക്കുന്നെ. അതിന്റെ കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്?
0: കമ്പനിയിലല്ല, പുള്ളി സ്വന്തമായിട്ട് പഠിച്ചതാണ്. അപ്പൊ ഡോക്ടർ കുറിക്കുന്ന ചീട്ടും ഒക്കെ ശരിയാക്കി കൊടുക്കും.
1: ഓഹോ, അത് ശരി. ഓക്കെ ഓക്കെ. എത്ര മക്കളാ?
0: മക്കള് മോളൊക്കെ ഇട്ടിച്ചൊരു കൊച്ചുണ്ട്.
1: ഓ, അത് ശരി. കല്യാണം ഇത്ര വലിയ ആളാന്ന് പറയില്ല കേട്ടോ, എത്ര പ്രായം പറയില്ല. ഞാൻ
0: നാരായണിയൊക്കെ വായിക്കാൻ പഠിപ്പിക്കാനൊക്കെ പോയി. 10-30 പിള്ളേര് അമ്മമാരും പിള്ളേരും ഒക്കെ ഉണ്ട്.
1: നാരായണിയ വായിക്കാൻ അല്ലേ? ഓ, അത്
0: പഠിപ്പിക്കാനൊക്കെ പോകും. 10-30 പിള്ളേരും കുട്ടികളും ഒക്കെ ആയിട്ട് പഠിപ്പിച്ചു. അമ്മമാരും ഒക്കെ എന്നാലും പ്രായമുള്ളവരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്.
1: അതൊരു വലിയ കാര്യല്ലേ, ഭയങ്കര.
0: ഇപ്പോഴും ഞങ്ങള് ക്ഷേത്രങ്ങളിലൊക്കെ വായിക്കാനായിട്ട് പോകും.
1: അതെല്ലേ? ഓ, ഇത് സ്ഥലം?
0: സ്ഥലം കോടമ്പുരത്താണ്. അമ്മനാട് ക്ഷേത്രമുണ്ട് ഇവിടെ. ക്ഷേത്രത്തിലാണ് ഞങ്ങള് പഠിപ്പിക്കുന്നത്.
1: കൊറേ പലരുണ്ടോ പഠിക്കാനായിട്ട്?
0: ആ, ഇപ്പൊ ഇല്ല. ഇങ്ങനെ ഒരേ വർഷമായിട്ട് ഇങ്ങനെ പഠിച്ചു പഠിച്ചു വന്നവരാണ് ഇത്രയും പേര്.
1: ഓ, അത് ശരി. നിങ്ങളപ്പോ ഒരു ഗ്രൂപ്പായിട്ടാണോ നാരായണിയെ പോണത്?
0: പോണത് ഒരു ഗ്രൂപ്പായിട്ടാണ് പോണത്.
1: അത് ശരി.
0: ഞങ്ങളുടെ ശ്രീ ദുർഗ നാരായണി സമിതി എന്നാണ് ഗ്രൂപ്പിന്റെ പേര്.
1: നല്ല കാര്യം.
0: അപ്പൊ അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങള് വായിക്കാനൊക്കെ
1: പോകുന്നുണ്ടല്ലേ.
0: അപ്പൊ എനിക്ക് മെയിനായിട്ട് എനിക്ക് കൃഷ്ണന്റെ ഒരു പാട്ട് വെച്ചാ മതി, കൃഷ്ണഭക്തയാ.
1: അത് ശരി. അപ്പൊ നല്ലൊരു പാട്ട് കൃഷ്ണന്റെ വെച്ചു തരാം കേട്ടോ. രേഖ എന്ത് ചെയ്യണു? അപ്പൊ
0: രേഖ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ജോലിക്ക് പോകും.
1: പിന്നെ ഒരു മോളും കൂടി ഉണ്ടോ? 2 പെൺകുട്ടികളാണോ?
0: ഒരു മോനുണ്ട്. ഒരു മോൻ
1: മോനാണ്. മോൻ എന്ത് ചെയ്യുന്നു?
0: മോൻ ഇവിടെ ഒരു കമ്പനിയില് വർക്കിംഗ് പോണുണ്ട്, കമ്പ്യൂട്ടർ വർക്ക് ആയിട്ട് പോണുണ്ട്.
1: അപ്പൊ സുഖം സ്വസ്ഥം. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കൃഷ്ണന്റെ
0: നല്ലൊരു പാട്ട് വെച്ചു.
1: ഓക്കെ. അപ്പൊ ഇനിയും ആകാശവാണിയുടെ പ്രോഗ്രാംസ് കേട്ടോണ്ടിരിക്കുക?
0: എല്ലാം കേൾക്കാറുണ്ട്. നല്ല നല്ല പരിപാടികളാണ്, പിന്നെ ആരോഗ്യ പരിപാടികളും എല്ലാം ഞാൻ കേൾക്കാറുണ്ട്.
1: ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനിയും കേൾക്കുക, സന്തോഷമായിട്ടിരിക്കുക.
0: ഓക്കെ.

0: ഹലോ
1: ഹലോ, ഇത് സരസ്വമ്മയാണോ?
0: ആ സരസ്വമ്മയാണ്. നമസ്കാരം മാം.
1: നമസ്കാരം. നമസ്കാരം മാം എന്നൊക്കെ പറയണ എന്താ?
0: അതെ, റേഡിയോയുടെ നമ്പർ എനിക്കറിയാം.
1: അമ്പടി കള്ളി,
0: എല്ലാരും അറിയാം. വെളിത്തിരിയാടെ അറിയാം, കാണാപ്പാടാണ് നമ്പർ.
1: ഇതിൽ നിന്ന് കോള് വന്നപ്പോഴേ മനസ്സിലായില്ലേ? അത് സൂപ്പർ ആയിട്ടുണ്ട്.
0: മാം പുതിയതായതുകൊണ്ടാണ് ഞാൻ പേരും പറഞ്ഞേനെ.
1: എന്റെ പേര് സംഗീത.
0: സംഗീത,
1: അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് പാട്ടൊക്കെ വെച്ച് തരാം.
0: എല്ലാരോടും സംസാരിച്ചിട്ടുണ്ട്.
1: അത് ശരി.
0: ഇപ്പൊ വന്നേക്കണ ഉണ്ണികൃഷ്ണൻ സാറിനോട് മാത്രം സംസാരിച്ചിട്ടില്ല.
1: ആണല്ലേ, അതിനുള്ള ഒരു അവസരമൊക്കെ കിട്ടും, പേടിക്കണ്ട.
0: വിളിക്കാറുണ്ട്.
1: അർജുനാണ് മെസ്സേജ് ഇട്ടേക്കണ അമ്മക്ക് വേണ്ടി പാട്ട് വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അമ്മ സ്ഥിരം ശ്രോതാവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: മോൻ, ഒരു മോനേ ഉള്ളൂ. ഒരു മോനെ ഞാനും അവന്റെ അച്ഛന്റെ അമ്മയും.
1: ഓ ഓ, അച്ഛൻ
0: പോയി 4 വർഷം മുമ്പ്.
1: ആണല്ലേ, ഓക്കെ ഓക്കെ. അച്ഛമ്മയുണ്ട്?
0: അച്ഛന്റെ അമ്മയുണ്ട്.
1: സരസ്വതി ചേച്ചി എന്ത് ചെയ്യണു?
0: ഞാൻ ഒന്നും ചെയ്യണില്ല. 4 വർഷമായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത
1: അവസ്ഥയിലാ.
0: അതുവേദന, പിന്നെ നേരമ്പ് വളഞ്ഞ് പിണഞ്ഞ് കിടക്കണ. നടുവിനൊരു വളവുണ്ട്, പിന്നെ തേയ്മാനമുണ്ട്. അപ്പൊ ഒരുപാട് സ്ഥലത്തൊക്കെ പോയി, ആയുർവേദം കിടന്ന് ഒരുപാട് സ്ഥലത്ത്, 2 സ്ഥലത്ത് കിടന്ന്, പിന്നെ 2-3 സ്ഥലത്ത് നിന്ന് മരുന്ന് വാങ്ങിച്ച്, പിന്നെ അലോപ്പതിയും പോയി. ഇതില് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന വീട്ടുകാരാണ് കൊണ്ടുപോയില്ലേ, ഇവിടെ ആരുമില്ല. അപ്പൊ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ഫിസിയോ ചെയ്യണുണ്ട്, റോബോട്ടിക് ഫിസിയോ എന്നും പറഞ്ഞാൽ.
1: അപ്പൊ അത് ചെയ്തപ്പോ എങ്ങനെയുണ്ട്?
0: വളഞ്ഞായിരുന്നു ഞാൻ, ഇങ്ങനെ ഈ വളഞ്ഞൂട്ടി ഇങ്ങനെ പണിയൊക്കെ എടുത്തെടുത്തെടുത്ത് വളവായിരുന്നു. അത് ഞാൻ ബെൽറ്റ് ഇട്ടിട്ട് പണിക്ക് പോവായിരുന്നേ, അടിച്ചു തുടക്കണോടത്ത്. അങ്ങനെ അങ്ങനെ എനിക്കറിയാൻ പാടായിരുന്നു ഈ സംഭവം വന്നിട്ടുണ്ട്, ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാവൂന്ന്. ആരും പറഞ്ഞില്ല, ഞാനും പോയി. അതിനുള്ള വിവരമില്ലാത്തോണ്ട് അങ്ങനെ ഇതായി. ഇപ്പൊ
1: നമ്മള് ജീവിക്കാൻ വേണ്ടിട്ട് നമ്മള് പണിയെടുക്കാൻ പോകുമ്പോ നമ്മൾ ഇതൊന്നും ചിന്തിക്കില്ലല്ലോ. അതാണ്,
0: ഇല്ല പൈസയുടെ ബുദ്ധിമുട്ടും കൊണ്ട്
1: പോകും.
0: അപ്പൊ റേഡിയോ കേൾക്കാറുണ്ടായിരുന്നു. 4 വർഷം മുമ്പാണ് ഈ വെള്ളിത്തിരിയലൊക്കെ വിളിച്ചു തുടങ്ങിയത്. സ്ഥിരം ഇവിടെ ഇരിക്കണോണ്ട് അതാണ് എന്റെ കൂട്ട്. കാരണം മരിച്ച് 1 വർഷം കഴിഞ്ഞപ്പിന്നെയാണ് വെള്ളിത്തിരിയലൊക്കെ വിളിച്ചു തുടങ്ങിയത്. അപ്പൊ അടിക്കുമ്പോ ഒക്കെ വിളിക്കും, വിളിക്കുമ്പോ ബെല്ലടിക്കും, ബെല്ലടിക്കും പറയും ഇല്ലടോ നമ്മളുടെ ഫോണൊന്നും എടുക്കില്ലടോ. വലിയ വലിയ,
1: അല്ല അത് അങ്ങനെയൊന്നും ഇല്ല, ഇത് വലിയ വലിയ ആൾക്കാര് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ആ സമയത്ത് വരുന്ന കോളുകൾ
0: അപ്പൊ
1: ഒരു പാട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് അടുത്ത പാട്ടിലേക്ക് പോണ ആ ഒരു സമയം കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആരാ വരണ
0: വിളിക്കണ, അതിന്റെ ഒരു റൂൾസ് എനിക്ക് മനസ്സിലായി. ശരിക്കും ഇങ്ങനെ ഒരു പാട്ട് അങ്ങോട്ട് തുടങ്ങി, ഒരു 2 ലൈൻ അങ്ങോട്ട് കഴിയുമ്പോ തുടങ്ങി, ഇങ്ങനെ കുത്തിക്കൊണ്ടേ ഇരിക്കും. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബെല്ലടിക്കുമ്പോ അപ്പുറത്തതായിരിക്കും എടുക്കണത്.

0: ലാൻഡ് ഫോൺ ആയിരിക്കും എടുക്കണത്. അങ്ങനെ രണ്ട് ഫോൺ നമ്പർ ഉണ്ടല്ലോ.
1: അതെ, രണ്ട് ഫോൺ നമ്പർ ഉണ്ട്. അപ്പൊ ഇങ്ങനെ മാറി മാറിയൊക്കെ ആയിരിക്കും എടുക്കുന്നത് നമ്മൾ.
0: ഞാൻ പക്ഷെ ഇത് മാത്രം ചെയ്യുള്ളൂ, ഈ മൊബൈലിൽ മാത്രം കുത്തി കുത്തി കുത്തി കുത്തി അവിടെ ഇരിക്കുന്ന തീരണ വരെ നമ്മൾ 100-150 മിസ് കോളൊക്കെ അടിക്കും. പിന്നെ അങ്ങനെ ഇഷ്ടമാണ്, എനിക്ക് എത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്.
1: ആണല്ലേ.
0: പിന്നെ എനിക്ക് ലവ്ലി മാമിനോട് സംസാരിക്കണം, എനിക്ക് ഭയങ്കര കൊതിയാ പോണം എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. മാമിനോട് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ.
1: അതെ അല്ലേ. ഓ, അത് ശരി.
0: സാറ് ജയമോഹൻ സാറ്, അവരോട് രാജേഷ് സാറ്, ശശികുമാർ സാറിനോട് 4 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. പ്രിയമാം, പ്രീതിമാം, എല്ലാരോടും
1: സംസാരിച്ചിട്ടുണ്ട്. ശരി, അപ്പൊ എനിക്കിപ്പോ താങ്കളോട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത് സന്തോഷം.
0: ആ പുതിയ പുതിയ എനിക്ക് ഉണ്ണികൃഷ്ണൻ സാറിനോട് മാത്രമേ സംസാരിക്കാനുള്ളൂ.
1: ഞാൻ പറയാണ്ട്
0: 3 മാസം കഴിയുമ്പോ ഓണത്തിന് വിളിച്ചായിരുന്നു, അന്ന് കിട്ടി. അന്നൊരു പുതിയ സാറാണ് മനു എന്ന് പറഞ്ഞ വെള്ളിത്തിരിയല്ലേ.
1: ഓ, അത് ശരി. ഓക്കെ ഓക്കെ.
0: ആ സാറിനോട് സംസാരിച്ചു.
1: ഇപ്പൊ എല്ലാവരുമായിട്ട് നല്ല കൂട്ടാണ് സർച്ചുച്ചേച്ചി.
0: കൂട്ടാണ്, ഇത് നമ്പറൊക്കെ അറിയാം. അപ്പൊ ഞാൻ അഖിൽ സാറാ ആദ്യമായിട്ട് വിളിച്ചെന്നേ. ഞാൻ ഈ നമ്പർ കണ്ടപ്പോ അയ്യോ അഖിൽ സാറാണ് വെച്ചപ്പോ സാറ് വെച്ചാൽ എങ്ങനെ മനസ്സിലായി. പിന്നെ എനിക്ക് ഈ നമ്പറൊക്കെ അറിയാം, ഞാൻ അഖിൽ സാറിനോട് മാത്രം സംസാരിച്ചിട്ടുണ്ടായി, അത് കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷത്തില് അച്ഛനെയായി പോയി പറഞ്ഞത്. അപ്പൊ സാറ് എന്നെ ഞെട്ടിപ്പോയി. എനിക്ക് ശബ്ദം ചെയ്ത് ഞാൻ ഹലോ എന്ന് പറഞ്ഞോളൂലോ, അപ്പോഴേക്ക് എന്നെ മനസ്സിലായോന്നു. എല്ലാരും ശബ്ദം അറിയാ,
1: നമ്മൾ ഈ ശബ്ദം കൊണ്ടാണല്ലോ ആൾക്കാര് നമ്മളെയൊക്കെ തിരിച്ചറിയുന്നത്.
0: എല്ലാരും ശബ്ദം അറിയാം, പക്ഷെ പുതിയവരുടെ ശരിക്കും അറിയാൻ പറ്റില്ല.
1: അതിങ്ങനെ കേട്ട് കേട്ട് നമുക്ക് വരണമല്ലോ. അതെ അതെ, സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാരുടെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അർജുൻ എന്ത് ചെയ്യണോ?
0: അർജുൻ ITI പാസ്സായി. ഇപ്പൊ അവൻ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷന്റെ പണിക്കാ പോയിക്കൊണ്ടിരുന്നത്. ITI പാസ്സായി കഴിഞ്ഞപ്പോ ജോലിയൊന്നും ഉണ്ടായില്ല, അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാനിവിടെ വയ്യാണ്ടിരിക്കുന്നു, പിന്നെ അമ്മയുള്ളൂ. അമ്മക്കും 89 വയസ്സായതാണ്.
1: മോന്
0: 20 വയസ്സേ ആയിട്ടുള്ളൂ.
1: അത് ശരി, അത്രേ ഉള്ളൂ.
0: ഞങ്ങളൊക്കെ വയസ്സായതാണ്, ഞങ്ങൾക്ക് 13 വർഷം കഴിഞ്ഞുണ്ടായ മോനാണ്.
1: അപ്പൊ
0: അത്രയും വയസ്സൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ മോന് ITI എന്നെ വിളിച്ചിട്ട് ഇവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡില് 1 വർഷത്തേക്ക് കിട്ടിയിട്ടുണ്ട്.
1: ഓ, അത് നല്ല കാര്യം. എക്സ്പീരിയൻസ് ആയല്ലോ.
0: അല്ല,
1: പക്ഷേ അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ അത്? അപ്പൊ ഇനിയുള്ള ഭാവിയിലേക്ക് അത് നന്നായിട്ട് ഉപകാരപ്പെടും.
0: ശരിയാകും. അപ്പൊ എന്റെ മോന്റെ അവന്റെ പൈസയുടെ ആവശ്യം വരുമ്പോഴേക്കും എല്ലാം ശരിയാവട്ടെ എന്ന് ഓർത്ത് ഇപ്പൊ പോണു. കുഴപ്പമൊന്നുമില്ല,
1: നന്നായിരിക്കട്ടെ. അസുഖങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ.
0: അസുഖത്തിനാണ് പ്രശ്നം, അസുഖം മാറാനാണ്. ദൂരെ പൈസ കൊണ്ടുപോയി കൊടുക്കണം എന്തോ ഒരു സ്ഥലത്ത്.
1: സാറല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ചില നിയോഗങ്ങള് നമുക്ക് അങ്ങനെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് ഏത് പാട്ടാ വേണ്ടത്?
0: അപ്പൊ അല്ലേ, പപ്പയുടെ സ്വന്തം അപ്പൂസില, സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം. ആ പാട്ട്
1: നന്നായി പാടുന്നുണ്ട് കേട്ടോ, ഒന്ന് പാടും.
0: എനിക്കറിയാൻ പാടില്ല.
1: അതല്ല,
0: മറ്റുള്ളവർ കേക്ക് ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് പാടും, അത്രേയുള്ളൂ.
1: അത് കുഴപ്പമൊന്നുമില്ല, 4 പേര് പാടുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ.
0: ഇല്ല, എനിക്ക് ശ്വാസം കിട്ടില്ല. ഇപ്പൊ ശ്വാസം വിട്ടായിട്ട് വയറിലൊക്കെ വെള്ളം കെട്ടിട്ട് സ്കാൻ ചെയ്യാൻ
1: പറഞ്ഞേക്കണേ. അസുഖമൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ അർജുന്റെ അടുത്തും പ്രത്യേക അന്വേഷണം പറയണം, അച്ഛമ്മയുടെ അടുത്തും അന്വേഷണം പറയണം.
0: ലവ്ലി മാമിനോട് എന്തൊന്നും അന്വേഷണം അറിയിക്കണോ.
1: ഓ, ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് പാട്ട്
0: സ്വന്തം പൂസിലെ പാട്ട് തീർത്ത് വെച്ചാരണോട്ടോ.
1: ആ ശരി, വെച്ചേരാട്ടോ. ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, ഓർമ്മകളുടെ താളുകളിലൂടെ സഞ്ചരിച്ച് പ്രിയപ്പെട്ട ഗാനങ്ങളുടെ മധുരം പങ്കുവച്ച് നമ്മുടെ ഫോൺ ഔട്ട് ഗാനോത്സവം ഇവിടെ സമാപിക്കുകയാണ്. ഒരു ഫോൺ കോളിലൂടെ എത്തിയ ഓരോ ശബ്ദവും ഒരു ഗാനത്തിലൂടെ പങ്കുവച്ച ഓരോ ഓർമ്മയും നമ്മുടെ ഈ സംഗീതയാത്രയെ കൂടുതൽ മനോഹരമാക്കി. ചില പാട്ടുകൾ നമ്മെ ചിരിപ്പിച്ചു, ചിലത് പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, മറ്റു ചില ഗാനങ്ങൾ ഹൃദയത്തിൽ തൊട്ട് കടന്നുപോയി. പാട്ടുകൾ അവസാനിച്ചാലും അവ സമ്മാനിച്ച ഓർമ്മകൾക്ക് അവസാനമില്ലല്ലോ. ഇന്നത്തെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി മറ്റൊരു സംഗീത വിരുന്നിൽ മറ്റു പ്രിയപ്പെട്ട ഗാനങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ സംഗീതം നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ഇതുവരെ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ച് നിങ്ങളുടെ സ്നേഹം പങ്കുവച്ചത് ഞാൻ സംഗീത ആർനാഥ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ഇന്ന് 4 മണിക്ക് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ, നിങ്ങളുടെ സന്ദേശങ്ങൾ, പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ എന്നിവ അറിയിക്കാനുള്ള സമയമാണ് 4 മണിപ്പൂക്കളിലൂടെ. 9444545588 എന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക. മലയാളം, തമിഴ്, ഹിന്ദി ഗാനങ്ങളും ആശംസകൾക്കുമൊപ്പം 4 മണിപ്പൂക്കൾ വൈകിട്ട് 4 മണിക്ക്.

0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ ഉളിയന്നൂർ.
1: ഒരുപാട് നേരം കാത്തു നിന്നാൽ അക്കരെ ഇക്കരെ കടക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ പാലമുണ്ട്, അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ പോക്കുവരവൊക്കെ വളരെ സൗകര്യമുണ്ട്. അന്നൊക്കെ കാർഷിക ഗ്രാമമായിരുന്നു.
0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ ഉളിയന്നൂർ.
1: ആ പാടം കൃഷി, ഞാൻ അവിടെയൊക്കെ പോയി കൊയ്ത് മെതിച്ച് കൊയ്ത്.

0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം മണ്ണറിഞ്ഞ് പൊന്നു വിളയിച്ച തൃപ്പൂണിത്തുറയിലെ സോയി വർഗീസുമായി അഭിമുഖം ഇന്ന് വൈകിട്ട് 6:50.
1: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 2:00.
2: Good afternoon, this is Akashvani and I am Abhishek Mukhopadhyay with the Midday News.
0: വികസിത് ഭാരത് എന്ന വീക്ഷണത്തിലേക്ക് ഭാരതം മുന്നേറുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ.
2: സർജിക്കൽ സ്ട്രൈക്ക്.
0: അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയും ഒരുക്കുന്നതിനൊപ്പം വികസനത്തിന് മാനുഷിക മുഖവും കരുതലും വേണമെന്നും ഉപരാഷ്ട്രപതി കൊല്ലത്ത് മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷ സമ്മേളനത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യോജനകൾ അണിനിരക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ലഹരി മുക്തമാക്കുന്നതിനാരംഭിച്ച 100 നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും മൻ കി ബാത്തിൽ മോദി ആഹ്വാനം ചെയ്തു. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന അശോക് സിംഗാളിനെ 100th ദിനത്തിൽ പ്രണാമം അർപ്പിച്ച് പ്രധാനമന്ത്രി. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിൻ്റെ ഫലമാണ് ഇന്ന് അയോധ്യയിൽ കാണുന്ന രാമക്ഷേത്രമെന്ന് മോദി മൻ കി ബാത്തിൽ അനുസ്മരിച്ചു. കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ സബർമതിയിൽ 1500 crore രൂപയുടെ പ്രധാന റെയിൽവേ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനൊപ്പം ചേർന്ന അദ്ദേഹം രാജ്യത്തെ ആദ്യ LNG അധിഷ്ഠിത ട്രെയിൻ സബർമതി സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോകായുക്ത സ്വതന്ത്ര സംവിധാനമാണെന്നും അവർ സമീപിച്ചത് ഭരണപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് കുറ്റ്യാടിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പ് ജാഗ്രത തുടരുന്നു. വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കരിമ്പുലി സാന്നിധ്യം സ്ഥിരീകരിച്ച പത്തനംതിട്ട, കൂടൽ, എലിക്കോട് പ്രദേശങ്ങളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ നിരീക്ഷണം. കോന്നി വനം ഡിവിഷൻ പരിധിയിൽപ്പെടുന്ന പ്രദേശങ്ങളിലാണ് സംയുക്ത പരിശോധന നടന്നത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടങ്ങും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം.
3: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഓർമ്മചിന്തയിലേക്ക് സ്വാഗതം. ഓർമ്മചിന്തയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ലൗലി.
1: ഞാൻ പ്രീതി. അപ്പോൾ നേരിട്ട് കത്തുകളിലേക്ക് അങ്ങ് കിടക്കട്ടെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ സമയം കളയണ്ട.
0: വേണ്ട വേണ്ട, നമുക്കൊരു കത്ത് കൂടുതൽ വായിക്കാൻ പറ്റുമല്ലോ.
1: അതാണ് ഐഡിയ.
0: അതെ.
1: അപ്പോൾ ഇത് ഈ കത്ത് വായിക്കുന്നു. ഉഷ മുരുകൻ. എൻ്റെ പേര് ഉഷ മുരുകൻ. ഞാൻ താമസിക്കുന്നത് പറവൂർ ചേന്ദമംഗലം എന്ന സ്ഥലത്താണ്. ഞാൻ ഓർമ്മചിന്ത എന്ന പരിപാടിയിൽ ഒരു കത്തെഴുതണം എന്ന് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും 5 മക്കളാണ്. 3 പെൺമക്കളും 2 ആണും. അതിൽ മൂത്ത ആങ്ങളെ മരിച്ചു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ വെറുതെ ഇരിക്കണ്ട, തയ്യൽ പഠിക്കാൻ പോകാൻ. അന്ന് അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. അമ്മ വീണ്ടും എന്നെ നിർബന്ധിച്ചു. അമ്മ പറഞ്ഞു, ഭാവിയിൽ നിനക്ക് ഉപകാരപ്പെടുമെന്ന്. ഞാൻ മനസ്സില്ലാ മനസ്സോടെ തയ്യൽ പഠിക്കാൻ പോയി. എൻ്റെ മടിയെല്ലാം മാറി. ഇന്ന് ഞാൻ നല്ലൊരു തയ്യൽക്കാരിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അടുത്തോ മക്കളുടെ അടുത്തോ എനിക്ക് കൈനീട്ടേണ്ട ആവശ്യമില്ല. ഇന്ന് എൻ്റെ അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പില്ല. അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ കത്ത് എഴുതുന്നു. ബാക്കി അടുത്ത ഓർമ്മച്ചിന്തിൽ എന്ന് ഉഷ മുരുകൻ. ലവ്ലി തയ്യൽ പഠിച്ചിട്ടുണ്ടോ?
0: തുടങ്ങി ആ ശ്രമം ഉപേക്ഷിച്ച ഒരാളാണ് ഞാൻ.
1: അയ്യോ,
0: ചവിട്ടിയ നീങ്ങുന്നില്ല എന്നതാണ് ഞാൻ അതിന് കണ്ടുപിടിച്ചത്.
1: നമുക്ക് പറ്റിയ കാര്യമല്ല.
0: പൊതുവേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മടിയായിരിക്കാം അതിന് കാരണം. പക്ഷെ ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല.
1: ആ,
0: അപ്പൊ എൻ്റെ അമ്മ പറയും, അത് കുഴപ്പമില്ല, നീ ചവിട്ടി നോക്കുക എന്ന് പറയും. പക്ഷെ ചവിട്ടിയിട്ട് തരങ്ങുന്നില്ല. എനിക്കിങ്ങനെ ആഞ്ഞ് ശക്തിയിൽ ചവിട്ടിയിട്ടും തരങ്ങുന്നില്ല എന്നാണ് എന്റെ തോന്നല്.
1: പഴയ മെഷീനാകുമ്പോ അങ്ങനെ
0: ആയിരിക്കാം.
1: പക്ഷെ അതൊരു ഒരു നാക്കാണെന്ന് തോന്നുന്നു.
0: അതെ അതെ, നമുക്ക്
1: തയ്യൽക്കാരങ്ങനെ ബലം പ്രയോഗിച്ചൊന്നും
0: അല്ലല്ലോ
1: ചവിട്ടാറുള്ളത്. കൊറേ ചവിട്ടി കഴിയുമ്പോ ശരിയാവുമായിരുന്നു. ലൗലി അപ്പോഴേ ഉപേക്ഷിച്ചു.
0: അതെ, ഞാൻ അപ്പോഴേ ഉപേക്ഷിച്ചു.
1: പക്ഷേ ഈ പുള്ളിക്കാരി ഉപേക്ഷിച്ചില്ല. ആദ്യമൊക്കെ മടിയായിരുന്നെങ്കിലും പിന്നെ പോയി. എനിക്ക് എന്റെ ഒരു അങ്കിളിന്റെ വീട്ടിലെ ഈ അവിടെ 3 പെൺകുട്ടികളാ. അപ്പോ അവർക്ക് 3 പേർക്കും ഈ 10ാം ക്ലാസ് കഴിഞ്ഞും 12th കഴിഞ്ഞും ഒക്കെ ഉള്ള ഒരു വെക്കേഷൻ കാലം ഉണ്ടല്ലോ. ആ സമയത്ത് അങ്കിള് 3 ബോക്സ് വാങ്ങിക്കൊടുക്കും. മറ്റേ കത്രിക, ടേപ്പ്, മറ്റതൊക്കെ ഉള്ള ഈ 3 ബോക്സ് വാങ്ങിക്കൊടുത്തിട്ട് തയ്യൽ പഠിക്കാൻ വിടും. അതൊരു അവരുടെ വീട്ടിലെ ഒരു സ്ഥിരം ചടങ്ങായിരുന്നത്. വെക്കേഷൻ വരുമ്പം കുട്ടികളെ തയ്യൽ പഠിക്കും.
0: അത് മാത്രല്ല, സ്ത്രീകള് ഇതൊക്കെ പഠിച്ചിരിക്കണം എന്ന് തോന്നിയിട്ടായോ?
1: ആയിരിക്കാം. പക്ഷെ വേറൊരു കാര്യം, സ്ത്രീകൾ ഇതൊക്കെ പഠിച്ചിരിക്കണം എന്ന് തോന്നിയ അച്ഛനമ്മമാര് ഉണ്ടെങ്കിൽ ഇതേ ഉഷയെ പോലുള്ളവർക്ക് ഒരു വരുമാന മാർഗം
0: തീർച്ചയായിട്ടും
1: അല്ലേ? അതൊരു വലിയ കാര്യമാണ്. അല്ലാതെ അടുക്കള പണി പഠിച്ചിരിക്കണം കുട്ടികൾ,
0: ഒരു തൊഴിൽ പഠിക്കണം എന്നാണല്ലോ അവർ തീരുമാനിച്ചത്.
1: ഇതൊരു തൊഴിലാണ്.
0: അതെ.
1: അപ്പോ ഉഷയ്ക്ക് എന്തായാലും പ്രയോജനം ഉണ്ടായി. അപ്പൊ അതിനു വേണ്ടി അയച്ച, തയ്യൽ പഠിക്കാൻ വേണ്ടി നിർബന്ധിച്ച അമ്മയുടെ ഓർമ്മയ്ക്കാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നല്ലൊരു പാട്ട് കൊടുക്കാം.

0: ഇതിന്റെ ടൈറ്റിൽ ഉണ്ട് കേട്ടോ, ഓറഞ്ചിന്റെ സുഗന്ധമുള്ള തീവണ്ടി യാത്രകൾ. ശരിയല്ലേ? തീവണ്ടി,
1: പിന്നെ തീവണ്ടിയും ഓറഞ്ചും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്.
0: ഇത് എഴുതിയത് ഗീത പി രാജു, പട്ടിമറ്റം. വായിക്കട്ടെ. ഓരോ യാത്രയും നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് തരുന്നത്. വ്യത്യസ്തമായ സ്ഥലങ്ങൾ, കാഴ്ചകൾ, ഭാഷകൾ, ജീവിത രീതികൾ, സൗഹൃദങ്ങൾ, അങ്ങനെ പലതും. സ്കൂൾ പഠനകാലത്ത് ഓരോ വേനലവധിക്കും അച്ഛൻ എന്നെ ജോലിസ്ഥലമായ കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് പറമ്പിലേക്ക് കൊണ്ടുപോകും. അന്ന് യാത്ര മലബാർ എക്സ്പ്രസിലാണ്. ആലുവയിൽ നിന്നും രാത്രി 9:30 ശേഷമാണ് ട്രെയിനിൽ കയറുന്നത്. കാലുകുത്താൻ സ്ഥലമില്ലാത്ത വണ്ണം തിരക്കാണ്. 1956-70 കാലഘട്ടങ്ങളിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്നും ധാരാളം പേർ കൃഷിക്കും മറ്റുമായി മലബാറിലേക്ക് കുടിയേറിയിരുന്നു. ഞാൻ ചെറിയ കുട്ടിയായതിനാൽ ഇരിക്കാൻ ആരെങ്കിലും സ്ഥലം തരും. ആലുവ കഴിഞ്ഞാൽ അങ്കമാലി, കൊരട്ടി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃശൂർ, അങ്ങനെ ഓരോരോ സ്റ്റേഷനുകൾ കടന്നുപോകും. ഷൊർണൂർ എത്തിയാൽ 1 മണിക്കൂറോളം വണ്ടി അവിടെ കിടക്കും. തീവണ്ടിയിൽ വെള്ളം നിറയ്ക്കാനും മറ്റുമാണ്. ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും ഓറഞ്ച് ഓറഞ്ച് എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് വിൽപ്പനക്കാർ വരും. അന്ന് ഇന്നത്തെ പോലെ മറ്റു ഭക്ഷണമൊന്നും കിട്ടില്ല. കാപ്പി, ചായ, ഓറഞ്ച് മാത്രം. ഞങ്ങളും ഓറഞ്ച് വാങ്ങും. മധുരമുള്ള ആ ഓറഞ്ച് കഴിച്ചാൽ തന്നെ നമ്മുടെ വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം മാറും. ഓറഞ്ചിന്റെ തൊണ്ടുരിക്കുമ്പോൾ തന്നെ അതിന്റെ വാസന അവിടെ മാകെ നിറയും. ആഹാ, ഇപ്പൊ കിട്ടി എനിക്ക് വാസന. വായില് വെള്ളം വന്നില്ലേ?
1: അതെ. പിന്നെ
0: ഇന്നും ഓറഞ്ച് കഴിക്കുമ്പോൾ അന്നത്തെ യാത്രകൾ മനസ്സിലേക്ക് കടന്നു വരും. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തെ ഓറഞ്ചും ഇന്നത്തെ ഓറഞ്ചും തമ്മിൽ
1: വ്യത്യാസമുണ്ട്
0: അല്ലേ?
1: ഇന്ന് പല കളറിലുള്ള ഓറഞ്ച് കിട്ടും. അന്ന് ഓറഞ്ചിന് ഒരു കളറേ
0: ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല നല്ല മധുരമുള്ള ഓറഞ്ച്.
1: പല കളർന്ന് ഞാൻ പറയാൻ കാര്യം, മിക്കവാറും പച്ച ഓറഞ്ചാ കാണുന്നത്.
0: അതെ അതെ, ശരി.
1: പൊളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പഴുത്തിട്ടുണ്ടാവും.
0: അതെ. ആ, കൽക്കരി വണ്ടി ആയതിനാൽ യാത്ര ചെയ്യുമ്പോൾ ദേഹത്താകെ പൊടിയും കരിയും പറ്റും. കൽക്കരിയുടെ തരികൾ ദേഹത്തും തലയിലും പറ്റി പിടിക്കും. പിറ്റേ ദിവസം 11 മണിയാകുമ്പോൾ കാഞ്ഞങ്ങാടെത്തും. അവിടെ നിന്നും ബസ്സിൽ 4 മണിക്കൂർ യാത്ര ചെയ്താൽ കൊന്നക്കാടെത്തും. വീട്ടിലെത്തിയാലും വണ്ടിയുടെ കുടുക്കവും ആട്ടവും തലയിൽ നിന്നും പോകില്ല. ശരിയാട്ടാ, ഒന്നുറങ്ങി.

0: കഴിഞ്ഞാലേ അത് മാറൂ. ഇന്ന് ഇലക്ട്രിക് ട്രെയിനിലും മെട്രോയിലും വന്ദേഭാരതിലും യാത്ര ചെയ്തിട്ടുള്ള എനിക്ക് അന്നത്തെ കൽക്കരിയുടെ വണ്ടിയിലെ ഓരോ യാത്രയും മറക്കാനാവില്ല. ഇന്നും ഓറഞ്ചിന്റെ വാസന അടിക്കുമ്പോൾ ആ തീവണ്ടി യാത്രയും വണ്ടിയുടെ കുടുക്കവും ഓരോ സ്റ്റേഷനിലെ തിക്കും തിരക്കും മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ ഓർമ്മിച്ചതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ എന്നാണ് ഗീത പി രാജു പട്ടിമറ്റം എഴുതിയിരിക്കുന്നത്.
1: ഈ ഓറഞ്ച് കഴിച്ചിട്ടേ ഓറഞ്ചിന്റെ തൊലി കൊണ്ടൊരു പ്രയോഗമുണ്ട്.
0: അതെന്താ?
1: നിങ്ങോട്ട് നോക്കിക്കെ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഒളിപ്പിച്ചു വെച്ചിട്ട്
0: മടക്കിച്ചു കൊടുക്കും അല്ലേ? അത് മാത്രല്ല, ഓറഞ്ചിന്റെ തൊലി കയ്യിൽ പിടിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഇങ്ങനെ കൈ വാസനിക്കുമ്പോ എന്തൊരു മണം,
1: ഓറഞ്ചിന്റെ മണം വരും. ഈ ഓറഞ്ച് പിന്നെ ട്രെയിനില് ഇങ്ങനെ സാധാരണ ആകാൻ ഉള്ള കാരണം എനിക്ക് തോന്നുന്നു അത് മുറിക്കണ്ട, പിന്നെ ഒരു തോടിനുള്ളിലാണ് അത് കിട്ടുന്നത്, സുരക്ഷിതം. അകത്ത് നീ കഴുകിയില്ലെങ്കിൽ പോലും ഓക്കെ. മറ്റേ ആപ്പിളൊക്കെ വാങ്ങിച്ചാ നമ്മളത് കത്തി കൊണ്ട് മുറിക്കുവോ അല്ലെ കഴുകി കഴിച്ചതിനോ വേണോ? അപ്പൊ ഓറഞ്ച് ഇങ്ങനെ അല്ലി ആയിട്ട് ഷെയർ ചെയ്യാനും എളുപ്പമുണ്ട്. പിന്നെ
0: ഓറഞ്ചിന് വലിപ്പം കുറവല്ലേ?
1: ആ വലിപ്പം ഉള്ളതും ഉണ്ടായിരുന്നു, വലിയ ഓറഞ്ചും ഉണ്ട്, ചെറിയതും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു ഓറഞ്ച് നിറം ഉണ്ടായിരുന്നു അന്ന്.
0: ചില ഓറഞ്ചിന് കടുത്ത മഞ്ഞ കളറായിരിക്കും,
1: കടുത്ത
0: അത് വലിപ്പമൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ പൊളിച്ചു കഴിയുമ്പോൾ ചെറിയ ഓറഞ്ചുകളായിരിക്കും അതിന്റെ ഉള്ളിലിരിക്കും.
1: അതെ അതെ, തോടിന് നല്ല അകത്ത് പറഞ്ഞ സ്പേസ് ഉള്ള പോലെ
0: അത് തന്നെ. അങ്ങനെ ഓറഞ്ച് പുരാണ് അങ്ങനെ പോകുന്നു.
1: അപ്പൊ ഈ ട്രെയിനും ഓറഞ്ചും തമ്മിൽ ഇവിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും അതൊക്കെ തന്നെയാണ് അവസ്ഥ. ദീർഘദൂര യാത്രകളില് ഓറഞ്ച് കാണും ആരുടെയെങ്കിലും ഒക്കെ കയ്യില്. അപ്പോ തീവണ്ടിയുടെ മണമുള്ള ഒരു പാട്ട് ഗീത പി രാജുവിനായി ഇതാ കേൾപ്പിക്കുന്നു.

0: ഓർമ്മച്ചിന്തിന് ഒരു ഓർമ്മ. ഞാൻ കാലടിയിൽ നിന്നും ഈശ്വരി വി ജി. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഒരു സംഭവമാണ്. എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ 3 ആണുങ്ങളും 1 പെണ്ണുമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ 4ാമത്തെയായിരുന്നു. സഹോദരി ഏറ്റവും മൂത്തതും. ഞങ്ങൾ അച്ഛൻ പെങ്ങളെ അമ്മായി എന്നാണ് വിളിച്ചിരുന്നത്. അമ്മായിക്ക് 3 മക്കൾ. മൂത്തയാൾ വേലായുധൻ ചേട്ടൻ, 2ാമത്തെയാൾ കുട്ടപ്പൻ ചേട്ടൻ, 3ാമത്തെയാൾ ഇവരുടെ സഹോദരി ഭാർഗവി ചേച്ചി. തൃശൂർ ജില്ലയിലെ കൊരട്ടിയിലായിരുന്നു ഇവർ. എന്നാൽ ഇന്ന് ആരും തന്നെ ഞങ്ങളോടൊപ്പം ഇല്ല. വേലായുധൻ ചേട്ടന് ഞങ്ങളുടെ കുലത്തൊഴിലായ മരപ്പണിയാണ്. കുട്ടപ്പൻ ചേട്ടനും മരപ്പണിയാണ്. എന്നാൽ വേലായുധൻ ചേട്ടൻ സ്വന്തം വീട്ടിലും നാട്ടിലും മാത്രമാണ് പണി ചെയ്തിരുന്നത്. കുട്ടപ്പൻ ചേട്ടൻ എന്നും വേറെ നാടുകളിലാണ് പണി ചെയ്തിരുന്നത്. അതായത് തൊടുപുഴയാണ് പണിസ്ഥലം. ഇങ്ങനെ വരുമ്പോൾ എന്നും വീട്ടിൽ വരാൻ പറ്റുകയില്ല. കുട്ടപ്പൻ ചേട്ടന്റെ ഭാര്യ അമ്മിണി കൊരട്ടിക്കാരിയാണ്. കാതിൽ ജിമിക്കിയും കാലിൽ പാദസരവും ഒക്കെ ആയിട്ടായിരുന്നു അന്ന് കണ്ടിരുന്നത്. എന്നാൽ ചേച്ചിക്ക് കൂട്ടി എഴുതുവാൻ പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനാണ് കുട്ടപ്പൻ ചേട്ടന് കത്തെഴുതുന്നത്. എഴുതേണ്ടവ ചേച്ചി പറഞ്ഞു തരും, അതുപോലെ എഴുതും. ഇൻലൻഡ് ഒട്ടിക്കൽ ജോലി ചേച്ചിയുടേതാണ്. അങ്ങനെ അവസാനം, അവിടെ നിങ്ങൾക്ക് സുഖമല്ലേ, ഇവിടെ എനിക്കും സുഖം തന്നെ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുക. പിന്നെ ഞാൻ സ്കൂളിലേക്ക് പോകും, മോള് കഞ്ഞി കുടിക്ക് എന്ന് പറയും. പിന്നെ എഴുത്തുകൂലി തരുന്നത് ചേട്ടൻ വരുമ്പോഴാണ്. വലിയ തേങ്ങയും വട്ടത്തിൽ ചരിച്ച് അരിഞ്ഞുണക്കിയ അടിപൊളി കപ്പയും കൊണ്ടാണ് പുള്ളി വരുന്നത്. ചേട്ടൻ വരുമ്പം കൊണ്ടുവരുന്ന സാധനങ്ങളാ വലിയ തേങ്ങയും വട്ടത്തിൽ ചരിച്ച് അരിഞ്ഞ് ഉണക്കിയ അടിപൊളി കപ്പയും. വാട്ടുകപ്പയായിരിക്കും, അതോ ഉണക്കുകപ്പയാ? വാട്ടുകപ്പയാണെങ്കിൽ ഒന്ന് വാട്ടിയിട്ടാ ഉണക്ക. ചെറിയ കുടത്തിന്റെ വലിപ്പത്തിലുള്ള തേങ്ങയും ആ കപ്പയുടെ സ്വാദും ഇപ്പോഴും തൊടുപുഴ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരും. ഒരുപക്ഷെ ഇത് വായിക്കുമ്പോഴായിരിക്കും ചേട്ടന്റെ മക്കൾ പോലും ഈ സംഭവം അറിയുന്നത്. ഞാൻ ആരോടും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഈശ്വരി വി ജി, കാലടി. ഈശ്വരിക്ക് ഓർമ്മ വരുന്നത് കപ്പയും തേങ്ങാപ്പൂളും ഒക്കെയാണ് അല്ലേ?
1: അതെ അതെ, നമുക്കെപ്പോഴും കഴിച്ച ഭക്ഷണത്തിന്റെ ആ സ്വാദ് ഓർമ്മയ്ക്ക് എപ്പോഴും ഉണ്ടാവും അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം
0: നല്ലതാണെങ്കിൽ.
1: അതെ അതെ, അതായിരിക്കാം ഈശ്വരി വി ജി അങ്ങനെ എഴുതിയത്.
0: ലവലി ഉള്ളിത്തോരൻ കൂട്ടിയിട്ടുണ്ടോ?
1: ഉള്ളി
0: ഉണ്ടാക്കാറുണ്ട്, ഉള്ളിത്തോരൻ. ഞാനത് ഉള്ളിത്തോരൻ എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോയപ്പോഴാ. അത് വേഗം, വേറെ ഒന്നും ഇല്ലാത്തപ്പോ ഈ ഉള്ളി അരിഞ്ഞിട്ട് വേഗം വേഗം ഉണ്ടാക്കുന്ന ഒരു കറിയാ. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ്. അപ്പൊ ഞാൻ ഇതുപോലെ ഈ കുട്ടപ്പൻ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചേട്ടന്മാരുടെ കാര്യം പറഞ്ഞല്ലേ, ഞങ്ങളൊക്കെ അച്ചായൻ എന്നാ വിളിക്കുന്നത്. അല്ല, കസിൻസിനെ അച്ചായ എന്നാ വിളിക്കുക. അപ്പൊ അതിങ്ങനെ പേര് ചേർത്ത് അപ്പച്ചൻ കുട്ടിച്ചായൻ ബാബുച്ചായൻ ഇങ്ങനെ ഇങ്ങനെ വിളിക്കും. അപ്പോ ഒരു അച്ചായന്റെ വീട്ടിൽ ഇതുപോലെ പോയപ്പോ പെട്ടെന്ന് ഞങ്ങൾ കയറി ചെന്നപ്പം വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു തോരൻ അതിങ്ങനെ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കി. അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രയധികം ഉള്ളി? ആ അല്ല, അതൊരു തോരൻ വെക്കാനാന്ന് പറഞ്ഞു. പെട്ടെന്ന് കഴിഞ്ഞു തോരൻ വെക്കല്. എണ്ണക്കകത്തോട്ട് ഇട്ടു കുറച്ച് തേങ്ങ, പീര, കുറച്ച് പച്ചമുളക്, അത്ര തന്നെ. അതൊന്ന് തോർത്തിയും എടുത്തു. അപ്പൊ അത് കഴിച്ചപ്പോ എന്തൊരു ടേസ്റ്റ് അതിന്.
1: മാത്രല്ല, ഈ എണ്ണയിലും ഒരിയണ ഉള്ളിക്കൊരു പ്രത്യേക സ്വാദല്ല? അതാണ്,
0: അതാണ്. അതായത് MT യുടെ കഥകളിലൊക്കെ കാണാം, ചോറുണ്ണാനായിട്ട് ഉള്ളി

0: മൂപ്പിച്ചത്? ഉള്ളി മൂപ്പിച്ചെടുത്തു അമ്മ പെട്ടെന്ന്.
1: എനിക്ക് തോന്നുന്നു പണ്ട് ഈ കറികൾ വെക്കാനൊന്നും ഇല്ലാതെയൊക്കെ വരുമ്പോ വീടുകളില് ഒരിച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത് ആക്കിയിട്ട് അതിലേക്ക് ഈ ഉള്ളിയോ എന്തെങ്കിലും പച്ചമുളകോ അല്ലെങ്കിൽ ഉണക്കമുളകൊക്കെ ചെറുതായി നുറുക്കിയിട്ട് ഒന്ന് ഇങ്ങനെ വാട്ടിയിട്ട് അതിലേക്ക് ചോറിട്ടിട്ട്
0: അതാണ് ഉള്ളി മൂപ്പിച്ച ചോറ്.
1: അപ്പൊ അത് ഭയങ്കര സ്വാദാ,
0: നല്ല സ്വാദാ. ഇപ്പൊ അതൊന്നും അറിയില്ല,
1: അറിയില്ല.
0: ഇപ്പൊ കുട്ടികൾക്ക് എണ്ണ കഴിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാ, അതില് മുഴുവൻ എണ്ണയാ എന്ന് പറയുമല്ലേ.
1: അവര് ഹെൽത്ത് കോൺഷ്യസ് ആയി.
0: പണ്ട് ഈ മീൻ പൊരിച്ച ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തേക്ക് ചോറിട്ടിളക്കി കഴിക്കാനൊരു മത്സരം തന്നെ ഉണ്ടായിരുന്നു.
1: അപ്പൊ
0: ഇപ്പോഴത്തെ കുട്ടികള് ആഹാ എണ്ണയോ, അതൊക്കെ ഒരു ആരോഗ്യപരമായ അല്ലേ
1: അതെ
0: വിചിന്തനങ്ങളുടെ ഭാഗമാണെന്ന് വേണം വിചാരിക്കാൻ. അപ്പോ ഈ വാട്ടുകപ്പയുടെയും മുട്ടൻ തേങ്ങയുടെയും ഒക്കെ ഓർമ്മ,
1: അതെ
0: ഇതിന്റെയൊക്കെ ഓർമ്മ വരുന്ന ഒരു പാട്ട് കൊടുക്കാം.

0: തുറവൂർ നിന്ന് ഉദയഭാനു അയച്ച കത്താണിത്. കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. അന്ന് ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിൽ ഒരു റെക്കോർഡ് പ്ലെയറും റേഡിയോയും കൂടിയുള്ള ഒരു ഉപകരണം കൊണ്ടുവന്നതായി ഞാൻ ഓർക്കുന്നു. അന്ന് റേഡിയോ സ്റ്റേഷനൊന്നും അധികമായി ഇല്ലായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ആ റേഡിയോ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സ്വിച്ച് അമർത്തുമ്പോൾ അതിൻ്റെ മൂടിക താനേ തുറക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റെക്കോർഡ് പ്ലേറ്റ് വയ്ക്കും. ഇമ്പമുള്ള ഗാനങ്ങൾ, യേശുദാസിൻ്റെ ചെറുപ്പത്തിലുള്ള ശബ്ദം നല്ല ക്ലാരിറ്റിയോടു കൂടി കേൾക്കുമ്പോൾ ഞാൻ അത് കേട്ട് അവിടെ തന്നെ ഇരുന്നു പോകും. ഇന്നത്തെ പോലെയുള്ള കാസറ്റോ പെൻ ഡ്രൈവോ വെക്കുമ്പോഴുള്ള ശബ്ദമല്ല അത്. അത്രയും ഇമ്പമുള്ള ക്ലാരിറ്റിയുള്ള ഗാനങ്ങൾ. ഒരു പ്ലേറ്റിൽ 4 ഗാനങ്ങൾ ഉണ്ടാകും. ആ പ്ലേറ്റിന്റെ പുറത്തൊരു മങ്കിയുടെ പടം ഉണ്ടായിരുന്നു. AVM എന്നെഴുതിയ നല്ല ഭംഗിയുള്ള ചെറിയ റെക്കോർഡ് പ്ലേറ്റ്.
1: അത് ശരി.
0: പാട്ട് പാടിപ്പാടി വരുമ്പോൾ ചിലപ്പോൾ ശബ്ദം പതറും. അപ്പോൾ ഒരു കവറിൽ നിന്നും പുതിയ സൂചി എടുത്ത് വെക്കും. പാട്ട് കേട്ട് കഴിഞ്ഞ് അത് അനക്കാതെ ബോക്സിലാക്കി വെക്കും. വീണ്ടും വൈകിട്ട് ആ സെറ്റ് എടുത്ത് വെക്കുമ്പോൾ, ഇപ്പോൾ നേരം 4 മണി എന്ന് പറയുമ്പോൾ, ഞാൻ ഓർക്കും, ഈ അടച്ചു വച്ചിരിക്കുന്ന പെട്ടി എങ്ങനെയാണ് നമ്മുടെ ക്ലോക്കിലെ സമയം കൃത്യമായി പറയുന്നത്. ഞാൻ അത്ഭുതപ്പെടും. ആ ഒരു അനുഭവം. എനിക്ക് റേഡിയോ എങ്ങനെയും സ്വന്തമാക്കണം. അതിന് ഞാൻ റേഡിയോ ഉണ്ടാക്കുന്ന ഒരു ബുക്ക് മേടിച്ച് സോൾഡറിംഗ് അയൺ മേടിച്ചു. 0A79 ട്രാൻസിസ്റ്റർ മേടിച്ചു. ട്രാൻസ്ഫോമർ മേടിച്ചു. ഒരു പലകയുടെ പുറത്ത് റേഡിയോ ഉണ്ടാക്കി. ബാറ്ററി കണക്ഷൻ കൊടുത്തപ്പോൾ പാട്ട് കേൾക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു. ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമായി അത്. റെക്കോർഡ് പ്ലേറ്റ് വയ്ക്കുമ്പോൾ പാടിയ പാട്ടുകൾ ഇന്ന് കേൾക്കുകയാണെങ്കിൽ അന്ന് പാട്ട് വെച്ച് അവിടെ കുത്തിയിരുന്ന കാര്യം ഞാൻ ഓർക്കും. സുമംഗലി നീ ഓർമ്മിക്കുമോ, പിന്നെ കസ്തൂരി പൊട്ടുമാഞ്ഞു, തൊട്ടു തൊട്ടില്ല. ഇങ്ങനെയാണ് ഈ കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, കസ്തൂരി പൊട്ടുമാഞ്ഞു എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത് എഴുതിയത് തുറവൂർ നിന്ന് PK ഉദയഭാനു.
1: ഈ റേഡിയോ മെക്കാനിക്കുകളുടെ പ്രധാന ആയുധമാണ് ഈ സോൾഡറിംഗ് അയൺ. എന്റെ വീടിനടുത്തൊരു ചേട്ടൻ ഇത് ചെയ്തിരുന്നു എന്റെ കുട്ടിക്കാലത്ത്. അത് വലിയ രസമാണ്. അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടിന്റെ 2 വരി ഉറക്കം ഇങ്ങനെ കേൾക്കും, ഉടനെ തന്നെ അത് നിൽക്കും. പിന്നെ വീണ്ടും ഇദ്ദേഹം അതഴിച്ച്
0: പണിതുകൊണ്ടിരിക്കും.
1: പിന്നെ എവിടുന്ന് ഒരു 2 വരി ഉറക്കം കേൾക്കും, പിന്നെ വീണ്ടും അത്
0: നിൽക്കും. അപ്പൊ ഇങ്ങനെ
1: അവരുടെ വീട്ടിൽ പോകുമ്പോ നമുക്ക് ഇത് കാണാൻ ഭയങ്കര ഒരു കൗതുകമാണ്.
0: ഇതിങ്ങനെ
1: തടിയുടെ പുറത്തെ വെക്കുള്ളൂ അതിന്റെ. അത് ചൂടുള്ളതായതുകൊണ്ട് കുട്ടികളൊന്നും തൊടരുത് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ ആ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള അപശബ്ദങ്ങൾ കേൾക്കുമ്പോ അതാ ചേട്ടൻ റേഡിയോ നന്നാക്കുകയാണെന്ന് മനസ്സിലാവും. എന്നിട്ട് ആ ചേട്ടൻ വല്ലപ്പോഴും വീട്ടിൽ വരുമ്പോ എന്റെ ചേട്ടൻ ചോദിക്കുകയെ, നീ അത് അഴിച്ചിട്ട് സ്ക്രൂ എല്ലാം തിരിച്ചു
0: കൃത്യസ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ടല്ലേ,
1: അഴിച്ചിട്ടതെല്ലാം അകത്ത് വെച്ചോ, അതോ സ്ക്രൂ എല്ലാം അധികം വന്നോടാ. അത് ആ ഒരു സംഭവം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. ഈ റേഡിയോ മെക്കാനിക്കുകളുടെ കാര്യം ഓർക്കുമ്പോൾ തമാശയാണ്, എന്നാലും ചേട്ടൻ ഇങ്ങനെ കളിയാക്കുന്ന കേൾക്കായിരുന്നു. അപ്പോ ഇദ്ദേഹം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയ ആളാണ്.
0: അതെ അതെ.
1: അപ്പൊ ഈ പാട്ട് അദ്ദേഹത്തിന് വേണ്ടി കേൾപ്പിക്കാം.
0: കസ്തൂരി പൊട്ടുമാഞ്ഞു.

0: ഞാൻ കപ്പട്ടിക്കാവ് എരൂരിൽ താമസിക്കുന്ന പി സുരേഷ് ബാബു എഴുതുന്നു. ഞാൻ 1980 അപ്രന്റീസായി എറണാകുളം ജോലി ചെയ്യുന്ന കാലം. എൻ്റെ വലിയമ്മയുടെ മകൻ ബോസ് ചേട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ലോഡ്ജിൽ താമസിച്ച് ഗൾഫിലേക്ക് പോകുന്നതിനായി എയർ കണ്ടീഷനിങ് കോഴ്സിന് അടുത്തുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലോഡ്ജിനടുത്തുള്ള വീട്ടിൽ മറ്റൊരു ജാതിയിൽപ്പെട്ട ബീന എന്ന 8-ാം ക്ലാസ്സുകാരിയുമായി അദ്ദേഹം പ്രേമത്തിലുമാണ്. 8-ാം ക്ലാസ്സുകാരിയുമായി 7 വർഷം കഴിഞ്ഞ് അദ്ദേഹം ദുബായിലേക്ക് പോയി. 2 വർഷം അവിടെ ജോലി ചെയ്ത് ദുബായിൽ നിന്നും കുഞ്ഞമ്മയുടെ മക്കളായ ഞങ്ങൾക്ക് റിസ്റ്റ് വാച്ച്, പാൻറ്റുകൾ, ഫോറിൻ ഷർട്ടുകൾ, ഹീറോ പെൻ ഇവയെല്ലാം കൊണ്ടുവന്ന് തരികയുണ്ടായി. ഇതെല്ലാം കൊടുത്തത് കുഞ്ഞമ്മയെ സോപ്പിട്ട് ബീനയുമായി രജിസ്റ്റർ വിവാഹം രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് നടത്താനായിരുന്നു. ആഹാ, കൈക്കൂലിയായിരുന്നു കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടായ ഇരിങ്ങാലക്കുടയിലെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരി സഹോദരന്മാരുടെയോ സമ്മതം ഈ വിവാഹത്തിനുണ്ടായില്ല. കല്യാണമെല്ലാം കഴിഞ്ഞ് ഞാനും ബോസ് ചേട്ടനും ഭാര്യ ബീനച്ചേച്ചിയും ബീനച്ചേച്ചിയുടെ സഹോദരൻ റോയ്സണുമായി വല്യച്ഛൻ്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിലെത്തി. 2 ദിവസം താമസം കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തേക്ക് പോകാനിറങ്ങിയപ്പോൾ വല്യച്ഛൻ പെട്ടെന്ന് ചോദിച്ചു, "നീ എന്തിനിവിടെ വന്നു?" എന്ന്. എന്റെ ഹൃദയ നൊമ്പരത്താൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, "നിങ്ങളുടെ മൂത്ത മകളായ ഭായിയുടെ മകൻ എന്തോ ഗുരുതരമായ രോഗം ബാധിച്ച് ഇവിടെ നിൽക്കുന്നില്ലേ? അവനെ കാണുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്." വിനയപൂർവം, "പി സുരേഷ് ബാബു." കൊള്ളാല്ലേ, നല്ല മറുപടി അല്ലേ. 8-ാം ക്ലാസ്സിൽ വെച്ചുള്ള പ്രേമം. ഏതായാലും വന്നു, വിവാഹം കഴിച്ചു, രജിസ്റ്റർ മാരേജ് ചെയ്തു, അങ്ങനെ റിസ്റ്റ് വാച്ചൊക്കെ കൊടുത്താണ് പിന്നെ സാക്ഷ്യപ്പെടാൻ ആളെയൊക്കെ ഏർപ്പെടുത്തിയത് വിളിക്കാൻ. ആ, അന്നത്തെ കാലത്ത് ഈ ഗൾഫിൽ നിന്ന് വരുമ്പോ പെട്ടി തുറക്കുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നല്ലോ.
1: അതെ അതെ, എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കും.
0: അതെ അതെ, ബന്ധുക്കളൊക്കെ പെട്ടി തുറന്നോ എന്ന് അന്വേഷിക്കാറുണ്ട്. ഈ ഫോറിൻ ഷർട്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്ന അത്ര ഒരു കണ്ടാ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, അന്ന് അതിന് കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞിട്ടൊരു
1: അതിനൊരു പ്രത്യേകത
0: ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക് പി സുരേഷ് ബാബുവിന് ഒരു നല്ല പാട്ട് കൊടുക്കണ്ടേ?
1: ഒരു പ്രേമഗാനം തന്നെ ആയിക്കോട്ടെ.

0: ഓർമ്മച്ചിന്തിലെ അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് ഷെൻസി സാജനാണ്, കെടാമംഗലത്ത് നിന്ന്. പ്രിയ ഓർമ്മച്ചിന്തെ, എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലെ ചിറ്റാറ്റുകര പഞ്ചായത്തിലെ പട്ടണം, പണ്ടത് പഷ്ണം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആളുകൾ എളുപ്പത്തിന് പറയണം കേട്ടോ. ഈ സ്ഥലത്താണ് എൻ്റെ വീട്. അച്ഛൻ പി കെ ഗോപി, അമ്മ സുശീല ഗോപി, ഷെൻസി എന്ന ഞാനും എൻ്റെ അനുജത്തിമാരായ ഷൈനി, ഷൈനി ബധിരമൂകയാണെന്ന് എഴുതിയിട്ടുണ്ട്, സീന എന്നിവർ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞങ്ങളുടെ വീട്ടിൽ പടിഞ്ഞാറ് വശത്തായി ഒരു കുളമുണ്ട്. അതിപ്പോഴുമുണ്ട്. കൃഷിക്കും പുറം ആവശ്യത്തിനും മാത്രമേ ആ വെള്ളം കൊള്ളുകയുള്ളൂ. അകത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ മുണ്ടിയപ്പാടത്തെ പാറാച്ചേരിക്കുളം ഞങ്ങളുടെ അയൽവക്കത്തുകാരായ കണ്ണാട്ടുപാടത്തെ രാമകൃഷ്ണൻ, ബുദ്ധൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്, ബുദ്ധന്റെ കുളം എന്നിവയായിരുന്നു നല്ല വെള്ളം എടുക്കാനായിരുന്നു കുളങ്ങൾ. വളരെ അകലെ നിന്നും ബുദ്ധന്റെ കുളത്തിൽ നിന്നും വെള്ളം കോരാൻ വരുമായിരുന്നു. എന്റെ തറവാട്ടു വീട്ടിൽ നിന്നും പാറാച്ചേരി കുളത്തിൽ നിന്നുമായിരുന്നു വെള്ളം കോരിയിരുന്നത്. തറവാട്ടു വീട്ടിൽ കുളമുണ്ടായിരുന്നു, എങ്കിലും അതിന് ചെറിയ ഒരു ഉപ്പ് രസമുണ്ടായിരുന്നു. തറവാട്ടു വീട്ടിൽ നിറയെ പീച്ചിങ്ങയും അമരപ്പയർ, പടവലങ്ങ, മത്തങ്ങ, നിത്യവഴുതന, പലതരം മുളകുകൾ എല്ലാം ഉണ്ടായിരുന്നു. ജോയ് ഇളയച്ചന് കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. മുത്തശ്ശൻ്റെ മുറിയിൽ നിന്നും വരുന്ന റേഡിയോ സിലോൺ, ആ പാട്ടുകൾ കേട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങൾ കണ്ടു നടക്കുക എന്നത് ഒരു ഹരമായിരുന്നു. എൻ്റെ വീട്ടിലും അച്ഛൻ പീച്ചിങ്ങയും മുത്തുപോലത്തെ പാവക്കയും പയറുമൊക്കെ ഉണ്ടാക്കും. സന്ധ്യാനേരത്ത് ചെമ്പിച്ച് നിറം പരക്കുന്ന നേരത്ത്, പീച്ചിങ്ങയുടെ മഞ്ഞപ്പൂക്കൾ വിടരുന്ന നേരത്ത്, മഞ്ഞത്തുമ്പികൾ തേൻ കുടിക്കാൻ വരുന്നത് കാണാൻ നല്ല രസമാണ്. അതായത് എനിക്ക് തോന്നുന്ന ആ ഒരു സൂര്യൻ അസ്തമിക്കാൻ പോണ ആ ഒരു ആ സമയമാകുമ്പോഴായിരിക്കും അല്ലേ, എന്നാൽ വെയിലിട്ട് മാറിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം.
1: പൊക്കോയിൽ
0: അതെ അതെ പാറാച്ചേരി കുളത്തിൽ നിന്നും ബുദ്ധന്റെ കുളത്തിൽ നിന്നും പടിഞ്ഞാറ് നിന്നും

ആളുകൾ വെള്ളം കോരാൻ വരും. പട്ടണത്ത് ഒരു കുളം കൂടിയുണ്ട്. പലചരക്കുകാരൻ ശക്തിച്ചേട്ടന്റെ കടയുടെ മുൻപിലുള്ള കുളം. എല്ലാവരും കുളിക്കാൻ ഇത് ഉപയോഗിക്കും. അച്ഛൻ ശക്തി

0: കുടവുമായി രാത്രി പോയി വെള്ളം പിടിക്കുമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ പൈപ്പ് വെള്ളം കിട്ടും. ആ കുളങ്ങളിലെ വെള്ളവും ഓർമ്മകളായി നിൽക്കുന്നു എന്നാണ് ഷെൻസി എഴുതിയിരിക്കുന്നത്. പിന്നെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്, ഓമൻ എന്ന സിനിമയിലെ പള്ളിമണികളും എന്ന പാട്ട് വച്ചു തരണം.
1: അപ്പോൾ കുറേ ഓർമ്മകളൊക്കെ കേട്ടു. ഒരു ഗ്രാമീണ അന്തരീക്ഷം അല്ലേ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ചിത്രം വരച്ചതുപോലെ തെളിഞ്ഞു വന്നു.
0: പണ്ട് മിക്ക പറമ്പുകളിലും കുളങ്ങളുണ്ടായിരുന്നു അല്ലേ,
1: മിക്ക വീടുകളും വീടുകളിലും കിണറുകളും ഉണ്ടായിരുന്നു.
0: അതെ, ഇന്നിപ്പോ എല്ലാം ഷെൻസി പറഞ്ഞതുപോലെ
1: ഇന്നിപ്പോ കിണറെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കാണണമെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോണം അല്ലേ.
0: അതെ അതെ,
1: ഈ ആൾമറ ഇല്ലാത്ത കിണറുകളും ഉണ്ടായിരുന്നു, പണ്ട് കുളം പോലെ തന്നെ കിടക്കുന്നത് അല്ലേ, വലിയ വായും.
0: അതെ, ആൾമറയില്ലാത്ത കുളങ്ങൾ, കിണറുകൾ
1: കിണറുകൾ
0: അത് ഞാൻ കണ്ടിട്ടുള്ളത് തളിപ്പറമ്പ് കൂത്തുപറമ്പ് ഭാഗത്താണ്. എൻ്റെ കുട്ടിക്കാലത്ത് അവിടെയായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഈ ആൾമറയില്ലാത്ത കിണറ്റിൽ ഞങ്ങളുടെ പട്ടി വീണുപോയി. എന്നിട്ട് ആളുകളൊക്കെ കൂടി കൂടി ഇങ്ങനെ പാള കെട്ടി, എന്നിട്ട് അതിനെ അതിൽ കയറ്റി പുറത്ത് എടുത്തു. പക്ഷെ ആ വെള്ളത്തിൽ കുറേ നേരം അവനെ അറിഞ്ഞില്ല ആരും വെള്ളത്തിൽ പോയി എന്നുള്ളത്. പിന്നെ പട്ടിയെ കാണാതായപ്പോഴും നമ്മൾ തിരക്കുമ്പോഴാണ് ഇതിങ്ങനെ കണ്ടെത്തിയത്. അപ്പോൾ അതിനുശേഷം അവനെപ്പോഴും ഒരു ചെവിക്ക് വേദന, വെള്ളം കയറിയതാണോ എന്താണെന്ന് അറിയത്തില്ല.
1: പക്ഷെ ഇങ്ങനെ പട്ടിയോ പൂച്ചയോ ഒക്കെ വീണ് കഴിഞ്ഞാൽ ആ കിണർ വൃത്തിയാക്കും,
0: കിണർ തേകുക
1: കിണറിറക്കുക, ട്രിവാൻഡത്തെ ഇറക്കുക എന്നാ പറയാ.
0: ശരി,
1: കിണർ തേകുക എന്ന് പറയുന്നത് ഇങ്ങോട്ട് മധ്യ തിരുവിതാംകൂറിലൊക്കെ പറയും, ഇവിടെയും കിണർ തേകുക എന്നാണ് പറയും. അപ്പോ കിണറിങ്ങനെ ശുദ്ധമാക്കും, എല്ലാം വെള്ളം കോരിക്കളഞ്ഞ അതൊരു ആഘോഷമാണ് സത്യം പറഞ്ഞാൽ അല്ലേ. കിണറിന്റെ അടിയിൽ വീണുപോയ സാധനങ്ങൾ
0: ഗ്ലാസ് സ്പൂണ് കിട്ടും,
1: അത് വീടിനടുത്ത് തൊട്ടടുത്തുള്ള കിണറാണെങ്കിൽ ഇതൊക്കെ കിട്ടും. ചിലർക്ക് സ്വർണമാല കിട്ടും വെള്ളം കോരിക്കൊണ്ട് നിൽക്കുമ്പം പൊട്ടി വീണത്. അങ്ങനെ കിണർ ശുദ്ധിയാക്കലൊരു വലിയ പ്രക്രിയയാണ്. എന്നിട്ട് അതിനകത്തൊരു ആലം ഒക്കെ ഇടും അല്ലേ, ആലം ഇടും
0: ശുദ്ധിയാവാൻ.
1: അപ്പൊ അങ്ങനെയൊക്കെയാണ് കിണറിന്റെ ഓർമ്മകള്. ഇപ്പൊ കിണറുള്ള വീടുകൾ കുറവാണ്, മുനിസിപ്പാലിറ്റി വെള്ളം.
0: അതെ അതെ.
1: അപ്പൊ നമുക്ക് പാട്ട് കൊടുക്കണ്ടേ?

0: പ്രിയപ്പെട്ട ഓർമ്മച്ചിന്തന്, എന്റെ നമസ്കാരം. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എഴുതുന്നു. ഞാൻ സ്ഥിരം റേഡിയോ കേൾക്കുന്ന ആളാണ്. പേര് സത്യൻ. മേലൂർ സൈക്കിൾ കട നടത്തുന്നു. മറ്റുള്ളവർക്കും അവസരം കിട്ടുന്നതിനാണ് ഞാൻ നിർത്തിയത്. എന്റെ ചെറുപ്രായത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. യു പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചാലക്കുടി പള്ളിയിൽ ചാക്കോള ബേബി എന്ന ആൾ പാവങ്ങൾക്ക് ഒരു കാടിന് 2 ലിറ്റർ അരിയും 2 കിലോ കിഴങ്ങും കൊടുക്കുന്നു എന്ന് കേട്ട് ജനങ്ങൾ തടിച്ചുകൂടി. നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ തിക്കും തിരക്കും ജനമഹാസമുദ്രം. അത് വാങ്ങാൻ ഞാനും അച്ഛനും പോയി. അന്നത്തെ ദിവസം ഒരു മഴയുടെ താണ്ഡവമായിരുന്നു. രാവിലെ പോയ ഞങ്ങൾ രാത്രിയായി വരുമ്പോൾ നനഞ്ഞു കുതിർന്നു, അവശരായി. തിരക്കിൽപ്പെട്ട് പലർക്കും ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായി, പലർക്കും കിട്ടിയില്ല. അത്രയും നേരം നിന്നിട്ട് കിട്ടാത്ത അവസ്ഥ ആലോചിക്കാൻ വയ്യ. അപ്പോഴാണ് ആ രംഗം കണ്ടത്. അരി കിട്ടാതെ ഒരു കുട്ടി നിന്ന് കരയുന്നു. ഇത് കണ്ട നല്ലവനായ ഒരു മനുഷ്യൻ കാര്യം തിരക്കി. ആ കുട്ടിക്ക് അടുത്തുള്ള കടയിൽ നിന്നും കാശ് കൊടുത്ത് അരി വാങ്ങിക്കൊടുത്തു. അവൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി. ഇന്നത്തെ കുട്ടികളോട് ഈ കാര്യം പറയുമ്പോൾ അവർ പറയും, തുടങ്ങി അച്ഛൻ്റെ പഴംപുരാണം. അവർക്ക് ഇതൊന്നും കേൾക്കാൻ സമയമില്ല. അവരുടെ കാലവും അവരുടെ ലോകവും വേറെയാണ്. അതാണ് കാര്യം. അന്നത്തെ കാലത്തെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർ ഇതൊന്നും മറക്കില്ല. ഇന്ന് 3-ഉം 4-ഉം നേരം കഴിക്കുന്നത് കൂടാതെ പാതിരാത്രി കടകളിൽ പോയി പഴകിയ മാംസാഹാരം, കുഴിമന്തി ഒക്കെ കഴിച്ച് വയറും ശരീരവും നശിപ്പിക്കുന്നു. ഇന്ന് ഇത് ഫാഷൻ പോലെ ആയി. ഇതിൻ്റെ ദൂഷ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. സ്കൂൾ 4 മണിക്ക് വിടുമ്പോൾ കാണാം ഇത്തരം കടകളിലെ തിരക്ക്. ഒരു കണക്കിന് കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും എളുപ്പം വറുത്ത സാധനങ്ങൾ കടകളിൽ നിന്നും വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുന്നു. ആർക്കും സമയമില്ല, തിരക്കാണ്. അവസാനം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മനസ്സിലാവും അന്ന് കഴിച്ചതിൻ്റെ എല്ലാമാണ് ഇത് എന്ന്. എൻ്റെ ഈ പഴയ ഓർമ്മ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. FM-ലെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. എനിക്കൊരു ഗാനം വെച്ചു തരണം. വെടിക്കെട്ട് എന്ന സിനിമയിലെ പാട്ട്. എൻ്റെ പേരക്കുട്ടി ശ്രീവർദ്ധന് വേണ്ടി. അപ്പോൾ വളരെ പഴയ ഒരു ഓർമ്മ.
1: അതെ അതെ.
0: വളരെ പഴയ ഒരു ഓർമ്മയല്ല, വളരെ വിലപ്പെട്ട ഒരു ഓർമ്മയാണത്.
1: തീർച്ചയായും.
0: ഒരു കാലത്ത് നമ്മൾ ഭയങ്കരമായ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു. അരി കിട്ടാനില്ല, കപ്പ തിന്ന് മാത്രം ജീവിച്ചിരുന്ന ഒരു കാലം. പിന്നെ ചോളം, അങ്ങനെ അമേരിക്കൻ മാവ് ഇതൊക്കെ കഴിച്ച് ജീവിച്ചിരുന്നൊരു കാലമുണ്ട്. നമ്മളതൊക്കെ മറന്നുപോയിരിക്കുന്നു സത്യത്തിൽ. അപ്പം കാലം ഓരോന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ. ഈ കത്ത് അദ്ദേഹത്തിന് അത് നല്ല ഓർമ്മയാണ്. അരി അതുവരെയും ആ പെരുമഴയത്ത് അരി കിട്ടാതെ നിന്ന് വിഷമിച്ച ഒരു കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയി ഒരു നല്ല മനുഷ്യൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കൊടുക്കുന്നതൊക്കെ. അങ്ങനെയുള്ള ഓർമ്മകള് എക്കാലവും ഉണ്ടാകണം അല്ലേ?
1: തീർച്ചയായിട്ടും.
0: സമ്പന്നതയുടെ ഒക്കെ കാലത്ത്, ഈ ഭക്ഷണത്തിലെ ധാരാളിത്തത്തിന്റെ ഒക്കെ ഒരു കാലത്ത് ഇത്തരം ഓർമ്മകൾ ഉണ്ടാകുന്നത് നല്ലതാണ്. നമുക്ക് ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ചില ദുഃഖ സത്യങ്ങളുണ്ട്. നമ്മളത് മറക്കുമ്പോഴാണ് മറ്റു പലതിലേക്കും നമ്മൾ അറിയാതെ വീണു പോകുന്നത്. ഇത്തരം ഓർമ്മകൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ട്
2: അത് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പഴയ കഥകളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്തിനാ പറയണേ എന്നുള്ളൊരു ഭാവമുണ്ട്. അപ്പം അതായത് നമ്മളത് ആ കാലത്തിലല്ലല്ലോ ജീവിക്കുന്നത്, പിന്നെ എന്തിനാ ഇത് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിലൊരുപാട് അന്നത്തെ കാലത്ത് ഇത്തരം മനുഷ്യരുണ്ടായിരുന്നു. മറ്റൊരാളുടെ വേദന കാണുമ്പോൾ സങ്കടപ്പെടുന്ന

0: അയാളെ സഹായിക്കാനൊരു കരുതൽ കാണിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എല്ലാ സമയത്തും ഉണ്ട്. പക്ഷെ അന്ന് കുറച്ചുകൂടി ആളുകൾ തമ്മിലൊരു അറിയാത്തൊരാളാണെങ്കിൽ പോലും നമുക്ക് അവരോടൊരു സ്നേഹവായ്പ ഉണ്ടാവും. അയാൾ കഴിച്ചിട്ടില്ല എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ആ കുഞ്ഞ് കരയുമ്പോൾ. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടേതാണ്
1: അല്ലേ?
0: അപ്പൊ അതുകൊണ്ട് എൻ്റെ വീട്ടിലെ കുഞ്ഞ് വിശന്ന് കരയുന്ന പോലെ തന്നെയാണ് മറ്റൊരു കുഞ്ഞ് കരയുന്നത്. അപ്പൊ ആ ഒരു നന്മ നമ്മൾ കാണാതെ പോകാൻ പാടില്ല.
1: അതെ, അങ്ങനെ ചില പാഠങ്ങളാണ് ഈ കത്ത് നമുക്ക് തരുന്നത് അല്ലേ?
0: തീർച്ചയായിട്ടും.
1: അപ്പൊ നല്ലൊരു പാട്ട് കൊടുക്കാം.

0: അപ്പോ ഇന്നത്തെ നമ്മുടെ ഓർമ്മകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തയാഴ്ച വീണ്ടും ഓർമ്മകളുമായി ഞങ്ങൾ എത്തും. അപ്പോ കത്തയക്കേണ്ട വിലാസം ഓർമ്മയുണ്ടാവും, എന്നാലും പറയാം.
1: ഓർമ്മ ചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21.
0: വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്, 9447562212. 9447562212. ഇന്ന് ഓർമ്മച്ചിന്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പ്രീതി.
1: ഞാൻ ലൗലി.
0: നിങ്ങളുടെ ഓർമ്മകൾ മനോഹരമായി എഡിറ്റ് ചെയ്യുന്നത്
1: നമ്മുടെ വിശ്വാസ്.
0: നന്ദി,
1: നമസ്കാരം.
2: ഓർമ്മച്ചിന്ത്.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ, സന്ദേശങ്ങൾ എല്ലാം അറിയിക്കാം. ഈ വാട്സപ്പ് നമ്പറിൽ 9444545888, ഒപ്പം മധുരതരമായ ഒരു ഗാനം, അത് ഹിന്ദിയാവാം, മലയാളമാകാം, തമിഴാകാം, ആശംസകളും സന്ദേശങ്ങളും 4 മണിപ്പൂക്കളിൽ അയയ്ക്കുക. വാട്സപ്പ് സന്ദേശങ്ങളായി 9444545888. വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി 4 മണിപ്പൂക്കൾ ഇന്ന് 4 മണിക്ക്.

0: സമയം 3 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ആധുനികതയും സാംസ്കാരിക മൂല്യങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് പോകുമെന്ന് ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി കൊല്ലത്ത് മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ഏകദിന സന്ദർശനത്തിനായി സംസ്ഥാനത്തെത്തിയ ഉപരാഷ്ട്രപതി തിരുവനന്തപുരം ബാലരാമപുരത്ത് SUT ബിരുദദാന ചടങ്ങിൽ അല്പസമയത്തിനകം പങ്കെടുക്കും. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി. സെൻസസിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കി ദേശീയ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും മൻ കി ബാത്തിൽ ആഹ്വാനം. ഉത്സവ സീസണിലെ യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും അധിക സർവീസ് നടത്തും. പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് വിൽപ്പന നാളെ ആരംഭിക്കുമെന്ന് ഭാഗ്യക്കുറി വകുപ്പ്. 1 സമ്മാനം 12 കോടി രൂപയും ടിക്കറ്റ് വില 300 രൂപയുമാണ്. ലോക ഹരിത ഉപഭോക്തൃ ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനവും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതുതായി 1000 കൺസ്യൂമർ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിൻ്റെ പ്രഖ്യാപനവും നാളെ തിരുവനന്തപുരത്ത് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കേരളത്തിന് പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് ലോക വിനോദസഞ്ചാര ദിനത്തിൽ മന്ത്രി PC വിഷ്ണുനാഥ്. സംസ്ഥാനത്തെല്ലാ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. തിരുവനന്തപുരത്ത് നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. MM ക്രീം സംഗീതം നൽകി സോനു നിഗം, ശ്രുതി സദോലിക്കർ എന്നിവർക്കൊപ്പം പാടിയത് ഗുൽസാറിൻ്റെ വരികൾ ചിത്രം പഹേലി.

സമീറിന്റെ വരികൾക്ക് ഹിമേഷ് രശ്മിയുടെ സംഗീതത്തിൽ ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം, ചിത്രം ഇൻസാൻ.

0: ശോ, ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ രണ്ട് ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
1: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
0: വേവ്സ് ആപ്പോ?
1: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
0: ആണോ? എന്നാ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
1: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
2: ചിത്രം ബണ്ടി ഓർ ബബ്ലി, സോനു നിഗം, മഹാലക്ഷ്മി അയ്യർ എന്നിവർ പാടിയത്. ഗുൽസാറിന്റെ രചനയ്ക്ക് ശങ്കർ എഹ്സാൻ ലോയിയുടെ സംഗീതം.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3 സമയം 3:29:38. ഇനി 3:30 കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ കൊല്ലത്ത് പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട് കേൾക്കാം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ കൊല്ലത്ത് പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്.
1: കേന്ദ്ര ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ അമിത് ഷായുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവിധ ചടങ്ങുകൾ ഇന്നലെ കൊല്ലത്ത് നടന്നു. ആദ്യ പരിപാടിയായ NCCF സംഘടിപ്പിച്ച സഹകരണത്തിലൂടെ സമൃദ്ധി, സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സഹകരണ സംഘങ്ങളുടെ വിവിധ സംരംഭങ്ങളുടെ ഉദ്ഘാടനം കൊല്ലം പവിത്രം കൺവെൻഷൻ സെന്ററിൽ കേന്ദ്രമന്ത്രി നിർവഹിച്ചു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിഭാവനം ചെയ്ത വിവിധ പദ്ധതികളെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ ഗ്രാമീണ മേഖലയിലെ വനിതകൾ കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും അഭിപ്രായപ്പെട്ടു.
2: സബ്സേ പെഹ്ലേ മേ മലയാളി ഭാഷ ബോൾ നഹീ സക്താ ഇസ്ലിയേ ആപ് സഭീ സേ മൻ പൂർവക് ക്ഷമാ പ്രാർത്ഥി ഹൂം. മേ ആജ് കേരളം മേ നാം പരിവർത്തൻ കെ ബാദ് പെഹ്ലി ബാർ ആയാ ഹൂം, തോ കേരള സേ കേരളം കീ യാത്ര കാ സഭീ മലയാളി ഭായിയോ ബഹനോ കോ ബഹുത് ബഹുത് ബധായി ഓർ ശുഭകാംനായേ. ആജ് മഹിളാ സശക്തീകരണ കെ ലിയെ ഇസ് മഹത്വപൂർണ കാര്യക്രമ മേ മേ ഹൃദയപൂർവക് സ്വാഗത് കർത്താ ഹൂം. മിത്രോ, ആപ് സഭീ ജാനതേ ഹൈ കെ ആസാദീ സേ അബ് തക് ദേശ് കെ സഭീ കിസാനോ കാ ഓർ കോഓപറേറ്റീവ് സെക്ടർ സേ ജുഡേ ഹുവേ സഭീ ലോഗോ കാ ഏക് മാംഗ് താ കി കേന്ദ്ര മേ കോഓപറേറ്റീവ് മിനിസ്ട്രി ബനേ, മഗർ വോ പൂരാ നഹീ ഹോതാ താ. നരേന്ദ്ര മോദി ജി നേ കോഓപറേറ്റീവ് മിനിസ്ട്രി ബനാകർ ദേശ് കെ ഗ്രാമീണ വികാസ്, കൃഷി വികാസ് ഓർ വിമൻ എംപാവർമെന്റ് കെ ലിയെ ബഹുത് ബഡാ കദം ഉഠായാ ഹൈ. ഓർ ആജ് മേ ഐസെ രാജ്യ മേ ആയാ ഹൂം കോഓപറേറ്റീവ് മൂവ്മെന്റ് ആസാദി കെ പെഹ്ലേ സേ ത്രാവൺകോർ, കൊച്ചിന്, മലബാർ കൈ സാരേ ക്ഷേത്രോ മേ ആസാദി കെ പെഹ്ലേ സേ സ്ട്രക്ചർഡ് തരീകെ സേ കോഓപറേറ്റീവ് മൂവ്മെന്റ് ചലി ഹൈ. ഓർ ആജ് കോഓപറേറ്റീവ് ക്ഷേത്ര മേ നയി ശുരുആത് ഇസീ മാർട്ട് കി ജോ ഹമാരി ദേശ് കി വിത്ത മന്ത്രി ജി നേ ബജറ്റ് കി ഘോഷണാ മേ കിയാ താ ഇസ്കാ ആജ് ശുഭാരംഭ കേരളം സേ ഹോ രാ ഹൈ. ഇസ്കാ മുജെ ബഹുത് ബഹുത് ആനന്ദ് ഹൈ. ഇസ്കേ സാഥ് സാഥ് ആജ് NCCF നാഫിഡ് കി മൊബൈൽ വൻ കെ മാധ്യമ സേ പ്യാജ്, ഭാരത് ആട്ടാ ഓർ ഭാരത് ചാവൽ കിഫായതി ദരോ സേ കേരളം കെ നാഗരികോ കോ ദേനേ കി ശുരുആത് ഭീ ഹുഈ ഹൈ. ആത്മനിർഭർ ദൽഹൻ മിഷൻ കെ അന്തർഗത് മഹിളാ കിസാനോ കോ ഉടദ് ഓർ ചനേ കെ ബീജ് കി കിറ്റ്സ് ഭീ യഹാ സൗപി ഗഈ ഹൈ. നാഫിഡ് കല്യാൺ ഛാത്രവൃത്തി യോജന കെ തഹത് ദോ കിസാൻ പരിവാർ കി ബാലികാഓ കോ സ്കോളർഷിപ് ദേനേ കാ കാം ഭീ യഹാ ഹുആ. സബ്സേ ബഡീ ബാത് ആജ് വിനീതം സീ മാർട്ട് ഷോപ്സ് കി ശുരുആത് ഭീ ഹുഈ ഹൈ. ഈ സീ മാർട്ട് കാ കൺസെപ്റ്റ് ഏക് പ്രകാർ സേ സെൽഫ് ഹെൽപ്

0: ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും രാവിലെ 11 മണിക്ക്.
1: പോവാക്കുമ്പേ പോവാക്കുമ്പേ കൊടക് മാലയ്ക്ക്, പോവാക്കുമ്പേ പോവാക്കുമ്പേ കൊടക് മാലയ്ക്ക്.
0: മറക്കാതെ കേൾക്കൂ ആകാശവാണി കൊച്ചി FM-ൽ നാടൻ ശീലുകൾ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ആധുനികതയും സാംസ്കാരിക മൂല്യങ്ങളും സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി കൊല്ലത്ത് മാതാ അമൃതാനന്ദമ്മയുടെ ജന്മദിനാഘോഷ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാനിൽ ഏവരും സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി. ഉത്സവ സീസണിലെ യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. 14 മുതൽ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും അധിക സർവീസ് നടത്തും. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഈ മാസം 29 മുതൽ 3 ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തെല്ലാ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്, കേപ് ടൗൺ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവയ്പ്പിൽ 2 ഇടങ്ങളിലുമായി 30 പേർ കൊല്ലപ്പെട്ടു. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ സ്ക്വാഷ് പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ അഭയ് സിംഗിനും വനിതാ വിഭാഗത്തിൽ അനാഹത് സിംഗിനും വെള്ളി. ഇന്ത്യക്കെതിരായ ആദ്യ ഏകദിനത്തിൽ വെസ്റ്റിൻഡീസിന് മികച്ച തുടക്കം. ജോൺ ക്യാമ്പലിനും ജസ്റ്റിൻ ഗ്രീവ്സിനും അർദ്ധ സെഞ്ചുറി. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു.
0: ആകാശവാണി FM വാർത്തകൾ.
1: സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 8 സെക്കൻഡും.

അപ്പോൾ എല്ലാവർക്കും നാല് മണിപ്പൂക്കളുടെ മറ്റൊരു സായാഹ്നത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, അയക്കേണ്ട നമ്പർ വാട്സപ്പ് നമ്പർ 9444545888. നിങ്ങളെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ, സന്ദേശങ്ങൾ, അതെന്തുമാകട്ടെ മലയാളം, തമിഴ്, ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം ഞങ്ങൾക്ക് അയച്ചു തരിക. നമ്മുടെ വിരൽത്തുമ്പിലാണ്, ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, എല്ലാവരോടും ഒരു കാര്യം പറയുകയാണ്, എഴുതിയ മെസ്സേജ് വേണം കേട്ടോ, ടൈപ്പ് ചെയ്ത മെസ്സേജ് വേണം. കുറേ ആളുകൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുന്നുണ്ട്, അത് നമുക്ക് വായിക്കാൻ പറ്റില്ല കേട്ടോ. വായിക്കാൻ പറ്റില്ല മീൻസ് ഞങ്ങൾക്കത് വായിച്ചെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത മെസ്സേജുകൾ ഇവിടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം വരെ എല്ലാവരും കാത്തിരിപ്പായിരുന്നു ബമ്പർ എടുത്തിട്ട്. എല്ലാവരും പറയും അടിച്ച് മോനെ, അന്ന് ആ സിനിമയുണ്ടല്ലോ കിലുക്കത്തിൽ, നമ്മുടെ ഇന്നസെൻ്റ് പറഞ്ഞാൽ 5-4 കേട്ടിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന അവസാനം കുറച്ച് ഭാഗ്യവാന്മാർക്ക് ഭാഗ്യം അടിച്ചു, അല്ലാത്തവർ ഷേ 500 പോയി സ്റ്റോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനും എടുത്തു കേട്ടോ, എനിക്കും അടിച്ചില്ല. അപ്പോൾ ബമ്പർ എടുത്ത് കാത്തിരുന്നാൽ എത്ര നാൾ കാത്തിരിക്കും? പക്ഷേ 4 മണിപ്പൂ അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചു, കാത്തിരിക്കേണ്ട, ഇപ്പം തന്നെ ഫലം കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ മെസ്സേജ് അയച്ചുള്ളൂ 9464545588. ഹലോ, 4 മണിപ്പൂ, സുഖമല്ലേ? സുഖമാണല്ലോ. എൻ്റെ പേര് സന്തോഷ്, കാലടിയിൽ നിന്നും. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കാനഡയിലുള്ള എബിന് വേണ്ടി ജന്മദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നല്ലൊരു പാട്ട് വെച്ച് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു 4 മണിപ്പൂവേ. തീർച്ചയായിട്ടും ജന്മദിനങ്ങൾ അല്ലെങ്കിൽ വിവാഹവാർഷികം

പിറന്നാള്, പിറന്നാളിൻ്റെ ജന്മദിനം. ഓ പോട്ടെ, അപ്പോൾ അങ്ങനെ എന്ത് കേസുകളുണ്ടെങ്കിലും നാലുമണിപ്പൂവിലേക്ക് അയച്ചോ ഞങ്ങൾ വായിച്ചത്. അപ്പോൾ സന്തോഷ് കാനഡയിലുള്ള എബിന് വേണ്ടിയാണ് പാട്ട് ചോദിച്ചത്. അടുത്ത ഇതേപോലെ വേറൊരു മെസ്സേജുണ്ട്. ഹായ് നാലുമണിപ്പൂ, സുഖമാണോ? ഞാൻ സരിത, പട്ടണക്കാട് ചേർത്തലയിൽ നിന്നാണ്. എൻ്റെ അമ്മ ഓമനയുടെ പിറന്നാളാണെന്ന് അമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗാനം വെച്ച് തരണേ. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഒത്തിരി പേര് കാണും. ഇപ്പോൾ മെസ്സേജ് വന്ന എബിനാണ്, കാനഡയിലുള്ള എബിനും പിന്നെ ചേർത്തല പട്ടണക്കാടുള്ള ഓമന അമ്മ, അവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരു നല്ല ആശംസാ ഗാനം ദാ നാലുമണിപ്പൂവിലൂടെ മറന്നു. രണ്ടുപേർക്കും ആശംസകൾ അറിയിക്കുന്നു. നല്ലവണ്ണം പിറന്നാളൊക്കെ ആഘോഷിക്കുക. നമ്മൾ എത്ര നാൾ ജീവിച്ചാൽ അത്രയും നാൾ സന്തോഷത്തോടെ കഴിയുക. കേക്ക് മുറിക്കുക, സദ്യ ഒരുക്കുക, അങ്ങനെ എന്തുമാവും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതാ പാട്ട്.

ദേവേശ്വരം രാഗേഷ് പട്ടണക്കാട് നിന്ന് പാട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആരാ മെസ്സേജ്? എൻ്റെ അമ്മ അഞ്ജലിക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരണം, കാട്ടു ചെമ്പകം പൂത്തോട്ടേ. അതിനു മുമ്പ് എൻ്റെ പേര് ആര്യൻ, ഞാൻ കോതമംഗലം ചെറുവട്ടൂർ എന്ന സ്ഥലത്ത് നിന്നാണ് അയക്കുന്നത്. എൻ്റെ അമ്മ അഞ്ജലിക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞാണ് ആര്യൻ അയച്ചിരിക്കുന്നത്. കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഹായ് നാലുമണി പോയി, എൻ്റെ പേര് രമണി കങ്ങരപ്പടി. എനിക്കും എൻ്റെ പേരക്കുട്ടി സമീക്ഷയ്ക്കും വേണ്ടി കൺമണി പോയി കണ്ണാടി പോയി എന്ന പാട്ട് വെച്ച് തരുമോ? ഇതേ ഗാനം വേറൊരാളും ചോദിച്ചിട്ടുണ്ട്. നാലുമണി പോയി, നല്ലൊരു നാലുമണി നേരം ആശംസിക്കുന്നു. ഞങ്ങളുടെ സുന്ദരക്കുട്ടൻ അച്ചുക്കുട്ടൻ അഖിൽ ഇന്ന് 18 വയസ്സ് തികയാണ്. ഓ, മധുര 18 ആണ് അച്ചുക്കുട്ടൻ. അവൻ ഗിരിനഗർ ഭവൻ സ്കൂളിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കൺമണി പോയി എന്ന ഗാനം വെച്ചിരുമോ?

അധ്യക്ഷയുടെ അപ്പൂപ്പൻ ശശികുമാർ, അച്ഛൻ മനോജ്, അമ്മ സുജ, സഹോദരി അക്ഷയ, അക്ഷയ പാറു എന്ന് വിളിക്കണം, അപ്പോൾ എഴുതിയിട്ടുണ്ട് കേട്ടോ പാറു എന്ന്. എറണാകുളത്ത് നിന്ന്, എറണാകുളം എന്നൊരു സ്ഥലം വെച്ചിട്ടില്ല. അപ്പോൾ കങ്ങരപ്പടിയിൽ ആരാണ് നമ്മളയച്ചത്? രമണി കങ്ങരപ്പടി. പേരക്കുട്ടി സമീക്ഷയ്ക്ക് വേണ്ടി പാട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അച്ചുക്കുട്ടൻ, അച്ചുക്കുട്ടൻ ഇന്ന് 18 വയസ്സാണ്, മധുര 18-ൽ പിറന്നാൾ ആഘോഷിക്കുന്ന അച്ചുക്കുട്ടന് വേണ്ടി ഇതാ പാട്ട്.

മെസ്സേജുകൾ ഒത്തിരി വന്നുകൊണ്ടിരിക്കുകയാണ്. രഘുനാഥ് സ്ഥലം കുമ്പിടി പാലക്കാട് ജില്ല. അയ്യോ, ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ ഒരു സ്ഥലം കേൾക്കുന്നത്. എൻ്റെ വിചാരം കുമ്പിടി എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമ ഉണ്ടല്ലോ, നന്ദനം സിനിമ, നന്ദന സിനിമയിലെ ജഗതിയുടെ പേരിൽ കുമ്പിടി. നമ്മൾ പലയിടത്ത് കാണുന്ന ആൾ നമ്മൾ പറയും, ഓ നിങ്ങളാൾ കുമ്പിടിയാണോ എന്ന് ചോദിക്കൂലേ. സ്ഥലമുള്ളത് അറിയില്ല കേട്ടോ രഘുനാഥ്, ഇതെല്ലാം സന്തോഷം ഇങ്ങനെ ഒരു സ്ഥലമുള്ളതായിട്ട് അറിയിച്ചതിന്. പാലക്കാട് ജില്ലയിലാണല്ലോ കുമ്പിടി. എൻ്റെ 4 മണിപ്പോയി, നിനക്ക് സുഖമല്ലേ? ഞാൻ രഘുനാഥ്, പാലക്കാട് ജില്ലയിലെ കുമ്പിടിയാണ് എൻ്റെ സ്ഥലം. ജോലിയുടെ ഇടവേളയിൽ ഇന്ന് ഞായറാഴ്ച ലീവാണ്. അപ്പോൾ ഒരു സന്ദേശം അയക്കുന്നു, റേഡിയോയിലൂടെ മാത്രമാണ് കൂടുതൽ ഗാനങ്ങൾ കേൾക്കാറ്. എനിക്ക് 1960 മുതൽ 2001 വരെ കാലയളവിലുള്ള സിനിമകളിലെ ഗാനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ഇതിൽ മലയാളം, തമിഴ്, ഹിന്ദി ഗാനങ്ങൾ പെടുന്നു. 1960 to 2001 വരെ പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പൂകൾ പെയ്യും എന്ന ഗാനം ഇന്ന് എന്തായാലും കേൾപ്പിച്ചു തരണം. അയ്യോ, തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരും. ഈ ഗാനം എൻ്റെ അനിയത്തിമാരുടെ സ്ഥാനത്ത് കാണുന്ന സാന്ദ്ര, രോഷനും, വിദ്യ, സുഭീഷനും, അതോടൊപ്പം എൻ്റെ സുഹൃത്തുക്കളായ സൗമ്യ, നിഷാദിനും, രമ്യ, അജിത്തിനും വേണ്ടി സമർപ്പിക്കുന്നു. ഈ ഗാനം തന്നെ വെക്കണേ, എന്നെ നിരാശപ്പെടുത്തരുതേ 4 മണിപ്പോയേ. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. കാരണം അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പറയുമല്ലോ, നിങ്ങൾ അയച്ചവർ എന്നെ അയക്കരുത്, എന്ത് നല്ല മനുഷ്യനാന്ന് ഓർത്ത് അയച്ചവർ എന്നെ അയക്കരുത്. അതുകൊണ്ട് ഞാനിനി ഒരു ഇടവേളയ്ക്ക് ശേഷം കാണാമെന്ന് പറഞ്ഞു, കേൾക്കാമെന്നല്ല, കാണാമെന്ന് പറഞ്ഞാൽ പോയേക്കണേ. രഘുനാഥ് കുമ്പിടി നമ്മൾ കണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇതാ പാട്ട്.

അപ്പോൾ 4 മണിപ്പൂവാണ് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അയനക്കുട്ടി, കൊടുങ്ങല്ലൂരിൽ നിന്നാണ് പ്രിയപ്പെട്ട 4 മണിപ്പൂ. എനിക്കും എൻ്റെ ചേട്ടന്മാർക്കും പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട്, തുടരും എന്ന സിനിമയിലെ കൺമണിപ്പൂയെ കണ്ണാടിപ്പൂയെ എന്ന പാട്ട് വെച്ച് തരുമോ? ചക്കരയെ പാട്ടിപ്പോൾ കൊടുത്തല്ലോടാ. ആ പാട്ട് കേട്ടല്ലോ അല്ലേ, അയനക്കുട്ടി കേട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ചായ കുടിച്ചോ 4 മണിപ്പൂവേ? ഇല്ല കേട്ടോ, 4 മണിപ്പൂ ചായ കുടിച്ചില്ല, വാടാതെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം 5 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചായയും കടിയും കൂടെ കഴിച്ചെന്ന് തോന്നുന്നു സ്ട്രോങ് അവൻ. പ്രിയപ്പെട്ട 4 മണിപ്പൂയെ, എൻ്റെ ചേച്ചിയുടെ മകൾ അമ്മക്കുട്ടിക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ? ഇത് ശാലനാണ് മെസ്സേജ് അയച്ചത്. ഹായ് 4 മണിപ്പൂ, എനിക്കൊരു പാട്ട് വേണമായിരുന്നു. എൻ്റെ പേര് ആരവ് കൃഷ്ണ, 10-ൽ പഠിക്കുന്നു, പെരുമ്പാവൂരാണ് സ്ഥലം, പയ്യ മൂവിയിലെ തുളി തുളി. ഏറ്റവും തമാശ, ആദ്യം പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് സിന്ധു പെരുമ്പാവൂരുന്നുണ്ട്, അത് മെസ്സേജ് അങ്ങ് ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് ആരവിൻ്റെ പേര് വെച്ചു. സിന്ധു അമ്മയാണോ ചേച്ചിയാണോ അറിയില്ല, അത് സിന്ധു എന്ന് പറഞ്ഞാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ട മെസ്സേജ്. സിന്ധു പെരുമ്പാവൂർ, പിന്നെയാണ് ആരവിൻ്റെ പേര് കണ്ട. എന്തായാലും ഈ മെസ്സേജ് അയക്കുന്ന എല്ലാവരും കൃത്യമായിട്ട് പേരും സ്ഥലവും വയ്ക്കട്ടെ. ചിലരുടെ ഒന്നും പേരും സ്ഥലവും ഇല്ല, വെറുതെ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് പറയാം, ഒരു അജ്ഞാതനോ അജ്ഞാതയ്ക്ക് വേണ്ടിയൊക്കെ പാട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങനെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുകയല്ലേ, പേര് സ്ഥലം കൂടെ വെച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇതാ പാട്ട്.

ഹായ് നാലുമണിപ്പൂവ്, ഞാൻ ലക്ഷ്മി ശിവരാമൻ, ആലങ്ങാട് കല്ലുപാലം, ഏജ് 75. ഞാനിവിടെ ഏജ് പറയുന്നത്, ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ പ്രായമായവർക്ക് ഒരു പരിഗണന തന്നുകൂടെ? അയ്യോ, നമുക്ക് പ്രായമായവർക്ക് പരിഗണന കൊടുക്കാതിരിക്കില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ലക്ഷ്മി ശിവരാമൻ ആൻറ്റി. ഒരു പ്രശ്നം, അങ്ങനെ വിചാരിക്കില്ലേ. നമ്മൾക്ക് ആകാശവാണി എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം, നിങ്ങൾ പ്രായച്ച് കൊച്ചുകുട്ടികൾ, ആബാലവൃദ്ധം എന്ന് പറയാം, കൊച്ചുകുട്ടികൾ തൊട്ട് വലിയവരൊരു എല്ലാവരും നമ്മുടെ ആൾക്കാരല്ലേ. നമുക്ക് ഏജ് ഒന്നും പ്രശ്നം, 75 ഒരു ഏജാണ്. 75 എന്ന് വെച്ചാൽ നല്ല എന്താ ഫയർ ഏജ് അല്ലേ. 75 വയസ്സ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരൊന്നുമില്ല. പിന്നെന്താണ്, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ എത്ര നാൾ ഈ പ്രോഗ്രാം കേൾക്കാൻ പറ്റും? ഏതെങ്കിലും ഗാനം മതി. ഛേ, നമ്മളിനി 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണും അല്ലേ. 75 വയസ്സൊന്നും ഒരു പ്രായമൊന്നുമല്ല കേട്ടോ. നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക, എത്ര നാളിരിക്കുന്നു അത്ര നാളും പ്രോഗ്രാമും പാട്ട് കേൾക്കുക. അപ്പോൾ ലക്ഷ്മി ശിവരാമൻ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കരുത്. ദാ ഇഷ്ടമുള്ള പാട്ട് വെച്ചുതരാം. അടുത്ത ഗുഡ് ഈവനിങ് നാലുമണിപ്പൂ, എൻ്റെ മകൻ ബിന്ദേഷിൻ്റെ ബർത്ത്ഡേ ആണ്, അവന് വേണ്ടി ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാൻ. ഞങ്ങൾ അച്ഛനും അമ്മയും, പ്രദീപ് സജിത ഇടവനക്കാട്. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് ശ്രുതി മനോജ്, ഞാൻ വൈക്കം ചെമ്മനത്തുകരയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് മനോജിനും മക്കളായ ആര്യ നന്ദയ്ക്കും ആദിദേവനും വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണമേ. തീർച്ചയായിട്ടും. അപ്പോൾ ലക്ഷ്മി ശിവരാമൻ ആലങ്ങാട്, പ്രായമായി അതുകൊണ്ട് എനിക്ക് പാട്ട് തരില്ല എന്ന് എന്നോട് പരിഭവം പറഞ്ഞ ലക്ഷ്മി ശിവരാമന് വേണ്ടിയാണ് ആദ്യം സമർപ്പിക്കുന്നത്. പിന്നെ ബിന്ദേഷിന് വേണ്ടി അച്ഛൻ പ്രദീപും അമ്മ സജിതയെ ആവശ്യപ്പെട്ട ഗാനം. പിന്നെ ശ്രുതി

നാലുമണിപ്പൂവിലേക്ക് ശുഭസായാഹ്നം നേർന്ന് പാട്ട് വേണമെന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്ന ലക്ഷ്മി പ്രിയ കറുകുട്ടി എല്ലാ ആർ ജെമാർക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ജയ രഘുനാഥ് നോർത്ത് എടപ്പള്ളി, എൻ്റെ മോള് രേവതിയുടെ പിറന്നാളാണ്. മോള് മലേഷ്യയിലാണ്. മോൾക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. അച്ഛൻ രഘു, അമ്മ ജയ രഘുനാഥ്, അനുജ്

ജ്യോതി തക്കുടു. കൊള്ളാലോ തക്കുടു. തക്കുടുവിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. തക്കുടു എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. രേവതി, രേവതിക്ക് ചേർന്ന പേരെന്തായിരിക്കും ഒന്ന് ഗസ് ചെയ്തേ. അശ്വതി ആയിരിക്കും കേട്ടോ, അശ്വതി രേവതി ആയിരിക്കും, ചിലപ്പോൾ തക്കുടു എന്ന് വിളിക്കണേ. അപ്പോൾ രേവതിക്ക് വേണ്ടി, മലേഷ്യയുള്ള രേവതിക്ക് വേണ്ടി പാട്ട് കൊടുക്കാം. പിന്നെ ലക്ഷ്മിപ്രിയ കറുകുറ്റി, ലക്ഷ്മിപ്രിയക്ക് വേണ്ടി ഗാനം. പ്രിയ നാലുമണിപ്പൂവ് വെണ്ണലെന്ന ശ്രീകുമാറാണ് നാലുമണിപ്പൂവ് കേട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമയം ഇതാ പൂർവ്വ സായനം എന്ന ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാ എല്ലാവർക്കും വേണ്ടി ഗാനം ഇതാ.

നാലുമണിപ്പൂവിലേക്ക് അടുത്ത മെസ്സേജ്. ഹായ് നമസ്കാരം നാലുമണിപ്പൂവ്. ചേർത്തല കളവങ്കോടത്ത് നിന്നും സിബി, സ്വപ്ന മകൾ അദ്വൈത, അവർ ഗാനം ചോദിച്ചിട്ടുണ്ട്. ശുഭ നാലുമണിപ്പൂവിലെ എല്ലാ ശ്രോതാക്കൾക്കും ശുഭസായാഹ്നം നേർന്നുകൊണ്ടാണ് ഗാനം സമർപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഹായ് ഹായ് ഹായ് നാലുമണിപ്പൂവ്, മൂന്ന് ഹായും മൂന്ന് സ്നേഹമുണ്ട് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ സിമ്പിളില്ലേ, ഒരു ലവ് സിമ്പിള്. എന്തു എന്തുണ്ട് വിശേഷം? എല്ലാം രണ്ടെണ്ണം വെച്ചാണല്ലോ ഇട്ടേക്കുന്നത്. സുഖമല്ലേ? എനിക്കും സുഖം, സന്തോഷം. ചായ കുടിച്ചില്ല, കേട്ടു, ഞാനും കുടിച്ചില്ല, സമയമാകുന്നതേ ഉള്ളൂ. അതെന്താണ് സമയം? നാല് നാലേ മുക്കാലേ, ഇനി എപ്പോഴാണ് ഈ സമയമാണ് ചായയുടെ? ഞാനീ ഇത് ചെയ്യണോണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ ചായ കുടിച്ചാലേ. മൂന്നരയ്ക്ക് ചായ കുടിക്കുന്ന ആളാണ് ഞാൻ. പൂവേ, എനിക്കും ഒരു പാട്ട് വേണമല്ലോ. അത് ചോദിച്ചാരാന്നറിയോ? പാലക്കാട് മുണ്ണൂരിൽ നിന്ന് സുഗത ചേച്ചിയാണ്. അപ്പോൾ സുഗത ചേച്ചിക്ക് വേണ്ടി പാട്ട് തരാമല്ലോ പാലക്കാട് നിന്ന്. എന്നോടൊപ്പം ചായ കുടിക്കാത്ത സുഗത ചേച്ചിക്ക് എന്തായാലും ഞാൻ പാട്ട് തരും. അല്ല നാലുമണിപ്പൂവേ, കുറേ നാളായി കണ്ടിട്ട്. ആഹാ, കേട്ടിട്ടെന്നാണോ കണ്ടിട്ടെന്നാണോ? കേട്ടുമുട്ടി കണ്ടുമുട്ടിയെന്ന് കേട്ടിട്ടുള്ളൂ. ഞാൻ ശേഖർ തൃപ്പൂണിത്തറയിൽ നിന്നും. കൊച്ചി എഫ് എമ്മിലെ എല്ലാവർക്കും വേണ്ടി, എനിക്ക് വേണ്ടി, അഗ്നി നക്ഷത്രം എന്ന തമിഴ് സിനിമയിലെ തൂങ്കാത വിഴികൾ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? അപ്പോൾ തീർച്ചയായിട്ടും ഗാനം വെച്ച് തരാം. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, തൂങ്കാത വിഴികൾ, അഗ്നി നക്ഷത്രം എന്തായാലും വെച്ച് തരാം. കുറേ നാളെ കണ്ടിട്ടെന്ന് പറഞ്ഞ് നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ദാ പാട്ട് വെച്ച് തരാം കേട്ടോ.

തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിൽ നിന്ന് രജനി നാലുമണിപ്പൂക്കളെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആയ നാലുമണിപ്പൂ, ഞാൻ സയന, എൻ്റെ വീട് ഞാറയ്ക്കൽ വൈപ്പിൻ. എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ചിരുന്നു. ഹസ്ബൻഡ് ശ്രീരാജ്, മോള് നിഹാര, ഞങ്ങളുടെ അമ്മയ്ക്ക്, അമ്മേടെ പേര്, അമ്മയുടെ പേര് ഓമന, അമ്മയ്ക്ക് ഓമന എന്നുള്ളപ്പോൾ ഞാൻ അമ്മനേന്നായിപ്പോയി കേട്ടോ, സോറി. അമ്മ ഓമന നാത്തൂൻ ശ്രീദേവിക്കും വേണ്ടി എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരുമെന്നാണ് സയന ചോദിച്ചിരിക്കുന്നത്. അറേ, ശ്രീരാജ് ഹസ്ബൻഡ്, ശ്രീരാജ് മോള് നിഹാര, അമ്മ ഓമന, നാത്തൂൻ ശ്രീദേവി, എല്ലാവർക്കും വേണ്ടി. പിന്നെ ചേലക്കര രജനി, ആയി നാലുമണിപ്പോയി, ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഒരു LED സെൻ്ററിൽ വർക്ക് ചെയ്യുന്നു. പേര് സനീഷ് സിനീഷ്. ഒരു പാട്ട് വെച്ച് തരുമോ? പൈതൃക മൂവിയിലെ ഒരു സോങ് ആണ്. ഞങ്ങളുടെ സാറിനും കുടുംബത്തിനും വേണ്ടി, നാലുമണിപ്പൂ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സാറിൻ്റെ പേര് പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും സനീഷ് സുനീഷ് നിങ്ങളുടെ LED സെൻറ്റർ, അവിടുത്തെ സാറിന് വേണ്ടിയിട്ട് പാട്ട്.

ഹായ് നാലുമണിപ്പൂ, എൻ്റെ പേര് സുരേഷ്. സ്ഥലം മുടിക്കൽ, ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. മുടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ഏത് ജില്ലയാണെന്ന് എനിക്ക് ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ കേട്ടിട്ടില്ല മുടിക്കൽ. എനിക്കൊരു പാട്ട് വേണമായിരുന്നു സുരേഷേ. എറണാകുളത്ത് ജോലി ചെയ്യുന്ന സുരേഷേ പാട്ട് വെച്ച് തരാമല്ലോ. എൻ്റെ പേര് സന്തോഷ്, കാലടിയിൽ. സന്തോഷേ, സന്തോഷ് കാനഡയിലുള്ള എബിന് വേണ്ടി പാട്ട് ചോദിച്ചു. എനിക്ക് മനസ്സിലായി സന്തോഷ് റേഡിയോ കേട്ടില്ല, ഇല്ലെങ്കിൽ സന്തോഷ് ഇങ്ങനെ ചോദിക്കില്ല. കാരണം സന്തോഷിന് പാട്ട് ആദ്യം കൊടുത്തായിരുന്നല്ലോ. സന്തോഷ് പറ്റിച്ചു ഞങ്ങളെ റേഡിയോ കേൾക്കാത്ത. ഹലോ നാലുമണിപ്പൂ, എൻ്റെ പേര് ഷിബു. ആലുവ പറവൂർ കവല കുഴിവേലിയിലാണ് എൻ്റെ വീട്. ചായ കുടിച്ചോ? ചായ കുടിച്ചില്ല കേട്ടോ. ഞാൻ കുടിക്കാൻ പോവാം. ചായയും നല്ല ചൂട് പരിപ്പൂടം കിട്ടി കഴിക്കണം. ഭാര്യ സജിത, മക്കൾ അനുഷ്ക, ആദിത്യൻ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. വെള്ളം എന്ന സിനിമയിൽ ഗാനം വെച്ചു തരുന്നു. തീർച്ചയായിട്ടും ഗാനം വെച്ചു തരാം. അപ്പോൾ അതാ എല്ലാവർക്കും വേണ്ടി ഗാനം.

0: സത്യം പറഞ്ഞാൽ ഇപ്പോൾ പാട്ട് കേട്ടപ്പോഴുള്ള വിഷമം എനിക്ക് മനസ്സിലുണ്ട്. 4 മണിപ്പൂ തീരുകയാണല്ലോ, ഇനി നിങ്ങളോട് എങ്ങനെ സംസാരിക്കും എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. പക്ഷേ വിഷമം മാറ്റാണ്ട് 1-2 മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഹായ് 4 മണിപ്പൂവേ, നമസ്കാരം. ഞാൻ വല്ലപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, താങ്കളുടെ അവതരണം വളരെ നന്നായിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ. അത് പറയാൻ വേണ്ടിയാണ് മെസ്സേജ് അയച്ചത്. 4 മണിപ്പൂ കേൾക്കുന്ന എല്ലാവർക്കും ഒരു പാട്ട് കൂടി എന്ന് പറഞ്ഞ് പ്രിയ രാജേഷ് മോനിപ്പിള്ളി എന്നിട്ട് വീണ്ടും ഇട്ടിട്ടുണ്ട്, പാട്ടിനുള്ള ടൈമില്ല, അതുകൊണ്ട് പാട്ട് വേണ്ട കേട്ടോ എന്ന സന്തോഷം. നമ്മളെ അറിയുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട് വലിയ സന്തോഷം. 4 മണിപ്പൂ ഞാൻ ശബള രാമേന്ദ്രൻ പാറമേൽപ്പടി എന്ന സ്ഥലത്തുനിന്ന്, തൃശ്ശൂർ ജില്ല. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? റിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിയാസ് അല്ലല്ലോ, സമയം കഴിയാറേ എന്നറിഞ്ഞോ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെസ്സേജ് അയച്ച ആൾക്കാർ 1-2 പേര് വീണ്ടും അയച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവർ പാട്ട് കേട്ടിട്ടില്ല എന്ന്. അവരുടെ മെസ്സേജൊക്കെ വായിച്ചതാണ്. ഇന്ന് ഞാൻ ഒരു മെസ്സേജ് പോലും വായിക്കാത്തതില്ല, എല്ലാ മെസ്സേജും വായിച്ചിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ചവർക്കും ഗാനം കേട്ടിരുന്നവർക്കും നന്ദി അറിയിക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. നാളെ വീണ്ടും 4 മണിക്ക് നിങ്ങളുടെ മെസ്സേജുകൾ അയയ്ക്കുക, കൂടുതൽ ഗാനങ്ങൾ കേൾക്കുക, റേഡിയോടൊപ്പം നിൽക്കുക. എല്ലാവർക്കും നന്ദി. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മേളം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകൽ പ്രൊജക്റ്റ്. ഈ പദ്ധതിയിലേക്ക് ചെണ്ട, തകിൽ, വലം, തല, റിഥംപാട്, പെരുമ്പറ, കൊമ്പ്, ഏറ്റവും വലുത് എന്നീ വാദ്യോപകരണങ്ങൾ, ഇവ സപ്ലൈ ചെയ്യാൻ തയ്യാറുള്ള അംഗീകൃത സ്ഥാപനങ്ങൾ, ഏജൻസികൾ, അംഗീകൃത കരാറുകാർ എന്നിവരിൽ നിന്ന് മുദ്രവെച്ച ടെൻഡറുകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 04842422256, 04842422256.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി കൺട്രോൾ തസ്തികയിൽ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സുവരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെൻറ് പോർട്ടൽ സന്ദർശിക്കാം. recruitment.hckerala.nic.in recruitment.hckerala.nic.in. സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. അക്കാദമിയുടെ തിരുവനന്തപുരം, കൊച്ചി സെൻ്ററുകളിൽ ആണ് ക്ലാസ് നടക്കുന്നത്. വിശദവിവരങ്ങൾക്ക് അക്കാദമിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kma.ac.in www.kma.ac.in. നമ്പർ പറയാം, കൊച്ചി 7356 75 19 60, 7356 75 19 60. തിരുവനന്തപുരത്തെ നമ്പർ 97 44 84 45 22, 97 44 84 45 22. വിലാസം സെക്രട്ടറി, കേരള മീഡിയ അക്കാദമി, കാക്കനാട്, കൊച്ചി 30. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ October 1 ആരംഭിക്കുന്ന സൗജന്യ PSC മത്സര പരീക്ഷ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ മെയിൻ പരീക്ഷകൾക്കും മറ്റും മത്സര പരീക്ഷകളും PSC നിശ്ചയിച്ച പ്രായപരിധി കഴിയാത്ത 10-ാം ക്ലാസ്, ബിരുദം തുടങ്ങിയ യോഗ്യതയുള്ള ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് അവസരം. താല്പര്യമുള്ളവർ ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുക. 04772230622, 04772230622. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ആധുനികതയും സാംസ്കാരിക മൂല്യങ്ങളും സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ഉപരാഷ്ട്രപതി പങ്കെടുക്കുന്ന തിരുവനന്തപുരം ബാലരാമപുരം SUT ബിരുദദാന ചടങ്ങ് പുരോഗമിക്കുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഭീകരവിരുദ്ധ നയത്തിൽ ഇന്ത്യ ലോകത്തിനു മുന്നിൽ പുതിയ മാതൃക സൃഷ്ടിച്ചതിന്റെ തെളിവാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ മറ്റു രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ കൈയടക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ഭീഷണി ഉയരുമ്പോൾ സ്വന്തം സുരക്ഷയും തന്ത്രപരമായ സ്വയംഭരണാധികാരവും സംരക്ഷിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിർമ്മിച്ച സൌരോർജ്ജ പ്ലാന്റിന്റെയും അന്താരാഷ്ട്ര കാർഗോ സമുച്ചയത്തിന്റെയും ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവ്വഹിക്കും. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഫോർട്ടുകൊച്ചിയിൽ ഇന്ന് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ സ്ക്വാഷ് പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ അഭയ് സിംഗിനും വനിതാ വിഭാഗത്തിൽ അനാഹത് സിംഗിനും വെള്ളി. വനിതകളുടെ 200 മീറ്റർ ഓട്ടത്തിൽ ഹരിത ഭദ്രയ്ക്ക് വെങ്കലം. ഇന്ത്യയ്ക്കെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് മികച്ച തുടക്കം. ജസ്റ്റിൻ ഗ്രീവ്സിന് സെഞ്ചുറി. തിരുവനന്തപുരത്താണ് മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3.

അങ്ങനെ പാട്ടിന്റെ നാട്ടുവഴി പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. യാത്ര തുടങ്ങുകയാണ് എന്നല്ല, തുടരുകയാണ് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉളിയന്നൂര് പെരുന്തച്ഛന്റെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ കേട്ടു, കാഴ്ചകളൊക്കെ കണ്ടു. അപ്പൊ ഈ ഒരു നാടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന എല്ലാവർക്കും ഈ നാടിന്റെ ഐതിഹ്യത്തെ പറ്റിയും ചരിത്രത്തെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അമ്പലവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാവട്ടെ, അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആവട്ടെ, അവിടെ ജനിച്ച് വളർന്ന പ്രൊഫഷണൽ ആവട്ടെ, എല്ലാവർക്കും ആ നാടിനെ പറ്റി പറയുമ്പോഴും പെരുന്തച്ഛനെ പറ്റി പറയുമ്പോഴൊക്കെ ഒരുപാട് ആവേശം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് പേരെയും കൂടെ നമുക്ക് കാണാനും വിശേഷങ്ങൾ കേൾക്കാനൊക്കെ ഉണ്ട്. നമ്മൾ പെരുന്തച്ഛൻ എന്ന സിനിമ കണ്ടതിലൂടെയെങ്കിലും നമുക്കറിയുന്ന കഥകളാണ്, ആ കഥകൾ നടന്നു എന്ന് പറയപ്പെടുന്ന നാടാണിത്. അപ്പോ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഉളിയന്നൂരിൽ നിന്ന് പാട്ടിന്റെ നാട്ടുവഴിയിൽ. ഈ യാത്രയിൽ ഒപ്പമുള്ളത് ഫെറിൻ ആൻഡ് ഹസീന.

0: പെരുന്തച്ഛൻ്റെ നാടായ ഉളിയന്നൂരാണ് പാട്ടിൻ്റെ നാട്ടുവഴി നമ്മൾ ഇന്ന് നടന്നു കാണുന്നതും വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ നാടിൻ്റെ കുറേ കൂടി വിശേഷങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ളത്
1: മാധവൻ നായർ, പി ജി മാധവൻ നായർ, ഉളിയന്നൂർ എന്നെ ഇവിടുത്തെ NSS ഗ്രഹത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ 1952 ജനിച്ചതാണ്. അപ്പോൾ ഈ ഗ്രാമവുമായിട്ട് വളരെയധികം അടുത്തറിയാവുന്നതും ഇടപഴകിയിട്ടുള്ള ആളുമാണ്. അന്നൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഈ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ കടത്തുവഞ്ചിക്കാണ് പോകുന്നത്. ഒരുപാട് നേരം കാത്തു നിന്നാൽ അക്കരെ ഇക്കരെ കടക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ പാലമുണ്ട്, അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ പോക്കുവരവൊക്കെ വളരെ സൗകര്യമുണ്ട്. അന്നൊക്കെ കാർഷിക ഗ്രാമമായിരുന്നു. ഈ ചുറ്റുപാടം മുഴുവൻ കൊളേലിപ്പാടം എന്ന് പറഞ്ഞൊരു പാടം തന്നെ അവിടെ ഉണ്ട്. ആ പാടം നിറയെ കൃഷി. ഞാൻ അവിടെയൊക്കെ പോയി കൊയ്ത് മെതിച്ച് കൊയ്ത് കറ്റയൊക്കെ ചുമന്നിട്ടുള്ള ആൾ കൂടിയാണ്. എൻ്റെ വീട്ടുകാരൊക്കെ അന്ന് വളരെ പാവപ്പെട്ട വീട്ടുകാരായിരുന്നു. ഞങ്ങളെല്ലാം അന്ന് കാർഷിക ജീവിതം കൊണ്ട് തന്നെ ജീവിച്ചവരാണ്. പിന്നീടാണ് പഠിച്ചൊക്കെ ഓരോ ഉദ്യോഗങ്ങളൊക്കെ കിട്ടിപ്പോയതൊക്കെ. ഇപ്പോൾ ആ പാടങ്ങളൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി ഇടയ്ക്ക് അവിടെ പോയി നിൽക്കാറുണ്ട്. സങ്കടം തോന്നും, ആ പാടം അങ്ങനെ വെറുതെ കിടക്കണ കാണുമ്പോൾ വളരെ സങ്കടം തോന്നും. അന്നൊക്കെ എന്തോരം നെല്ല് കൊയ്ത് മെതിച്ച് കറ്റയൊക്കെ കൊണ്ടുവന്ന അന്നത്തെ വീട്ടുകാരും എല്ലാവരും ഈ ഇതുകൊണ്ടൊക്കെ ജീവിച്ചിരുന്നവരൊക്കെ ആയിരുന്നു. ഇന്നിപ്പം അവരുടെ ഒന്ന് സ്ഥലം പോലും ഇല്ല. സ്ഥലം ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല, അതുപോലെ തന്നെ കിടക്കാണ് നെല്ലും കാര്യങ്ങളൊക്കെ ഒന്നുമില്ലാതെ. പക്ഷേ ഇന്നവിടൊക്കെ ചീര, അതുപോലെ തന്നെ മറ്റ് ഏത്തവാഴ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് അതിൻ്റെ ആൾക്കാർ ഇവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഉളിയന്നൂരിൽ നിന്ന് കൊണ്ടുവന്ന ചീരയാണ് അല്ലെങ്കിൽ വാഴയാണ് കായാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ചീര കരീം എന്നൊരു അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃഷി ഒരുപാട് സ്ഥലത്ത് ഇവിടെ പാടങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അന്ന് നെൽകൃഷി ആയിരുന്നെങ്കിൽ ഇന്ന് മറ്റ് ചില കൃഷികൾ ഇതുപോലെ അല്പാൽപം ഉണ്ടെന്നേ ഉള്ളൂ, അതൊന്നും പറയാൻ പറ്റില്ല. നെൽകൃഷി ഇപ്പോൾ ഒന്നുമില്ല, നന്യം നിന്ന് പോയിരിക്കുകയാണ്. അതിനൊരു പുനർജന്മം പോലെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെന്നിപ്പോൾ എനിക്കിപ്പോൾ പഴയകാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ തോന്നാറുണ്ട്. ഇതൊക്കെയാണ് കൃഷിയെ സംബന്ധിച്ച് പറയാനുള്ളൂ.
0: എന്താണ് ഇപ്പം ഒരു നാടിനെ നമ്മളോട് അടുപ്പിക്കുന്നത്? പല കാര്യങ്ങളുണ്ട്. ഇപ്പം ചിലപ്പോൾ നമുക്കിഷ്ടം നമ്മുടെ നാടിൻ്റെ പ്രകൃതി ഭംഗിയാവാം, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരാവാം, സൗകര്യങ്ങളാവാം. എന്താണ് മനസ്സിന് ഏറ്റവും ഒരു പ്രിയപ്പെട്ട കാര്യം ഉളിയന്നൂരിനെ കുറിച്ചിട്ട്? ഇപ്പം ഇത്രയും വർഷമായിട്ട് ഇവിടെ എന്താ പറയുക, നാട് രക്തത്തിൽ അലിഞ്ഞ ഒരാളാണ്.
1: എന്താണെന്നുവെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളും അപൂർവമാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെ ഒരുമയോടുകൂടി, അങ്ങനെ എല്ലാവരും ഒരു സാഹോദര്യത്തോടു കൂടി തന്നെ വാഴുന്നൊരു നാട് തന്നെയാണ് ഇവിടെ.

0: മുൻ തലമുറയിലൂടെ ഉളിയന്നൂരിൻ്റെ പഴയകാലം ഓർത്തെടുക്കുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് പി ജി മാധവൻ നായരാണ്.
1: നേരത്തെ പറഞ്ഞ പോലെ അമ്പലം ഇതിൻ്റെ ഈ ഒരു പ്രധാന നാഴികക്കല്ല് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാരെല്ലാവരും ഒത്തുകൂടാനും ഒക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. അങ്ങനെ എല്ലാ വിശേഷങ്ങളൊക്കെ തമ്മിൽ പങ്കുവയ്ക്കും. അങ്ങനെയൊക്കെ പണ്ടൊക്കെ അങ്ങനെ പറ്റിയിരുന്ന കടത്ത് വെച്ചായിരുന്നു. കടത്തുകളവിൽ വരുമ്പോൾ വഞ്ചിയുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കൂടുതൽ നാട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും പരസ്പരം പങ്കുവയ്ക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അതില്ലാത്തതുകൊണ്ട് എന്നാൽ അമ്പലത്തിൽ ക്ഷേത്രത്തിലൊക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയും. അങ്ങനെ എല്ലാവരും ഒരുമയോടുകൂടി തന്നെ വളരുന്നൊരു സ്ഥലം.
0: നാല് ചുറ്റും വെള്ളമാണെന്ന് പറഞ്ഞു, പാലം വന്നു, നഗരത്തോട് ചേർന്നെടുക്കുന്ന ഒരു കുഞ്ഞു ദ്വീപ്, ഒരു ഗ്രാമം. ശരിക്കും എങ്ങനെയാണ് ടൂറിസം സാധ്യതകളെ കാണുന്നത്?
1: ടൂറിസത്തിന് നല്ല സാധ്യതകളാണ്. ഞാൻ തന്നെ ഇതിനകത്ത് കുറച്ച് ഒരു 2.5 വർഷം മുമ്പ് ഇതിനെപ്പറ്റിയുള്ള ഈ ഇവിടുന്ന് ഒരു ബോട്ട് സർവീസ് തുടങ്ങിയാൽ ഒരു ടൗൺ സിറ്റി എന്ന് വെച്ചാൽ ഇവിടെ അമ്പലക്കടവിൽ നിന്ന് തന്നെ ഒരു ബോട്ട് സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ ആലുവയിലെ മാർക്കറ്റിൻ്റെ അവിടെ വന്ന് നിർത്താം. അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ കയറ്റി ജോലിക്കാരുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോയിട്ട് മണപ്പുറത്ത് ഇറങ്ങി മണപ്പുറത്തിൻ്റെ ഇപ്പുറത്ത് ആശ്രമം കടവിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ സ്കൂളിലും അതുപോലെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ജോലിക്കാരുമൊക്കെ ധാരാളമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ പിന്നെ മുകളിലേക്ക് പോയി തിരുവൈരാണിക്കുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരാം. അങ്ങനെ നല്ലൊരു ടൂറിസത്തിന് പറ്റിയ ഒരു ഇടമാണ് ഇവിടെ. കഴിഞ്ഞ വർഷത്തിൽ ആലുവയിൽ ഈ പിന്നെ പാലസിൻ്റെ അവിടെ നിന്ന് ഒരു ബോട്ട് സർവീസ് തുരുത്ത് ഫാമിലേക്കുണ്ടായിരുന്നു. ആ ബോട്ട് അതേപോലെ തന്നെ ബോട്ട് അവിടെ നിന്ന് ഇതുപോലെ തന്നെ ഈ ഉളിയന്നൂരി അമ്പലക്കടവിൽ വന്നിട്ട് സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ജോലിക്ക് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും ഒക്കെ നല്ല സേവനത്തിന് സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു സർവീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തുടങ്ങണം. അത് സംബന്ധിച്ച് നല്ലൊരു ലേഖനം, ഒരു മെമ്മോറണ്ടം തന്നെ തയ്യാറാക്കി അന്നത്തെ ടൂറിസം മിനിസ്റ്റർ റിയാസ് അദ്ദേഹത്തിനും പിന്നെ കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ ഞാനും എൻ്റെ സുഹൃത്ത് വി എ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയും, അദ്ദേഹം RTO ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ആളാണ്. അദ്ദേഹം ഞാനും കൂടെ തയ്യാറാക്കി ഇവർക്ക് എല്ലാം കൊണ്ട് സമർപ്പിച്ചിരുന്നു. പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല. എന്നാൽ നല്ലൊരു ടൂറിസത്തിന് പറ്റിയൊരു സംഗതിയാണത്.
0: എത്ര പാലങ്ങൾ വന്നാലും നമ്മുടെ കേരളത്തിൻ്റെ ഒരു വികാരമാണ് ജലയാത്ര അല്ലേ?

0: ഉളിയന്നൂർ സ്വദേശി തന്നെയാണ്. ബാല്യകാലത്തിൻ്റെ ആ സൗഹൃദം, നാട്ടിലുള്ള സൗഹൃദമാണ് ഞങ്ങളുടെ മനസ്സിൽ ഉളിയന്നൂരിനെ പറ്റി പറയുമ്പോൾ വരുന്നത്. കാരണം കുട്ടിക്കാലത്ത് ഈ നാല് വശം പുഴയാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ വർഷവും മലവെള്ളം വന്ന് ഭൂമി സമ്പുഷ്ടമാക്കുന്ന ആ പ്രകൃതി, അതുകൊണ്ട് തന്നെ കൃഷിക്ക് അങ്ങേയറ്റം അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി, മഴയും വെയിലും എല്ലാം നിറഞ്ഞ് അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ ഇവിടെ കാർഷിക വൃത്തി പ്രധാനമായി വന്നത് ഒട്ടും അത്ഭുതമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അന്നത്തെ സൗഹൃദം എന്ന് പറയുമ്പോൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും കൂട്ടായിട്ട് ഈ മഴക്കാലത്ത് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വഞ്ചിയിൽ തോന്നുന്ന മഴ നനഞ്ഞും മഴ പരസ്പരം കുടപിടിച്ചും അങ്ങനെയുള്ള ആ സൗഹൃദത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു അതുണ്ടായിരുന്നത്. അവിടെ ജാതി മത ഭേദം എന്നെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് എന്നുള്ളൊരവസ്ഥ വന്നിരുന്നു. നേരത്തെ അങ്ങനെ വരുമ്പോൾ ആധുനിക സൗകര്യങ്ങളില്ലാത്തതിൻ്റെതായുള്ള ചില ബുദ്ധിമുട്ടുകൾ അന്നുണ്ടായിരുന്നു. കാരണം രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയിരുന്നു എങ്കിൽ പോലും ഒരു സുഖമായിരുന്നു ആ ഗ്രാമത്തിലെ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ. ഒട്ടുമിക്ക വീടുകളിലും ചെറു വഞ്ചികളുണ്ടാകും. മലവെള്ളം വന്നാൽ ഞാൻ വഞ്ചിയായിട്ട് പുഴയിലേക്ക് ഇറങ്ങുക, അവിടെ കളിക്കുക, തിമിർക്കുക, ഇങ്ങനെയുള്ള. അതുകൊണ്ട് തന്നെ നീന്തലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും തന്നെ സ്വയമേ പഠിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ ആ വിശുദ്ധി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ കലാപ്രവർത്തനങ്ങൾ ഇതെല്ലാം മാന്നാണല്ലേ. ചില നാടക ക്ലബ്ബുകൾ, ചില നാടക കലാകാരന്മാർ അവങ്ങനെ അവിടെ നാടകം കളിച്ചും വളർന്നും സിനിമയിൽ വരെ പ്രസിദ്ധമായിട്ടുള്ള ചിലരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എൻ എഫ് വർഗീസ് എന്ന് പറയുന്ന ആ അതുല്യ നടനെ സൃഷ്ടിച്ചൊരു നാട് എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം അഭിമാനം തരുന്ന ഒരു ഇതാ. അവിടെ പിന്നെ ഒരു ചെറിയ സ്കൂളേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും ഒരു LP സ്കൂള് മാത്രമേ ഉള്ളത്. അത് വികസിച്ചൊരു വലിയൊരു സ്കൂളായിട്ട് കുട്ടികൾക്ക് ഒരു സൗകര്യം ഉണ്ടാവണം എന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ തന്നെയാണ് ആലുവായിട്ട് ഇപ്പോൾ രണ്ട് പാലങ്ങൾ, ഒന്ന് ആലുവായിട്ട് ബന്ധപ്പെടുത്തി, ഒന്ന് കടുങ്ങല്ലൂർ 30 തടമായിട്ട് ബന്ധപ്പെടുത്തിയ പാലങ്ങളുള്ളപ്പോൾ യാത്രാ സൗകര്യത്തിന് വളരെയധികം ഇപ്പോൾ പരിമിതിയുണ്ട്. എല്ലാവരും സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള അവസ്ഥയുള്ളൂ. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാർക്ക് വളരെയധികം സൗകര്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇതെല്ലാം ഞങ്ങളുടെ ആഗ്രഹങ്ങളാണ്, വരും, സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. അതെ, പിന്നെ പറയുമ്പോൾ ആ മതസൗഹാർദ്ദം എന്ത് കാര്യത്തിനും വെളിപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, സൗഹൃദത്തിൻ്റെ സൗകുമാര്യം ഞങ്ങൾ ശരിക്കും അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തന്നെ ഇനിയും വളരട്ടെ, തുടരട്ടെ എന്നുള്ളൊരാഗ്രഹമേ ഞങ്ങൾക്കിപ്പോഴുള്ളൂ.
1: തീർച്ചയായിട്ടും എല്ലാ ഒരു നാടിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ, ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും പരാമർശിക്കേണ്ട ഒരു വർഷമാണ് 2018 എന്ന് പറയുന്നത്. ഇപ്പോൾ ആലുവയൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ചരിത്രത്തിൽ ആലുവയൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെ അത് ഫേസ് ചെയ്തു, എങ്ങനെ ആ നാടിൻ്റെ ഒരു വില മാറി എന്നുള്ളതൊക്കെ, വെള്ളപ്പൊക്കം നമ്മുടെ ഈ ഒരു കൊച്ചു ഗ്രാമത്തിന് എങ്ങനെയാണ് അന്ന് ബാധിച്ചിരുന്നത്?
0: വെള്ളപ്പൊക്കം അതൊരു വല്ലാത്തൊരു ഓർമ്മയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് മഴ പുഴ അതിൻ്റെ രൗദ്രഭാവത്തിലേക്ക് മാറുകയും കരയാകെ മുക്കിക്കളയുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഉളിയന്നൂര് മുങ്ങിപ്പോകാതെ നിന്ന കുറച്ച് ഭാഗങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തിലെ പറമ്പായിരുന്നു. നേരത്തെയും പണ്ട് പറയാറുണ്ട് 99 വെള്ളം എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്ന, അന്നും ഈ ക്ഷേത്ര മുറ്റം മുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആബാലവൃദ്ധൻ ജനങ്ങൾ, ജാതി മത ഭേദമന്യേ കന്നുകാലികളും എല്ലാം ആ മുറ്റത്ത് ഒരുമിച്ച് കഴിയുന്നൊരു കാലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞങ്ങൾ അനുഭവിച്ച് കണ്ടതാണ് 2018 വെള്ളം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മൊത്തം വെള്ളം വന്ന് മുങ്ങിയെന്ന് പറയുമ്പോൾ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ 5 അടിയോളം വീടിനകത്ത് വെള്ളം വന്ന് 5 ദിവസം കിടന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു അവിടെ. എന്നാലും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് മാറി, ആ വളരെ ക്ലേശമായിട്ടുള്ളൊരു ഇതായിരുന്നു രണ്ടാമത് ഞങ്ങളുടെ ആ ജീവിതം. രണ്ടാമത് കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. എങ്കിലും അതെല്ലാം അങ്ങനെയാണ് തരണം ചെയ്തു പോയി. ഒരുമാതിരി എല്ലാ വീടുകളിലും ഉള്ള മണ്ണിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വെള്ളം കയറാതെ ഉള്ളിനവരുണ്ടായിരുന്നു, മുങ്ങിപ്പോയിരുന്നു. അന്നേ പറഞ്ഞോണം കൊച്ചിയിലുള്ള ബാക്കിയുള്ളത് മുക്കുവരും, ബാക്കി പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് അവരുടെ സഹായം കൊണ്ടൊക്കെയാണ് ഇവിടെയുള്ള പലരും അവരുടെ ബന്ധുവീടുകളിലും ബാക്കിയുള്ളിടത്തൊക്കെ പോയി

എത്തിപ്പെട്ടത് തന്നെ എന്നുള്ളതാണ്. ഇവിടെ അടുത്ത യൂസി കോളേജിൻ്റെ കുന്നിലൊക്കെ ആയിരുന്നു കുറേ പേര് പോയി അവർ താമസിച്ചിരുന്നത്. അതൊരു അനുഭവമായിരുന്നു, ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു മനസ്സിലൊരു കിടിലുണ്ടാക്കുന്നൊരു ഓർമ്മയാണ്.

0: നാടിന്റെ ഒരു വികസന സ്വപ്നങ്ങളും പ്രതീക്ഷകളും നമ്മളുമായി പങ്കുവച്ചത് ഉളിയന്നൂർ സ്വദേശി മുകുന്ദകുമാറാണ്. അദ്ദേഹം തുടരുകയാണ്.
1: ഈ ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന ഏലൂരുള്ള ആ വ്യാവസായിക നഗരത്തിൻ്റെ അവിടെയാണെങ്കിൽ ഈ അന്തരീക്ഷ മലിനീകരണവും അതും ഇതെല്ലാം ഇങ്ങനെ ധാരാളം പറയുന്നുണ്ടെങ്കിലും ഉളിയന്നൂരിലേക്ക് എത്തുമ്പോൾ അതെല്ലാം ഒഴിവായിട്ടുള്ള അങ്ങനെ മലിനീകരണത്തിൻ്റെയോ വേറൊന്നും ഇല്ലാത്ത പുഴയുടെ ഒരു ഇതുണ്ട്. ആ ഭാഗത്തെത്തുമ്പോൾ പുഴ നശിച്ചു എന്നുള്ളൊരു ഖേദമുണ്ട്. എങ്കിലും ബാക്കിയുള്ളതെല്ലാം സുഖമായിട്ടങ്ങനെ പോകുന്നു. കുറേ ആൾക്കാർ ഈ വ്യാവസായിക വളർച്ച വന്നു കഴിഞ്ഞപ്പോൾ പുതിയ പുതിയ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലേക്ക് വരികയുണ്ടായി. അവരെല്ലാവരും കൂടിയിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന എന്നും ഓർക്കുന്നതും ഇവിടെ ഞങ്ങളുടെ കുട്ടികളോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ മുൻ തലമുറ സംസാരിക്കുമ്പോൾ എന്നും ഉളിയന്നൂരിനെ ഇങ്ങനെ സ്നേഹിച്ച് അവരെ ഉളിയന്നൂരിനെ പറ്റി പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷവും അതൊരു പ്രത്യേകത തന്നെയായിരുന്നു. ഞങ്ങളും ആ സന്തോഷം അനുഭവിക്കുകയാണ്.
2: ഇപ്പോൾ നമുക്ക് നമ്മളെ നാടിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഒരു നമ്മളെക്കുറിച്ച് തന്നെ എല്ലാവർക്കും സ്വപ്നങ്ങളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്. അതുപോലെ ഉളിയന്നൂരിനെ കുറിച്ച് താങ്കൾ കാണുന്ന സ്വപ്നം എന്താണ്? ഇപ്പോൾ നമുക്കിങ്ങനെ കുറേ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഈ ടൂറിസം ഇവിടെ ഒന്നും കൂടെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അതല്ലെങ്കിൽ കുറച്ചും കൂടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വന്നിരുന്നെങ്കിൽ, അതൊക്കെ നമുക്കിങ്ങനെ തോന്നുന്നുണ്ട്. ഇവിടെ ജനിച്ച് വളർന്ന ഒരാളെന്ന നിലയിൽ എന്താണ് ഒരു 5 വർഷത്തിന് ശേഷം ഉളിയന്നൂർ എന്താവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഈ പുരോഗമനം വരുന്ന ഒപ്പം തന്നെ പ്രശ്നങ്ങളും പിന്നാലെ വരുമല്ലോ.
1: തീർച്ചയായിട്ടും അതുണ്ട്. കാരണം ഇവിടെ വികാസത്തിനുള്ള എല്ലാ ഒരു അവസരങ്ങളുള്ളൊരു ഗ്രാമം തന്നെയാണിത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ ടൂറിസത്തിന് വളരെയധികം സൗകര്യമുള്ളൊരിതാണ്. അതുപോലെ തന്നെയാണ് പിൽഗ്രിം ടൂറിസത്തിന് വളരെയധികം ഫോക്കസ് ചെയ്യാവുന്നൊരു സ്ഥലമാണ്. കാരണം ചരിത്രപ്രധാനമായ പുരാണ പ്രസിദ്ധമായിട്ടുള്ള ഉളിയന്നൂര് ഇരട്ട ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. ഉളിയന്നൂര് പഴയ പള്ളികൾ അവിടെയുണ്ട്. ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങൾ ആലുവ മണപ്പുറം ഇങ്ങനെ തുടങ്ങി ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളും ക്രൈസ്തവ ആരാധനാലയങ്ങളും മുസ്ലിം ആരാധനാലയങ്ങളും എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പിൽഗ്രിം ടൂറിസത്തിനുള്ള സ്കോപ്പുണ്ട്. ഇവിടെ വാട്ടർ ടൂറിസത്തിനുള്ള സ്കോപ്പുണ്ട്. ഇതെല്ലാം കൊണ്ടുവരണമെങ്കിൽ ഭാവനാപൂർണമായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവരാനും അത് നടപ്പിലാക്കാനും ത്രാണിയുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഉളിയന്നൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആ വികസനത്തിൽ നല്ലൊരു ഭാഗം നല്ലൊരു പങ്ക് വഹിക്കാവുന്ന ഒരു ഗ്രാമം തന്നെയാണ് ഉളിയന്നൂർ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
3: തച്ചന്മാരുടെ നാടാണ്. അപ്പോൾ പേരെടുത്ത തച്ചന്മാരെ പരിചയപ്പെടുത്താൻ.
1: ഉളിയന്നൂർ തച്ചൻ എന്ന് പറയുന്ന ആ തച്ചന്മാരുടെ ഒരു പരമ്പരയായിട്ടൊരു കുടുംബം ഇവിടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കുടുംബത്തിന് അവരുടെ ഒരു തച്ചന്മാരുടെ ഒരു ക്ഷേത്രവും അവർ ഇടക്കാലം കൊണ്ട് പണിതിട്ടുണ്ട് ഇവിടെ. അതല്ലാതെ പഴയ പാരമ്പര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഈ കാലം കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള പഴയ എന്താ പറയുക കലാപരമായിട്ടുള്ള ഇല്ലെങ്കിൽ കരകൗശലത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമൊന്നും ഇവിടെ വന്നിട്ടില്ല. വളരാൻ സാധ്യതയുള്ളതാണ്. അത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ സർക്കാർ അതിനുള്ളൊരു പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉളിയന്നൂർ അതിൻ്റേതായിട്ടുള്ള ഒരു പങ്ക് വഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.

0: ഉളിയന്നൂരിന്റെ ചരിത്രവും ഐതിഹ്യവും സാംസ്കാരിക പ്രത്യേകതകളും ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുമായി പങ്കുവച്ചത് പി എൻ ഡി നമ്പൂതിരി സാറാണ്. അപ്പൊ അദ്ദേഹത്തോട് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പൊ ശില്പകലയിലെ പെരുന്തച്ചൻ ടച്ച് എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഈ ഉളിയന്നൂർ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറയാവുന്ന പ്രത്യേകതകൾ ഉണ്ടോ?
1: പെരുന്തച്ചൻ ശരിക്കും പറഞ്ഞ ശില്പിയാണെങ്കിലും അദ്ദേഹം ഒരു കലാക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടല്ല അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ മുഴുവൻ. ചെന അരിത്തമാറ്റിക്കൽ അദ്ദേഹത്തെ കണക്കുകളിലാണ് അദ്ദേഹത്തിന്റെ കളി. അപ്പൊ ഞങ്ങളുടെ അമ്പലത്തിൽ തന്നെ ശ്രീകോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തല മുട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റെപ്പും ഇങ്ങനെ കുനിഞ്ഞു കഴിഞ്ഞാൽ തല അടിക്കും. നേരെ സ്ട്രൈറ്റാവേ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കാരണം ദേവനെ പ്രശ്നം കാണിക്കുന്ന ഒരു ഇത് വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ കുനി അത് പെരുന്തച്ചൻ സഹിക്കാൻ പാടാത്തൊരു സംഗതിയായിരുന്നു. അതുകൊണ്ട് അത് നേരെ പോകും, ഒരു പ്രശ്നമില്ല തലമുട്ടിൽ. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 64 കഴുക്കോലുകളാണ് ആ ശ്രീകോലിന്. 64 കഴുക്കോലുകളുടെ സങ്കല്പം വെച്ചാൽ 64 കലകളാണ്. 64 കലകളുടെ സങ്കല്പമാണ് 64 കഴുക്കോലുകൾ. പിന്നെ 4 ഡോറുകളുള്ള അല്ലെങ്കിൽ 4 വാതിലുകളുള്ള, നമ്മൾ തുരവ് എന്നാ പറയുക, അതിന് 4 തുരവുകളും തുറന്നിട്ടുള്ള ശ്രീകോലുകൾ അപൂർവങ്ങളിൽ അപൂർവ, പരമാവധി 3 ഉണ്ടാവുള്ളൂ. ആ 4 ഡോറുകൾ ഇർക്ക്, ജുസ, സാമ, ഭദ്രം, അങ്ങനെ 4 വേദങ്ങളുടെ സങ്കല്പമാണ്. കിഴക്കോട്ടുള്ളത് ഇർക്ക്, അത് ഇത് ഏറ്റവും വലുതാണ്. നേരെ കണ്ട് കിഴക്കോട്ടുള്ളത് ഇർക്ക്, യജുസ്, കർമ്മം ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളതാണ് യജുസ്. അതാണ് തെക്കേ വാതിൽ എന്ന് പറഞ്ഞാൽ അതിലെ കയറി ഇറങ്ങലിൽ മാത്രമേ ഉള്ളൂ, ഒരു കർമ്മമാണല്ലോ അതൊക്കെ. പിന്നെ സാമം പടിഞ്ഞാറ്, ഋകജു സാമം, അവിടെ വരുമ്പം ഭഗവതിയുടെ നട അവിടെയാണ് പടിഞ്ഞാറടിക്കുന്നത്.

സാമത്തിൽ ഗീതങ്ങളാണ് കൂടുതൽ, അപ്പം പ്രാർത്ഥനകളുമാണ് കൂടുതൽ. ഭഗവതിനടയ്ക്ക് കൂടുതൽ പ്രാർത്ഥനകളല്ലേ വരിക. പിന്നെ അഥർവമാണ് വടക്കുള്ളത്. അഥർവം നമ്മുടെ നാട്ടിൽ നിന്ന് വടക്കോട്ടേ പോയി ബംഗാൾ

0: ഒരുപാട് പേര് ചെയ്തിട്ടുള്ള 78 സെൻറ്റിമീറ്ററേ പെരുന്തച്ഛൻ്റെ ഒരു കോലിനുള്ളൂ എന്ന് സമ്മതിച്ചിട്ടുള്ളവർ പറയുമ്പോൾ ഒരു കോലിന് മുക്കാൽ കോലിനൊക്കെ പറയുമല്ലോ നമ്മൾ. പക്ഷേ നമ്മുടെ ഇതിൽ വരുമ്പോൾ വ്യത്യാസമുണ്ട്. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ഇതുകളുള്ള സൃഷ്ടിയാണ് പുള്ളിയുടെ. പിന്നെ ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിൽ പറയുമ്പം കിഴക്ക് വശത്ത് കിഴക്കേ ഡോറിൻ്റെ സെൻറ്ററിൽ മുകളിൽ ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങി വന്ന് വടക്ക് വശത്ത് ഡിസ്ചാർജ് ആവണം ഓടുമെന്ന് എന്ന് പറഞ്ഞാൽ കടുകട കടുകട ഇങ്ങനെ താന്ന് താന്ന് താന്നിങ്ങനെ വരണം അവിടെ വരും. അവിടെ അങ്ങനെയാണ് കണക്ക്. അതിലൊന്നൊരു വ്യത്യാസമില്ല എന്നർത്ഥം. ആ കറക്റ്റ് ഇങ്ങനെ താഴെ വന്ന് നിക്കത്തിക്ക രീതിയിലാണ് കണക്കുകളുടെ കലയാണ്. പിന്നെ പുള്ളിയുടെ ഒരു ആന കൊടുത്തിട്ട് ഒരു ഇത് കൊടുക്കണം പരിപാടി അതൊക്കെ പോയി. അതൊക്കെ ആന മാത്രമുള്ള ആന കുത്തുകാൽ കൊടുക്കണമാണ് ഉത്തരത്തിന്, വള്ളി ഉത്തരത്തിന്. അതൊക്കെ പക്ഷെ ഇന്നലെ ഇപ്പോഴും അവിടെ നിൽക്കേണ്ടതൊക്കെ. അങ്ങനെ കണക്കുകളുടെയും ഒരു സൃഷ്ടിയാണ് പുള്ളി. അതിപ്പം ചെങ്ങന്നൂരപ്പണിയായാലും മറ്റേ പന്നിയൂരപ്പണിയൊക്കെ ആയാലും നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലത് ഇവിടെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഈറ്റിലാണല്ലോ. ആ പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവിടെ പുള്ളിയുടെ ഓരോ സൃഷ്ടികളുണ്ടായിരിക്കുന്നത്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഞങ്ങൾക്ക് ഈ എല്ലാവർക്കും ഈ വലത്തോട്ടാണ് തള്ളിടുക പറയുമ്പോൾ പണി. പക്ഷേ പെരുന്തച്ഛൻ ഇടത്തോട്ടാണ് തള്ളു. പെരുന്തച്ഛൻ്റെ ചില സൃഷ്ടി അതുകൊണ്ട് ഗുണവും ദോഷവും ഉണ്ട് കേട്ടോ. അത് വേറെ വശം പെരുന്തച്ഛൻ്റെ സൃഷ്ടികളുടെ ഒരു പ്രത്യേകത. ആ പെരുന്തച്ഛൻ ടച്ചിങ്സ്. പക്ഷേ അതേപോലെ ഇന്നിപ്പോൾ അവിടെ അവരുടെ ഫാമിലിയിലൊന്നും പണിക്കാരില്ല എന്നല്ല പറയണേ. പക്ഷേ അതേപോലെ അത് ഗംഭീരത്വം പറയാവുന്നവരൊന്നും ഇന്നില്ല. പക്ഷെ അവർ ആരാധിക്കുന്നുണ്ട്. പെരുന്തച്ഛൻ്റെ അമ്പലമൊക്കെ ഉണ്ട്. പെരുന്തച്ഛൻ്റെ ഉപാസന മൂർത്തിയാണ് അന്നപൂർണേശ്വരി. അതിന് അമ്പലമുണ്ട്. ഒക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ഇതാണ് ഈ ക്ഷേത്രം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പുളിയന്നൂരാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയണ്ട. പെരുന്തച്ഛൻ്റെ അമ്പലം ഇല്ലെന്ന് ചോദിക്കും. അപ്പം തന്നെ ആൾക്കാർ എവിടെ പോയി പറയും. നിങ്ങൾ കാസർഗോഡ് പറഞ്ഞാലും പോയി ചോദിക്കും. തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാലും ആൾക്കാർക്കറിയാം. ഉളിയന്നൂർ അമ്പലം എന്ന് പറഞ്ഞാൽ പെരുന്തച്ഛൻ്റെ നാടലിൽ എടുത്ത വഴിക്ക് ചോദിക്കും. അത്ര ഫേമസ് ആണെന്നർത്ഥം. അങ്ങനെ അവിടുത്തെ ഒരു സംഭവം.
1: തച്ചന്മാരുടെ നാടാണ്. അപ്പൊ പേരെടുത്ത തച്ചന്മാരെ പരിചയപ്പെടുത്താൻ സാധിക്കും.
2: ഉളിയന്നൂർ തച്ചൻ എന്ന് പറയുന്ന തച്ചന്മാരുടെ ഒരു പരമ്പരയായിട്ടൊരു കുടുംബം ഇവിടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കുടുംബത്തിന് അവരുടെ ഒരു തച്ചന്മാരുടെ ഒരു ക്ഷേത്രവും അവർ ഇടക്കാലം കൊണ്ട് പണിതിട്ടുണ്ട് ഇവിടെ. അതല്ലാതെ പഴയ പാരമ്പര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഈ കാലം കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള പഴയ കലാപരമായിട്ടുള്ള ഇല്ലെങ്കിൽ കരകൗശലത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമൊന്നും ഇവിടെ വന്നിട്ടില്ല. അത് വളരാൻ സാധ്യതയുള്ളതാണ്. അത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ, സർക്കാർ അതിനുള്ളൊരു പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉളിയന്നൂർ അതിൻ്റേതായിട്ടുള്ള ഒരു പങ്ക് വഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ പൗരാണികമായിട്ട് തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന വട്ടെഴുത്ത് ലിഖിതങ്ങളുള്ള ഒരുപാട് കൽത്തൂണുകളും ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഗവേഷണ കുതുകികളായിട്ടുള്ള ആൾക്കാർ വന്നത് വായിക്കുകയും അതിനെപ്പറ്റി ഉപരിപഠനം നടത്തണം എന്നുള്ളത് കൊണ്ട് ഇവിടെ അടുത്ത് ആലുവയിൽ തന്നെയുള്ള യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗത്തിൽ നിന്ന് അന്നുണ്ടായിരുന്ന ശ്രീ രാജൻഗുരുക്കൾ, ശ്രീ ഉണ്ണികൃഷ്ണൻ എന്നിവ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഈ ലിഖിതങ്ങൾ വായിക്കാൻ ശ്രമിക്കുകയും അവരിവിടുന്ന് തന്നെ അതിൻ്റെ കുറേ ഭാഗങ്ങൾ അവിടെ കോളേജിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവം കൂടിയുണ്ട്. അത് വരുന്ന പിന്നീട് വരുന്ന വിദ്യാർത്ഥികൾക്ക് അത് വട്ടെഴുത്ത് പഠിക്കാനും അത് പഠിച്ച് അത് അന്നത്തെ കാലഗണനയും അതിൻ്റെ പൗരാണികമായുള്ള പ്രാധാന്യവും ഇതിൽ നിന്ന് വായിച്ചെടുക്കാം എന്നുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.

എൻ്റെ പേര് സീന മുഹമ്മദ് എന്നാണ്. ഞാൻ കടങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ഉളിയന്നൂരിൻ്റെ ജനപ്രതിനിധിയാണ്. ഉളിയന്നൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പെരിയാറിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഉളിയന്നൂർ കുഞ്ഞിനിക്കര ഒരു ദ്വീപ് കൂടിയാണ്. ഈ നാട്ടിലെ ആളുകൾ പാരമ്പര്യമായി കൃഷി ചെയ്തു വരുന്നവരാണ്. അവരുടെ ഒരു ജീവിത ശൈലിയാണിത്. ചീര, വാഴ, കപ്പ എന്നീ കൃഷികൾ ആണ് അവർ കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. എറണാകുളം ജില്ലയിലോട്ട് ഏറ്റവും കൂടുതൽ ചീര ഉൽപ്പാദിപ്പിക്കുന്നതും ഇവിടെ നിന്നാണ്. മറ്റ് വ്യവസായ സ്ഥാപനങ്ങളൊന്നും ഇവിടെ അങ്ങനെ സ്ഥിതി ചെയ്യുന്നില്ല. കൃഷിക്കാവശ്യമായ വെള്ളവും ആണെങ്കിലും ഇവിടെ സുലഭമാണ്. പിന്നെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉളിയന്നൂർ ഇഴലൂക്കര ബന്ധിപ്പിക്കുന്ന, അതായത് ആലുവ ടൗണിലേക്ക് നമുക്ക് പെട്ടെന്ന് ഷോർട്ട് കട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പാലം ഉണ്ട്. ആ പാലം അപ്രോച്ച് റോഡ് വന്നിട്ടില്ല. ആ റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ നാടായ ഉളിയന്നൂരിനെ കുറിച്ച് ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്.

അങ്ങനെ മനോഹരമായ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. യാത്ര കഴിഞ്ഞാലും പക്ഷേ ഈ നാടിന്റെ ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ എപ്പോഴും നമ്മുടെ മനസ്സിനിങ്ങനെ തങ്ങി നിൽക്കും. കാരണം അത്രമേൽ രസമുള്ള ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു നാടാണ്. ആരോട് സംസാരിച്ചാലും അവരെല്ലാം പറയുന്നത് അതിനെ കുറിച്ചാണ്. അത് മാത്രമല്ല, എത്ര സിറ്റി ലൈഫിങ് കയറി വന്ന എന്ന് പറഞ്ഞാലും ഗ്രാമത്തിന്റെ തനതായ ഭംഗി സൂക്ഷിക്കുന്ന ഒരു നാടാണ്. അപ്പോ ഇതുപോലെ മറ്റൊരു മനോഹരമായ നാട്ടിൽ മനോഹരമായ യാത്രയിൽ നമുക്ക് കേട്ടുമുട്ടാം അടുത്ത പാട്ടിന്റെ നാട്ടുവഴിയിൽ. ഈ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നത് ഫെർണൻഡ് ഹസീന, നിർവഹണം റിയാസ്.

നിങ്ങൾ കേട്ടത് പാട്ടിൻ്റെ നാട്ടുവഴി. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
2: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം

0: രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ് ഇതര കാർഷികേതര ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂലൈ 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാവായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ, ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്ര കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിന്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്രാ വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ, അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
1: പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashwani. The news read by Nishit Kumar. Prime Minister Narendra Modi has said that the surgical strike carried out by the Indian Army on terrorist hideouts in Pakistan demonstrated to the world a new approach to India's counter-terrorism policy. Addressing the nation in his Mann Ki Baat program on Akashwani today, Mr. Modi said, India will mark the 10th anniversary of the surgical strike tomorrow.

0: സമയം 6 മണി കഴിഞ്ഞ് 10:37. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം. 6:25 സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കിയ പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ, 6:50 കാർഷിക ജീവനം. മണ്ണറിഞ്ഞ് പൊന്നുവിളയിച്ച തൃപ്പൂണിത്തുറയിലെ സോയി വർഗീസുമായി അഭിമുഖം. 7:20 വിപണി വാരാന്തവലോകനം. 7:25 FM ഈവനിംഗ്, ഇതിൽ സമകാലികം, ടൂറിസം സാധ്യതകൾ, അവസരങ്ങൾ. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:30 ഈവനിംഗ് മെലഡി, തുടർന്ന് സേവന വാർത്തകൾ. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: 9:00 News@9 ഡൽഹി റിലേ, 9:15 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട് തിരുവനന്തപുരം റിലേ. തുടർന്ന് അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. തുടർന്ന് നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ എസ് തനൂജ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, കിളിമാനൂർ രമാകാന്തന്റെ മഹാബലി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഏഴ് 35 FM ഡയറി തുടരും. സമകാലികം, അലക്ഷ്യമായ ഡ്രൈവിംഗും കൂടുന്ന അപകടങ്ങളും. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ, ആയുർവിചാരം. ഗൗട്ട് എന്ന അസുഖം, ഡോക്ടർ PK ലതികയുമായി അഭിമുഖം. 8:25 ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 ഹലോ VPS ലേക്ക് ഷോർ, സ്പോൺസേഡ് പരിപാടി.

0: ഒൻപത് മണിക്ക് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി എഫ് എം വാർത്തകൾ, പത്ത് മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11 ആകാശവാണി എഫ് എം വാർത്തകൾ. സഹയാത്രിക, കെ വി ലീല, ടി എസ് ധന്യ എന്നിവരുടെ കഥകൾ. തുടർന്ന് ഗാനം. 11:30 എൻ സി ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഉച്ചയ്ക്ക് 12 ആകാശവാണി എഫ് എം വാർത്തകൾ. അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. പി എം ജെ എ വൈ, ആയുഷ്മാൻ ഭാരത്, ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ. 1 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2 ആകാശവാണി എഫ് എം വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ആകാശവാണി എഫ് എം വാർത്തകൾ. പാട്ടിൻ്റെ നാട്ടുവഴി, ഉളിയന്നൂർ അവസാന ഭാഗം. പുനഃപ്രക്ഷേപണം 4 ആകാശവാണി എഫ് എം വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 5 ആകാശവാണി എഫ് എം വാർത്തകൾ. ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. 100+ ഇനങ്ങളിൽപ്പെട്ട ഔഷധസസ്യങ്ങളും വൈവിധ്യമാർന്ന 100 ഇനം താമര, ആമ്പൽ എന്നിവ കൃഷി ചെയ്യുന്നതുകൂടാതെ തേനീച്ചകളെയും പരിപാലിക്കുന്ന ആമേട സ്വദേശി കെ വി അനിൽകുമാറിനെ പരിചയപ്പെടുത്തുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 മുതൽ 9 വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, അലക്ഷ്യമായ ഡ്രൈവിംഗും കൂടി വരുന്ന അപകടങ്ങളും. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 ആകാശവാണി എഫ് എം വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ശബ്ദശകലങ്ങളുടെ ശില്പികൾ, സൗണ്ട് പ്രൊഫഷണലുകളായ ആൽബിൻ തോമസ്, ഫിലിപ്പ്, ആനന്ദ് ബി എന്നിവർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. 10 ബി വി ബാലസായി, എ ദുർഗാപ്രസാദ് എന്നിവരുടെ പുല്ലാങ്കുഴൽ ഗോട്ടുവാദ്യം കച്ചേരി. കാരൈക്കുടി ആർ മണി മൃദംഗം, ജി ഹരിശങ്കർ ഗഞ്ചിറ. 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15.

0: ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ഇപ്പോൾ മധുരം ഗീതം ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും ഇന്ന് ജോർജ് തോമസ് രചന നിർവഹിച്ച്, ബി പ്രകാശ് സംഗീതം പകർന്ന്, സുദീപ് കുമാർ, ആര്യ സജി എന്നിവർ ചേർന്നാലപിച്ച ഗാനം.

സേവന വാർത്തകൾ. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയവും മൈ ഭാരത് പോർട്ടലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് ക്വിസ് 2026 ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ജില്ലയിലെ ബിടെക്, ആർട്സ് ആൻഡ് സയൻസ്, പോളിടെക്നിക്, ITI, ഹയർ സെക്കൻഡറി, VHSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ 15 മുതൽ 29 വയസ്സുവരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി myBharat.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അവസാന തീയതി 30 ഈ മാസം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0477223652. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0477223652. ആലപ്പുഴ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതും 2025 ജനുവരി മുതൽ 2026 ഓഗസ്റ്റ് വരെ റദ്ദായതുമായ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് പുതുക്കി നൽകുന്നു. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെ രേഖപ്പെടുത്തിയവർക്കാണ് രജിസ്ട്രേഷൻ പുതുക്കുവാൻ അവസരം. അവസാന തീയതി 31 അടുത്ത മാസം. താൽപ്പര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ തൊഴിൽ രജിസ്ട്രേഷൻ കാർഡുമായി ജില്ലാ സൈനികക്ഷേമ ഓഫീസ്, ആറാട്ടുവഴി, ആലപ്പുഴ 68807 എന്ന വിലാസത്തിൽ നേരിട്ടോ ദൂതൻ മുഖേനയോ തപാൽ മാർഗമോ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ കൂടി പറയാം: 0477224573. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0477224573. കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സാമ്പത്തിക താങ്ങൽ പദ്ധതി പ്രകാരമുള്ള ധനസഹായത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. അടുത്ത മാസം 1ാം തീയതി മുതൽ ഡിസംബർ 31 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 2025 മാർച്ച് 31 വരെ രജിസ്റ്റർ ചെയ്തവരാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ ഓഫീസിൽ നേരിട്ടാണ് സ്വീകരിക്കുന്നത്. ധനസഹായത്തിനായി അപേക്ഷയോടൊപ്പം രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ്, 2026 ഡിസംബർ വരെയുള്ള അംശദായം അടച്ച പാസ്ബുക്കിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് തുടങ്ങിയ രേഖകൾ സഹിതം ക്ഷേമനിധി ഓഫീസിൽ സമർപ്പിക്കുക. ഇനി പറയുന്ന നമ്പറുകളിൽ ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ ബന്ധപ്പെടാം: 7902454443 അല്ലെങ്കിൽ 0484245443. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 7902454443 അല്ലെങ്കിൽ 0484245443. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ.

0: മോളെ, ഇത് നിന്റെ പേരില്
1: തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ?
0: അതിനെന്താ മോളോ? ഇത് നിന്റെ പേരില്, ഇത് പൊന്നു മോളുടെ പേരില്.
2: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ?
3: ഇതെല്ലാം ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനിയാക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം.

0: കിട്ടാൻ എളുപ്പാവും.
1: അരുതാത്ത് പറയല്ലേ, എന്തത്?
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് എല്ലാവരും മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ 2 ഘട്ടത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. ലോങ് ജംപ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 15th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻതോതിൽ പ്രാതിനിധ്യം തെളിയിച്ചിട്ടുണ്ടെന്നും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് ഇത് മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതികമായി മികവ് പുലർത്തുമ്പോഴും അനുകമ്പയുള്ളവരാകണമെന്നും ജീവിത വിജയം നേടുമ്പോൾ സമൂഹത്തോട് ചേർന്ന് നിൽക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു.
5: ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ബട്ട് റിമൈൻ കംപാഷനേറ്റ്, ബി സക്സസ്ഫുൾ ബട്ട് റിമൈൻ കണക്റ്റഡ് ടു ദി സൊസൈറ്റി. യു ഓൾവേസ് ആസ് എ ഡോക്ടർ, ഐ നീഡ് നോട്ട് സേ ദിസ് ടു യു, ബട്ട് ആസ് എ ഡോക്ടർ യു ഷുഡ് സേ ദിസ് ടു എവരി വൺ, ദാറ്റ് നോ ടു ഡ്രഗ്സ്, ദാറ്റ് ഷുഡ് ബി യുവർ പ്രിൻസിപ്പൽ ഓഫ് യുവർ ലൈഫ്.
4: ഡോക്ടർ എന്നത് കേവലം ഒരു ബിരുദമല്ലെന്നും ഏത് മേഖലയിലും മികച്ചതാകാൻ നല്ലൊരു മനുഷ്യനാവുക എന്നതാണ് പ്രധാനമെന്നും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സാമൂഹ്യ സേവനം ആത്മീയതയിൽ നിന്ന് വേറിട്ടതല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ഡോക്ടർ സുരേന്ദ്ര ഥാപയ്ക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി VD സതീശനും ചേർന്ന് കൈമാറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചിറാപ്പു രാംമോഹൻ നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരിമുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138 പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതിനുള്ള തെളിവാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നാളെ 10 വർഷം തികയുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതായി ശ്രീ മോദി വ്യക്തമാക്കി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
6: പൂജ്യ ബാപ്പു കി ജയന്തി കാ ദിൻ. ബാപ്പുനെ ഹമെ ജീവൻ കെ ബഹുത് സേ മന്ത്ര ദിയേ. സ്വച്ഛത ഭീ ഉൻമേ സേ ഏക് ഹൈ. ഹം അക്സർ അപ്നെ ആസ്പാസ് സ്വച്ഛത സേ ജുഡേ അനേക് പ്രയാസോ കോ ദേഖ്തേ ഹൈ. യേ പ്രയാസ് ബഹുത് പ്രേരക് ഔർ ഉത്സാഹ ബഢാനേ വാലേ ഹൈ.
4: സെൻസസ് നമ്മുടെ എല്ലാം ദേശീയ ഉത്തരവാദിത്തമാണെന്നും ഇതിനായി കുറച്ചു സമയം ചെലവഴിക്കണമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങൾ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂർണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഗുജറാത്തിലെ മോഢേര ഗ്രാമം ഇന്ന് സൂര്യക്ഷേത്രത്തിന്റെ പേരിൽ മാത്രമല്ല രാജ്യത്തെ

0: ആദ്യത്തെ സൌരോർജ്ജ ഗ്രാമം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിരതയുടെ ഒരു മികച്ച ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അസമിൽ നടന്ന പിക്മി ഹോഗ് സംരക്ഷണ പ്രവർത്തനം, സോനായ രൂപായി വന്യജീവി സങ്കേതത്തിലെ ആനകളുടെ പുനരധിവാസം എന്നിവയും ഇന്നത്തെ മൻ കി ബാത് പതിപ്പിൽ അദ്ദേഹം പരാമർശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കക്കാടം പൊയിലിൽ സമഗ്ര ടൂറിസം വികസനത്തിന് വഴിയൊരുങ്ങുന്നു. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കക്കാടം പൊയിലിൽ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വലിയ വികസന പദ്ധതികൾ നടപ്പാക്കും. പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യത്തിന് പ്രകൃതിക്കും ദോഷം വരാത്ത രീതിയിലായിരിക്കും വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇതോടൊപ്പം ടൂറിസം വികസനത്തിന്റെ നേട്ടം പ്രദേശവാസികൾക്കും പ്രാദേശിക സംരംഭകർക്കും ലഭിക്കുന്ന തരത്തിൽ തദ്ദേശീയ സാമ്പത്തിക വികസനം കൂടി ലക്ഷ്യമാക്കിയുള്ള ടൂറിസം മാതൃകയാണ് ലക്ഷ്യമിടുന്നത്.
0: ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ നാളെയാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളും പോലീസും സഹകരിച്ചുള്ള നടപടികൾക്കാണ് ഈ ഘട്ടത്തിൽ പ്രാധാന്യം ലഭിക്കുക. പൂജ, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്കും തിരിച്ചും അധിക ബസ്സുകൾ സർവീസ് നടത്തും. മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ റിസർവേഷൻ സൌകര്യവും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ഇടങ്ങളിലേക്കാണ് KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ മൈസൂരുവിൽ നിന്ന് കണ്ണൂർ, മധുര എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ ഉണ്ടാകും. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും യാത്രാ സൌകര്യമുണ്ട്. കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ നിന്ന് തിരികെ അന്യസംസ്ഥാനങ്ങളിലേക്കും പ്രത്യേക സർവീസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. മലയാളി ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളി മെഡൽ. 6.53 മീറ്റർ ദൂരം ചാടിയാണ് ആൻസി മെഡൽ സ്വന്തമാക്കിയത്. ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളി കൂടി ലഭിച്ചിരുന്നു. സ്ക്വാഷിൽ പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും വനിതാ സിംഗിൾസിൽ അനഹത് സിംഗുമാണ് മെഡൽ നേടിയത്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയ ലക്ഷ്യം. നിശ്ചിത ഓവറിൽ വിൻഡീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺ നേടുകയായിരുന്നു. നേരത്തെ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷനെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുത്തു. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് എല്ലാവരും മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയ ലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
4: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക

0: വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ട് നാളെ 10 വർഷം പൂർത്തിയാകുന്ന വിഷയം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്. 10 വർഷം മുൻപ് 2016 സെപ്റ്റംബർ 28-29 ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖയ്ക്കപ്പുറത്തേക്ക് കടന്ന് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ നടപടി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ ഭാരതത്തിന്റെ നയം എത്രത്തോളം വ്യക്തമാണെന്ന് ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. വർഷങ്ങളോളം രാജ്യത്തിന് അനുഭവിക്കേണ്ടി വന്ന വേദനയ്ക്കുള്ള നിർണായക പ്രതികരണമായിരുന്നു അത്. ബാലാകോട്ട് എയർ സ്ട്രൈക്ക് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള നടപടികളിലൂടെ ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് പോളിസിയാണ് ഭാരതം സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു.
1: സർജിക്കൽ സ്ട്രൈക്കിന്റെ ഡങ്കയ്ക്ക് ചോട്ട് പർ പൂരി ദുനിയയ്ക്ക് സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി കാ ഏക് നയ ഉദാഹരണ പ്രസ്തുത കിയാ താ. ബീതെ ഏക് ദശക് മേ ബാലാകോട്ട് കി എയർ സ്ട്രൈക്ക് സേ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നെ ബാർ ബാർ യെ സ്പഷ്ട സന്ദേശ് ദിയ ഹൈ കി അഗർ ആതങ്ക്വാദി ഭാരത് പർ ആങ്ക് ഉഠായേംഗേ തോ ഉസ്കാ കരാറാ ജവാബ് ദിയ ജായേഗാ.
0: അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ 25-ാം വാർഷിക വേളയിൽ ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളായ പൌരന്മാരുടെ കുടുംബങ്ങൾക്ക് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. മറ്റൊരു പ്രധാന വിഷയമായി രാജ്യത്ത് നടന്നുവരുന്ന സെൻസസ് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സൌകര്യങ്ങൾ ജനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസിന്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ പ്രവർത്തനം നടക്കുകയാണ്. രാജ്യത്തിന്റെ കൃത്യമായ ഭാവി ചിത്രം തയ്യാറാക്കാൻ എല്ലാ പൌരന്മാരുടെയും പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
1: ജനഗണന ഹം സബ്കാ രാഷ്ട്രീയ ദായിത്വ ഹൈ ദേശ് കെ സഭി രാജ്യോ ഓർ കേന്ദ്ര ശാസിത പ്രദേശോ മേ ഇസ്കാ പെഹല ചരൺ ലഗ്ഭഗ് പൂരാ ഹോ ചുകാ ഹൈ ആപ്കി സഹി ജാൻകാരി आपके परिवार की सही जानकारी देश के भविष्य की सही तस्वीर तैयार करने में मदद करती है.
0: വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവായിരുന്ന അശോക് സിംഗാളിന്റെ 100-ാം ജന്മവാർഷിക വേളയിൽ അദ്ദേഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക സംഭാവനകൾ അനുസ്മരിച്ച പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചു. സമൂഹമധ്യത്തിൽ ഒരു തപസ്വിയെപ്പോലെയാണ് അദ്ദേഹം ജീവിതം നയിച്ചതെന്നും രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിന്റെയും ഊർജത്തിന്റെയും ഫലമാണ് ഇന്ന് അയോധ്യയിൽ നാം കാണുന്ന രാമക്ഷേത്രമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. 1026 ഗസ്നെ സോമനാഥ ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ആക്രമിക്കപ്പെട്ട ഗുജറാത്തിലെ ചരിത്രപ്രസിദ്ധമായ മോഡേര സൂര്യക്ഷേത്രത്തിന് 1000 വർഷം തികയുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. ഭാരതത്തിന്റെ അതിജീവന ശേഷിയാണ് ക്ഷേത്രങ്ങളെ എന്നും നിലനിർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ ഗ്രാമമായി മാറിയ മോഡേര സുസ്ഥിര വികസനത്തിന് മാതൃകയായി തീർന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: ഗുജറാത്ത് കെ ഹി മോഡേര മേ പ്രസിദ്ധ സൂര്യ മന്ദിർ പർ ഭീ ഹംല ഹുവാ താ ഉസേ തോഡാ ഗയാ താ യാനി മോഡേര മന്ദിർ വിധ്വംസ് കോ ഭീ ഇസ് സാൽ 1000 സാൽ ഹുയേ ഹൈ ജബ്കി ഉസ് സമയ ഇസ് മന്ദിർ കോ ബനേ സിർഫ് ഏക് ഹീ സാൽ ഹുയേ 1025 മേ ഇസ് മന്ദിർ കാ നിർമാണ രാജ ഭീംദേവ് നേ കരായാ താ.
0: പൈതൃക സംരക്ഷണം, ഒക്ടോബർ 2 ശുചിത്വ ദിനം, ലഹരിക്കെതിരെയുള്ള നശാമുക്ത് യുവ അഭിയാൻ, കായിക രംഗത്തെ ടാലന്റ് ഹണ്ട് എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശമുണ്ടായി. മഹാത്മാഗാന്ധി മുന്നോട്ടുവച്ച ഏറ്റവും വലിയ ജീവിതമന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ബാപ്പു നെ ഹെ ജീവൻ കെ ബഹുത് സെ മന്ത്ര ദിയെ ഹൈ സ്വച്ഛതാ ഭീ ഉൻമേ സെ ഏക് ഹൈ ഹം അക്സർ അപ്നെ ആസ്പാസ് സ്വച്ഛതാ സെ ജുഡേ അനേക് പ്രയാസോ കോ ദേഖ്തേ ഹൈ യേ പ്രയാസ് ബഹുത് പ്രേരക് और उत्साह बढ़ाने वाले हैं। बापू के प्रति हमारी सबसे सुंदर श्रद्धांजलि भी स्वच्छता ही है।
0: ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരിമുക്തമാക്കും

0: युवाओं ने नशे के विरुद्ध ड्रग्स के खिलाफ एक बहुत महत्वपूर्ण संकल्प लिया है। नशा मुक्ति का संदेश हमारे युवा खुद अपनी भाषा में अपने तरीके से इस संदेश को आगे बढ़ा रहे हैं। नशा मुक्त युवा विकसित भारत के इस संकल्प को हम सब मिलकर आगे बढ़ाएं।
1: നാം പരിസ്ഥിതിയെ സംരക്ഷിക്കുമ്പോൾ മരങ്ങളെയും ചെടികളെയും ജീവജാലങ്ങളെയും മാത്രമല്ല ആവാസ വ്യവസ്ഥയെ ആകമാനം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം അതിനെ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പലപ്പോഴും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അതേ പ്രകൃതി തന്നെ നമ്മുടെ ജീവിതത്തിന് താങ്ങായി മാറുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഈ വികാരത്തെ വളരെ മനോഹരമായി മുന്നോട്ട് വയ്ക്കുകയാണ്. നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ആദരിക്കാം, അതിന്റെ വൈവിധ്യം കാത്തുസൂക്ഷിക്കാം എന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നമ്മുടെ ഓരോ ശ്രമവും ഭാവി തലമുറകളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അറിയിച്ചു. വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന് പ്രാധാന്യം നൽകണമെന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജില്ല ഒരു ഉൽപ്പന്നം വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനുകൾക്ക് കൂടുതൽ കരുത്ത് പകരണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ നെല്ലിക്ക ഉൽപ്പാദനത്തിലൂടെയും സംസ്കരണത്തിലൂടെയും സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾ കൈവരിച്ച സാമ്പത്തിക പുരോഗതി അദ്ദേഹം എടുത്തുകാട്ടി. നമ്മുടെ രാജ്യത്തിലെ ഓരോ പ്രദേശത്തിനും അതിന്റേതായ ഏതെങ്കിലും സവിശേഷതകളുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ചിലയിടത്ത് സവിശേഷമായ ഒരു പഴം, മറ്റൊരിടത്ത് പരമ്പരാഗത കല, വേറൊരിടത്ത് അപൂർവമായ ഒരു കഴിവുമുണ്ടാകുമെന്നും വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് എന്നത് ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്യാമ്പയിനാണെന്നും പറഞ്ഞു. നമ്മുടെ ഗ്രാമങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും ഈ സവിശേഷത പ്രാദേശിക വിപണികളിൽ മാത്രം ഒതുങ്ങാതെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ലോകവിപണികളിലേക്കും എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനും ശക്തി ലഭിക്കുന്നു. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രചോദനവും ഇതിലൂടെ ലഭിക്കുന്നു.
0: വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് ഇനി വിശേഷതാവും അഭിയാൻ ഗാവോട്ടോഹരോഹാന सिर्फ स्थानीय बाजार तक सीमित न रहे, वे देश और दूसरे हिस्सों तक पहुंचे और दुनिया के बाजारों तक भी पहुंचे। इससे वोकल फॉर लोकल अभियान को भी बल मिलता है, ये देश को आत्मनिर्भर बनाने की भी प्रेरणा देता है।
1: വരാനിരിക്കുന്ന ഉത്സവങ്ങളിലും വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നാം ഒരിക്കലും മറക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വരാനിരിക്കുന്ന ഉത്സവങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം പൂർണ്ണ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി ആഘോഷിക്കാൻ ആശംസിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് പരിപാടി അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിന്
2: ആകാശവാണി കൊച്ചി FM 102.3

0: സമയം 6 മണി കഴിഞ്ഞ 50 മിനിറ്റ് 23 സെക്കൻഡ്.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് സ്റ്റോപ്പിന്റെ അതേ സൈഡിൽ തന്നെ ഒരു ചെറിയ വഴി പോകുന്നുണ്ട് കേട്ടോ. ആ വഴി കൂടി ഒരു 100 മീറ്റർ മുന്നോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു സോയ് വർഗീസ് എന്ന് പറഞ്ഞിട്ടൊരു കർഷകയുണ്ട്. അപ്പൊ ആ കർഷകയെ പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ പോണേ കേട്ടോ. 100 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ വലത്തു വശത്ത് ആദ്യം കാണുന്ന വീടാണ് ഇവരുടേതെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ റൂട്ടിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ വർക്ക്ഷോപ്പിന്റെ ഒക്കെ സൈഡിൽ എത്തിയത് ഞാൻ അല്പം മുമ്പിലേക്ക് വന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ളും ഇങ്ങനെ ഒരു പച്ചപ്പാണ് കേട്ടോ. തന്റെ പുരയുടെ കൃഷിയില് തെങ്ങ്, വാഴ, ജാതി, കുരുമുളക്, ഫലവൃക്ഷങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ മണ്ണറിഞ്ഞുള്ള കൃഷിയിലൂടെ പൊന്നു വിളയിക്കുകയാണ് കേട്ടോ നമ്മുടെ സോയ് വർഗീസ്. അപ്പൊ നമുക്ക് സോയ് വർഗീസിനെ പരിചയപ്പെടാം അല്ലേ. അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട്. അപ്പൊ മിക്കവാറും സോയ് വർഗീസ് ആയിരിക്കും. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ആണെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചിട്ട് മനസ്സിലാക്കാം കേട്ടോ. സോയ് വർഗീസ് ആണോ?
1: ആരാ?
0: ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ കാർഷിക ജീവനം എന്ന് പറയുന്ന പരിപാടിന്ന്.
1: ഓക്കെ ഓക്കെ.
0: എവിടെയാണോ കൃഷി? നമുക്ക് എന്നാ കൃഷി സ്ഥലത്തേക്ക് പോവാം അല്ലേ.
1: ഓക്കെ, നമുക്ക് പോവാം.
0: അപ്പൊ നമ്മള് ഒട്ടും സമയം കളയാതെ നേരെ കൃഷിസ്ഥലത്തേക്ക് അങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പൊ ഈ കൃഷിസ്ഥലം എന്ന് പറയുന്നത് ഇവിടെ വീടിനോട് തൊട്ട് ചേർന്നുള്ള പറമ്പാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു തോട് പോലെയൊക്കെ ഉണ്ട്. അതിന്റെ സൈഡിലായിട്ടൊക്കെയാണ് വാഴ, ജാതി, കുരുമുളക് അങ്ങനെ എല്ലാം നട്ടുവച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വന്നത്, അതിനെ കുറിച്ച് പറയാമോ?
1: ഞാൻ കാർഷിക രംഗത്തേക്ക് കടന്നു വന്നത് ഒരു 10 വർഷമായി. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീടാണ്. ഇവിടെ ഒത്തിരി നാളായിട്ട് മദറിൻലോയും ഫാദറിൻലോയും ഹസ്ബൻഡും എല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതാണ്. അത് കണ്ട് അങ്ങനെ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ കൃഷിയിലൊക്കെ ഇറങ്ങിയത്.
0: എന്തൊക്കെ കൃഷികളാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
1: നിലവിലിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് തെങ്ങ്, ജാതി, വാഴ, പിന്നെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ചെയ്യുന്നുണ്ട്.
0: ഇതിവിടെ ഉള്ള തോടാണോ അതോ നമ്മൾ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ തോടാണോ?
1: കൃഷിയുടെ ആവശ്യത്തിന് ജലസേചനത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത തോടാണ്.
0: ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം.
1: ഫാദറായിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ആ തെങ്ങൊക്കെ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഞങ്ങളുടെ തിരുവാങ്കുളം കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുന്ന് എനിക്കൊരു 2 വർഷമായിട്ട് 50 തെങ്ങൻ തൈയോളം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ മെയിനായിട്ട് അവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്.
0: ആ കാണുന്നത് അല്ലേ,
1: ആ അവസ്ഥ കാണുന്നത്. ഈ സൈഡിലൊക്കെ കാണുന്നത് പഴയ തെങ്ങുകളാണ്. ഇത് ഒരു 20 വർഷം പഴക്കമുള്ള തെങ്ങുകളാണ് ഈ കാണുന്നതൊക്കെ.
0: മറ്റേത് തൈത്തെങ്ങ്.
1: തൈത്തെങ്ങുകൾ ഒരു 50 എണ്ണം അവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നാടൻ തെങ്ങാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. തീൻചുടീൻ കുറച്ച് വർഷം മുമ്പ് കൃഷി ചെയ്തിട്ട് കായ്ബലം ആവുമ്പോഴേക്കും അതിന് മണ്ടയില് പുഴു, ചെല്ലി, കീടങ്ങളുടെ ആക്രമണം കാരണം അത് മുഴുവൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് നാടൻ നമ്മുടെ തെങ്ങുകളാണ്. അതൊരു 7 വർഷം കൊണ്ട് എനിക്ക് കായ്ബലം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വളം ചെയ്യണം. അതായത് മെയ് ലാസ്റ്റ് ജൂൺ മൺസൂൺ മഴ തുടങ്ങുന്നതിന് മുമ്പും അത് നമ്മൾ ജൈവവളവും കൊടുക്കണം, രാസവളവും കൊടുക്കുന്നുണ്ട്. ജൈവവളവുമായിട്ട് ഞാൻ ചാണാനാണ് ഇറക്കുന്നത്. അത് നമ്മൾ ഇവിടെ എനിക്ക് കൃഷിക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്ന തിരുവാണിയൂരുള്ള ഒരു ജോണി എന്ന് പറഞ്ഞ ഈ വർഷത്തെ കർഷക അവാർഡ് ജേതാവാണ് ജോണി. നമ്മളുടെ തിരുവാങ്കുളം കൃഷിഭവന്റെ കീഴിലാണ് കൃഷി ചെയ്യുന്നത്. ആ ജോണി എന്ന് പറഞ്ഞ ചേട്ടൻ എനിക്ക് ചാണകം കൊണ്ടുവന്ന് ഇറക്കി തരും. നെക്സ്റ്റ് മന്ത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് 18/9/18 മെയിനായിട്ട് വളമായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇടവളമായിട്ട് മാവർഷത്തിൽ 2 പ്രാവശ്യം നമ്മള് കുമ്മായം വിതറുന്നുണ്ട്. ഇവിടെ മണ്ണിന് അമ്ലരസം കൂടുതലുള്ള കാരണം, മഴ കൂടുതലുള്ള കാരണം വർഷത്തിൽ 2 പ്രാവശ്യം കുമ്മായം ഇടും. 6 മാസം ഇടവിട്ട് ഇപ്പൊ ഞാൻ തെങ്ങിന് ചോട് ഇത് മാറ്റിയിട്ട് വളം ഇട്ട് ഇനിയിപ്പോ മടലും എല്ലാം ഇട്ട് തെങ്ങിന്റെ ചോട് മൂടേണ്ട സമയമായി.
0: അതായത് നമ്മളിപ്പോ ഒരു മഴ തുടങ്ങുന്നതിന് മുൻപായിട്ട് തടത്തുറപ്പും അത് ആ ഒരു രീതിയാണോ?
1: അത് തന്നെ പഴയ രീതിയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും, കാരണം നമ്മുടെ മുന്നേ ഉള്ളവർ കാണിച്ചു തന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്.
0: എങ്ങനെയുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വിളവ്?
1: വിളവ് എനിക്ക് മോശമില്ലാത്ത രീതിയിൽ വിളവ് കിട്ടുന്നുണ്ട്.
0: തെങ്ങയുടെ വിപണി എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
1: നമ്മൾക്ക് കൃഷിഭവനിൽ 2 മാർക്കറ്റുകളുണ്ട്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ആ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടാണ് എനിക്ക് നല്ല വിപണി കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ മൊത്തത്തിൽ എല്ലാവർക്കും തെങ്ങ് കൃഷി കുറവായതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. തേങ്ങ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. തെങ്ങ് കയറുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ അവരന്വേഷിച്ചു വന്ന് തേങ്ങ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോയിക്കോളും. എനിക്ക് 1 കിലോയ്ക്ക് 58 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. പിന്നെ വീട്ടിലാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എല്ലാം ഞാൻ പുറത്തുനിന്നേ വരെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തേങ്ങ വെട്ടി എടുക്കുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രോപ്പറായിട്ട് ലേബേഴ്സിനെ കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും തെങ്ങൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കൂലി കൂടുതലാണ്. ഇന്ന സമയത്ത് വളം ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ വളം മേടിച്ച് വെച്ചാലും ആ സമയത്ത് പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ച് ഡിലേ.

0: പേരിന് പോവാറുണ്ട്. എന്നാലും കുഴപ്പമില്ല, കൃഷി നല്ലതാണ്. നേരത്തെ പറയണ്ട, ഈ മഴക്കാലത്തോടനുബന്ധിച്ച് തെങ്ങിന്റെ തടം തുറപ്പും ഒക്കെയാണ് ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ചെല്ലി അതുപോലെയുള്ള കീടബാധ ഏൽക്കാണ്ടിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യാറ്? അതിനെ കുറിച്ച് പറയാമോ?
1: ആ പറയാം പറയാം. നമ്മുടെ നാടൻ തെങ്ങുകൾക്ക് പൊതുവേ കീട ഇത് കുറവാണ്. പിന്നെ തെങ്ങ് ഒരു 10 വർഷം വരെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്താൽ മതി. മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നാടൻ തെങ്ങുകൾക്ക് ചെല്ലിയുടെ ആക്രമണം കുറവാണ്. പിന്നെ ഞാനിപ്പോ ചെയ്ത ചെറിയ തെങ്ങുകൾക്ക് നമ്മൾ നട്ട് അപ്പൊ തന്നെ ഈ ഒടക്ക് വലയാണ് ഞാൻ ഇടുന്നത്. ഈ മീൻകാരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഒടക്ക് വല ഇട്ടാൽ ചെല്ലിയുടെ ആക്രമണത്തിൽ നിന്ന് കുറെയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.
0: ഒടക്ക് വല അവിടെ ഏതെങ്കിലും ഇട്ടിട്ടുണ്ടോ?
1: ആ ഒടക്ക് വല ഞാൻ ചെറിയ തെങ്ങിലൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയ തെങ്ങിലാണ് നമുക്ക് പറ്റുള്ളൂ.
0: വലിയ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമോ? അത്
1: കാണാൻ
0: പറ്റും. ഇവിടെ ഈ പറമ്പ് എന്ന് പറയുന്നത് ഒരുവിധം നല്ല ദൂരത്തേക്ക് ഇങ്ങനെ കിടക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ തെങ്ങിന്റെയൊക്കെ അടുത്ത് ചെന്ന് കണ്ട് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേകിച്ച് ഇങ്ങനെ ചോദിച്ചത് നമുക്ക് കാണാൻ പറ്റുമോ എന്ന്. ഏത് ആ ദൂരത്ത് കാണുന്ന ആ അതിൽ ഉള്ളതാണ് ആ തൈത്തെങ്ങിനൊക്കെയാണല്ലേ ഇട്ടിരിക്കുന്നത്.
1: പിന്നെ ഞാൻ വലിയ തെങ്ങിനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം കൂടുമ്പോഴാണ് ഞാൻ തെങ്ങ് കയറുന്നത്. ആ സമയത്ത് ഞാൻ പാറ്റ ഗുളികയും പാറ്റ ചോക്കും തെങ്ങ് കയറുന്ന ആളുടെ കയ്യിൽ കൊടുത്തുവിടും. അതാണ് നമ്മൾ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾക്ക് ചെറിയ തെങ്ങുകൾക്ക് ഡൈക്കോഡെർമ കേക്ക് എനിക്ക് കായംകുളം നമ്മുടെ തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തന്നായിരുന്നു. അപ്പൊ ഞാൻ അത് വെച്ചു കൊടുത്തു. അത് ഒരു 3 പ്രാവശ്യമായിട്ട് ഞാൻ ഈരണ്ണം വെച്ചിട്ട് ഒരു 2 മാസം ഇടവേളയിൽ വെച്ചു കൊടുത്തു. അങ്ങനെയാണ് എനിക്ക് തൈത്തെങ്ങുകളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. നമ്മൾ ശരിക്കും എല്ലാ ആഴ്ചയും ചെന്ന് തൈത്തെങ്ങിൽ നമ്മൾ നോക്കണം വല്ല ചെല്ലി വന്നിട്ടുണ്ടോ, തെങ്ങിന്റെ പുറത്തേക്ക് ചെറിയ ചകിരി കുഞ്ഞു കുഞ്ഞു ചകിരികൾ നീണ്ടു നിൽക്കുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്രന്നിട്ടുള്ള ഒരു ചെല്ലിക്കോലുണ്ട്, ആ കോല് വെച്ച് തൈത്തെങ്ങിന് നമുക്ക് കുത്തിയെടുക്കാം. അതിൻ്റെ ഒരു എൻഡിൽ ശൂലം പോലെ ഒരു ഇതുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ കുത്തി തിക്കി എടുത്തു കഴിഞ്ഞാൽ ഈ വണ്ട് നമുക്കിങ്ങ് പോകുന്നോളും. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഉള്ള തെങ്ങുകൾ നമ്മൾ കുത്തിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് മണലാണ് നിറച്ചു കൊടുക്കണത്. മണലിട്ട് കൊടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്ന ആ സുഷിരത്തിലേക്ക് അത് നമ്മൾ അടയ്ക്കാതിരുന്നാൽ വേറെ വണ്ടുകൾ വന്ന് അട്രാക്ട് ചെയ്തിട്ട് ഇവർ വന്ന് അത് കുത്തിക്കളയും. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോറി ഡസ്റ്റ്, മണൽ കിട്ടാനില്ല, കോറി ഡസ്റ്റും അതുപോലെ തന്നെ പാറ്റഗുളിയൊക്കെ കൂടി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പൊ ഈ ചെല്ലി വരുമ്പോൾ അതിന്റെ കൊമ്പ് ഒടിഞ്ഞ് അവിടെ ഇരുന്ന് അങ്ങ് പൊക്കോളും. അതാണ് ചെയ്യണം. പിന്നെ ഇപ്പൊ ഞാൻ ഇനിയിപ്പോ വേനലാവുമ്പോഴേക്കും നമ്മൾ തുരിശും കുമായവും കൂടെ മിശ്രിതം അടിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നാടൻ രീതിയിലാണ് എല്ലാം ചെയ്തു വരുന്നത്.
0: ചെല്ലി പിടിച്ചു കളയും, അതുകൂടാതെ നമ്മൾ മണലും ഒക്കെ ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് തൈത്തെങ്ങിനാണ് നമുക്ക് ഇത് സാധ്യമാവുന്നത്. ഒരു ഏകദേശം എത്ര പ്രായം വരെ നമ്മൾ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും?
1: ഞാനിപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഒരു 5, 6, 7 വർഷം കായ്ക്കുന്ന സമയം വരെയാണ് എന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ലേബേഴ്സ് വന്നാൽ ഇപ്പം നമ്മുടെ കൃഷിഭവൻ ബന്ധപ്പെട്ടിട്ട് തെങ്ങിൻ്റെ മണ്ട ക്ലീൻ ചെയ്യാനായിട്ട് കേര പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി വെച്ചിട്ടുണ്ട്. അത് 70% സബ്സിഡിക്കാണ് നമുക്ക് ചെയ്ത് തരുന്നത്. അപ്പം അതിനൊരു പ്രോജക്റ്റും വെച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്തുള്ള ഒരു തെങ്ങ് കൃഷി ചെയ്തിട്ട് അവർ അതിനെ ട്രീറ്റ് ചെയ്യാതിരുന്നാലും ഈ വണ്ടുകൾ ആകർഷിച്ച് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് നമ്മളൊരു മുനിസിപ്പാലിറ്റിക്ക് ഒരു പ്രൊജക്ട് വെച്ചേക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ തെങ്ങുകളെ ക്ലീൻ ചെയ്താലാണ് ആ പ്രദേശത്തുള്ള വണ്ടുകളുടെ എണ്ണം കുറയുള്ളൂ. അങ്ങനെ കുറഞ്ഞിട്ട കാര്യമാണ്, എന്റെ പ്ലോട്ടിൽ വരാതിരുന്നിട്ട് കാര്യമില്ല. അവര് കുറച്ച് കഴിയുമ്പോൾ ഇത് പറന്ന് നടക്കണതാണ്. അപ്പൊ അതനുസരിച്ചിട്ട് ഇത് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ അതിനെ സംബന്ധമായിട്ടാണ് നമ്മൾ മുനിസിപ്പാലിറ്റിന്റെ തെങ്ങിന്റെ മണ്ട ക്ലീൻ ചെയ്യാനായിട്ട് ഒരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. അത് ഈ 2 മാസത്തിനുള്ളിൽ എന്തായാലും വന്ന് എല്ലാ വീടുകളിലും, അതായത് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള തെങ്ങുകൾ മുഴുവനും ക്ലീൻ ചെയ്യാൻ ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്.
0: ഇത് നല്ല കാര്യം.
1: 3 വർഷം മുമ്പ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്ന് നമ്മളുടെ ഇവിടെ ഈ പരിസരത്തുള്ള എല്ലാ തെങ്ങുകളും ക്ലീൻ ചെയ്തതായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ തെങ്ങിനൊന്നും വലിയ കേടുകളില്ല. നാടൻ തെങ്ങായതുകൊണ്ടും വലിയ കേടുകൾ വന്നിട്ടില്ല.
0: പിന്നെ ഇപ്പൊ നമ്മൾ ഈ പാറ്റ ഗുളികയും ഒക്കെ വെക്കുന്നു പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് തേങ്ങയ്ക്ക് എന്തെങ്കിലും ദൂഷ്യം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ദൂഷ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല, നമുക്ക് അങ്ങനെ ദൂഷ്യം അതൊരു ഒരു 1 വീക്ക് അതിന്റെ സ്മെല്ല് കൊണ്ട് വരില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ വന്ന് തന്നെ അത് പറന്നു പൊയ്ക്കോളും. നമ്മളെ തെങ്ങിനെ അങ്ങനെ കൂടുതൽ ഉപദ്രവിക്കില്ല, അത്രേ ഉള്ളൂ. പിന്നെ പ്രായമായ നാടൻ തെങ്ങുകളേക്ക് ഇത് ചെല്ലിക്ക് കുത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നാടൻ തെങ്ങുകൾ തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം മറ്റുള്ള തെങ്ങുകൾക്ക് ഭയങ്കര ഒരു സ്വീറ്റ് ടേസ്റ്റാണ് അതിൻ്റെ പൂ വിരിയുമ്പോഴും കൂമ്പ് വിരിയുമ്പോഴും. അപ്പോൾ വേറെ എവിടെയെങ്കിലും ഉള്ള ഇത് ഇങ്ങോട്ടേക്ക് ആകർഷിക്കും. അപ്പൊ ഞാൻ അത് കാരണം എന്റെ പറമ്പിൽ നിന്ന് അങ്ങനെയുള്ള തെങ്ങുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുവാണ്. നാടൻ തെങ്ങ് നമുക്ക് ഒരു 7 വർഷം

0: കഴിഞ്ഞിട്ടായാലും ഒരു 100 വർഷം വരെ നമുക്ക് ലൈഫ് കിട്ടും. മറ്റുള്ള ഇപ്പൊ പുതിയതായിട്ട് എന്നെ വന്നേക്കണ തെങ്ങുകളൊക്കെ 3-ാം വർഷം കായ്ക്കുമെങ്കിലും 7-ാം വർഷം അത് പോകുന്നതായിട്ടാണ് നമുക്ക്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും കരുതി ശ്രദ്ധ തെങ്ങിന് കൊടുക്കണം. തെങ്ങ് നമ്മളൊരു ചെറിയ കുട്ടീനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണോ അത്രയും ശ്രദ്ധ കൊടുത്താൽ മാത്രമാണ് തെങ്ങിൽ നിന്ന് നമുക്ക് പ്രയോജനം കിട്ടുകയുള്ളൂ.
1: ഇതിപ്പോ ഏകദേശം എത്ര സ്ഥലമുണ്ട്?
0: ഇതൊരു 3 ഏക്കറോളം സ്ഥലമുണ്ട്.
1: 3 ഏക്കറും ഒരുമിച്ച് ഒറ്റയ്ക്കാണോ നോക്കി നടത്തുന്നത്?
0: ഇപ്പൊ അടയ്ക്ക പറക്ക ജാതിക്ക പറക്കാനൊന്നും നമുക്ക് ആളെ വെക്കാൻ പറ്റില്ല. നമ്മൾ ഡെയിലി പറക്കേണ്ടതാണ് ജാതിക്ക. അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഞാൻ ചെയ്യും. തെങ്ങിന്റെ ചോടെടുക്കുക, തെങ്ങ് കയറുക, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ലേബറെ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
1: അതായത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ലേബറെ ആശ്രയിക്കുന്നുള്ളൂ.
0: അതെ, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലേബറെ ആശ്രയിച്ചാണ് ചെയ്യുന്നത്.
1: കവുങ്ങിന്റെയും ജാതിയുടെയൊക്കെ കാര്യത്തില് അതിന്റെ നടീല് അതിന്റെ പരിചരണം എങ്ങനെയാണ്?
0: കവുങ്ങിന് വലിയ പരിചരണം വേണ്ട. നമ്മൾ ജാതിയുടെയും തെങ്ങിന്റെയൊക്കെ ഇടയിലായ കാരണം അധികം പരിചരണം ഞാൻ കൊടുത്തിട്ടില്ല. ജാതിക്ക് നമ്മൾ എന്തായാലും വർഷത്തിൽ 2 പ്രാവശ്യം ചാണകം ഇട്ടു കൊടുക്കണം. പിന്നെ നമ്മൾ തെങ്ങിനായാലും ഇതിനായാലും എന്തിനും നമ്മൾ ഇല നോക്കി അറിയാം. മഞ്ഞളിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നൈട്രജന്റെ കുറവുണ്ട്, അതുപോലെ തന്നെ ഇല മുരടിപ്പ് ഉണ്ടെങ്കിൽ ബോറോൺ ഡെഫിഷ്യൻസി ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നോക്കി നമ്മൾ തെങ്ങിനെ പറ്റി സ്റ്റഡി ചെയ്യണം. അധികമായിട്ട് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, ആദ്യം നമ്മൾ റീസൺ കണ്ടുപിടിക്കാൻ. അല്ലാതെ നമ്മൾ കുറെ വളവിട്ടു തേങ്ങ ഉണ്ടായില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ആ കുട്ടിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് വളർന്നു വരാനായിട്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു തെങ്ങിന്റെ വളർച്ചയിൽ എന്തൊക്കെയാണ്, മണ്ണിൽ എന്തെല്ലാം മൂലകങ്ങളുടെ കുറവുകളുണ്ട്, അതൊക്കെ നമ്മൾക്ക് ഇതിന്റെ ഇലയിലും അല്ലെങ്കിൽ കായ പിടിക്കാതെ വരിക അവിടെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അതനുസരിച്ച് വളവും മരുന്നും എല്ലാം ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് തെങ്ങ് കൊണ്ട് അല്ലെങ്കിൽ ഏതൊരു ചെടിയായാലും നമ്മൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ന്യൂട്രിയൻസും മൈക്രോ ഓർഗാൻസും എല്ലാം മൈക്രോ ഓർഗാൻസിന് വളരാനുള്ള കാര്യങ്ങൾ നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ വേനൽ സമയത്ത് പൊതയിടുക. അപ്പൊ ഞാൻ ഇപ്പൊ ജാതിയൊക്കെ ഇപ്പോഴേ പൊത ഇട്ട് തുടങ്ങി നമുക്ക് ഇത് വരണേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
1: എങ്ങനെയാണ് ജലസേചനം?
0: എനിക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ജലസേചനത്തിന് വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ രണ്ടെനിക്ക് കുളമുണ്ട്, പിന്നെ ഞാൻ തോട് കീറിയിട്ടുണ്ട്.
1: ഈ തോട് എങ്ങനെയാണ്, എല്ലാ കാലത്തും ഇങ്ങനെ ഇതിൽ വെള്ളം ഉണ്ടാവോ?
0: ആ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമേ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ ഞാൻ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുവഴിയാണ് ഞാൻ ചെയ്യുന്നത്. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ്, അതുകൊണ്ട് എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഉള്ള സ്ഥലത്ത് ഞാൻ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ, കഴിഞ്ഞ വർഷം എനിക്ക് ഫെബ്രുവരി തുടങ്ങി 4 മാസം 5 മാസം നനവ് കൊടുക്കേണ്ടി വന്നു. അപ്പൊ നമ്മളിങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നത്.
1: ഈ വാഴ ഏതാ ഇനം? എല്ലാം റോബസ്റ്റ് ഒക്കെ ആണോ?
0: ഏത്തവാഴയുണ്ട്, റോബസ്റ്റും ചെയ്യുന്നുണ്ട്.
1: റോബസ്റ്റ് ആണോ അല്ലേ?
0: സൈഡിൽ നിന്ന് വഴി നിൽക്കുന്ന എല്ലാം റോബസ്റ്റ് ആണോ?
1: ഏത്തവാഴ വേറെ സ്ഥലത്താണ്.
0: തെങ്ങിന്റെ ഉള്ളിൽ ഞാൻ ഇടവേളയായിട്ട് ചെറിയ മാവുകളും തെങ്ങും പിന്നെ ഏത്തവാഴയാണ് മെയിൻ ആയിട്ട് കൃഷി ചെയ്തേക്കണേ.
1: മാവുകള് ഏതായാലും
0: മാവ് ഞാൻ ബഡ് മാവ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ സൈഡ് വഴി മുഴുവനും നമ്മുടെ മൂവാണ്ടൻ, നീലൻ, ചന്ദ്രക്കാരൻ, ആ സൈഡിലൊക്കെ നിൽക്കുന്ന ചന്ദ്രക്കാരനൊക്കെ. അതൊക്കെ
1: ശീമ, ചക്ക അങ്ങനെയുള്ള മറ്റ് ചെടികളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ്, പ്രത്യേക പരിചരണം നൽകാറുണ്ടോ?
0: ശീമച്ചക്കൊന്നും നമ്മൾ പ്രത്യേകമായിട്ട് വളം കൊടുക്കുന്നില്ല. തെങ്ങിന് വളം കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ചെയ്യുന്നുണ്ട് മാത്രം. ശീമച്ചക്കയും എനിക്ക് 1 വർഷം 3000-4000 രൂപ വെച്ച് തന്നെ എനിക്കൊരു 4-5 പ്ലാവുണ്ട് ഇതിനകത്ത്, നമുക്ക് അതിനകത്തൊന്നും കിട്ടാറുണ്ട്.
1: ജാതി എങ്ങനെയാണ്? ജാതിക്കായും ജാതിപത്രിയായിട്ട് കൊടുക്കുന്നത് മാത്രമല്ലോ, അതോ അതിൽ നിന്ന് മറ്റെന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ശ്രമം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടോ?
0: ആ ജാതിയുടെ തൊണ്ടിയിൽ നിന്ന് ഞാൻ പിക്കിളുണ്ടാക്കി സെയില് ചെയ്യുന്നുണ്ട്. നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്, തൃപ്പൂണിത്തുറ FPOയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷന്റെ ഒരു ഔട്ട്ലെറ്റ് വഴി നമ്മൾ ചെറിയ രീതിയിൽ ജാതിക്കായന്റെ അച്ചാറിടുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വൈൻ പോലെയുള്ള ചെറിയ ചെറിയ ഇത്, അത് വളരെ കുറച്ച്. കാരണം നമ്മൾക്ക് അസിഡിറ്റി അല്ലെങ്കിൽ വയറെരിച്ചിൽ പോലെയുള്ള ഇതിനൊക്കെ നല്ലതാണ്. പിന്നെ കാൻഡി പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, സെയില് ചെയ്യുന്നില്ല. പിള്ളേർക്കുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്,
1: നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ നിർമ്മിക്കുന്നുണ്ട് അല്ലേ. ജാതിക്കയിൽ നിന്ന് നമുക്ക് അച്ചാറുണ്ടാക്കാം അല്ലെങ്കിൽ കാൻഡീസ് നിർമ്മിക്കാം എന്നൊക്കെയുള്ള അറിവുകൾ എവിടെ നിന്നാണ് ലഭിച്ചത്?
0: നമുക്കത് വൈറ്റില RITTC ട്രെയിനിങ് സെന്റർ ഉണ്ട്. ട്രെയിനിങ് സെന്റർ വഴി ഞങ്ങൾക്ക് ഒത്തിരി ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. ചക്ക, കപ്പ, ജാതി, വാഴ, അത് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാരണം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വരുമ്പോൾ നമ്മളെ അറിയിക്കും, നമ്മളത് പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അത് വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതാണ്.

0: എങ്ങനെയാണ് കൃഷിഭവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം?
1: നമ്മളുടെ കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് നല്ല സഹകരണമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കൃഷി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നത്. തിരുവാങ്കുളം കൃഷിഭവന്റെ കീഴിൽ ഇവിടെ ഒരു മകരം ആഴ്ചചന്ത എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റ് വഴി നമ്മുടെ തുടിയിലുണ്ടാവുന്ന വാഴ, പച്ചക്കറികൾ, ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം, ഈവൻ നമുക്കൊരു വാഴയെന്ന് വാഴയുടെ കുടപ്പൻ കൊടുക്കാൻ പറ്റും, കായ കൊടുക്കാൻ പറ്റും. അതുപോലെ പിണ്ടി, പിണ്ടിക്കൊക്കെ 10 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കുടപ്പന ഓടിച്ചാൽ നമുക്ക് 15 വലിയ കുടപ്പനാണെങ്കിൽ 20 രൂപ വെച്ച്, അപ്പം നമുക്ക് ഒന്നും നഷ്ടമായിട്ട് വരുന്നില്ല. കാരണം കൃഷിഭവൻ പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട്. കൃഷിഭവനിൽ നിന്ന് ഏതാ സമയത്ത് നമ്മൾക്ക് വളം, അതുപോലെ തന്നെ നമ്മളെ ചെടികൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ അവിടെ ഫോട്ടോ എടുത്ത് കൊണ്ടു കൊടുത്താലോ അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു പറഞ്ഞാലോ അവർ വന്ന് ഇന്ന കാര്യം കൊണ്ടാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയും അതിനുള്ള സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. പിന്നെ അതിനുള്ള മരുന്നുകൾ ഇന്ന സ്ഥലത്തു നിന്ന് കിട്ടും, ഇവിടെ കിട്ടാത്തത് നമുക്ക് അവിടെ നിന്ന് മേടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം. കാരണം കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കണമെന്ന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കിട്ടില്ല. പിന്നെ ഞാനൊരു 2018 ഞാൻ ഇവിടെ കൃഷിഭവന്റെ തന്നെ പ്രോത്സാഹനത്തിൽ നെല്ല്, കരനെല്ല് കൃഷി ചെയ്തു, എള്ള് കൃഷി ചെയ്തു. അങ്ങനെ 2 വർഷം ഞാൻ അടുപ്പിച്ച് ചെയ്തായിരുന്നു കരനെല്ലും ഇതൊക്കെ.
0: ശരി, എങ്ങനെ ഉണ്ടായിരുന്നു കരനെല്ലിന്റെയും എള്ളിന്റെയൊക്കെ ഒരു വിളവ്?
1: നല്ല വിളവ് നമുക്ക് കിട്ടി. നമ്മൾ, എനിക്ക് തോന്നണു, പാടത്ത് ചെയ്യുന്നേക്കാട്ടിലും എളുപ്പമായിരുന്നു. കാരണം വീഡ്സിന്റെ അളവ് കുറവായിരുന്നു, കീടങ്ങളുടെ ആക്രമണം കുറവായിരുന്നു. അപ്പൊ നല്ല രീതിയിൽ വിളവ് കിട്ടി.
0: ഏത് ഇനത്തിലുള്ള നെല്ലും എള്ളും ഒക്കെയാണ് ചെയ്തത്?
1: ഞാൻ ശ്രേയ ഇനത്തിൽപ്പെട്ട നെല്ല് ആദ്യം ചെയ്തു, പിന്നെ ഉമ്മയാണ് ചെയ്തത്.
0: എള്ള്
1: നമ്മൾ 2 പ്രാവശ്യം ചെയ്തെങ്കിലും എനിക്ക് വിത്തനം ഏതാണെന്നറിയാം. നമ്മൾ കൃഷിഭവനിൽ നിന്ന് തന്നെ തന്ന വിത്ത് കൊണ്ടാണ് നമ്മൾ ചെയ്തത്.
0: വിളവൊക്കെ നല്ലത്?
1: വിളവൊക്കെ നല്ല രീതിയിൽ കിട്ടി. എള്ള് നമ്മൾ വീട്ടിലാവശ്യത്തിന് വേണ്ടി തന്നെയാണ്. ഞാൻ, എനിക്കൊരു 2 ലിറ്റർ വെള്ളം, ഞാൻ വളരെ കുറച്ചേ ചെയ്തോളൂ, 2 ലിറ്റർ എണ്ണ എനിക്ക് കിട്ടി. അതുകൂടാതെ ഞാൻ എള്ളുണ്ടാ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
0: എത്ര എള്ള് കിട്ടിയായിരുന്നു?
1: ഒരു 10 കിലോ 15 കിലോ മാക്സിമം അത്ര കിട്ട. ഞാനൊരു 50 സെന്റ് സ്ഥലം ചെയ്തു.
0: പച്ചക്കറി ഏതൊക്കെ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്?
1: പച്ചക്കറി ഞാൻ മെയിനായിട്ട് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള പച്ചമുളക്, വെണ്ട, തക്കാളി, ക്യാബേജ്, അത് മറ്റേ നമ്മുടെ ശീതകാല പച്ചക്കറികളെ ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ വഴുതനങ്ങ, പടവലം, പയർ, അങ്ങനെയാണ് നമ്മളുടെ നാട്ടില് വീട്ടിൽ ഉപയോഗിക്കുന്നതായ പച്ചക്കറികൾ. വളരെ നമ്മുടെ വീട്ടിലാവശ്യത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ കവുങ്ങില് നിറച്ച് കുരുമുളകാണ് കയറ്റി വിട്ടേക്കുന്നത്. കുരുമുളക് എനിക്ക് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യത്തിന് ഒരു 15 കിലോ. കരിമുണ്ടയും പിന്നെ നമ്മുടെ നാടൻ ഇതുമാണ് ചെയ്യുന്നത്. കരിമുണ്ട നല്ല നീളമുള്ള തിരിയാണ്, വിളവ് കൂടുതലുണ്ട് കരിമുണ്ട. പിന്നെ ഞാൻ കുറച്ച് ഇപ്പൊ തിപ്പല്ലിയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട്, തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു 3-4 തൈ നട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ വേരിന് സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കണ കാരണം ചെടികൾക്ക് വാട്ടരോഗം കുറവുണ്ട്. അതുകൊണ്ട് അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഞങ്ങൾ തൃപ്പൂണിത്തറ ഉള്ള ഒരു അനിൽ എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് ചെയ്ത് തന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇവിടെ അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ.
0: അതായത് തന്നെ
1: ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഫ്രൂട്ട് പ്ലാന്റ് നട്ടുപിടിപ്പിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പം മംഗൂസ്റ്റ് ഉണ്ട്, റംബൂട്ടാൻ ഉണ്ട്, പനീർച്ചമ്മയുണ്ട്, അവക്കാഡോ ചെറുതായിട്ട് കഴിഞ്ഞ വർഷം എനിക്ക് പൂട്ടു, പിന്നെ ലോഗൻ ഉണ്ട്, ലിച്ചി നട്ടിട്ടുണ്ട്, പക്ഷേ എങ്കിൽ ലിച്ചി ഇവിടെ കായ്ക്കില്ല എന്നാ പറയുന്ന കേൾക്കുന്നേ. ബാക്കി അത്യാവശ്യം ബുഷ് ഓറഞ്ച്, പിന്നെ പേരയ്ക്ക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്.
0: ഈ നിൽക്കുന്നതാണ് ലിച്ചി.
1: അത് തന്നെയാണ് ലിച്ചി. പക്ഷെ ലിച്ചിക്ക് ക്ലൈമറ്റ് ഒരു 66 to -6 degrees ഒക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ അന്വേഷിച്ചപ്പ് അറിഞ്ഞത്. അപ്പൊ ഫ്രൂട്ട് പ്ലാന്റ് വെക്കുവാണെങ്കിൽ അത് നമ്മളുടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വെച്ചാൽ മതി. എനിക്ക് ലിച്ചി മാത്രമാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തീർന്നിട്ടുള്ളത്.
0: ഇത് ഈ നിൽക്കുന്നത് മംഗോസ്റ്റർ അല്ലേ?
1: അവക്കാഡോ അവിടെ നിൽക്കുന്നത്.
0: ഏത്? ആ ചെറുത്?
1: ആ ചെറുത്.
0: ഓ, അതിനെ തന്നെ പോയിട്ട് തുടങ്ങി. ഇത് എത്ര വർഷമായി?
1: ഇതിപ്പോ ഒരു 4-5 വർഷമായിട്ടുണ്ട്.
0: പിന്നെ പൂട്ട് തുടങ്ങി.
1: പിന്നെ ലോഗനാണ് ആ നിക്കുന്നത്, ആ തെങ്ങിന്റെ പുറകിൽ. ലോഗൻ ഈ വർഷം പൂ വെച്ചു, പക്ഷെ കായ ആയിട്ടില്ല. ഒരു 7 വർഷമായി ലോഗൻ നട്ടിട്ട്. ജാതിയേക്കാളും വലുതാ, മേലുമാവിന്റെ ഒക്കെ അത്ര ഉണ്ട്. ഇത് ചന്ദ്രക്കാരൻ മാവ്. ഇത് നമ്മുടെ നാട്ട് കോട്ടമാവ് എന്ന് പറയും. തൊട്ടപ്പുറം നിക്കണത് മൂവാണ്ടൻ മാവ്. അതെ, അത് ഏറ്റവും നല്ലത് നമ്മളുടെ പഴയ തൈകളും പഴയ മാവും എല്ലാം പഴയ ഇനങ്ങൾ തന്നെയാണ് നല്ലത്. പുതിയ ഇനങ്ങൾ വന്നു പോയി,
0: അതിനെയൊക്കെ സംരക്ഷിച്ചു നിർത്തുന്നതാണ് ഏറ്റവും സന്തോഷം.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: കാർഷിക രംഗത്തേക്ക് കടന്നു വന്നിട്ട് നമുക്കൊരു ഉന്മേഷമൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: തീർച്ചയായും, ഞാൻ വേറെ ഫീൽഡ്, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്.

0: പക്ഷെ എനിക്ക് മനസ്സിന് അന്ന് നമുക്ക് ടെൻഷനാണ് ഓരോ ദിവസവും നാളെ. പക്ഷേ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. എനിക്ക് സമയമുള്ളപ്പം എൻ്റെ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അതിനകത്ത് നിന്ന് വിളവ് കിട്ടുമ്പോഴും അല്ലെങ്കിൽ രാവിലെ കുട്ടികൾക്ക് പോകുന്ന സമയത്ത് ഓടി ചെന്ന് രണ്ട് വഴുതനങ്ങ അല്ലെങ്കിൽ രണ്ട് വെണ്ടയ്ക്ക പറിച്ച് കറി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സന്തോഷം, അത് കൃഷി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് ശരിക്കും മനസ്സിലാവും.
1: അതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ ഭക്ഷ്യയോഗ്യമായിട്ട് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം.
0: അതെ, തീർച്ചയായിട്ടും അത് നമ്മൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറയാം.
1: തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ വരും തലമുറയോട് പറയാനുള്ളത്?
0: ഇനി എഐയുടെ യുഗമാണ്, എല്ലാ വർക്കുകളും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, കാരണം കുറയുന്ന അവസ്ഥയിലേക്ക്, സ്റ്റോപ്പ് ചെയ്യല്ല കുറയുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഭക്ഷ്യ വസ്തുക്കൾ എഐ നിർമ്മിതമാണെന്നൊന്നും നമ്മൾക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും അവരവർക്കുള്ള സ്ഥലത്ത് ഇപ്പോൾ മട്ടുപ്പാവ് കൃഷി, അക്വപോണിക് കൃഷികൾ, അങ്ങനെ ഒത്തിരി ഒത്തിരി രീതികൾ, മണ്ണില്ലാതെയും കൃഷി ചെയ്യുന്ന ഒത്തിരി ഒത്തിരി രീതികളുണ്ട്. പുതിയ തലമുറ തീർച്ചയായിട്ടും നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് തന്നെയാണ്, അതാണ് നമ്മുടെ വെൽത്തും. അപ്പോൾ നമ്മൾ എല്ലാവരും അവരവർക്ക് പറ്റുന്നതായ കാര്യങ്ങൾ കൃഷി ചെയ്യണമെന്ന് തന്നെയാണ് ചെറിയ കർഷക എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്.
1: ഏകദേശം ഒരു 3.5 ഏക്കർ സ്ഥലം സ്വന്തമായി കൃഷി ചെയ്യുന്നു, ഇത്രയേറെ വിഭവങ്ങൾ വിജയകരമായ രീതിയിൽ വിപണനം ചെയ്യുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കളിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം അല്ലെങ്കിൽ ഇവിടെ വന്നൊന്ന് കാണണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവർ ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്?
0: എന്നെ വിളിക്കാവുന്ന നമ്പർ 82 81 62 22 45. ഒരു പ്രാവശ്യം കൂടെ പറയാം, 82 81 62 22 45.
1: കൃഷിയുടെ കാര്യത്തിൽ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ മക്കൾ എനിക്ക് ഫുൾ സപ്പോർട്ടാണ്, വീട്ടുകാരും ഫുൾ സപ്പോർട്ടാണ്.
1: ഇവിടെ ഈ ഒരു 3.5 ഏക്കർ സ്ഥലം ഒറ്റയ്ക്കാണ് കേട്ടോ ഈ സോയി ഇത് നോക്കി നടത്തുന്നത്. ഈ ഒരു സ്ഥലം വളരെ മികച്ച രീതിയിൽ ഫലഭൂയിഷ്ഠമാക്കി അതിൽ നിന്നും വിജയകരമായി വിളവുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് വിജയകരമായി അത് വിപണനവും നടത്തി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒക്കെ ഉണ്ടാക്കി കാർഷിക മേഖലയ്ക്ക് തന്നെ മാതൃക ആവുകയാണ് ഇവിടെ സോയി. അപ്പോൾ നമ്മുടെ സോയിക്കും കുടുംബത്തിനും കാർഷിക ജീവനത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു.
0: നന്ദി.

മണ്ണറിഞ്ഞ് കൃഷി ചെയ്ത് തെങ്ങ്, ജാതി, വാഴ, കവുങ്ങ്, കുരുമുളക് എന്നിവയിൽ നിന്നും പൊന്നു വിളയിക്കുന്ന ഹിൽപാൽസിനടുത്തുള്ള സോയ് വർഗീസിനെയാണ് നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടത്.

0: ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം യാമിനി ദിലീപ് കുമാർ.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി. 2026 സെപ്റ്റംബർ 25 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം. കയർ, ഏലം, ചുക്ക്, റബ്ബർ, മഞ്ഞൾ, പച്ചക്കപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ വർധനവ്. കൊപ്ര, തേങ്ങ, പിണ്ണാക്ക്, കാപ്പിക്കുരു, നേന്ത്രക്കായ എന്നിവയുടെ വിലയിൽ കുറവ്. വെളിച്ചെണ്ണ, നാളികേരം, തൊണ്ടില്ലാത്തത്, കുരുമുളക്, അടയ്ക്ക, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കശുവണ്ടിപ്പരിപ്പ്, മൈസൂർ പൂവൻ, പുൽത്തൈലം, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 400 രൂപ കുറഞ്ഞ്, എറണാകുളം 25,500, പാല 27,900, 300 രൂപ കുറഞ്ഞ് കോട്ടയം 28,400, 100 രൂപ കുറഞ്ഞ് കൊച്ചിറെഡി 25,300, 100 രൂപ വർദ്ധിച്ച് കൊല്ലം 25,400 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലമാറ്റമില്ലാതെ തുടർന്നു. കൊപ്ര ക്വിന്റലിന് 600 രൂപ കുറഞ്ഞ്, എറണാകുളം 16,000, 200 രൂപ കുറഞ്ഞ് കൊല്ലം 16,000, 100 രൂപ കുറഞ്ഞ് കൊച്ചി 16,100 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലമാറ്റമില്ലാതെ വിപണനം തുടർന്നു. കയർ ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ച് കൊച്ചി പറവൂർ 5,300 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലമാറ്റമില്ലാതെ വിപണനം തുടർന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് കൊല്ലം 3,400, 100 രൂപ കുറഞ്ഞ് കൊച്ചി 37,000, എറണാകുളം 3,800 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം, തൊണ്ടില്ലാത്തത് 1,000 എണ്ണത്തിന് 1,000 രൂപ കുറഞ്ഞ് കോട്ടയം 28,500, 500 രൂപ കുറഞ്ഞ് എറണാകുളം 31,000, 250 രൂപ വർദ്ധിച്ച് ആലപ്പുഴ 28,750, 500 രൂപ വർദ്ധിച്ച് പുത്തൂർ 26,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം, തൊണ്ടില്ലാത്തത് ക്വിന്റലിന് വിലയിൽ മാറ്റമില്ലാതെ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം തുടർന്നു. ഏലം കിലോഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് തൊടുപുഴ 3,350 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കുരുമുളക് ക്വിന്റലിന് 1,000 രൂപ കുറഞ്ഞ് ആലുവ 67,500, 400 രൂപ കുറഞ്ഞ് കൊച്ചി ഗാർബിൾഡ് 71,900, കൊച്ചി അൺഗാർബിൾഡ് 69,900, 300 രൂപ കുറഞ്ഞ് കട്ടപ്പന 69,700, 400 രൂപ വർദ്ധിച്ച് പുത്തൂർ 69,500, 500 രൂപ വർദ്ധിച്ച് നെടുമങ്ങാട് 67,000, പാല 69,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കാപ്പിക്കുരു ക്വിന്റലിന് 500 രൂപ കുറഞ്ഞ് കട്ടപ്പന 37,500, 200 രൂപ കുറഞ്ഞ് കോട്ടയം 39,000 രൂപയ്ക്കും വിപണനം നടന്നു. ചുക്ക് ക്വിന്റലിന് 1,000 രൂപ വർദ്ധിച്ച് കൊച്ചി 32,000, അടൂർ 35,000 രൂപയ്ക്കും വിപണനം നടന്നു. അടയ്ക്ക ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് ചെങ്ങന്നൂർ 6,100, 500 രൂപ വർദ്ധിച്ച് ആലപ്പുഴ 5,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. റബ്ബർ ലോട്ട് ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് കോതമംഗലം 25,100, 300 രൂപ വർദ്ധിച്ച് കോട്ടയം 26,500, 500 രൂപ വർദ്ധിച്ച് നെടുമങ്ങാട് 26,000, 2,500 രൂപ വർദ്ധിച്ച് മൂവാറ്റുപുഴ 25,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. റബ്ബർ RSS 4 ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് 27,300 രൂപയ്ക്ക് വിപണനം. പുനലൂർ മാർക്കറ്റിൽ വിപണനം നടന്നപ്പോൾ റബ്ബർ RSS 5 ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ച് പുത്തൂർ 26,000 രൂപയ്ക്ക് വിപണനം നടക്കുകയും ചെയ്തു. മഞ്ഞൾ ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ച് കൊച്ചി 18,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നേന്ത്രക്കായ നാടൻ ക്വിൻ്റലിന് 4,500 രൂപ മുതൽ 7,500 രൂപ വരെയും നേന്ത്രക്കായ പാണ്ടി ക്വിൻ്റലിന് 4,000 രൂപ മുതൽ 6,000 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കോഴിമുട്ട 100 എണ്ണത്തിന് 600 രൂപ മുതൽ 700 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കശുവണ്ടി പരിപ്പ്, മൈസൂർ പൂവൻ, പുൽത്തൈലം, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. നിങ്ങൾ കേട്ടത് വിപണി. 2026 സെപ്റ്റംബർ 25 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 7 മണി കഴിഞ്ഞ 25 മിനിറ്റ് 48 സെക്കൻഡ്.

0: FM Evening.
1: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഈവനിംഗിലേക്ക്.

0: എഫ് എം ഈവനിംഗിൽ ഇന്ന് ആദ്യം സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനം. ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, സംസ്കാരങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തുന്ന ഒരു മാധ്യമമാണ് വിനോദസഞ്ചാരം. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ലോക വിനോദസഞ്ചാര സംഘടന 1980 മുതൽ ഓരോ വർഷവും പ്രത്യേക സന്ദേശങ്ങളോടെ ഈ ദിനം ആചരിച്ചു വരുന്നു. നിർമ്മിത ബുദ്ധിയുടെയും സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ ഉത്തരവാദിത്വ ടൂറിസത്തിലും സുസ്ഥിര വികസനത്തിലുമൂന്നി ടൂറിസം വികസനത്തിന് എന്തെല്ലാം അവസരങ്ങളും സാധ്യതകളുമാണുള്ളത് എന്ന് പരിശോധിക്കുകയാണ് ഇന്ന് സമകാലികം. നിർമ്മിത ബുദ്ധിയടക്കമുള്ള സാങ്കേതിക വിദ്യയോടൊപ്പം ഇതര ഘടകങ്ങളും ഈ മേഖലയിൽ പ്രധാനമാണ്. കോൺഫെഡറേഷൻ ഓഫ് കേരള ടൂറിസം ഇൻഡസ്ട്രി പ്രസിഡന്റ് ഇ.എം. നജീബ്.
1: ഈ നമ്മുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ നമുക്ക് കൂടുതലായിട്ട് മാർക്കറ്റിംഗിനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കണം. ഈ AI ഉപയോഗിച്ച് നമുക്ക് ടൂറിസ്റ്റുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഈ വ്യക്തിഗത സേവനങ്ങളും നമുക്ക് നൽകാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മള് സ്ഥലങ്ങൾ കാണുക അല്ലെങ്കിൽ ടൂർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോ എക്സ്പീരിയൻസിൽ ടൂറിസമാണ് ലോകത്തെമ്പാടും വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുക, അനുഭവങ്ങൾ ആസ്വദിച്ചറിയാനുള്ള അവസരം അവർക്ക് നൽകുക, ആ രീതിയിലാണ് ഇപ്പോഴുള്ള ടൂറിസം മുന്നോട്ട് പോകുന്നത്. പക്ഷേ AI സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ കഴിയും. അതേസമയം തന്നെ ഒരു നല്ല ഹ്യൂമൻ ടച്ചോടുകൂടി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിയണം. അല്ലാതെ നമ്മള് സാങ്കേതിക വിദ്യ വെച്ച് മാത്രം നമുക്ക് ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നിമിഷത്തിനുള്ളിൽ നമുക്ക് വിവരങ്ങൾ നൽകാൻ കഴിയും. ബുക്കിംഗ് നടത്താനായാലും വളരെ എളുപ്പമായിരിക്കും. നമുക്ക് ആവശ്യമുള്ള ഡേറ്റ, അതായത് യാത്രക്കാരുടെ വിവരങ്ങൾ, ആവശ്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നല്ല സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആശയവിനിമയം, നല്ല രീതിയിലുള്ള ഭാഷ, നല്ല രീതിയിലുള്ള സാംസ്കാരികമായിട്ടുള്ള ബോധം, ആതിഥേയത്വം, പിന്നെ നമ്മുടെ ടൂറിസ്റ്റിനെ പേഴ്സണലൈസ്ഡ് ഹാൻഡ്ലിങ്, ഇതൊക്കെയാണ് നമുക്ക് ആക്ച്വലി പറഞ്ഞാല് ഒരു ടൂറിസ്റ്റ് നൽകി ടൂറിസം നന്നാക്കാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് ക്വിക്കായിട്ട് സർവീസ് നൽകണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സേവനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉണ്ടാകണം. അതായത് ആധുനിക സാങ്കേതിക വിദ്യയിലെ ആ ലെവലിലേക്ക് ചെയ്യണം. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആതിഥേയത്വവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ പ്രകൃതി സൗന്ദര്യവും നമ്മൾ ചെയ്യുന്ന സേവനങ്ങളും ഏറ്റവും ഹാപ്പി ആയിട്ട് ഒരു ടൂറിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും എല്ലാം ഏറ്റവും പ്രധാനമാണ്.
0: നിർമ്മിത ബുദ്ധിയടക്കമുള്ള സാങ്കേതിക വിദ്യയ്ക്ക് വിനോദസഞ്ചാര സേവന മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റി ചെയർമാൻ MP ശിവദത്തൻ.
2: പഴയകാല മാർക്കറ്റിംഗ് സംവിധാനങ്ങളൊക്കെ മാറിയിരിക്കുന്നു. ഡിജിറ്റൽ സംവിധാനവും AI വന്നിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെ ആളുകളൊക്കെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് മത്സരിക്കുമ്പോൾ നമ്മളും ആ സാങ്കേതിക വിദ്യകൾ അഡോപ്റ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്കറിയാവുന്ന ഒരു മൊബൈൽ ഫോൺ മാത്രം കയ്യിലുണ്ടെങ്കിൽ തന്നെ അവരവരെ പ്രോപ്പർട്ടി, പ്രധാനമായിട്ട് ഹോം സ്റ്റേകളാണല്ലോ കേരളത്തിലെ സാധാരണക്കാരായ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സും മറ്റും നടക്കുന്നത് ഹോം സ്റ്റേകളിലാണ്. ഒരു നല്ല മൊബൈൽ ഫോൺ, നല്ല ചിത്രങ്ങൾ, ചെറിയ ഒരു വീഡിയോ, കൃത്യമായ ഗൂഗിൾ പ്രസൻസ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ബുക്കിംഗ്, ഇതൊക്കെ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഏതൊരു സഞ്ചാരികളിലും എത്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പോ നമ്മുടെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ, ഡിജിറ്റൽ സംവിധാന സാങ്കേതിക വിദ്യയിലൂടെ നമ്മുടെ കൈവശമുള്ള മൊബൈലിലൂടെയൊക്കെ ലോകത്തിലെ സഞ്ചാരികളുടെ പക്കലേക്ക് എത്തിക്കുവാനായിട്ട് ഈ ഡിജിറ്റൽ സംവിധാനം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളായ ശ്രീലങ്കയും തായ്ലൻഡും അതുപോലെ വിയറ്റ്നാമും ഒക്കെ അവരൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് മുഴുവൻ, അവിടെ സന്ദർശിക്കുന്നവരെ മുഴുവനെയും കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെയുള്ള കാർഷിക മേഖലയും അവരുടെ ദൈനംദിന ജീവിത രീതികളും അവരുടെ സംസ്കാരവും അവരുടെ കലയും മറ്റുമൊക്കെയാണ് അവരും ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇത് നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാവുന്നതാണ്, ഒരു സഞ്ചാരി ഒരു ഗ്രാമത്തിലെത്തുമ്പോൾ അവിടെ താമസിക്കുന്ന ഹോം സ്റ്റേ ഉടമയ്ക്ക് മാത്രമല്ല വരുമാനം ലഭിക്കേണ്ടത്, അത് ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കിട്ടണം. കർഷകന് ലഭിക്കണം, പ്രാദേശികമായിട്ടുള്ള ഗൈഡിന് ലഭിക്കണം, ഓട്ടോ ഡ്രൈവർക്ക് കിട്ടണം, കലാകാരന്മാർക്ക് ലഭിക്കണം, ഭക്ഷണ സംരംഭകർക്ക് ലഭിക്കണം, സ്ത്രീ സംരംഭകർ

0: ലഭിക്കണം, ഗ്രാമത്തിലെ ചെറുകിട സംരംഭകർക്കും ഈ കാര്യങ്ങളൊക്കെ ലഭിക്കണം. കേരളത്തിന് ഇന്ന് ലോകോത്തര പ്രകൃതിയുണ്ട്. നമ്മുടെ സംസ്കാരം, ഭക്ഷണം, ആതിഥ്യ മര്യാദ, ഗ്രാമങ്ങൾ, ഇതൊക്കെ നമുക്കുണ്ട്. മറ്റ് രാജ്യങ്ങളെക്കാൾ അപേക്ഷിച്ച് അവരിൽ നിന്നും വ്യത്യസ്തമായ പലതും നമുക്കുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ലോകത്തിന്റെ കൈകളിൽ എത്തിക്കാൻ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുവാനും ഇതിന്റെ സവിശേഷതകൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും AI ഒക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സംവിധാനവും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ AI സംവിധാനവും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടി പരിശീലനം കൊടുത്തു. ഇപ്പോ ഹോട്ടലേഴ്സിനും അതുപോലെ തന്നെ റിസോർട്ടുകൾക്കും ഒക്കെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് തന്നെ ശേഷിയുണ്ട്. പക്ഷേ കേരളത്തിന്റെ ഗ്രാമത്തിന്റെ യഥാർത്ഥ ജീവിതം നിൽക്കുന്നത് ഇത്തരത്തിലുള്ള വെസ്റ്റേൺ ഗാർഡ്സും തീരപ്രദേശങ്ങളും അതുപോലെ കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ നിരവധിയായ അവസരങ്ങൾ നമുക്കുണ്ട്. ഈ അവസരങ്ങൾ നമ്മൾ ഇവിടെ നമ്മുടെ പ്രകൃതിയുടെ പ്രത്യേകതകൾ നമ്മൾ ലോകത്തിന് മുമ്പിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, അത് AI ഇന്റലിജൻസും ഉപയോഗിച്ച് ഇത് പരമാവധി നമ്മുടെ പ്രത്യേകതകൾ ലോകത്തിലെ സഞ്ചാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുക, അതുവഴി അവർ നമ്മുടെ ഈ നാട്ടിലേക്ക് വരുവാനും, പണ്ട് ഒരു ദിവസമാണ് രണ്ടു ദിവസമാണ് സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ അത് നമുക്കൊരു ഒരാഴ്ചയിൽ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. മറ്റ് രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അതിനാവശ്യമായിട്ട് പ്രോഡക്റ്റുകൾ നമ്മുടെ കേരളത്തിലുണ്ട്.
1: യുവജനങ്ങളെ കൂടുതലായി വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. ടൂറിസം ക്ലബിന്റെ സംസ്ഥാന കോർഡിനേറ്റർ സച്ചിൻ പി.
2: നമ്മൾ കഴിഞ്ഞ തവണ തന്നെ, അതായത് ഈ പറഞ്ഞ പോലെ ഒരു വർഷം മുമ്പേ തന്നെ, രണ്ട് മൂന്ന് പരിപാടികൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിലൊന്നാണ് ഡെസ്റ്റിനേഷൻ ക്യാമ്പുകൾ, രണ്ടാമത് ഡെസ്റ്റിനേഷൻ അഡോപ്ഷൻ പ്രൊജക്ടുകൾ, പിന്നെ നമ്മൾ ക്യാമ്പസ് കേന്ദ്രീകരിച്ചുള്ള പരിപാടികൾ. ഈ ഡെസ്റ്റിനേഷൻ ക്യാമ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ജില്ലയിലും ഈ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അതായത് ഒരു ജില്ലയിൽ ഇപ്പൊ ക്യാമ്പ് നടക്കുന്നുണ്ടെങ്കിൽ മറ്റ് 13 ജില്ലകളിൽ നിന്നും നിശ്ചിതമായിട്ടുള്ള എണ്ണത്തിനനുസരിച്ച് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, മെറിറ്റ് അടിസ്ഥാനത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൾച്ചറൽ ഇന്റർ റിലേഷൻ ക്യാമ്പുകൾ നമ്മൾ ഓരോ ജില്ലകൾക്കകത്തും കഴിഞ്ഞ തവണ നടത്തിയിരുന്നു. 7 ജില്ലകൾക്കകത്ത് നമ്മൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. യുവാക്കളിലൂടെ അടുത്ത തലമുറയിലേക്ക് വരുന്നവരിലേക്ക് പുതിയ ആശയങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റും. നമ്മുടെ ക്യാമ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച എന്ന് പറഞ്ഞൊരു ഡിസ്കഷൻ നമ്മൾ അവസാനം മൂന്നാമത്തെ ഒരു ദിവസം. അപ്പൊ അതില് വലിയ രീതിയിലേക്കുള്ള ആശയങ്ങൾ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ നോക്കും. നമ്മൾ ഈ ആശയങ്ങൾ റിപ്പോർട്ടാക്കി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഡെസ്റ്റിനേഷൻ അഡോപ്ഷൻ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്കീമും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില ഡെസ്റ്റിനേഷനുകളിൽ നമ്മൾ ഒരു ക്യാമ്പസിന് ചുമതല കൊടുക്കും. ഈ ഡെസ്റ്റിനേഷൻ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് കോവളം ബീച്ച് അഡോപ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ കോവളം ബീച്ചിന്റെ അഡോപ്ഷന്റെ ഉത്തരവാദിത്വം ഇവർക്കായിരിക്കും. അവിടെയുള്ള മേൽനോട്ടം നടത്താനും ഈ ക്ലബ് അംഗങ്ങൾ, ഒരു ക്ലബിൽ 50 പേരായിരിക്കും ക്യാമ്പസിൽ ഉണ്ടാവുക. ഈ ക്ലബ് അംഗങ്ങൾ അവിടെയുള്ള കാര്യങ്ങൾ മേൽനോട്ടം നടത്തുകയും അവിടെ എന്തെങ്കിലും വീഴ്ചകളുണ്ടോ അല്ലെങ്കിൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ, ഇവരവിടെ കൾച്ചറൽ പരിപാടികൾ നടത്തുന്നു. ഇവര്, അതായത് യൂത്ത്, ആ ഡെസ്റ്റിനേഷനെ വൈബ്രന്റ് ആയിട്ട് നിലനിർത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. അങ്ങനെ ക്യാമ്പസുകൾക്കനുസരിച്ച് അവരവരുടെ അടുത്തുള്ള ഡെസ്റ്റിനേഷനുകൾ ദത്തെടുക്കുകയും ആ ഡെസ്റ്റിനേഷനുകളിൽ പുതിയ ആശയങ്ങൾ അവരിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ എല്ലാ ഡെസ്റ്റിനേഷനുകളും വൈബ്രന്റ് ആയി തിളങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം വരും. അത് കൂടുതൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യും. ഇത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊമോഷൻ ടൂറിസം മേഖല ഇപ്പൊ പരമ്പരാഗതമായി മാറി മാറി വരുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സ്ഥാപനങ്ങളിലും ഈ ഏജൻസികളിലും അതുപോലെ തന്നെ ടൂറിസം ഓപ്പറേഷൻ ചെയ്യുന്നവരിലും അതിൻ്റെതായിട്ടുള്ള അഡാപ്റ്റേഷൻ വരും. നമുക്കിപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല ആൾക്കാരും മുമ്പ് ഏജൻസികളിൽ നേരിട്ട് പോയി ടിക്കറ്റ് എടുത്തും ടൂറിസം നടത്തുന്നവരായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും അവരവരുടെ ഫോണിൽ കൃത്യമായി വീട്ടിലിരുന്ന് അതിനുവേണ്ടി പ്രത്യേക സമയം ചെലവഴിക്കാതെ അവരെന്നെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. പേരി കൂടി ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫിംഗർ പ്രിന്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നു എന്നുള്ളതിന്റെ അപ്പുറം നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. സേഫ്റ്റി മെഷേഴ്സ് പ്രത്യേകിച്ച് നമുക്ക് അതിൽ അറിയാൻ പറ്റും. അപ്പൊ ഇനി ഭാവിയിലേക്ക് നമ്മളിപ്പോ AI എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. ഇപ്പൊ ഭാവിയിൽ നമ്മളൊരു 10 വർഷമായി 20 വർഷമായി കഴിഞ്ഞു കഴിഞ്ഞാൽ AI ആയിരിക്കില്ല, അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു സാങ്കേതിക വിദ്യ വളർന്നു വരാനും സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം. കാരണം ഒരു 10 വർഷം മുമ്പേ നമ്മൾ ഡിജിറ്റൽ മീഡിയയിലേക്ക് കടന്നിരുന്നു, AIയിലേക്ക് എത്തി. ഇനി ഒരു 10 വർഷം നമ്മൾ മറ്റൊരു പുതിയ തലത്തിലേക്ക് ചിന്തിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വെർച്വൽ മീഡിയയുടെ പുതിയൊരു തലം നമുക്ക് ടൂറിസത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്.
1: പ്രാദേശിക സമൂഹത്തെ ഉൾപ്പെടുത്തിയുള്ള വിനോദസഞ്ചാര മാതൃകകൾ എവിടെയും വലിയ വിജയം കണ്ടിട്ടുണ്ട്. കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രൂപേഷ് കുമാർ കെ.
3: ഇപ്പൊ പ്രാദേശിക സമൂഹത്തിന്റെ പങ്കാളിത്തം ഇല്ലാത്ത ഒരു ടൂറിസം വികസനം സസ്റ്റൈനബിലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ തരത്തിൽ പരിശോധിക്കുമ്പോൾ കേരളം പ്രാദേശിക സമൂഹത്തെ പരമാവധി ടൂറിസം മേഖലയിൽ ഇടപെടുത്താൻ, ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയെ ടൂറിസം മേഖലയിൽ ഇടപെടുത്താനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. നമ്മൾ ടൂറിസത്തിന്റെ ഭാഗമായി വിപണനത്തിന് വിധേയമാക്കുന്നതെല്ലാം നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്ത്

0: ചോദിച്ചാൽ ഇതെല്ലാം സോഷ്യൽ ക്യാപിറ്റലാണ്. വെള്ളച്ചാട്ടമാവട്ടെ, നമ്മുടെ പച്ചപ്പാവട്ടെ, നമ്മുടെ ജലാശയങ്ങളാവട്ടെ, ബീച്ചും കായലും കടലും ഒക്കെ പൊതുസ്വത്താണ്. ഈ പൊതുസ്വത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുമാനം ആർജിക്കുന്ന ഒന്നായി ടൂറിസം മാറുമ്പോൾ ഈ പൊതുസ്വത്തിന്റെ സംരക്ഷണം, സോഷ്യൽ ക്യാപിറ്റലിന്റെ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ടൂറിസത്തിൽ മാറേണ്ടതുണ്ട്. അതാണ് നമ്മുടെ കോർ അട്രാക്ഷൻ എന്നതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് വേണ്ടി കൂടി ഇതിനെ ഉപയോഗപ്പെടുത്താനും സംരക്ഷിച്ചു വയ്ക്കാനും കഴിയണം. അതുകൊണ്ടാണ് എൻവയോൺമെന്റ് റെസ്പോൺസിബിലിറ്റിയെ വലിയ പ്രാധാന്യത്തോടുകൂടി സസ്റ്റൈനബിൾ ടൂറിസത്തിൽ സംസാരിക്കുന്നത്. ഇപ്പൊ ലോകത്ത് ഏത് സ്ഥലമെടുത്ത് പരിശോധിച്ചാലും ലോകത്തെ പ്രധാനപ്പെട്ട സസ്റ്റൈനബിൾ ടൂറിസം മോഡലുകളായി പറയാൻ കഴിയുന്ന ഇപ്പൊ കോസ്റ്റാറിക്കയെ നോക്കുക. രാജ്യത്തിന്റെ 25% ദേശീയോദ്യാനങ്ങളും സംരക്ഷിത വനങ്ങളുമുള്ള ഒരു രാജ്യം, അവിടുത്തെ കാടുകൾക്കൊരു ഹാനിയും സംഭവിക്കാതെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ തദ്ദേശവാസികളെ കൊണ്ട് അക്കോമഡേഷൻ യൂണിറ്റുകൾ റൺ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ തദ്ദേശവാസികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ടൂറിസം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്, ടൂറിസം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, ഒപ്പം പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുന്നത്. ഭൂട്ടാൻ മറ്റൊരു മാതൃകയാണ്. ഹൈ വാല്യൂ ലോ ഇമ്പാക്ട് ടൂറിസം എന്ന കാഴ്ചപ്പാട് ആണ് ഭൂട്ടാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് ഫീ ഉൾപ്പെടെയുള്ള അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് ഓവർ ടൂറിസത്തെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് ഫീയിലൂടെ ഓരോ ടൂറിസ്റ്റിൽ നിന്നും കളക്ട് ചെയ്യപ്പെടുന്ന പണം ആ നാടിന്റെ വനസംരക്ഷണം, ആരോഗ്യ പരിപാലനം, സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കൽ പോലുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തും. മറ്റൊരു മോഡലായിട്ടുള്ള സ്ലോവേനിയ എടുത്താൽ ഗ്രീൻ ടൂറിസം അവരുടെ ഔദ്യോഗിക നയമായി പ്രഖ്യാപിക്കുകയും പ്ലാസ്റ്റിക് രഹിത നഗരങ്ങളും ഇലക്ട്രിക് ഗതാഗത സംവിധാനങ്ങളുടെ ഉപയോഗപ്പെടുത്തലും തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനവുമാണ് അവർ പ്രാധാന്യത്തോടെ നടപ്പാക്കുന്നത്. പലാവു എന്ന് പറയുന്ന പസഫിക് സമുദ്രത്തിലെ മറ്റൊരു കൊച്ചു രാജ്യമുണ്ട്. സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ മറ്റൊരു മികച്ച മാതൃകയാണ്. ഓരോ ടൂറിസ്റ്റിന്റെയും പാസ്പോർട്ടിൽ പലാവു പ്ലഡ്ജ് എന്ന പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ സ്റ്റാമ്പ് ചെയ്യാണ് ആദ്യം അവർ ചെയ്യുന്നത്. കേവലം ഒരു സ്റ്റാമ്പിംഗിൽ അവസാനിക്കുകയല്ല, ആ യാത്രയിലൂടെ ഒരു ടൂറിസ്റ്റ് ആ സ്റ്റാമ്പിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഉള്ള നയമല്ല നടപ്പാക്കുന്നെങ്കിൽ, അത്തരം പ്രവർത്തനങ്ങളല്ല, പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നതെങ്കിൽ കനത്ത ഫൈൻ ഏർപ്പെടുത്തുന്ന ഒരു രീതിയാണ് ആ രാജ്യം നടപ്പാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, കേരളം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജനപങ്കാളിത്തത്തോടുകൂടി തദ്ദേശീയ ജനസമൂഹത്തിന്റെയും പ്രത്യേകിച്ച് വനിതകളുടെയും അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ പങ്കാളിത്തത്തോടെ വളരെ സക്രിയമായ ഒരു പ്രായോഗിക മാതൃക വികസിപ്പിച്ചിട്ടുണ്ട്. റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഭാഗമായി 26,000 യൂണിറ്റുകൾ നമുക്കുണ്ട്. 1.5 കുടുംബങ്ങൾ നമ്മുടെ ഭാഗമായി പ്രവർത്തനത്തിന്റെ ഭാഗമാവുന്നു. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹോട്ടൽസും റിസോർട്ടുകളും സസ്റ്റൈനബിലിറ്റി ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി എടുക്കുന്നു. റെസ്പോൺസിബിൾ ടൂറിസം അതിന്റെ ഭാഗമായി പ്രാക്ടീസ് ചെയ്യും. അപ്പോ ഈ വർഷത്തെ യു എൻ ടൂറിസത്തിന്റെ മുദ്രാവാക്യം സംസാരിക്കുമ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന്റെ പാതയിലാണ് കേരളത്തിലെ ടൂറിസം പ്രവർത്തനങ്ങൾ ആകെ. അപ്പോ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന കാഴ്ചപ്പാടിനെ വളരെ സജീവമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും എഐയുടെ ഉപയോഗം ടൂറിസം മേഖലയുടെ ടെക്നോളജി ഇന്നോവേഷനിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള പരിശീലനം ഒക്കെ നമ്മൾ പൊതുസമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതും സസ്റ്റൈനബിലിറ്റിയിലേക്ക് നയിക്കുന്നതാണ്. പരമാവധി പ്രിന്റിംഗ് കുറയ്ക്കുന്ന സമീപനം വരുന്നു. അത് സസ്റ്റൈനബിലിറ്റിക്ക്, എൻവയോൺമെന്റ് റെസ്പോൺസിബിലിറ്റിക്ക് അങ്ങേയറ്റം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒപ്പം പ്രാദേശികമായി വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകാതെ പ്രാദേശിക അക്കോമഡേഷൻ യൂണിറ്റുകളായിട്ടുള്ള ഹോം സ്റ്റേയും ഫാം ടൂറിസവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം നമ്മുടെ ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
1: കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇനിയുമേറെ വളർച്ചാ സാധ്യതയുണ്ട്. കേരള വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ അഞ്ജന എം.
2: ടൂറിസം ഒരു വിനോദം മാത്രമല്ലല്ലോ, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഒരു പ്രധാന തൂണിൽ ഒന്നാണ് ടൂറിസം എന്ന് പറയുന്നത്. ഒരു സഞ്ചാരി കേരളത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഹോട്ടൽസ് മാത്രമല്ല, അവിടെ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്. ഓട്ടോ ഡ്രൈവർ, ഹൗസ് ബോട്ട്സ്, അല്ലെങ്കിൽ കരകൗശല തൊഴിലാളികൾ, കർഷകർ, കലാകാരന്മാർ, ഇവർക്ക് എല്ലാവർക്കും വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പം AI നമ്മൾ പറയുമ്പോഴും ഈ പറയുന്ന എല്ലാ ആസ്പെക്ട്സും AI കൂടെ തന്നെ കാലം മാറുന്നുണ്ട്. AI കൂടുതൽ ഡിപെൻഡന്റ് ആയിട്ടാണ് ഒരു ട്രാവലർ വരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ ടൂറിസവും രംഗത്തും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നതാണ്. ഇന്ന് മോസ്റ്റ് ഓഫ് ദ ട്രാവലേഴ്സ് എവിടെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ഓൺലൈനിലും AI ചോദിച്ച് മനസ്സിലാക്കിയതാണ്. ഇപ്പൊ ഒരു ട്രാവൽ ട്രെൻഡ് അങ്ങനെയാണ്. അപ്പം വലിയ ഹോട്ടലുകൾക്കൊപ്പം നമ്മുടെ ചെറിയ ഹോം സ്റ്റേകളും പിന്നെ ഗ്രാമീണ അനുഭവങ്ങളും ഈ ഡിജിറ്റൽ ലോകത്ത് ദൃശ്യമാകണം. അതിനായിട്ട് നമ്മുടെ ചെറിയ സംരംഭകരെ കൂടെ തയ്യാറെടുപ്പിക്കണം എന്നുള്ളതാണ് കേരള ടൂറിസത്തിന്റെ ഒരു ലക്ഷ്യം. AI സഞ്ചാരികളെ എല്ലാവർക്കും അറിയുന്ന ചില സ്ഥലങ്ങളിലേക്ക് മാത്രം എത്തിക്കരുത് എന്നുള്ളത് UN തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മെയിൻ ഡെസ്റ്റിനേഷൻസിനോടൊപ്പം തന്നെ നമുക്ക് വയനാടും വാഗമണ്ണും ബേക്കലും പോലുള്ള നമ്മുടെ പുതിയ ഡെസ്റ്റിനേഷനുകളും മറ്റ് ഒരുപാട് ചെറിയ ഡെസ്റ്റിനേഷനുകളും നമ്മളുടെ ഡെസ്റ്റിനേഷൻസ് ആയിട്ട് ടൂറിസം വകുപ്പ് നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. അവയെ കൂടെ ഈ ഡിജിറ്റൽ ലോകത്ത് ദൃശ്യമാക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ ലക്ഷ്യം. എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഒരുപാട് മാർക്കറ്റ് ചെയ്യപ്പെട്ട ഡെസ്റ്റിനേഷൻസുകളെ ഡീകൺജസ്റ്റ് ചെയ്ത്, ഡീകൺജഷനും ആവശ്യമാണ്, അതേപോലെ തന്നെ പുതിയ പുതിയ ഡെസ്റ്റിനേഷനുകളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതും നമ്മളുടെ ഒരു ആവശ്യമാണ്. അമിതമായിട്ടുള്ള തിരക്ക്, പ്ലാസ്റ്റിക് മാലിന്യം അല്ലെങ്കിൽ അനിയന്ത്രിതമായ നിർമ്മാണം, ഇവയെല്ലാം യഥാർത്ഥ ഒരു ഇഷ്യൂ നിലനിൽക്കെ തന്നെ ശരിയായിട്ട്

0: ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ടൂറിസം തന്നെ പ്രകൃതിയുടെ തന്നെ കാവൽക്കാരാവേണ്ടവരാണ്. അങ്ങനെ തന്നെ ആകും. ഇഫ് ദർ ഇസ് ഗുഡ് പ്ലാനിംഗ്, പ്രകൃതി നശിച്ചാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്ത് സ്പെഷ്യലി ടൂറിസവും ഇല്ലാതാകും. അപ്പോൾ ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ തന്നെ കേരളം ഈ രംഗത്ത് ഒരു മാതൃക ഓൾറെഡി സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്ക് അതിനായിട്ടൊരു മിഷൻ തന്നെയുണ്ട്. അതിലൂടെ തന്നെ പ്രാദേശിക സമൂഹത്തിന് നേരിട്ട് വരുമാനവും ലഭിക്കുന്നുണ്ട്. അപ്പം പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടുന്നുണ്ട്.
1: കേവലം കാഴ്ചകൾ കാണുന്നതിനപ്പുറം ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥയെയും തൊഴിൽ മേഖലയെയും ഉണർത്താൻ ടൂറിസത്തിന് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അതിന് വലിയ അവസരങ്ങളും സാധ്യതകളുമാണുള്ളത്. അതിനുവേണ്ട പുതിയ ആശയങ്ങളുടെ രൂപീകരണവും പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണവും വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് വലിയ ഉണർവ് നൽകുമെന്ന് പ്രതീക്ഷിക്കാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: ചേച്ചി, ഇത് കണ്ടോ?
4: ഹരിബന്ധക്കുട്ട
3: കാണട്ടെ. വാ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
3: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
3: ഓ ഐ നോ.
6: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: സേവന വാർത്തകൾ. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക വരുത്തിയ വാഹനോടമകൾക്ക് 4 തവണകളായി തുക തിരികെ അടയ്ക്കാൻ 30 വരെ സമയം അനുവദിച്ചതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അവസാന 36 മാസം വരെ അംശാദായം കുടിശ്ശിക വരുത്തിയ മോട്ടോർ തൊഴിലാളികൾക്കും ഈ കാലാവധിക്കുള്ളിൽ തുക അടയ്ക്കാം. 36 മാസത്തിൽ കൂടുതൽ കുടിശ്ശികയുള്ള തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം. 0491 254 7437. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 0491 254 7437. വടക്കാഞ്ചേരി അപ്ലൈഡ് സയൻസ് കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബികോം ഫിനാൻസ്, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിൽ SC ST ജനറൽ വിഭാഗങ്ങൾക്കായി ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. BCA കോഴ്സിന് സ്പോർട്സ്, ലക്ഷദ്വീപ്, PWD ക്വാട്ടകളിലും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0492225501 അല്ലെങ്കിൽ 8547005042 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വനിതാ പ്രാതിനിധ്യം വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് മുതൽക്കൂട്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുത്തു. ഭീകരവിരുദ്ധ നയത്തിൽ ഇന്ത്യ ലോകത്തിന് മുന്നിൽ പുതിയ മാതൃക സൃഷ്ടിച്ചതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ആദ്യ LNG ട്രെയിൻ ഗുജറാത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ, വോട്ടെണ്ണൽ മറ്റന്നാൾ. സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ലോങ് ജമ്പിൽ മലയാളി താരം ആൻസി

ശോചന വെള്ളി. പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് 296 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വനിതാ പ്രാതിനിധ്യം വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് മുതൽക്കൂട്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: You always, as a doctor, I need not say this to you, but as a doctor, you should say this to everyone, that no two drugs, that should be your principle of your life.
1: നേരത്തെ കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ സമ്മേളനത്തിൽ വിശിഷ്ട അതിഥിയായി ഉപരാഷ്ട്രപതി പങ്കെടുത്തു. സാമൂഹ്യ സേവനം ആത്മീയതയിൽ നിന്ന് വേറിട്ടതല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഭീകരവിരുദ്ധ നയത്തിൽ ഇന്ത്യ ലോകത്തിന് മുന്നിൽ പുതിയ മാതൃക സൃഷ്ടിച്ചതിന് തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലെ മൻ കി ബാത് പരിപാടിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ നാളെ സർജിക്കൽ സ്ട്രൈക്കിന്റെ 10th വാർഷികം ആചരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസിന്റെ ആദ്യഘട്ടം പൂർത്തിയായി വരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തി. മൊബൈൽ ഫോൺ വഴി സെൻസസ് പോർട്ടലിൽ 2,60,00,000 പേർ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി അറിയിച്ചു. പോഷകാഹാരക്കുറവിനെതിരെയുള്ള പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുന്ന മാസമാണ് സെപ്റ്റംബർ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മേഖലയിൽ രാജ്യത്തുടനീളം വലിയ മുന്നേറ്റമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
2: इस पहल के जरिए सस्ते और पौष्टिक स्थानीय खानपान को बढ़ावा दिया जा रहा है. मिजोरम में भी इस साल लोगों ने साथ मिलकर पोषण वाटिकाओं की देखभाल के लिए एक अभियान शुरू किया है. यह मिजो समाज के तलो मडियाना की परंपरा के अनुरूप है. इसका अर्थ है निस्वार्थ सेवा और दूसरों की मदद में हमेशा आगे रहना. ऐसे प्रयास बेहद सराहनीय है.
1: അടുത്ത മാസം 2 മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികമാണെന്ന് പരാമർശിച്ച ശ്രീ മോദി, ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് ബാപ്പുവിനുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലി എന്ന് പറഞ്ഞു. ഇന്ത്യ വികസിതമാക്കുന്നതിൽ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 100 ആഴ്ച നീളുന്ന നശാമുക്ത യുവ അഭിയാനിൽ ഏവരും സജീവമായി പങ്കെടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാജ്യം ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചതും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിൻ കരുത്താർജിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. രാജ്യത്തെ ആദ്യ LNG ട്രെയിൻ ഗുജറാത്തിലെ സബർമതി സ്റ്റേഷനിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്തു. റെയിൽവേ രംഗത്ത് ഡീസൽ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. റെയിൽവേ ശൃംഖലയിൽ 99.6% വൈദ്യുതീകരണം നടത്തിയതായും ശ്രീ ഷാ പറഞ്ഞു.
3: 1472 കോടി രൂപയുടെ वो आने वाले दिनों में इस क्षेत्र के सभी पैसेंजरों के लिए बहुत बड़ी बात होगी. LNG से चलने वाली ट्रेन का भी लोकार्पण हुआ है, जो आने वाले दिनों में बहुत पर्यावरण की सुविधा का काम करेगा.
1: ഡീസൽ ഉപഭോഗത്തിന്റെ 40% കുറയ്ക്കാൻ ശേഷിയുള്ളതാണ് പുതിയ LNG ട്രെയിൻ. ഇന്ത്യ മറ്റു രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ കൈയടക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. എന്നാൽ ഭീഷണി ഉയരുമ്പോൾ സ്വന്തം സുരക്ഷയും തന്ത്രപരമായ സ്വയംഭരണ അധികാരവും സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച പ്രതിരോധ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുദ്ധങ്ങളുടെ സ്വഭാവവും സാങ്കേതികവിദ്യയും ദൈർഘ്യവും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശേഷി വികസനത്തിലും സ്വാശ്രയത്വത്തിലും ചലനാത്മകമായ സമീപനം ആവശ്യമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ് പറഞ്ഞു. ഇന്ത്യയുടെ സവിശേഷമായ ഭൂപ്രകൃതി, പ്രവർത്തനപരമായ ആവശ്യകതകൾ എന്നിവയ്ക്ക് അനുസൃതമായി വേണം സൈനിക ശേഷികൾ രൂപകൽപ്പന ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. റെയിൽ ഗതാഗതത്തിൽ നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന നമോ ഭാരത റാപ്പിഡ് റെയിൽ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയിലെ ആദ്യ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ് നമോ ഭാരത്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ട്രെയിനിന് ശേഷിയുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിലാണ് നമോ ഭാരത് പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിൽ മറ്റന്നാൾ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും

0: നാളെയും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. വനിതകളുടെ ലോങ് ജമ്പിൽ ആൻസി സോജൻ ഇന്ത്യയ്ക്കായി വെള്ളി നേടി. സ്ക്വാഷിലും ഇന്ത്യയ്ക്ക് ഇരട്ട വെള്ളി മെഡൽ ലഭിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: സ്ക്വാഷ് പുരുഷ വിഭാഗത്തിൽ അഭയ് സിംഗും വനിതാ വിഭാഗത്തിൽ അനാഹത് സിംഗുമാണ് ഇന്ത്യയ്ക്കായി വെള്ളി സ്വന്തമാക്കിയത്. സ്ക്വാഷ് മിക്സഡ് ഡബിൾസിൽ ജോഷ്ന ചിന്നപ്പ, വേലവൻ സെന്തിൽകുമാർ സഖ്യം വെങ്കലം സ്വന്തമാക്കി. വനിതകളിലെ 200 മീറ്റർ ഓട്ടത്തിൽ ഹരിതാഭദ്രയും വെങ്കല നേട്ടത്തിലെത്തി. ക്രിക്കറ്റിൽ സ്വർണ പ്രതീക്ഷയോടെ ഇന്ത്യൻ പുരുഷ ടീമിന്റെ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ നാളെ അഫ്ഗാനിസ്ഥാനെ നേരിടും. നേരത്തെ വനിതാ വിഭാഗം ക്രിക്കറ്റിൽ ഇന്ത്യ സ്വർണം കരസ്ഥമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിലവിൽ 4 സ്വർണവും 16 വെള്ളിയും 17 വെങ്കലവും അടക്കം 37 മെഡലുകളുമായി ഇന്ത്യ 12-ാം സ്ഥാനത്താണ്. വെസ്റ്റിൻഡീസിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയലക്ഷ്യം. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസിന് 7 വിക്കറ്റിന് 295 റൺ എടുത്തു. ജസ്റ്റിൻ ഗ്രീവ്സ് സെഞ്ചുറി നേടി. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച റഷ്യ. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവോസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഫോർട്ട് കൊച്ചിയിൽ ഇന്ന് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊച്ചി കോർപ്പറേഷൻ കൌൺസിലർ ഷൈനി മാത്യു ഉദ്ഘാടനം ചെയ്തു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. മഹാനവമി, വിജയദശമി, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും അധിക സർവീസ് നടത്തും. ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിനു മുന്നിൽ എത്തിക്കുന്ന പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വനിതാ പ്രാതിനിധ്യം വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് മുതൽക്കൂട്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുത്തു. ഭീകരവിരുദ്ധ നയത്തിൽ ഇന്ത്യ ലോകത്തിന് മുന്നിൽ പുതിയ മാതൃക സൃഷ്ടിച്ചതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ആദ്യ LNG ട്രെയിൻ ഗുജറാത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ, വോട്ടെണ്ണൽ മറ്റന്നാൾ. സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. കള്ളക്കടലിൽ പ്രതിഭാസത്തെ തുടർന്ന് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ലോങ് ജമ്പിൽ മലയാളി താരം ആൻസി സോജന വെള്ളി. പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെതിരെ ഇന്ത്യയ്ക്ക് 296 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3 FM ഈവനിംഗ് തുടരുന്നു. ഇപ്പോൾ
3: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

0: അമ്മണൂട്ടിയെക്കുറിച്ചുള്ള പരാതികളൊക്കെ ആനിയേടത്തിയോടാണ് മുത്തശ്ശി പറഞ്ഞു തീർക്കുന്നത്. തിളങ്ങുന്ന നല്ല പുത്തൻ പാത്രത്തിലൊക്കെ കഴിക്കൂ. വെള്ളത്തിൽ ചവിട്ടില്ല, ചെളിയിൽ ചവിട്ടില്ല, നനഞ്ഞ ഇലയോ പുല്ലോ തിന്നില്ല. ഹോ, എന്തൊരു ശിങ്കാരി!
1: എന്താ മുത്തശ്ശി വിളിച്ചേ?
0: ശിങ്കാരിന്നോ?
1: ശിങ്കാരി, ഹോ,
0: അഴകിൻ ശിങ്കാരി. ഓ, ഇന്നാള് ടി വിയിൽ കണ്ട മോഹൻലാലിൻ്റെ സിനിമയില്?
1: ആഹാ, കുട്ടികൾ ചിരിയോട് ചിരി.
0: ഇവളിപ്പോ പാട്ടും ഡാൻസും അല്ല മുത്തശ്ശി, എന്തോ ശോകമാണ് അഭിനയിക്കുന്നത്.
1: സോജാ രാജകുമാരി,
0: മുത്തശ്ശി ഇന്നാൾ പറഞ്ഞ സുൽത്താൻ്റെ പാട്ടാ.
1: ഏത് സുൽത്താനാ
0: മുത്തശ്ശി? എപ്പോഴും ഗ്രാമഫോണും കേട്ട് മാങ്കോസ്റ്റിൻ്റെ ചോട്ടിൽ സുലൈമാനിയും കുടിച്ചിരിക്കുന്ന അപ്പൂപ്പൻ. അഷിതുവിൻ്റെ മറുപടി കേട്ടിട്ടും മീനുവിന് തൃപ്തിയായില്ല.

0: വേറെന്തോ ഒരു പേര് മുത്തശ്ശി പറയാറുണ്ടല്ലോ. മീനുവിന് പിന്നെയും സംശയം. മുത്തശ്ശി ഒന്നമർത്തി മൂളി. കളിയാക്കണ്ട കേട്ടോ അഷിതു ആ സുൽത്താനെ. അതാണ് ബേപ്പൂർ സുൽത്താൻ. നിങ്ങൾ ഇനിയും വായിക്കണം, കൂടുതൽ കൂടുതൽ അറിയണം. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാളത്തിൻ്റെ മഹാനായ കഥാകാരനാണത്. ഞങ്ങൾക്കറിയാലോ, മുത്തശ്ശി ഞങ്ങൾക്ക് രാത്രി പറഞ്ഞു തന്നിട്ടില്ലേ പാത്തുമ്മയുടെ ആടും ഡുപ്പാപ്പയ്ക്കൊരാന ഉണ്ടായിരുന്ന, പിന്നെ റബ്ബർ മൂക്കിൻ്റെ കഥ, വിശ്വവിഖ്യാതമായ മൂക്ക്. മീനുവിന് പിന്നെയും ചിരി. ജീവനുണ്ടോ എന്നറിയാൻ തൂശി കൊണ്ട് മൂക്കിൻ തുമ്പത്ത് കുത്തി നോക്കും. തൂശിയല്ല എൻ്റെ മീനുവേ, സൂചി സൂചി. ശാന്തേച്ചി തിരുത്തിക്കൊടുത്തു. കിടക്കാൻ തുടങ്ങുമ്പോഴാ രണ്ടിൻ്റെയും കഥ പറച്ചിൽ. ഉറങ്ങിയില്ല? മുത്തശ്ശി ശാസിക്കാൻ തുടങ്ങി. ഇങ്ങനെ മുത്തശ്ശിയും ശാന്തേച്ചിയും ആട്ടിൻകുട്ടിയും നിറഞ്ഞ ലോകം. ദിവസങ്ങൾ കടന്നു പോയത് അവരറിഞ്ഞില്ല. പക്ഷേ അപ്രതീക്ഷിതമായി മറ്റെന്തൊക്കെയോ സംഭവിക്കാനിടയുണ്ടെന്ന് മുത്തശ്ശിയുടെ മനസ്സ് ആകുലപ്പെട്ടു. ഈയിടെയായി അഷിതും മീനുട്ടിയും അച്ഛനെന്നാ വരണേ, അല്ലെങ്കിൽ അമ്മ വിളിച്ചില്ലാലോ എന്നൊക്കെ അന്വേഷിച്ച് മുത്തശ്ശിയെ സ്വൈര്യം കെടുത്താറില്ല. ഫോൺ എടുത്താൽ തന്നെ അമ്മിണിക്കുട്ടിയെയും വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കുറിച്ച് പറയാനേ നേരമുള്ളൂ അവർക്ക്. അമ്മേ അമ്മേ, ഞങ്ങൾക്ക് ട്വിൻസ് ആട്ടിൻകുട്ടികൾക്കിടാനുള്ള പേര് കണ്ടുപിടിച്ചു തരണം കേട്ടോ. അങ്ങ് യു കെയിലിരിക്കുന്ന അമ്മയോടാണ് അവളുടെ കിണുക്കം. അന്ന് മീനുവിൻ്റെ കൊഞ്ചൽ കേട്ടിട്ട് സുചിത്രയ്ക്ക് രസിച്ചില്ല. അച്ഛനെ അമ്മയെ അറിയിക്കരുത് എന്നൊക്കെ വാക്കുറപ്പിച്ചിട്ടാണ് മുത്തശ്ശി ആടിനെ വാങ്ങിയത്. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടാവാറായി എന്നറിഞ്ഞപ്പോഴേക്കും കുട്ടികൾക്ക് ആവേശമായി. ഫോൺ മുത്തശ്ശിക്ക് കൊടുത്തേ. മുത്തശ്ശി വന്ന് ഫോണെടുത്തു. കാര്യമായൊന്നും മിണ്ടാതെ എല്ലാം മൂളിക്കേട്ടു. ആ ആ അതെ, അങ്ങനെയാവാം എന്ന് പറഞ്ഞ് സംസാരിച്ചു വെച്ചു.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.
2: പ്രിയ ശ്രോതാക്കളെ, ഇനി 8 മണിക്ക് മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. സെപ്റ്റംബർ മാസത്തിലെ മൻ കി ബാത് പരിപാടിയിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എത്താൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ക്രിയാത്മകവും പ്രചോദനകരവുമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വേദിയൊരുക്കുന്നു, രാജ്യത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഭാരതത്തിന്റെ അത്തരത്തിലുള്ള ഒരു വലിയ ചരിത്ര നേട്ടത്തിന് നാളെ 10 വർഷം പൂർത്തിയാകുകയാണ്. ആ നേട്ടമാണ് സർജിക്കൽ സ്ട്രൈക്ക്. 10 വർഷം മുമ്പ് 2016 സെപ്റ്റംബർ 28-നും 29-നും ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. നിയന്ത്രണ രേഖയ്ക്കപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ ധീരരായ സൈനികർ ഭീകരവാദത്തിനെതിരെ നടത്തിയ ആ നടപടി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ ഭീകരവാദത്തിനെതിരായ നയം തുറന്ന പ്രഖ്യാപനത്തിലൂടെ വളരെ വ്യക്തമായി അവതരിപ്പിക്കപ്പെട്ടു. ഭീകരാക്രമണങ്ങൾ കാരണം ഭാരതം വർഷങ്ങളോളം അനുഭവിച്ച വേദനയ്ക്കുള്ള നിർണായക പ്രതികരണമായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. ഭീകരവാദികൾ ഭാരതത്തെ നോട്ടമിട്ടാൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ബാലാകോട്ട് എയർ സ്ട്രൈക്ക് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഭാരതം പലതവണ വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഭീകരാക്രമണങ്ങൾ ഭാരതത്തെ ഏറെക്കാലം മുറിവ്

ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഭാരതത്തിൽ സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത് പോലും സാധാരണ സംഭവമായി. 2008 സെപ്റ്റംബർ 13 ഡൽഹിയിൽ നടന്ന സീരിയൽ ബോംബ് ബ്ലാസ്റ്റിൽ നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടു. അതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് മുംബൈയിൽ 26/11 എന്നറിയപ്പെടുന്ന വലിയ ഭീകരാക്രമണം നടന്നത്. സുഹൃത്തുക്കളെ, മുമ്പ് ഓരോ ഭീകരാക്രമണത്തിന് ശേഷവും പാകിസ്ഥാനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകിയിരുന്നില്ല. എന്ന് മാത്രമല്ല, സമയം കടന്നുപോകാൻ കാത്തിരിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇന്നത്തെ ഭാരതം ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് പോളിസിയുമായാണ് മുന്നോട്ടു പോകുന്നത്. അതിന്റെ ഫലങ്ങളും നമ്മൾ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വർഷം 9/11 ഭീകരാക്രമണത്തിനും 25 വയസ്സ് പൂർത്തിയായി. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളിൽ അമേരിക്കക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ ഭാരതീയരായിരുന്നു. 2014 പ്രധാനമന്ത്രിയായതിനു ശേഷം ഞാൻ അമേരിക്ക സന്ദർശിച്ചപ്പോൾ ന്യൂയോർക്കിലെത്തി നിരപരാധികളായ ആ പൗരന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ പേരിൽ ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളോട് എന്റെ അനുശോചനം അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ഒരു വലിയ ചിത്രം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിത്രത്തിൽ നിങ്ങളുമുണ്ട്, നിങ്ങളുടെ കുടുംബവുമുണ്ട്, നിങ്ങളുടെ അയൽക്കാരുമുണ്ട്. ഞാൻ പറയുന്നത് ഭാരതത്തിന്റെ സെൻസസിനെ കുറിച്ചാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസിന്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ദുർഘടവും മഞ്ഞുമൂടിയതുമായ പ്രദേശങ്ങളിലും ഈ പ്രവർത്തനം നടക്കുകയാണ്. അവിടെ നിന്ന് നിരവധി പ്രചോദനകരമായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ സെൻസസിന് തുടക്കം കുറിച്ചത് ചമോലിയിലെ മാണ ഗ്രാമത്തിൽ നിന്നാണ്. മാണയെ രാജ്യത്തെ ആദ്യ ഗ്രാമം എന്നും പറയാറുണ്ട്. അവിടെ 83 വയസ്സുള്ള പൂർണിമ റാവത്തിലൂടെയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഉത്തരകാശിയിലെ ബഗോരി ഗ്രാമത്തിൽ ഹോംസ്റ്റേ നടത്തുന്ന ഹർദേവ് സിംഗ് റാണ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തി. സുഹൃത്തുക്കളെ, സെൻസസ് നമ്മുടെയെല്ലാം ദേശീയ ഉത്തരവാദിത്തമാണ്. ഓഗസ്റ്റ് 15 ഞാൻ പൗരന്മാരോട് ഇതിനായി കുറച്ച് സമയം മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സെൻസസിൽ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സൗകര്യം വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെയും കുടുംബത്തിന്റെയും വിവരങ്ങൾ നൽകാം. ഹിന്ദി ഉൾപ്പെടെ 16 ഭാഷകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. ഇതിനായി സെൻസസിന്റെ ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കണം. SE.census.gov.in. ഈ പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. സ്വന്തം സ്ഥലം രേഖപ്പെടുത്തുക. കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂരിപ്പിക്കുക. തുടർന്ന് സബ്മിറ്റ് ചെയ്യുക. ഈ മുഴുവൻ നടപടിക്രമത്തിന് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രമേ വേണ്ടിവരൂ. ഇതിനായി ഒരു ഡോക്യുമെന്റ് പോലും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ഈ ID അവരോട് പറയണം. നിങ്ങൾ നൽകിയ വിവരങ്ങൾ സ്ഥിരീകരിച്ചതിനു ശേഷം അത് സെൻസസിന്റെ ഭാഗമാകും. സുഹൃത്തുക്കളെ, ഇതുവരെ മൊബൈൽ വഴി ആളുകൾ സെൻസസ് പോർട്ടലിൽ വിവരങ്ങൾ നൽകി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളും ഇതിനായി കുറച്ച് സമയം ചെലവഴിക്കുക. കാരണം രാജ്യത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ശരിയായ വിവരങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങളും രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് സെപ്റ്റംബർ 27 എന്ന തീയതി മറ്റൊരു പ്രത്യേക കാരണത്താലും ഏറെ സവിശേഷത നിറഞ്ഞതാണ്. ഇന്ന് സംസ്കാരത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു മഹാനുഭാവന്റെ 100ാം ജന്മവാർഷികമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന യശശരീരനായ അശോക് സിംഗാളിനെ കുറിച്ചാണ്. 1926 സെപ്റ്റംബർ 27 ഇതേ ദിവസമാണ് അദ്ദേഹം ആഗ്രയിൽ ജനിച്ചത്. സമൂഹമധ്യത്തിൽ ഒരു തപസ്വിയെ പോലെയാണ് അദ്ദേഹം ജീവിതം നയിച്ചത്. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്
അദ്ദേഹം നൽകിയ ദിശാബോധത്തിൻ്റെയും

ഊർജത്തിന്റെയും ഫലമാണ് ഇന്ന് അയോധ്യയിൽ നാം കാണുന്ന മഹത്തായ രാമക്ഷേത്രം. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതം അടുത്തുനിന്ന് കാണുക മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഈ ദൗത്യത്തിന്റെ ഭാഗമാകാനും എനിക്ക് അവസരം ലഭിച്ചു. ഇതെന്റെ മഹാഭാഗ്യമായിരുന്നു. ഞാൻ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും അശോക് അവർകളെ ഇടയ്ക്കിടെ ഓർക്കുന്നത് തികച്ചും സ്വാഭാവികമായിരുന്നു. സുഹൃത്തുക്കളെ, അശോക് അവർകളെക്കുറിച്ച് അധികം ചർച്ച ചെയ്യപ്പെടാത്ത നിരവധി കാര്യങ്ങളുണ്ട്. രാമക്ഷേത്ര പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയിരുന്നു. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സഹോദരങ്ങളിൽ മിക്കവരും ഉയർന്ന പദവികൾ അലങ്കരിച്ചവരായിരുന്നു. അദ്ദേഹവും IIT ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ വ്യക്തിയായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം സമൂഹത്തിനും സംസ്കാരത്തിനുമായി തന്റെ ജീവിതം സമർപ്പിച്ചു. ഇതുതന്നെയാണ് മഹാന്മാരുടെ പ്രത്യേകത. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി വേളയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുടെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു. ഞാൻ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആത്മാഭിമാനത്തിന്റെ ഒരു മഹോത്സവത്തോടെയാണ് ഈ വർഷം നമ്മൾ ആരംഭിച്ചത്. ആ മഹോത്സവമായിരുന്നു സോമനാഥ് സ്വാഭിമാൻ പർവ്. ഇന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് 1026 മുഹമ്മദ് ഗസ്നി ആദ്യമായി സോമനാഥ ക്ഷേത്രം തകർത്തു. എന്നാൽ സോമനാഥ് ക്ഷേത്രത്തെ തകർത്ത് ഭാരതത്തിന്റെ സ്വത്വം തുടച്ചു നീക്കാൻ വന്നവർക്ക് ഇന്ന് യാതൊരു അടയാളവുമില്ല. അതേസമയം സോമനാഥ ക്ഷേത്രം ഇന്നും വിശാലമായ കടൽ തീരത്ത് അതിന്റെ പൂർണ്ണ പ്രൗഢിയോടെ ഭാരതത്തിന് അമരത്വത്തിന്റെ ആശീർവാദം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചത്. സുഹൃത്തുക്കളെ, ഇന്ന് മൻ കി ബാത്തിൽ ഈ വിഷയം ഞാൻ വീണ്ടും പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. 1026 ഗസ്നി സോമനാഥ് ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ഗുജറാത്തിലെ മോഡേരയിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രവും ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തു. അതായത്, മോഡേര ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടും ഇപ്പോൾ 1000 വർഷം പൂർത്തിയാകുകയാണ്. അന്ന് ആ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞിട്ട് വെറും 1 വർഷം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. 1025 രാജാവ് ഭീമദേവ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയൊരു ആക്രമണത്തിൽ സോമനാഥ ക്ഷേത്രം പോലെയുള്ള വലിയൊരു വിശ്വാസ കേന്ദ്രം തകർക്കപ്പെട്ടു. പല സ്ഥലങ്ങളിലും പിന്നെയും ആക്രമണങ്ങൾ നടന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും ആത്മവിശ്വാസം തകരാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ രാജാവ് ഭീമദേവ് 1 ഗസ്നിയെ നേരിടുക മാത്രമല്ല ചെയ്തത്. കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ മോഡേര സൂര്യക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഈ അതിജീവന ശേഷി കൊണ്ടുതന്നെയാണ് സോമനാഥ ക്ഷേത്രം പലതവണ തകർക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടത്. സുഹൃത്തുക്കളെ, പിൽക്കാലത്തും മോഡേര സൂര്യക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിച്ചില്ല. പിന്നീട് അലാവുദ്ദീൻ ഖിൽജിയും ഒരു തവണ വാസ്തുകലയ്ക്ക് പ്രസിദ്ധമായ ഈ ക്ഷേത്രം വീണ്ടും തകർത്തു. എന്നാൽ സുഹൃത്തുക്കളെ, ഭാരതീയരായ നമ്മൾ സൂര്യനെ ആരാധിക്കുന്നത് വാസ്തുവിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും മാത്രമല്ല, നമ്മുടെ സൂര്യാരാധനയ്ക്ക് മറ്റൊരർത്ഥവുമുണ്ട്. പ്രകാശം, ഊർജം, ശാസ്ത്രം, നൈരന്തര്യം എന്നിവയിൽ നിന്ന് പ്രചോദനം നേടുക എന്നതും ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മോഡേര ഇന്ന് സൂര്യക്ഷേത്രത്തിന്റെ പേരിൽ മാത്രമല്ല അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ ഈ ഗ്രാമം രാജ്യത്തെ ആദ്യത്തെ സോളാർ വില്ലേജായി മാറിയിരിക്കുകയാണ്. ഇന്ന് മോഡേര പൂർണമായും സൗരോർജത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ ഗ്രാമം സസ്റ്റൈനബിലിറ്റിയുടെ ഒരു മികച്ച ഉദാഹരണവും രാജ്യത്തിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. സഞ്ചാരികൾക്കായി മോഡേരയിൽ നിരവധി ആകർഷണങ്ങളും സൗകര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ജനുവരിയിൽ മകരസംക്രാന്തിക്ക് ശേഷം അവിടെ മോഡേര നൃത്ത മഹോത്സവം സംഘടിപ്പിക്കാറുണ്ട്. ഇതിൽ ഭാരതത്തിന്റെ സാംസ്കാരിക ശാസ്ത്രീയ നൃത്തങ്ങളുടെ അത്ഭുതകരമായ അവതരണമാണ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും മോഡേര സന്ദർശിക്കണം. ഈ അഭിമാനകരമായ പൈതൃകം നേരിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഭൂതകാലവുമായുള്ള നമ്മുടെ ബന്ധം ഇന്നും വളരെ സജീവമാണ്. അതിനു പിന്നിൽ

ദൈവത്തിനെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ സമർപ്പണവും പരിശ്രമവുമുണ്ട്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള മനപ്പാറയിൽ ഇത്തരമൊരു വ്യത്യസ്തമായ ശ്രമം നടക്കുകയാണ്. ഒരു കോളേജിലെ തമിഴ് പഠന വിഭാഗത്തിലെ എ സെൽവരാജാണ് ഈ പ്രവർത്തനം മുന്നോട്ടു നയിക്കുന്നത്. ഒരു ലെക്ചറിനിടെ തന്റെ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ചില പുരാതന പ്രതിമകളെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരം ലഭിച്ചു. ഈ വിഷയത്തിൽ ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം ഒരു ഫീൽഡ് വിസിറ്റ് ആസൂത്രണം ചെയ്തു. ഈ സന്ദർശനത്തിനിടെ അദ്ദേഹത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പ്രതിമകളും പുരാതന ക്ഷേത്രങ്ങളും കണ്ടെത്താനായി. ഭൂതകാലവുമായി ബന്ധപ്പെടാനുള്ള വളരെ രസകരമായ ഒരു ശ്രമമാണിത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പൈതൃകത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയും. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. നമ്മുടെ ചരിത്രത്തെ അടുത്തറിയാനും മനസ്സിലാക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് അവസരം നൽകുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒക്ടോബർ 2 വരികയാണ്, ബാപ്പുജിയുടെ ജന്മദിനം. ബാപ്പുജി നമുക്ക് അനേകം ജീവിത മന്ത്രങ്ങൾ പ്രദാനം ചെയ്തു. അതിലൊന്നാണ് ശുചിത്വം. നമ്മുടെ ചുറ്റുപാടുകളിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനം നൽകുന്നതും നമ്മുടെ ആവേശം വർദ്ധിപ്പിക്കുന്നതുമാണ്. സോഷ്യൽ മീഡിയയിലും ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും റീൽസും പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. അടുത്തിടെ ഇത്തരം നിരവധി പ്രവർത്തനങ്ങൾ ഞാൻ കാണാനിടയായി. മധ്യപ്രദേശിലെ ചില യുവാക്കൾ നദി വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ചെറിയ ശ്രമത്തോടൊപ്പം നാട്ടുകാർ മുഴുവൻ ചേരുകയാണ്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ യുവാക്കൾ പഴയ കുളങ്ങളും കിണറുകളും വൃത്തിയാക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ പുരാതന പൈതൃകങ്ങളെ വീണ്ടും സംരക്ഷിക്കുകയും മനോഹരമാക്കുകയും ചെയ്യുകയാണ്. മുംബൈയിൽ ചില യുവാക്കൾ കടൽ തീരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓരോ ആഴ്ചയും ഏതെങ്കിലും ഒരു ബീച്ചിൽ 100 യുവാക്കൾ ഒത്തുചേർന്ന് ശുചിത്വ സേവനം നടത്തുകയാണ്. ഇവിടെ ഡൽഹിയിൽ കുട്ടികളും യുവാക്കളും ആളുകളെ മാലിന്യം വേർതിരിച്ച് സൂക്ഷിക്കാനും ചുറ്റുപാടുകൾ വൃത്തിയായി നിലനിർത്താനും ബോധവൽക്കരിക്കുന്നു. പശ്ചിമബംഗാളിൽ യുവ വിദ്യാർത്ഥികൾ പ്രദേശവാസികളുമായി ചേർന്ന് പിക്നിക് സ്ഥലങ്ങളിലെ മാർക്കറ്റുകൾ വൃത്തിയാക്കുന്നു. സുഹൃത്തുക്കളെ, ഈ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സ്വാഭാവികത കാണാം. എവിടെയെങ്കിലും ഒരാൾ തുടക്കം കുറിക്കുന്നു, പിന്നീട് കുറച്ചുപേർ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു. അങ്ങനെ ആ കൂട്ടായ്മ വളർന്നു വലുതാകുന്നു. ഇതാണ് ജനപങ്കാളിത്തം. ബാപ്പുവിനുള്ള നമ്മുടെ ഏറ്റവും മനോഹരമായ ആദരാഞ്ജലിയും ശുചിത്വം തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം പരിസ്ഥിതിയെ സംരക്ഷിക്കുമ്പോൾ മരങ്ങളെയും ചെടികളെയും ജീവജാലങ്ങളെയും മാത്രമല്ല ആവാസ വ്യവസ്ഥയെ ആകമാനം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ വികാരത്തെ വളരെ മനോഹരമായി മുന്നോട്ടു വയ്ക്കുകയാണ്. സുഹൃത്തുക്കളെ, അസമിൽ സൊനായി രൂപായി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ഒരു കാലത്ത് ഇവിടം ആനകളുടെ വിഹാര കേന്ദ്രമായിരുന്നു. എന്നാൽ ക്രമേണ വനഭൂമിയിലേക്കുള്ള മനുഷ്യരുടെ കടന്നുകയറ്റം വർദ്ധിച്ചതോടെ ആനകൾ ഈ പ്രദേശത്ത് നിന്ന് അകന്നുപോയി. 3 മുമ്പ് ഈ ഭൂമിയെ കയ്യേറ്റങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഇപ്പോൾ അതിന്റെ അത്ഭുതകരമായ ഫലങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആനകൾ വീണ്ടും ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി ആനകളുടെ സാന്നിധ്യം ഇല്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇന്ന് വീണ്ടും ആനക്കൂട്ടങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. സുഹൃത്തുക്കളെ, അസമിൽ തന്നെ മറ്റൊരു മനോഹരമായ ശ്രമവും നടന്നിട്ടുണ്ട്. ഈ പ്രയത്നം വളരെ ചെറിയൊരു ജീവിയായ പിഗ്മി ഹോഗിനെ സംരക്ഷിക്കാനുള്ളതാണ്. ഒരു കാലത്ത് ഈ ജീവിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരുന്നു. അന്ന് വെറും 6 പിഗ്മി ഹോഗുകളുമായി ഒരു കൺസർവേഷൻ പ്രോഗ്രാം ആരംഭിച്ചു. അവയെ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അവയുടെ വാസസ്ഥലമായ ഗ്രാസ് ലാൻഡും സംരക്ഷിച്ചു. ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഫലമായി പിഗ്മി ഹോഗുകളുടെ എണ്ണം 190 വർദ്ധിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം അതിനെ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പലപ്പോഴും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അതേ പ്രകൃതി തന്നെ നമ്മുടെ ജീവിതത്തിന് താങ്ങായി മാറുന്നു. പശ്ചിമബംഗാളിലെ സുന്ദർബനിൽ ചില സ്ത്രീകൾ ഈ ബന്ധത്തിന്റെ പ്രചോദനകരമായ ഉദാഹരണം സൃഷ്ടിക്കുകയാണ്. ഝാർഖാലിയിലെ ഈ സ്ത്രീകൾ കണ്ടൽക്കാടുകൾ നട്ടുവളർത്തുകയാണ്. ഇവരിൽ ഭൂരിഭാഗം പേരുടെയും ഭർത്താക്കന്മാർ
ടൈഗർ അറ്റാക്കിൽ

മരണപ്പെട്ടവരാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന് ശേഷം സുന്ദർബൻ തന്നെയാണ് ഇവർക്ക് ഉപജീവനത്തിന് താങ്ങായത്. അവർ നട്ടുപിടിപ്പിച്ച കണ്ടൽക്കാടുകൾ ഇന്ന് ഗ്രാമങ്ങൾക്ക് ഒരു പ്രകൃതിദത്ത സുരക്ഷാ കവചമായി മാറുകയാണ്. ഇവ നട്ടുപിടിപ്പിച്ചതിലൂടെ ഈ സ്ത്രീകൾക്ക് വരുമാനവും ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ആദരിക്കാം, അതിന്റെ വൈവിധ്യം കാത്തു സൂക്ഷിക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ ശ്രമവും ഭാവി തലമുറകളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കൾ ലഹരിക്കെതിരായും ഡ്രഗ്സിനെതിരായും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. യുവാക്കൾ സ്വയം ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നശാമുക്ത് യുവാഭിയാൻ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് നടക്കുന്നത്. ഈ ക്യാമ്പയിൻ 100 ആഴ്ച നീണ്ടു നിൽക്കും. ഇതിൽ മൈ ഭാരത് വോളണ്ടിയേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. NSSമായി ബന്ധപ്പെട്ട നമ്മുടെ യുവാക്കളും ഇതിന്റെ ഭാഗമാണ്. സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഇതോടൊപ്പം ചേർന്നിട്ടുണ്ട്. നിരവധി സാമൂഹിക ആത്മീയ സംഘടനകളും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്തുടനീളം 1000 കണക്കിന് പ്രതിജ്ഞാ ചടങ്ങുകളും ബോധവൽക്കരണ പരിപാടികളും നടന്നു. സുഹൃത്തുക്കളെ, ഈ ക്യാമ്പയിനിൽ എനിക്ക് പ്രത്യേകമായി ഒരു കാര്യം ഇഷ്ടപ്പെട്ടു: ലഹരിമുക്തിയുടെ സന്ദേശം. നമ്മുടെ യുവാക്കൾ സ്വന്തം ഭാഷയിലും സ്വന്തം രീതിയിലും ഈ സന്ദേശം മുന്നോട്ടു കൊണ്ടുപോവുകയാണ്. മൻ കി ബാത്തിലും യുവസുഹൃത്തുക്കളോട് അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ഈ ക്യാമ്പയിന്റെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. 1000കണക്കിന് യുവാക്കൾ ഈ ആഹ്വാനം ഏറ്റെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. മൈ ഭാരതിൽ ആന്തം, സ്ലോഗൻ റൈറ്റിംഗ്, തെരുവ് നാടകം തുടങ്ങിയ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യുവാക്കൾ നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം അവരുടെ ക്രിയേറ്റീവ് കണ്ടന്റ് പങ്കുവയ്ക്കുകയാണ്. അതായത്, സന്ദേശവും യുവാക്കളുടേതാണ്, മാധ്യമവും യുവാക്കളുടേതാണ്, ആ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജവും യുവാക്കളുടേതാണ്. വരും ദിവസങ്ങളിൽ ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഹെൽത്ത് ചെക്കപ്പ്, ധ്യാന ക്യാമ്പുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളും നടക്കും. സുഹൃത്തുക്കളെ, ഉടൻ തന്നെ നമ്മുടെ നിരവധി ആഘോഷങ്ങളും ഉത്സവങ്ങളും വരാനിരിക്കുകയാണ്. ഇത്തവണ ഉത്സവങ്ങളുടെ സന്തോഷത്തിനിടയിലും നമുക്ക് ചുറ്റുവട്ടത്തേക്കും ഒന്ന് ശ്രദ്ധിക്കാം. ഏതെങ്കിലും യുവാവ് തെറ്റായ ശീലത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവനോട് സംസാരിക്കാം. ആരെങ്കിലും ലഹരിയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണെങ്കിൽ അവന് പിന്തുണ നൽകാം. ലഹരിമുക്ത യുവത്വം, വികസിത ഭാരതം എന്ന പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ ഇത്തവണ സ്പോർട്സിനായി ടാലന്റ് ഹണ്ട് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു. ഭാരതം തുടർച്ചയായി മികച്ച പ്രകടനം നടത്തണമെങ്കിൽ ഗ്രാമങ്ങളിലും ചെറിയ പട്ടണങ്ങളിലുമെത്തി സ്പോട്ടിംഗ് ടാലന്റ് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിനായി സ്വയം സമർപ്പിച്ച നിരവധി ആളുകളുമുണ്ട്. ടാലന്റ് കണ്ടെത്തുകയും അവരെ പരിശീലിപ്പിച്ച് വളർത്തുകയും ചെയ്യുക എന്നതാണ് അവരുടെ പാഷൻ. നമ്മുടെ പഞ്ചാബിൽ ഇതേ പ്രവർത്തനമാണ് രാജീന്ദർ സിംഗ് ചെയ്യുന്നത്. രാജീന്ദർ സിംഗിന്റെ പേരിനൊപ്പം സീനിയർ എന്ന വാക്കും ചേർത്തിട്ടുണ്ട്. 1980 ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് മെഡൽ നേടിയ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. 1982 വേൾഡ് കപ്പിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 2001 ഭാരതം ആദ്യമായി മെൻസ് ജൂനിയർ വേൾഡ് കപ്പ് കിരീടം നേടി. 2003 രാജ്യം സീനിയർ ഏഷ്യാ കപ്പ് ടൈറ്റിലും സ്വന്തമാക്കി. ഈ 2 ടൂർണമെന്റുകളിലും അദ്ദേഹം കോച്ച് എന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ റൗണ്ട് ഗ്ലാസ് ഹോക്കി അക്കാഡമിയിലൂടെ അദ്ദേഹം തന്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഗ്രാമങ്ങളിൽ പുതിയ ഹോക്കി ആസ്ട്രോ ടർഫ് മൈതാനങ്ങൾ ഒരുക്കുകയാണ്. കോച്ചിംഗ് സൗകര്യങ്ങൾ കുറവുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തുക എന്നതാണ് രാജീന്ദറിന്റെ ഫോക്കസ്. അദ്ദേഹത്തിന്റെ ഇത്തരം ശ്രമങ്ങളിലൂടെ നിരവധി താരങ്ങൾ രാജ്യത്തിന്റെ ജൂനിയർ സീനിയർ തലങ്ങളിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുകയാണ്. രാജീന്ദർ സിംഗിന്റെ ഈ സമർപ്പണ മനോഭാവത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നെല്ലിക്ക നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മിക്ക വീടുകളിലും നെല്ലിക്ക ഉപയോഗിച്ചുള്ള അച്ചാറും ജാമും ഉപയോഗിക്കാറുണ്ട്. മിക്കവാറും എല്ലാവർക്കും നെല്ലിക്ക ജ്യൂസ് ഇഷ്ടമാണ്. ശീതകാലത്ത് ചവനപ്രാശവും

നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രധാന ഭാഗമാകാറുണ്ട്. നമ്മുടെ കാരണവന്മാർ തലമുറകളായി നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അതേ നെല്ലിക്കയാണ് ഇന്ന് ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ പുതിയ സാധ്യതകൾ തുറക്കുന്നത്. പ്രതാപ്ഗഡും നെല്ലിക്കയും തമ്മിലുള്ള ബന്ധം വളരെ പഴയതാണ്. തലമുറകളായി ഇവിടത്തെ കർഷകർ നെല്ലിക്ക കൃഷി ചെയ്തു വരുന്നു. നെല്ലിക്ക പ്രതാപ്ഗഡിന് ശക്തമായൊരു പ്രതിച്ഛായ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതേ പഴയ പ്രതിച്ഛായ ഇവിടുത്തെ കർഷകർക്കും സ്ത്രീകൾക്കും പുതിയ അവസരങ്ങൾ ഒരുക്കുകയാണ്. ഒൺ ഡിസ്ട്രിക്ട് ഒൺ പ്രോഡക്റ്റ് അഥവാ ODOP പദ്ധതിയിലൂടെ ഇവിടെ നെല്ലിക്കയുമായി ബന്ധപ്പെട്ട പ്രാദേശിക സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. ഇന്ന് പ്രതാപ്ഗഡിൽ നെല്ലിക്ക പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട ഏകദേശം 100 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളും വലിയ പങ്ക് വഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സംഘമാണ് ദേവ്ഗഡ് കമാസി ഗ്രാമത്തിലെ സാവിത്രിബായ് ഫുലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക ഉപയോഗിച്ച് കാൻഡി, ജാം, ജ്യൂസ് എന്നിവ നിർമ്മിക്കുന്നു. ODOP ഭാഗമായി പുതിയ വിപണികളിലേക്കുള്ള പ്രവേശനം വർദ്ധിച്ചതോടെ അവരുടെ വരുമാനവും ഉയർന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഗ്രാമത്തിൽ വിന്ധ്യവാസിനി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുണ്ട്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക അച്ചാർ, ഡൈജസ്റ്റീവ് പൗഡർ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നു. പ്രോസസ്സിംഗിനായി ഇവർക്ക് മെഷീനറി ലഭിച്ചു, ലോൺ സൗകര്യം ലഭിച്ചു, പ്രാദേശിക വ്യാപാര മേളകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിലെ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ചില സവിശേഷതകൾ തീർച്ചയായും ഉണ്ട്. ചിലയിടത്ത് സവിശേഷമായ ഒരു പഴമുണ്ടാകും, മറ്റൊരിടത്ത് പരമ്പരാഗത കലയുമുണ്ടാകും, വേറൊരിടത്ത് അപൂർവമായ ഒരു കഴിവുണ്ടാകും. ഒൺ ഡിസ്ട്രിക്ട് ഒൺ പ്രോഡക്റ്റ് എന്നത് ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്യാമ്പയിനാണ്. നമ്മുടെ ഗ്രാമങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും ഈ സവിശേഷത പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങരുത് എന്നതാവണം നമ്മുടെ ദൗത്യം. അത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തണം, അതോടൊപ്പം ലോക വിപണികളിൽ വരെ എത്തണം. ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനും ശക്തി ലഭിക്കുന്നു. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രചോദനവും ഇതിലൂടെ ലഭിക്കുന്നു. വരാനിരിക്കുന്ന ഉത്സവങ്ങളിലും വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരായ പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. പോഷൺ മാസത്തിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ആളുകളും സ്ഥാപനങ്ങളും ഈ മഹത്തായ പ്രവർത്തനത്തിനായി ഒന്നിച്ചു ചേരുന്നു. പോഷകാഹാരക്കുറവിനെ നേരിടുന്നതിനായി ഈ വർഷം നിരവധി പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡ് ഹർ ഘർ മുംഗ ഘർ ഘർ മുംഗ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. പോഷക സമൃദ്ധമായ മുരിങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഗുജറാത്തിലും വാങ്കി സ്പർദ്ധ, അതായത് മില്ലറ്റ്സ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ ആരംഭിച്ചിട്ടുണ്ട്. വില കുറഞ്ഞതും പോഷക സമൃദ്ധവുമായ പ്രാദേശിക ഭക്ഷണ രീതികൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുവരെ 200,000-ൽ അധികം ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്രയും ഈ മേഖലയിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ടീച്ചേഴ്സ്, അംഗനവാടി പ്രവർത്തകർ, മാതാപിതാക്കൾ എന്നിവരും ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്നു. മിസോറാമിലും ഈ വർഷം ആളുകൾ ഒരുമിച്ച് ചേർന്ന് പോഷൺ വാടികകളുടെ പരിശീലനത്തിനായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. മിസോ സമൂഹത്തിലെ തലോമട്ട്യന എന്ന പാരമ്പര്യത്തിനനുസൃതമായാണ് ഇത് നടക്കുന്നത്. നിസ്വാർത്ഥ സേവനത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും എപ്പോഴും മുന്നിൽ നിൽക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. അംഗനവാടി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായ എല്ലാവരെയും കുറിച്ചും എനിക്ക് അഭിമാനമുണ്ട്. ഈ അംഗനവാടി കേന്ദ്രങ്ങൾ ഇപ്പോൾ പോഷൺ ട്രാക്കർ സംവിധാനവുമായി ഡിജിറ്റലായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 9 കോടി ഗുണഭോക്താക്കൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിലൂടെ കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മികച്ച പരിചരണം നൽകാൻ സാധിക്കുന്നു. പോഷകാഹാരക്കുറവിനെതിരായ ഈ പോരാട്ടം ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ പൂർണ്ണമായും പോഷകാഹാരക്കുറവിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഈ മാസം നമ്മൾ ഭക്തിയോടും ആവേശത്തോടും കൂടി ഗണേശോത്സവം

0: ആഘോഷിച്ചു. രാജ്യത്തുടനീളം നിറഞ്ഞ ഭക്തിഭാവത്തോടെയാണ് ഗണപതി ബപ്പയെ സ്വീകരിച്ചത്. ഈ പാവനമായ അവസരം ചുറ്റുപാടും സന്തോഷവും ഉല്ലാസവും നിറയ്ക്കുന്നു. സുഹൃത്തുക്കളെ, വിഘ്നഹരനായ ഭഗവാൻ ശ്രീഗണേശൻ ജ്ഞാനം, ബുദ്ധി, ശുഭകാര്യങ്ങളുടെ ആരംഭം എന്നിവയുടെ പ്രതീകമാണ്. അദ്ദേഹത്തോടുള്ള അഗാധമായ ഭക്തി ഭാരതത്തിൽ മാത്രമല്ല ഉള്ളത്. ഉദാഹരണമായി പൗന്തൻ തീർഖാനോനെ കുറിച്ച് പറയാം. അദ്ദേഹം തായ്ലൻഡുകാരനാണ്. തായ്ലൻഡിൽ ശ്രീഗണേശ ഭഗവാനെ ഫ്രാഫിക്കാനത്ത് എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത്. അദ്ദേഹത്തിന് 19 വയസ്സുള്ളപ്പോൾ പിതാവ് ശ്രീഗണേശ ഭഗവാന്റെ ഒരു ചിത്രം സമ്മാനിച്ചു. അതോടെയാണ് അദ്ദേഹത്തിൽ അത്ഭുതകരമായ ഭക്തി ഉണർന്നത്. ശ്രീഗണേശനുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം 4 പതിറ്റാണ്ടിലേറെ സമയം ചെലവഴിച്ചു കഴിഞ്ഞു. ഭാരതവും നേപ്പാളും ഉൾപ്പെടെ ഏഷ്യയിലെ നിരവധി രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്രയുമായി അദ്ദേഹത്തിന് പ്രത്യേകമായൊരു അടുപ്പമുണ്ട്. അഷ്ടവിനായക പാരമ്പര്യത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം അദ്ദേഹം പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രമങ്ങളിലൂടെ തായ്ലൻഡിലെ ഭക്തർക്കിടയിലും അഷ്ടവിനായക യാത്ര ഏറെ ജനപ്രിയമായി. 2002 വടക്കൻ തായ്ലൻഡിലെ ചിയാങ് മായിയിൽ അദ്ദേഹം ഗണേശ ഹിമാൽ മ്യൂസിയം സ്ഥാപിച്ചു. ഇന്ന് ആ മ്യൂസിയത്തിൽ 10,000-ത്തിലധികം ഗണേശ പ്രതിമകളുണ്ട്. ഭാരതത്തിലേക്ക് വരാൻ കഴിയാത്ത ഭക്തർക്കായി അഷ്ടവിനായക പ്രതിമകളും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏകദേശം 10 മണിക്ക് അവിടെ ഗണേശപൂജ നടക്കുന്നു. ഗണപതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക അവസരങ്ങളിൽ വിവിധ തരം അനുഷ്ഠാനങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ഭാരതത്തിന്റെ വിശ്വാസവും കലയും സാംസ്കാരിക പാരമ്പര്യങ്ങളും മറ്റു രാജ്യങ്ങളിൽ എങ്ങനെ ജനപ്രിയമാകുന്നു എന്നതിന് ഇത് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഗണപതി ബപ്പയുടെ അനുഗ്രഹം എല്ലാവരുടെയും മേൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. സുഹൃത്തുക്കളെ, മൻ കി ബാത്തിന്റെ ഓരോ എപ്പിസോഡിന് ശേഷവും വിവിധ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നിരവധി സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. ഇതുപോലെ പ്രചോദനം നൽകുന്ന കഥകളും അനുഭവങ്ങളും നിങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഇത്തരം നല്ല പ്രവർത്തനങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ അതിലൂടെ പ്രവർത്തിക്കുന്നവരുടെ ആവേശം കൂടുതൽ വർദ്ധിക്കുന്നു. മൻ കി ബാത് പരിപാടിയിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്ന രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകൾക്കും പ്രചോദനം ലഭിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തോടെ ഈ യാത്ര ഇതേ രീതിയിൽ നിരന്തരം മുന്നോട്ടു പോകട്ടെ. വരാനിരിക്കുന്ന ഉത്സവങ്ങൾ നിങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം പൂർണ്ണ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി ആഘോഷിക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഏറെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

സമയം 8:31, 26 സെക്കൻഡ്. ഇപ്പോൾ ഈവനിങ് മെലഡി കേൾക്കാം. പെൺമനസ് എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ചിത്രയും യേശുദാസും ശബ്ദം പകർന്ന ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 അപേക്ഷ ക്ഷണിച്ചു. വികസിത് ഭാരത് ചലഞ്ച് ക്വിസ്, ഉപന്യാസം, പ്രസന്റേഷൻ, കൾച്ചറൽ ട്രാക്ക്, നാടോടി നൃത്തം, നാടൻ പാട്ട്, ചിത്രരചന, പ്രസംഗം, കവിതാ രചന, ഡിസൈൻ ഫോർ ഭാരത്, ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുമായി സഹകരിച്ച് നടത്തുന്ന ഡിസൈൻ മത്സരം, ഹാക്ക് ഫോർ സോഷ്യൽ കോസ് സാങ്കേതിക കണ്ടുപിടുത്ത മത്സരം, യൂത്ത് എന്റർപ്രണർഷിപ്പ് ചലഞ്ച്, യൂത്ത് പാർലമെന്റ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജനുവരി 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാനായി myBharat.gov.in/vbyld-2027 സെർച്ച് ചെയ്യുക.

സർവീസിലുള്ളവരും വിരമിച്ചവരുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി ഓൺലൈൻ അദാലത്ത് സംഘടിപ്പിക്കുന്നു. SPC ടോക്ക് വിത്ത് കോപ്സ് എന്ന ഓൺലൈൻ അദാലത്ത് അടുത്ത മാസം 13-ന് ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെയും പരാതികളാണ് ഇത്തവണ പരിഗണിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേലധികാരി മുഖേന അല്ലാതെ നേരിട്ട് തന്നെ പരാതി നൽകാം. പരാതികളുള്ളവർ SPCtalks.POL@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കണം. പരാതിയിൽ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്തണം. പരാതികൾ അയക്കേണ്ട അവസാന തീയതി 4. സംശയങ്ങൾക്ക് 9497900243 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9497900243.

0: സാജൻ ബിനാ സുഹാഗൻ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ഇന്ദീവർ രചന നിർവഹിച്ച് ഉഷാ ഖന്ന സംഗീതം പകർന്ന യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: തക്ഷൻ കുന്ന സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
4: വീടിന് പുറത്തുള്ള കാര്യങ്ങൾ ഏറെയും മൂത്ത മകനാണ് ഇപ്പോൾ നോക്കുന്നത്. കൂടുതൽ ലോറികൾ വാങ്ങാനും കച്ചവടം വിപുലപ്പെടുത്താനും മുൻകൈ എടുത്തതും അവനാണ്. ഒരിക്കൽ മകൻ പറഞ്ഞു, ഇനി നമുക്ക് ബസ്സും വാങ്ങണം. ഭർത്താവ് അവനെ നിരുത്സാഹപ്പെടുത്തി. അതൊന്നും മാണ്ട മോനെ, ഈ മണ്ണിൽ ബസ് വാടില്ല. മാതാ ട്രാൻസ്പോർട്ടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? മകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാതാമ്മ ബസ് നടത്തിയതുപോലെയല്ല അച്ഛാ നമ്മൾ നടത്തുക. നല്ല ബിസിനസ്സായിട്ട് വേണം നടത്താൻ. ഞാൻ നല്ലൊരു പേരും കണ്ടുവച്ചിട്ടുണ്ട്, രാമ ട്രാൻസ്പോർട്സ് കമ്പനി. രാമർ പൊട്ടിച്ചിരിച്ചു. മകന്റെ വിഡ്ഢിത്തം പറച്ചിൽ കേട്ടുള്ള ചിരിയായിരുന്നില്ല അത്. അവൻ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുന്നു എന്നറിഞ്ഞതിലുള്ള നിറഞ്ഞ ചിരിയായിരുന്നു. രണ്ടാമത്തെ മകന്റെ അഭിരുചി മറ്റൊന്നായിരുന്നു. വലിയ വലിയ വീടുകളാണ് അവന്റെ സങ്കല്പത്തിലുള്ളത്. സ്കൂളിൽ പോകുന്ന വഴിക്ക് പ്രത്യേക രീതിയിൽ പണിത വീടുകൾ അവൻ കൗതുകപൂർവ്വം നോക്കി നിൽക്കും. എന്നിട്ട് അത്തരത്തിൽ പണിയുന്ന വീടുകൾ ഭാവനയിൽ കാണുന്നു. ചെറിയ ചെറിയ വീടുകൾ പൊളിച്ച് പുതിയതുണ്ടാക്കണമെന്നതാണ് അവൻ്റെ പ്രധാന ആവശ്യം. മൺകട്ട കൊണ്ടുണ്ടാക്കിയ ഓലമേഞ്ഞ അച്ഛൻ്റെ തറവാട് പൊളിച്ച്

നമുക്കെന്തുകൊണ്ട് പുതിയതൊന്ന് ഉണ്ടാക്കിക്കൂടാ എന്ന് അവനൊരിക്കൽ ചോദിച്ചു. അത് കേട്ടപ്പോൾ രാമറിന്റെ മനസ്സൊന്ന് പൊള്ളി. അവന്റെ ചോദ്യത്തിൽ ഒരു ന്യായമുണ്ട്. ആരും താമസിക്കും.

0: ആ വീട് പൊളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ലായിരുന്നു. മുമ്പൊരിക്കൽ കല്യാണിക്ക് കൊടുത്ത മറുപടി അയാൾ മകനും നൽകി. മാണ്ട, ഇപ്പം മാണ്ട. അച്ഛനതിൽ താല്പര്യമില്ലെന്നറിഞ്ഞതോടെ മകൻ പിന്നീടൊന്നും ചോദിക്കുവാൻ തുനിഞ്ഞില്ല. അവൻ വന്നത് മറ്റൊരു വിശേഷവും കൊണ്ടായിരുന്നു. കോവിലകം ലേലത്തിൽ വിൽക്കാൻ പോകുന്നു. ചെണ്ടമുട്ടിക്കൊണ്ട് നാടുതോറും അതറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിലകത്തിൻ്റെ പടിപ്പുരയ്ക്ക് മുമ്പിൽ നോട്ടീസും പതിച്ചിട്ടുണ്ട്. കോവിലകത്തിന് ധാരാളം അവകാശികളുണ്ട്. അവകാശികൾ തമ്മിൽ വ്യവഹാരമായി. പിന്നീട് റിസീവർ ഭരണത്തിലായി. ഒടുവിൽ കോടതിയാണ് കോവിലകം ലേലത്തിൽ വിറ്റ് അവകാശികൾക്ക് തുക വീതിക്കുവാൻ ഉത്തരവിട്ടത്. കോവിലകം പൊളിച്ചു പോകും. മകൻ ചോദിച്ചു, നമുക്കത് ലേലത്തിലെടുത്താലോ അച്ഛ? രാമർക്ക് അതിനെക്കുറിച്ച് അധികമൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലായിരുന്നു. മകൻ നിരാശപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു, മാണ്ട മോനെ, അതൊരുപാട് ശാപം കിട്ടിയിട്ടുള്ള ഒരു സ്ഥല. ഇമ്മളത് മാങ്ങിയാൽ ആ ശാപത്തിൻ്റെ ഒരു ഭാഗം ഇമ്മടെ തലയിലും വീഴും. മാണ്ട, കോവിലകത്തിൻ്റെ ദുർഗതി, എന്തെല്ലാം സംഭവങ്ങൾ! അടികൊണ്ട് സ്കൂളിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ട ദിവസം മുതലുള്ള സംഭവങ്ങൾ അയാൾ ഓർത്തുകൊണ്ടിരുന്നു. ശാപം ഏറെ വാങ്ങിയ എല്ലാറ്റിൻ്റെയും അന്ത്യം ഇങ്ങനെ തന്നെയായിരിക്കണം. ഒരു മാസത്തിന് ശേഷം കണ്ണിൽ നിന്നും വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാറിൽ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു രാമർ. കൂടെ ഭാര്യയും മക്കളും മൈനറുമുണ്ടായിരുന്നു. പൂവടിത്തറ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നിരത്തിന് ഇടതുവശത്തുകൂടെ വളരെ മന്ദഗതിയിൽ നടന്നുപോകുന്ന ഒരു സ്ത്രീയെ ചൂണ്ടി മൈനർ ചോദിച്ചു, ഇങ്ങക്കറിയോ അതാരാണെന്ന്? രാമർ ഒറ്റക്കണ്ണിലൂടെ അവരെ തറപ്പിച്ചു നോക്കി. വളരെ അവശയാണ്. മാത്രവുമല്ല, അവർ രോഗബാധിതയുമാണെന്ന് തോന്നി. നടത്തത്തിൽ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടമായിരുന്നു. ആരാണെന്ന് മനസ്സിലാവുന്നതേയില്ല. അപ്പോഴേക്കും കാർ മുന്നോട്ട് പോയിരുന്നു. രാമർ ചോദ്യഭാവത്തിൽ മൈനറെ നോക്കി. ഇങ്ങക്ക് തിരിഞ്ഞോ? മൈനർ ചോദിച്ചു. ഈ ഒറ്റക്കണ്ണിലൂടെ നോക്കിയാൽ എങ്ങനെയാ മൈനറെ പെട്ടെന്ന് മനസ്സിലാവുക? രാമർ തമാശ രൂപത്തിൽ ചോദിച്ചു. കൊയിലോത്ത ലീലത്തമ്പുരാട്ടി അത്. എന്നിട്ടും രാമർക്ക് മനസ്സിലായില്ല. തമ്പുരാട്ടിയെ താൻ തിരിച്ചറിയേണ്ട കാര്യമെന്ത് എന്ന ചിന്തയിലായിരുന്നു അയാൾ. അപ്പോൾ മൈനർ വിശദീകരിച്ചു, ഇങ്ങളിത്ര പെട്ടെന്ന് മറന്നോ? ഇങ്ങളെ സ്കൂളിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ കാരണക്കാരിയായ പെണ്ണുങ്ങളാണത്. ഇപ്പൊ ജീവിക്കാൻ ഒരു ഗതിയില്ലാത്ത നിലയിലാണ്. ഒരു മോനുണ്ടായിട്ടു ഒരു പണിക്കും പോകാണ്ട് തേരാപ്പാര നടക്കുക. ഭർത്താവും മരിച്ചുപോയി. അത് കേട്ടപ്പോൾ രാമർക്ക് ഉള്ളിൽ നിന്നും ഒരു ദീർഘശ്വാസമുയർന്നു. ഈ ഒറ്റ കണ്ണുകൊണ്ട് ഇനി എന്തെല്ലാം കാണേണ്ടി വരും? കാറ്റിൻ്റെ ഗതി പിടിച്ച് അവർ അങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ ദുഃഖമാണ് തോന്നിയത്. മൈനറിൻ്റെ സംസാരം കേട്ടുകൊണ്ടിരുന്ന മൂത്ത മകൻ പറഞ്ഞു, ആ പെണ്ണുങ്ങൾ ചെയ്തത് ഒരു നല്ല കാര്യമായിന്നാ എനിക്ക് തോന്നുന്നത്. സ്കൂളിൽ നിന്ന് പോന്നിരുന്നില്ലെങ്കിൽ അച്ഛൻ വല്ല ഗുമസ്തനോ മാഷോ മറ്റോ ആയി പോകുമായിരുന്നു. അമ്മേനെ കല്യാണം കഴിക്കാനും പറ്റുമായിരുന്നില്ല. മകന്റെ അഭിപ്രായം കേട്ടപ്പോൾ രാമർ പൊട്ടിച്ചിരിച്ചു. കല്യാണിയും ഇളയ മകനും അതിൽ പങ്കുചേർന്നു. മൈനർ പറഞ്ഞു, ഇപ്പറഞ്ഞതിലും വലിയൊരു കാര്യമുണ്ട്. അതിനാരും ഒന്നും പ്രതികരിച്ചില്ല. എന്നാലും അവരുടെ ചിന്തയിൽ ഒരു ചോദ്യമുണ്ടായിരുന്നുവെന്ന് വ്യക്തം. രാമർ സ്കൂളിൽ പഠിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക?
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
3: കലണ്ടർ മലയാള പദമല്ല, എന്നാൽ മലയാളിയുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ ആവാത്ത ഒന്നാണ് കലണ്ടർ. കണക്ക് കൂട്ടുക എന്നർത്ഥം വരുന്ന കലാൻഡർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് കലണ്ടർ ഉണ്ടായത്. ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന പദം മലയാളിയും സ്വന്തം പോലെ സ്വീകരിച്ചു. ലോകത്ത് എവിടെയെല്ലാം സംസ്കാരങ്ങൾ വളർന്നിട്ടുണ്ടോ അവിടെയെല്ലാം കലണ്ടറുകളും ഉണ്ടായിട്ടുണ്ട്. ജൂതന്മാരുടെ എബ്രായ കലണ്ടർ, ഹിന്ദുമത കലണ്ടർ, ബുദ്ധമത കലണ്ടർ, ഇസ്ലാം മത കലണ്ടർ, ചൈനീസ് കലണ്ടർ, ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ, കേരളീയരുടെ മലയാളം കലണ്ടർ എന്നു തുടങ്ങി ഏതാണ്ട് 40-ൽ പരം വ്യത്യസ്ത കലണ്ടറുകൾ ഇന്നും പ്രചാരത്തിലുണ്ട്. കേരളത്തിൽ അടുത്ത കാലം വരെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് പഞ്ചാംഗമാണ്. ആഴ്ച, തിഥി, നക്ഷത്രം,

0: നിത്യയോഗം, കരണം എന്നീ അഞ്ച് അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള കലണ്ടർ ആയതിനാൽ അതിനെ പഞ്ചാംഗം എന്ന് പറയുന്നു. പ്രാചീന ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരം സൂര്യചന്ദ്രന്മാരുടെ സ്ഥാനം അടിസ്ഥാനമാക്കിയാണ് പഞ്ചാംഗം ചിട്ടപ്പെടുത്തുന്നത്. ക്രിസ്തുവർഷം 825 ആരംഭിച്ച കൊല്ലവർഷമാണ് മലയാളം കലണ്ടറിൽ സ്വീകരിച്ചിട്ടുള്ളത്. കൊല്ലവർഷത്തിൽ 28 മുതൽ 32 വരെ ദിവസങ്ങൾ ഉണ്ടാകുന്ന 12 മാസങ്ങളാണുള്ളത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കടകം എന്നിവ സൗരരാശികളുടെ പേരുകളാണ്. ഓരോ മാസത്തിലും സൂര്യൻ ഓരോ രാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്. പണ്ട് മേടമാസത്തിലായിരുന്നു മലയാള വർഷം ആരംഭിച്ചിരുന്നത്. പിൽക്കാലത്ത് വർഷാരംഭം ചിങ്ങമാസത്തിലേക്ക് മാറി. കേരളത്തിലും ഗ്രിഗോറിയൻ കലണ്ടറാണ് കാലഗണനയ്ക്ക് സ്വീകരിക്കുന്നത് എങ്കിലും പിറന്നാൾ, ശ്രാദ്ധം, ഉത്സവം തുടങ്ങിയവയെല്ലാം കൊല്ലവർഷം ആധാരമാക്കിയാണ് നടത്തുന്നത്. ഓരോ ദിവസവും നക്ഷത്ര രാശിയിലെ 27 നക്ഷത്രങ്ങളുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും പിറന്നാളും മറ്റും ജനനത്തീയതിയും നാളും കണക്കാക്കുമ്പോൾ രണ്ട് ദിവസമായി വരുന്നതും ആഘോഷിക്കുന്നതും. ജൂൺ 1 ആരംഭിക്കുന്ന മഴ ഇടവം പകുതിയിൽ ആരംഭിക്കുന്നതിനാൽ ഇടവപ്പാതി. ഒക്ടോബർ മാസത്തിലെ മഴ തുലാവർഷവും ആണ്. വർഷം 2 തവണ നെല്ലിൻ്റെ വിളവെടുപ്പ് കാലം. മകരമാസത്തിൽ മകരക്കൊയ്ത്തും കന്നിമാസത്തിൽ കന്നിക്കൊയ്ത്തുമാണ്. വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ 2 കാവ്യസമാഹാരങ്ങൾ മകരക്കൊയ്ത്തും കന്നിക്കൊയ്ത്തും ആണ്. ശബരിമലയിലെ മകരവിളക്ക്, പിതൃതർപ്പണത്തിന് കർക്കടകവാവ് തുടങ്ങിയവയെല്ലാം മലയാളം കലണ്ടറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ 2026 ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച കേരള ഗവൺമെന്റ് അംഗീകൃത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യത ഡിഗ്രി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യത SSLC, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യോഗ്യത +2, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യോഗ്യത +2 കൊമേഴ്സ്, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത +2 എന്നീ കോഴ്സുകളുടെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓൺലൈനായി www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാം. SC ST OEC കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447210055 അല്ലെങ്കിൽ 7025310574 അല്ലെങ്കിൽ 04842541520 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക.

എഫ് എം ഇവനിംഗിൽ ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത എഫ് എം ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ബ്രഹ്മപുത്രയുടെ പാരിസ്ഥിതികവും ഭൂമിശാസ്ത്രപരവുമായ സവിശേഷതകളെക്കുറിച്ചുള്ള കൃതിയാണ് ദ യുണീക് റിവർ, എ ബയോഗ്രഫി ഓഫ് ബ്രഹ്മപുത്ര.

നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികൾ: രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, ഗൗട്ട് എന്ന അസുഖം, ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം, 8:30 ഹലോ VPS ലേക് ഷോർ സ്പോൺസേർഡ് പരിപാടി, 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക KV ലീല, TS ധന്യ എന്നിവരുടെ കഥകൾ, ഗാനം. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ലോക പേവിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജിദ എസ് സംസാരിക്കുന്നു. വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ 100-ലധികം ഇനങ്ങളിൽപ്പെട്ട ഔഷധ സസ്യങ്ങളും വൈവിധ്യമാർന്ന 100-ഓളം ഇനം താമര, ആമ്പൽ എന്നിവ കൃഷി ചെയ്യുന്നതുകൂടാതെ തേനീച്ചകളെയും പരിപാലിക്കുന്ന ആമേട സ്വദേശി KV അനിൽകുമാറിനെ പരിചയപ്പെടുത്തുന്നു. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35.

0: event. President and Prime Minister extended wishes to all the medal winners. Currently, India is at the 12th position in medals tally with a total of 37 medals including 4 gold, 16 silver and 17 bronze medals. India defended the prestigious Nona Gaparina Dashavili Trophy at the 2026 Chess Olympiad in Samarkand, Uzbekistan today, finishing as the best overall nation after picking up a silver in the open section and a bronze in the women's event. The Indian men's team played out a draw with Hungary and settled for the silver medal on a tie break, while the women drew with Georgia to bring home the bronze in the Chess Olympiad that concluded today. This marks the third straight edition where India have won the trophy, having claimed it on the home turf at Chennai in 2022 during their historic double gold campaign at Budapest in 2024 and the latest in Samarkand. In men's cricket, chasing a target of 296 runs set by West Indies, hosts India with 240 for 2 in 37 overs in the first one-day international of the three-match series in Thiruvananthapuram when reports last came in. Earlier put into bat, West Indies posted 295 for the loss of 7 wickets in stipulated 50 overs. India had opted to field after winning the toss. The India Meteorological Department has forecast heavy rainfall over Andaman and Nicobar Islands, south interior Karnataka and Uttarakhand tomorrow. It has also predicted thunderstorms accompanied with lightning and gusty winds over northeastern parts of India. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says surgical strikes, Balakot airstrike and Operation Sindoor are bold examples of India's zero-tolerance policy towards terrorism. In Mann Ki Baat program, Prime Minister highlights progress of Census 2027, saying data of over 32 crore families recorded so far. Defence Minister Rajnath Singh asserts India seeks global stability without compromising strategic autonomy. Union Minister Amit Shah flags off country's first LNG-powered train from Sabarmati in Gujarat. At Asian Games, India clinched silver medals in women's long jump, men's high jump and both squash singles bags bronze in decathlon, women's steeplechase and 200-meter events. And India retained the Nona Gaparina Dashavili Trophy at Chess Olympiad in Uzbekistan, wins silver in open section and bronze in the women's event. And that's all in the news at 9. Good night.
1: ആകാശവാണി ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്.
2: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവിധ ചടങ്ങുകൾ ഇന്ന് നടന്നു. ആദ്യം മാതാ അമൃതാനന്ദമയിയുടെ 73rd ജന്മദിനത്തോടനുബന്ധിച്ച് രാവിലെ 11 മണിക്ക് കൊല്ലം മാതാ അമൃതാനന്ദമയി മഠത്തിൽ സംഘടിപ്പിച്ച വിശ്വസേവാ ദിനാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിതരണവും അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. നാരീശക്തിയുടെയും സേവന മനോഭാവത്തിന്റെയും പ്രതീകമാണ് മാതാ അമൃതാനന്ദമയി എന്നും മഠം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
3: അമ്മയായി, അച്ഛനായി, ആണ്ടവനായി നാം എല്ലാ ദിവസങ്ങളും പൂജിക്കുന്ന ഭാരത അമ്മയുടെ പൊൽപാദങ്ങളെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ടുഡേ വി ആൾ ബ്ലെസ്ഡ് ബൈ ഗാഡ് ടു ഹാവ് ദി ബ്ലെസ്സിങ്സ് ഓഫ് അവർ അമ്മ ആൻഡ് ഓൺ ദിസ് ഡേ ദി ഡിക്ടറീസ് ഹു ആർ ഷെയറിംഗ് ദി ഡയസ് വിത്ത് മീ അവർ ഓണറബിൾ ഗവർണർ ഓഫ് കേരളം ആൻഡ് തമിഴ്നാടു ശ്രീമാൻ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർജി അവർ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളം ശ്രീമാൻ വി ഡി സതീശൻ ജി അവർ ഓണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ ശ്രീമാൻ കിഞ്ചരപ്പു രാംമോഹൻ നായിഡു ഗാരു അവർ ഓണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ശ്രീമാൻ സുരേഷ് ഗോപിജി അവർ ഓണറബിൾ സ്പീക്കർ ഓഫ് കേരളം ശ്രീമാൻ തിരുവാഞ്ചൂർ രാധാകൃഷ്ണൻ അവർകളെ ഓണറബിൾ മിനിസ്റ്റേഴ്സ് ഓഫ് കേരള ഗവൺമെന്റ് ആൻഡ് ഓണറബിൾ ഹൈക്കോർട്ട് ജഡ്ജസ് ഓണറബിൾ ഡെപ്യൂട്ടി സ്പീക്കർ അവർ ഓണറബിൾ എം പീസ് ശ്രീമാൻ ശശി തരൂർ ജി ആൻഡ് എൻ കെ പ്രേമചന്ദ്രൻ ജി അവർ ഓണറബിൾ എം എൽ എ സ്വാമിജീസ് ഡിവോട്ടീസ്

0: is the Dharaka Mantra. With this I say, Amma is not only a spiritual, Amma is a miracle. And Amma's guidelines will guide us to serve the society better. With this, Om Amrideswariye Namaha, Jai Hind, Long live Mother Bharat, Long live Keralam, Nanni Namaskaram.
1: Governor Shri Rajendra Vishwanatha Arlekkurude vakkukalilekku.
2: Certainly it is a privilege for me and all of us to be present on this very auspicious occasion. We are in fact not celebrating the birthday of our Amma. In fact, we are reminding ourselves by celebrating this particular day that we all are for the people who are needed most. For them we have to work. That is why today's day is called and celebrated as Vishwa Seva Dinam, Vishwa Seva Divasam. So this particular Divas or Dina is a Seva Divas that we will have to offer to the public. We will have to work for the public. It is not necessary that we live for ourselves. It is necessary to do something for others. It is that we live for others. That is how she has projected her life, and she has inspired the many, many lives in this country and in the world. Seva Paramo Dharma, that is what we have been telling us. Seva is for others, and that is exactly why we are here. We must understand the very purpose of life of Amma. And what is that purpose? Purpose is to do seva for others. And that is how we will be guided throughout our life. I only pray to the Almighty that Amma be with us for long, long, long years, so that we will be guided properly to do seva of our society. My again pranams at the feet of Amma. Ellavarkum aashama sakala.
1: Mukhyamantri Shri B D Sadishan, Kendra Vyomayana Mantri Shri Kinjarappu Ram Mohan Naidu, Kendra Tourism Petroleum Prakriti Vadakam Sahamantri Shri Suresh Gopi, Niyamasabha Speaker Shri Tiruvanjur Radhakrishnan, മന്ത്രിമാരായ ശ്രീ പി സി വിഷ്ണുനാഥ്, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ റോജി എം ജോൺ, ശ്രീ മോൻസ് ജോസഫ്, എം പിമാരായ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ശ്രീ ശശി തരൂർ, നേപ്പാൾ അംബാസഡർ ഡോക്ടർ സുരേന്ദ്ര ഥാപ്പ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
3: വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 15th ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മനുഷ്യസ്നേഹത്തിലൂന്നിയ സേവനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉപരാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. രാജ്യത്താകമാനം നാരീശക്തി ഉജ്ജ്വലമാകുന്നത് അതിയായ സന്തോഷം നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു.
4: അച്ഛനായി, അമ്മയായി, ആണ്ടവനായി എല്ലാ ദിവസങ്ങളും നാം പൂജിക്കുന്ന ഭാരത അമ്മയുടെ പത്പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് convocation ceremony of Sri Uttaradam Tirunal Academy of Medical Sciences, the dignitaries who are sharing the dais with me, our beloved honorable governor of Kerala and Tamil Nadu, Sriman Rajendra Vishwanath Arlekkar avargale, our honorable minister for labor, animal husbandry and Women and Child Development in Kerala Government, Srimathi Bindu Krishna avargale, Chairman of SUT Academy of Medical Sciences, Dr. AC Sanmugam avargale, Dr. Mohanan Kunumal avargale, Vice Chancellor of Kerala University of Health Sciences, Thrissur, Dr. S. Vijayanandji, Executive Director of SUT Academy of Medical Sciences, Dr. M.A. Bhaskarji, Principal of our SUT Academy of Medical Sciences, faculty members, staff, graduating students and their beloved parents and my dear media persons, enda periyappetta sagodarimare sagodaranmare

അതിഥിയായി. സ്വപ്നങ്ങളുടെ മാത്രമല്ല വർഷങ്ങളുടെ പരിശ്രമങ്ങളുടെ സാക്ഷാത്കാരമാണ് ഓരോ ബിരുദവുമെന്ന് ഗവർണർ ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ ഗ്രാമങ്ങളിൽ തങ്ങളുടെ സേവനം സമർപ്പിക്കാൻ

0: by the teachers of your colleges. Remember them always. Keeping in mind, they are the pillars. They have developed my career. So that is how we will have to march today, tomorrow, and for this country.
1: SUT Academy of Medical Sciences Chairman Dr. AC Shanmugam Adhyakshanaya Chadangil, തൊഴിൽ വനിതാ ശിശുക്ഷേമ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ, കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു. ബിരുദദാന ചടങ്ങും സത്യപ്രതിജ്ഞയ്ക്കും ശേഷം പരിപാടി സമാപിച്ചു.
2: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്.
3: ആകാശവാണി കൊച്ചി FM 102.3.

0: നാളെ രാവിലെ 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ, ആയുർവിചാരം. ഗൗട്ട് എന്ന അസുഖം, ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം.
1: പിത്തപ്രധാനമായിട്ടുള്ള വാതരക്തം എന്നാണ് കണക്കാക്കുന്നത്, ചികിത്സിക്കുമ്പോൾ കണക്കാക്കുന്നത്. പിത്തപ്രധാനമായിട്ടുള്ള വാതരക്തം എന്ന് പറയാനായിട്ട് പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും മെറ്റബോളിസം എന്ന് പറയുന്നതായിട്ടുള്ള സംഗതി, ഏത് രീതിയിലുള്ള മെറ്റബോളിസം ആയാലും ഈ ട്രാൻസ്ഫോർമേഷനെ നിയന്ത്രിക്കുന്നത് അഗ്നിയാണ്. ശരിക്കും അഗ്നി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഡൈജസ്റ്റീവ് ഫയർ അല്ലെങ്കിൽ ജഠരാഗ്നി എന്ന് നമ്മൾ പറയും, അതല്ല. ധാതു അഗ്നി എന്ന് പറഞ്ഞ് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ലെവലിൽ സപ്തധാതുക്കളുടെ ട്രാൻസ്ഫോർമേഷനിൽ ഒക്കെ സഹായിക്കുന്ന ആ അഗ്നിയുടെ ഇമ്പയർമെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ വൈകല്യം ആണ് ഇത്തരത്തിലുള്ള ഒരു ബൈ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവാനായിട്ട് ഇടവരുന്നത്. ശരിയായ രീതിയിൽ അഗ്നി
0: നാളെ രാവിലെ 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ, ആയുർവിചാരം. ഗൗട്ട് എന്ന അസുഖം മറക്കാതെ ശ്രദ്ധിക്കൂ. ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം.
1: ഒരു പിത്തജമായിട്ടുള്ള സ്വഭാവമാണുള്ളത്, അത് കാണിക്കുന്ന സിംപ്റ്റംസിനും പിത്ത സ്വഭാവമാണുള്ളത്
2: എന്ന് പറഞ്ഞാൽ സിംപ്റ്റമായിട്ട് നമുക്ക് ശരിക്കും സന്ധികളിൽ വേദന എങ്ങനെയാണ്?
1: അതിൻ്റെ പ്രധാനപ്പെട്ട സിംപ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന, അതിശക്തമായിട്ടുള്ള വേദന. മിക്കവാറും ഒരു ജോയിന്റിനെ വരുള്ളൂ, പല ജോയിന്റ്സിനും ഒരുമിച്ച് വരില്ല.
2: ഏതെങ്കിലും
1: ഒരു സന്ധിക്കായിരിക്കും ഇതിൻ്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് വരുന്നത്. അതിശക്തമായിട്ടുള്ള വേദന, പ്രത്യേകിച്ച് രാത്രി അനുഭവപ്പെടുന്ന വേദന, ചുവന്ന നിറത്തിലുള്ള നീര് വരും ആ ഭാഗം.
0: നാളെ രാവിലെ 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക കെ വി ലീല, ടി എസ് ധന്യ എന്നിവരുടെ കഥകൾ, ഗാനം എന്നിവ.
3: മാത്യു പിന്നെയും പറഞ്ഞു, ഒരു കണക്കിന് അവൾ പോയിക്കോട്ടെ, എത്ര നാളെന്ന് പറഞ്ഞ വേദന തിന്നുക. അതുമാത്രമല്ലല്ലോ, അവളുടെ കാരണവന്മാരും ജീവിച്ചിരിക്കുമല്ലേ, അത് കണ്ടുകൊണ്ടിരുന്ന അവരുടെ കാര്യമാ കഷ്ടം. അത് കേട്ട് തല പെരുത്തു, കണ്ണിൽ വെളിച്ചം കെട്ട പോലെ തോന്നി, കണ്ണു നിറഞ്ഞു. സോഫിക്ക് കുറേ നാൾ മുൻപ് എന്തോ അസുഖം ബാധിച്ചിരുന്നുവെന്നും അത് ഭേദമായി എന്നും കേട്ടിരുന്നു. പെട്ടെന്ന് എന്തു സംഭവിച്ചു? അങ്ങനെ മനസ്സിൽ ഓർത്തപ്പോഴേക്കും
0: നാളെ രാവിലെ 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രികയിൽ കെ വി ലീല, ടി എസ് ധന്യ എന്നിവരുടെ കഥകൾ, ഗാനം എന്നിവ.
4: തീർന്നു വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ സവിത ചേച്ചിയുണ്ട്. അച്ഛനെ കാത്തിരുന്ന് ഉറക്കം പിടിച്ച രാത്രികൾ എന്നും ഉണരുമ്പോൾ അമ്മയെയോർത്ത് ഇന്ന് കരയരുതെന്ന് വിചാരിക്കും. പക്ഷേ രാത്രി ഞാൻ തനിച്ചാവുമ്പോൾ അമ്മയും ഞാനും എപ്പോഴും കൂട്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ, ഷോപ്പിംഗ്, പിന്നെ വല്ലപ്പോഴും പോയി നിന്നിട്ടുള്ളത് അമ്മയുടെ വീട്ടിലാണ്. ഇടയ്ക്കൊരു ദിവസം മാമൻ വന്നു. പഴയ
0: രാത്രി 8:05 യുവവാണി, ശബ്ദശകലങ്ങളുടെ ശില്പികൾ, സൗണ്ട് പ്രൊഫഷണലുകളായ ആൽബിൻ തോമസ്, ഫിലിപ്പ്, ആനന്ദ് ബി എന്നിവർ പങ്കെടുക്കുന്നു അവസാന ഭാഗം.
5: ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മളിത് ചെയ്തു കൊടുക്കാൻ. അപ്പം ഇപ്പം റോബോട്ട് അവിടെ മൂവ് ചെയ്യും എന്നുള്ളത് നമ്മൾ മൈൻഡിൽ കാണണം. ഈ സീനിൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മൈൻഡിൽ കാണണം. അപ്പം അങ്ങനെയാണ് അത് നമ്മൾ ഇങ്ങനത്തെ കേസിൽ ഡ്രാമകൾ ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ അതിരിച്ചൊരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നി. പക്ഷെ അവർക്കത് ഇഷ്ടപ്പെട്ട് ഓക്കെ ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് അവര് എടുക്കുമായിരുന്നു.
0: നാളെ രാത്രി 8:05

0: യുവവാണി ശ്രദ്ധിക്കൂ. ശബ്ദശകലങ്ങളുടെ ശില്പികൾ, സൗണ്ട് പ്രൊഫഷണലുകളായ ആൽബിൻ തോമസ്, ഫിലിപ്പ്, ആനന്ദ് ബി എന്നിവർ പങ്കെടുക്കുന്നു.
1: എന്നാണ് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബെസ്റ്റ് ഡിസിഷൻ. ഇപ്പം നമ്മൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. AI വി ഹാവ് യൂസ്ഡ് ഈവൻ ഇൻ മൈ മ്യൂസിക് സ്കോറിംഗിൽ പോലും. നമ്മളെ ക്ലയൻസിന് റെഫറൻസ് കൊടുക്കുമ്പം പ്രോപ്പർ വോക്കൽ റെക്കോർഡിങ്ങിന് മുന്നേ നമുക്കൊരു റെഫറൻസ് ട്രാക്ക്.
0: രാത്രി 10 മണിക്ക് BV ബാലസായി, A ദുർഗാപ്രസാദ് എന്നിവരുടെ പുല്ലാങ്കുഴൽ ഗോട്ടുവാദ്യം കച്ചേരി.

0: സമയം 10 മണി കഴിഞ്ഞ് 29 സെക്കൻഡ്. ഇപ്പോൾ
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നേരിട്ട് കത്തുകളിലേക്ക് പ്രവേശിക്കാം അല്ലേ?
3: അതെ. ബി ഹരിദാസ് പണിക്കർ കാവശ്ശേരി അയച്ച കത്താണ് ഇന്ന് ആദ്യം. 15-ാം തീയതി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത സൂര്യമാനസം എന്ന കഥാപ്രസംഗം കേൾക്കാൻ വളരെ നന്നായിരുന്നു. ഇതുപോലെ പഴയ കഥാപ്രസംഗം പ്രക്ഷേപണം ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പിന്നെ 17-ാം തീയതി രാത്രി 7-ാമത്തെ ആത്മകഥ എന്ന നാടകം വളരെ ഇഷ്ടപ്പെട്ടു. 18-ാം തീയതി കേൾപ്പിച്ച സാഹിത്യ സുരഭിയിൽ സീന മാർട്ടിൻ ചൊല്ലിയ കവിതയും നന്ന് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്.
2: സാഹിത്യ സുരഭി, കഥാപ്രസംഗം, നാടകം, ഈ പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നു. വളരെ സന്തോഷം. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
3: ജബ്ബാർ അലങ്ങാട് എഴുതിയ കത്തിങ്ങനെയാണ്. 15-ാം തീയതി പരസ്പരത്തിൽ ഡോക്ടർ സി പി സോമനാഥ് തത്സമയ ഫോണിൻ പരിപാടി ശ്രദ്ധേയമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 15-ാം തീയതിയിലെ വെള്ളിത്തിര റിയാസ് അവതരിപ്പിച്ചതും ഗംഭീരം. 16-ാം തീയതി പറയൂ നിങ്ങൾക്കറിയാമോ എം വി ശശികുമാർ നീതു അവതരിപ്പിച്ചത് അസലായി, ഗാനങ്ങളും ഇഷ്ടപ്പെട്ടു. 16-ാം തീയതിയിലെ വെള്ളിത്തിര ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് സൂപ്പർ. 16-ാം തീയതി സഹയാത്രികയിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തെക്കുറിച്ച് ജനസമൂഹത്തിന് വളരെ വിശദമായി വിവരിച്ചു തന്നു ചന്ദന ഗോപൻ.
2: സഹയാത്രയിലെ പരിപാടിയല്ലേ?
3: അതെ അതെ. മറ്റൊരു കത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്. 17-ാം തീയതിയിലെ കാർഷിക ജീവനം, ആമ്പല്ലൂർ സ്വദേശി വിജയൻ പിള്ളയുടെ പലവിധ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചത് ഗുണകരമായി. 18-ാം തീയതിയിലെ വെള്ളിത്തിര പ്രീതി അവതരിപ്പിച്ചതും ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അന്നത്തെ FM ഹെൽത്ത് ലൈൻ ഡോക്ടർ ഋതുരാജുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു. നിലയം ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില്ല് ജാലകം ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട്. 17-ാം തീയതിയിലെ വെള്ളിത്തിര റീ അവതരിപ്പിച്ചത് ഗംഭീരമായിരുന്നു. അന്നത്തെ 4 മണിപ്പൂക്കളും അസലായി എന്ന് എഴുതിയിട്ടുണ്ട്.
2: 4 മണിപ്പൂക്കൾ, FM ഹെൽത്ത് ലൈൻ, വെള്ളിത്തിര, ഈ പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. അടുത്ത ഈ കത്ത് അയച്ചിട്ടുള്ളത് മദ്യനിരോധന സമിതിയിൽ നിന്നാണ്. കത്തയച്ചിട്ടുള്ള TM വർഗീസാണ്. അദ്ദേഹം എഴുതുന്നു, മദ്യം വിഷമാണ്, അത് വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കും. ഈ സന്ദേശം നൽകുന്ന പരിപാടികൾ ആകാശവാണി തുടർച്ചയായി പ്രക്ഷേപണം ചെയ്യണം എന്നാണ് TM വർഗീസ് ആവശ്യപ്പെടുന്നത്.

0: അസ്ത്രദീപ്തിയിൽ ഇത്തരത്തിൽ ഒരു പരിപാടി അദ്ദേഹം കേൾക്കുകയുണ്ടായി. അത് ഏറെ ഇഷ്ടമായി. അതുകൊണ്ടാണ് ഈ അഭിപ്രായം അറിയിക്കുന്നത്. തുടർന്നും ഇത്തരം പരിപാടികൾ പ്രതീക്ഷിക്കുന്നു എന്നും ടി എം വർഗീസ് എഴുതിയിട്ടുണ്ട്. ശാസ്ത്രദീപ്തി എന്ന പരിപാടി അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: ശാരദ ആമ്പല്ലൂർ നിന്ന് അയച്ച കത്ത് ഇങ്ങനെയാണ്. റേഡിയോയിലെ എല്ലാ പരിപാടികളും ഞാൻ കേൾക്കുന്നുണ്ട്. എല്ലാം എനിക്ക് ഇഷ്ടമാണ്. 17-ാം തീയതി അവതരിപ്പിച്ച ദീപസ്തംഭം മഹാശ്ചര്യം ഒത്തിരി ഇഷ്ടമായി. അരുൺ ബാലകൃഷ്ണനും രാഖിക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ തക്ഷൻ കുന്നു സ്വരൂപവും വായിക്കുന്നത് കേൾക്കാൻ നല്ല രസം എന്നാണ് ശാരദ എഴുതിയിരിക്കുന്നത്.
0: ദീപസ്തംഭ മഹാശ്ചര്യം റേഡിയോ കാർട്ടൂൺ പരിപാടി, അതുപോലെ നോവൽ പാരായണം തക്ഷംകുന്ന് സ്വരൂപം, ഇവ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. കത്തയച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു.
1: 16-ാം തീയതിയിലെ പരിപാടികളെല്ലാം ശ്രദ്ധിച്ചിരുന്നു. നാടകാചാര്യൻ എസ് എൽ പുരം സദാനന്ദന്റെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് സ്മരണാഞ്ജലിയായി ഒരു പെണ്ണിന്റെ കഥ എന്ന സിനിമയിലെ സുശീല പാടിയ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന ഗാനം ആകാശവാണി പ്രക്ഷേപണം ചെയ്തു. അതേറെ നന്നായി. അന്നത്തെ വെള്ളിത്തിരയും നന്നായിരുന്നു. സഹയാത്രിക ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. സോളോ ട്രാവലർ സുധാജിത്തിന്റെ കഥ ഇഷ്ടപ്പെട്ടു എന്നും എഴുതിയിട്ടുണ്ട്.
0: സഹയാത്രിക, വെള്ളിത്തിര ഈ പരിപാടികൾ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അടുത്ത കഥ അയച്ചിട്ടുള്ളത് ഗിരിജ രമണൻ സ്വാമി കൊട്ടാരത്തിൽ. അദ്ദേഹം നിരവധി പരിപാടികളെ കുറിച്ച് അഭിപ്രായം അറിയിക്കുന്നുണ്ട്. പ്രൊഫസർ പി അംബുജാക്ഷി അവതരിപ്പിച്ച സുഭാഷിതം, പ്രമോദ് മാലിങ്കര പങ്കെടുത്ത വിചാരം പരിപാടി, സുധീഷ് ഷേണായി അവതരിപ്പിച്ച ശാസ്ത്രദീപ്തി, ഈ പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി എന്നറിയിക്കുന്നു. അതുപോലെ കാവ്യധാരയും അദ്ദേഹം സ്ഥിരമായി കേൾക്കുന്ന വ്യക്തിയാണ്. അവയെല്ലാം നന്നാവുന്നുണ്ട് എന്നാണ് ഗിരിജ രമണൻ സ്വാമി കൊട്ടാരത്തിൽ അഭിപ്രായപ്പെടുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: ഓഗസ്റ്റ് 31-ന് പ്രക്ഷേപണം ചെയ്ത ഗാനോത്സവം ഇഷ്ടപ്പെട്ടു എന്ന് കെ എ രാജു കൊല്ലംകുടി മുകളിൽ നിന്നും എഴുതിയിരിക്കുന്നു. ഒരുപാട് ഗാനങ്ങൾ FM-ലൂടെ കേൾക്കാത്തതുണ്ട്, അത് പ്രക്ഷേപണം ചെയ്യണം എന്നും എഴുതിയിട്ടുണ്ട്.
0: ഗാനോത്സവം പരിപാടി ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്ത് അയച്ചിട്ടുള്ളത് കണിച്ചുകുളങ്ങരയിൽ നിന്ന് ലളിത സലിമോനാണ്. ഓരോ ദിവസത്തെയും വിശേഷങ്ങളോടനുബന്ധിച്ച് പാട്ടുകൾ കേൾപ്പിക്കുന്ന കൊച്ചി ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ലളിത സലിമോൻ ആദ്യം എഴുതുന്നത്. അംബുജാക്ഷി ടീച്ചറിൻ്റെ സുഭാഷിതം നന്നായിരുന്നു. പാട്ടിൻ്റെ നാട്ടുവഴി, ശനിദശ, നേർവഴി, മഹിതം മലയാളം, ദീപസ്തംഭ മഹാശ്ചര്യം, ഈ പരിപാടികളെല്ലാം വളരെ മികച്ചതാവുന്നുണ്ട്. ഡോക്ടർമാരുമായുള്ള അഭിമുഖം നല്ല നിലവാരം പുലർത്തുന്നു. സ്മൃതിരാഗത്തിൽ അല്പം കൂടി പഴയ ഗാനങ്ങൾ കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിനന്ദനങ്ങൾ എന്നാണ് ലളിത സലിമോൻ എഴുതിയിട്ടുള്ളത്. തീർച്ചയായും സ്മൃതിരാഗത്തിൽ അല്പം കൂടി പഴയ ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ഇനി മുതൽ ശ്രദ്ധിക്കുന്നതാണ്. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രത്യേകം നന്ദി പറയും.
1: ഗോപികൃഷ്ണൻ നന്ദിയാട്ടുകുന്നം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ 27-ാം തീയതി കേൾപ്പിച്ച കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ കൃതി പൈതൽ, ആ കവിത ഡോക്ടർ എസ് അശ്വതി ഏറെ നന്നായി ആലപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 4-ാം തീയതി FM Health Line ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ സാധ്യതയും ഏറെ ഉപകാരപ്രദമായി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 28-ാം തീയതിയിലെ ആരോഗ്യ പരിപാടി സ്റ്റെം സെൽ ദാനവും ട്രാൻസ്പ്ലാന്റും. ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലൂക്കോസുമായി ശശികുമാർ നടത്തിയ അഭിമുഖം ആരോഗ്യാവസ്ഥയെ സംരക്ഷിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ രോഗികളെ പര്യാപ്തമാക്കുന്ന ഒന്നായിരുന്നു. പിന്നെ 29-ാം തീയതിയിലെ കാവ്യധാരയിൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ കവിത ആലാപനം ജി ശ്രീറാം, വളരെ മനോഹരമായിരുന്നു അതെന്ന് എഴുതിയിട്ടുണ്ട്. 30-ാം തീയതിയിലെ മഹിത മലയാളം ഡോക്ടർ എ നുജും അവതരിപ്പിച്ചതും ഇഷ്ടപ്പെട്ടു. 3-ാം തീയതി പ്രൊഫസർ പി അംബുജാക്ഷി അവതരിപ്പിച്ച സുഭാഷിതം നന്നായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. 5-ാം തീയതി നടുവേദനയെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത ആരോഗ്യ പരിപാടി ഡോക്ടർ കൃഷ്ണകുമാറുമായി നടത്തിയ അഭിമുഖം നടുവേദന വന്നാൽ എന്തൊക്കെ ചെയ്യണം, സർജറിയെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി തന്നെ ആ പരിപാടിയിലൂടെ അറിയാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: FM Health Line, കാവ്യധാര, മഹിതം മലയാളം, സുഭാഷിതം, ഈ പരിപാടികളെല്ലാം ഗോപികൃഷ്ണൻ നന്ദിയാട്ട് ഉന്നത്തിന് ഇഷ്ടമായിട്ടുണ്ട്. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
1: സ്വന്തം കൈ തലച്ചുവട്ടിൽ വയ്ക്കുക, പ്രൊഫസർ പി അംബുജാക്ഷി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ശ്രദ്ധേയമായെന്ന് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എഴുതിയിട്ടുണ്ട്.
0: സുഭാഷിതം പരിപാടി ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. കത്തയച്ചതിന് നന്ദി പറയുന്നു.
1: PT ജയൻ കടുത്തിരുത്തി ഒരുപാട് പരിപാടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബ്ലിങ്കസ്യ എന്ന വാക്കിന് ഇത്രയധികം അർത്ഥമുണ്ടെന്ന് 14-ാം തീയതി സിബു മോഡയിൽ അവതരിപ്പിച്ച മഹിതം മലയാളം കേട്ടപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ബ്ലിങ്കസ്യ എന്ന വാക്കിന്റെ അർത്ഥങ്ങൾ കൊണ്ട് അദ്ദേഹം അമ്മാനമാടിയപ്പോൾ ഞാനും ബ്ലിങ്കസ്യായി എന്നാണ് PT ജയൻ കടുത്തിരുത്തി എഴുതിയിരിക്കുന്നത്. 13-ാം തീയതിയിലെ വിചാരം പരിപാടി ആ

0: അഭിമുഖം ആരുടെയും കണ്ണു നനയിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ഒരു പരിധിവരെ സഹിക്കും. പക്ഷേ പ്രദീപിന്റെ ജീവിതത്തിൽ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. എങ്കിലും അതിൽ നിന്നെല്ലാം കരകയറാൻ ശ്രമിച്ച് ജീവിതത്തെ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രദീപിന്റെ ജീവിതകഥ ആരുടെയും കരൾ അലിയിപ്പിക്കുമെന്നാണ് പി ടി ജയൻ എഴുതിയിരിക്കുന്നത്. പിന്നെ 14 രാത്രി കേൾപ്പിച്ച ഡോക്ടർ ബാലമുരളികൃഷ്ണയുടെ സംഗീത കച്ചേരി ഏറെ ആസ്വദിച്ചു. 15 രാത്രി 9:30 വി കെ ശ്രീകുമാർ ആലഞ്ചേരിയും സംഘം അവതരിപ്പിച്ച കഥാപ്രസംഗം തരക്കേടില്ലായിരുന്നു. തുടർന്ന് കേട്ട സ്മൃതിരാഗം ഏറെ ഇഷ്ടമായി എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യേശുദാസ് പാടിയ മനോഹര ഗാനങ്ങൾ 9 ചില്ല ജാലകത്തിലൂടെ കേൾക്കാൻ കഴിഞ്ഞു. കൊച്ചി നിലയത്തിന് ആശംസകൾ എന്നും ജയൻ എഴുതിയിട്ടുണ്ട്.
1: ചില്ലു ജാലകം, സ്മൃതിരാഗം, അതുപോലെ പ്രദീപ് ബി ജെ പങ്കെടുത്ത വിചാരം പരിപാടി, മഹിത മലയാളം, ഡോക്ടർ ബാലമുരളികൃഷ്ണയുടെ സംഗീത കച്ചേരി, ഇവയെല്ലാം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. കത്തുകൾ അയച്ചതിന് പ്രത്യേകം നന്ദി. രണ്ട് കത്തുകൾ കൂടിയുണ്ട് ബാക്കി. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് ടി വി ഹരികുമാർ കാഞ്ചുകുളങ്ങരയാണ്. അദ്ദേഹം എഴുതുന്നു, കാവ്യധാര കേൾക്കുന്നു, മനസ്സിന് കുളിർമ നൽകുന്ന പരിപാടിയാണ് കാവ്യധാര എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നു, മുതുകുളം പാർവതിയമ്മയുടെ പുഷ്പാഞ്ജലി എന്ന കവിത ആരോഹണ അവരോഹണ ക്രമത്തിൽ ശബ്ദ നിയന്ത്രണം വരെ പാലിച്ച് ടി പി വിവേക് നന്നായി ആലപിച്ചു. ആ കവിതയുടെ മർമ്മം തിരിച്ചറിഞ്ഞുള്ള ആലാപനം. ആകാശവാണിക്കും ടി പി വിവേകിനും ആശംസകൾ എന്നാണ് ഈ കത്തിൽ ടി വി ഹരികുമാർ കണിച്ചുളങ്ങര എഴുതിയിട്ടുള്ളത്. കവിതാര എന്ന പരിപാടി സശ്രദ്ധം ശ്രദ്ധിച്ച് അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്കിനി സന്ദേശങ്ങളിലൂടെ അഭിപ്രായം അറിയിച്ച ശ്രോതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം.
0: ഇത് മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കര അയച്ചതാണ്. കാർഷിക ജീവനത്തിൽ ആമ്പല്ലൂരിലെ കർഷകൻ വിജയൻ പിള്ള തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത് 18 പ്രക്ഷേപണം ചെയ്തു. ഇത് ഏവർക്കും പ്രചോദനമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. 18 സാഹിത്യ സുരഭിയിൽ സോണി വർഗീസ് അവതരിപ്പിച്ച പുറപ്പാടിന്റെ വഴി, പകൽ മായുമ്പോൾ, അവർക്കൊപ്പം എന്നീ വ്യത്യസ്തമായ കവിതകൾ മികച്ച നിലവാരം പുലർത്തി. രംഗൻ MS അവതരിപ്പിച്ച സുഭദ്രയുടെ നൊമ്പരം എന്ന കഥ കുടുംബം പോറ്റാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു സർക്കാർ ജീവനക്കാരന്റെ നൊമ്പരങ്ങൾ വരച്ചുകാട്ടി. സീന മാർട്ടിൻ അവതരിപ്പിച്ച പ്രണയതാരാട്ട്, പെയ്തു നിറയുന്ന കനൽ പുള്ളികൾ, മാറുന്ന മലയാളി എന്നീ കവിതകൾ അർത്ഥസമ്പുഷ്ടമായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. സമകാലികം, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട മൂലമ്പള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടുംബങ്ങളുടെ പുനരധിവാസം ഇപ്പോഴും പൂർത്തിയാകാത്തത് സർക്കാരിന്റെ അനാസ്ഥയാണ്. അർഹമായ പുനരധിവാസ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിക്കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. 17 സമകാലികം നന്നായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ആഹ്വാനം ഇപ്പോഴും സമൂഹത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാനമാണ്. 21 ഡോക്ടർ KS കൃഷ്ണകുമാർ അവതരിപ്പിച്ച സുഭാഷിതം അവസരോചിതമായി എന്നാണ് മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കര എഴുതിയിരിക്കുന്നത്. പിന്നെ ആരോഗ്യ പരിപാടി, 21 ആരോഗ്യ പരിപാടിയിൽ ഡോക്ടർ PK ലതികയുമായി നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു. 21 മഹിതം മലയാളം, നീ, താൻ എന്നിവയുടെ അർത്ഥതലങ്ങൾ വ്യക്തമാക്കിയ പ്രൊഫസർ PP ആന്റണി അവതരിപ്പിച്ച മഹിതം മലയാളം ഏറെ ഉപകാരപ്രദമായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 18 FM ഹെൽത്ത് ലൈനിൽ അൽഷൈമസ് രോഗവും പുതിയ കണ്ടെത്തലുകളും, ഇതേക്കുറിച്ച് ഡോക്ടർ പ്രദീപ് ജോസഫുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു. ആരംഭഘട്ടത്തിൽ കാര്യമായ ലക്ഷണങ്ങൾ കാണിക്കാത്ത വൻകുടലിനെയോ മലാശയത്തെയോ ബാധിക്കുന്ന കുടലിലെ ക്യാൻസർ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ച് 22 ഡോക്ടർ ജോണി സിറിയക്കുമായി നടത്തിയ അഭിമുഖം ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഉപകരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. 22 കാവ്യധാര, ചങ്ങമ്പുഴയുടെ മനസ്വിനി എന്ന കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗം ഡോക്ടർ ജിഷ മേരി ആലപിച്ചത് മനോഹരമായിരുന്നു എന്നും മൊയ്തീൻ കുഞ്ഞ് എഴുതിയിട്ടുണ്ട്.
1: സുഭാഷിതം, കാവ്യധാര, FM മത്സരൻ, ഇങ്ങനെ നിരവധി പരിപാടികളെ കുറിച്ച് പതിവ് പോലെ മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര സന്ദേശം അയച്ചിട്ടുണ്ട്. എല്ലാ പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായെന്നാണ് സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രത്യേകം നന്ദി.
0: ഇനി രാജി മരത്തങ്കോടിന്റെ അഭിപ്രായം വായിക്കാം. 21 തിങ്കളാഴ്ച 1 കേൾപ്പിച്ച ഗാനോത്സവം മികച്ചതായിരുന്നുവെന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഗാനങ്ങൾ, അത് നല്ലൊരു വിരുന്നായിരുന്നു എന്നാണ് അഭിപ്രായം. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനത്തിൽ ഗുരുവിനെ കുറിച്ചുള്ള ഒരു ഗാനമെങ്കിലും പരിപാടിയിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്നും രാജി എഴുതിയിട്ടുണ്ട്. 17 പ്രഭാതഗീതം ഏറെ ഇഷ്ടമായി. കാവ്യധാരയിൽ ജി കുമാരപിള്ളയുടെ സിദ്ധാർത്ഥൻ എന്ന കവിതയിലെ ഒരു ഭാഗം ധന്യാമുകുന്ദൻ ഭംഗിയായി ചൊല്ലി എന്നും രാജി എഴുതിയിട്ടുണ്ട്. 21

0: കാവ്യധാര പട്ടണക്കാട് പുരുഷോത്തമൻ ചൊല്ലിയത് അനുകമ്പ ദശകത്തിലെ ഒരു ഭാഗം. അതും ഇഷ്ടപ്പെട്ടു. അന്നത്തെ ഈ ഗാനം ഇന്നത്തെ ഗാനത്തിൽ ഗുരുദേവ ഗുരുദേവ എന്ന പാട്ട് കൊടുത്തതും വളരെ നന്നായിരുന്നു എന്നും രാജി എഴുതിയിട്ടുണ്ട്.
1: തീർച്ചയായും ആ ദിവസത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഈ ഗാനം ഇന്നത്തെ ഗാനം എന്ന പരിപാടിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ചലച്ചിത്ര ഗാനം നമ്മൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. മറ്റു പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നാണ് രാജി കളവങ്കോട് തൻ്റെ സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ചില്ലജാലകം, ശനിദശ, റേഡിയോ ഹെൽത്ത്, റിയാസ് പ്രീതി, ലവ്ലി പ്രീതി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഓർമ്മ ചിന്ത്, മഹിതം മലയാളം പരിപാടിയെല്ലാം ഏറെ ഇഷ്ടമാവുന്നുവെന്ന് ശ്രീലേഖ അടൂർ എഴുതിയിട്ടുണ്ട്.
1: പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമായെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അടൂരിൽ നിന്ന് ആകാശവാണി കൊച്ചി FM പരിപാടികൾ കേൾക്കുന്നു എന്ന് അറിയുന്നതിൽ പ്രത്യേക സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ആരോഗ്യ സംബന്ധിയായ അഭിമുഖങ്ങൾ, പരസ്പരം പരിപാടി എന്നിവയിൽ ശശികുമാറിന്റെ അവതരണം വളരെ മികവാർന്നതാണ്, ഒരുപാട് നന്ദി എന്നാണ് സന്തോഷ് കുമാർ കോഴഞ്ചേരി എഴുതിയിരിക്കുന്നത്.
1: ആരോഗ്യ പരിപാടികൾ ശ്രദ്ധിക്കുന്നു ശ്രോതാവ് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി. ഇനിയും ധാരാളം സന്ദേശങ്ങൾ അഭിപ്രായവേദിയിൽ വായിക്കാൻ ബാക്കിയുണ്ടായാലും
0: അതെ,
1: തീർച്ചയായും ബാക്കി സന്ദേശങ്ങൾ നമുക്ക് അടുത്ത അഭിപ്രായവേദിയിൽ പരിഗണിക്കാം. കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 94 47 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 26 സെക്കൻഡ്. ഇപ്പോൾ കേൾക്കാം.
5: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവ് 2 പരാതികൾ അയച്ചിട്ടുണ്ട്. അതിലെ ആദ്യ പരാതി നോക്കാം.
6: ഞാൻ ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടി എന്ന സ്ഥലത്തെ താമസക്കാരനാണ്. ഞങ്ങളുടെ വീട്ടിലെ ഗ്യാസ് കണക്ഷൻ ഭാരത് ഗ്യാസിന്റെയാണ്. 1999 മുതൽ ചെറുതോണിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്യാസ് ഏജൻസി വഴിയാണ് ഞങ്ങൾക്ക് ഗ്യാസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തോപ്രാംകുടിയിൽ നിന്നും മുരിക്കാശ്ശേരിക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും 100 മീറ്റർ മാറി ഒരു റോഡിലാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത്. ഏജൻസിയുടെ വണ്ടി സ്റ്റേറ്റ് ഹൈവേയിലൂടെ ആഴ്ചയിൽ പലതവണ കടന്നു പോകാറുണ്ട് എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഗ്യാസ് ഇറക്കി വയ്ക്കുവാൻ ഏജൻസി തയ്യാറാകുന്നില്ല. ഏജൻസിക്കാർ ഗ്യാസ് സിലിണ്ടർ മെയിൻ റോട്ടിൽ എത്തിച്ച് കാത്തു നിൽക്കാനാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ HP തുടങ്ങിയ ഗ്യാസ് ഏജൻസികൾ കൃത്യമായി വീടുകളിൽ ഗ്യാസ് എത്തിക്കാറുമുണ്ട്. ആയതിനാൽ റോഡ് സൗകര്യമുള്ള ഇവിടെ നിയമപരമായി ഗ്യാസ് ഇറക്കി നൽകുവാൻ ഏജൻസിക്ക് ബാധ്യതയില്ലേ? ആയതിനാൽ ഇതിനെതിരെ എവിടെയെങ്കിലും പരാതിപ്പെടുവാൻ സാധിക്കുമോ?
5: ഗ്യാസ് സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവന്നു തരുന്നില്ല എന്നാണ് ഈ കത്തിൽ പരാതിക്കാരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യം നിയമവേദി ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസർ സജിമോൻ ജേക്കബിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ഇക്കാര്യത്തിന് നൽകിയ മറുപടി കേൾക്കാം.
7: എല്ലാ ഗ്യാസ് ഏജൻസികളും ഗ്യാസ് വീട്ടിലെത്തിച്ചു കൊടുക്കണമെന്നാണ് നിയമം, എന്റെ ഗവൺമെന്റ് നിയമം. പക്ഷെ നമ്മുടെ ജില്ലയുടെ ഭൂപ്രകൃതി, പരിസൗകര്യ ഇല്ലായ്മ, അതൊക്കെ ഏജൻസികളെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പോ പരമാവധി പരിസൗകര്യം ഉള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ ഇറക്കി കൊടുക്കണം എന്നാണ് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ഈ യോഗം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് അവരോട് ആവശ്യപ്പെടുന്നത്. അപ്പോ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പരാതിക്കാര് ഒന്നുകിൽ താലൂക്ക് സപ്ലൈ ഓഫീസ്, അല്ലെങ്കിൽ ജില്ലാ സപ്ലൈ ഓഫീസ്, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ, ഇവിടെ എവിടെയെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബന്ധപ്പെട്ട ഏജൻസിയുമായിട്ട് സംസാരിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുന്നതാണ്.
5: ഇതേ പരാതിക്കാരന്റെ അടുത്ത പരാതിയാണ്, നമുക്ക് എന്താണെന്ന് നോക്കാം.
6: ഞാൻ കേരള ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ എംപ്ലോയ്മെന്റ് മുഖാന്തിരം 2017 സെപ്റ്റംബർ മുതൽ 2018 മാർച്ച് മാസം വരെ ഇടുക്കി ജില്ലയിൽ ജോലി ചെയ്തിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും എന്റെ പ്രൊവിഡന്റ് ഫണ്ട് പിൻവലി

0: ിക്കാൻ സാധിച്ചിട്ടില്ല. അക്ഷയ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ സൈറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളത് കാരണമാണ് ചെയ്യാൻ സാധിക്കാത്തത് എന്നാണ് അവർ പറയുന്നത്. ആയതിനാൽ ഈ തുക പിൻവലിക്കുന്നതിന് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്?
1: പി എഫ് തുക പിൻവലിക്കുന്നത് സംബന്ധിച്ച് ഈ പരാതി നിയമവേദി തിരുവനന്തപുരം പി എഫ് ഓഫീസിൽ അന്വേഷിച്ചു. നിലവിൽ താങ്കളുടെ പി എഫ് തുക പിൻവലിക്കുന്നത് സംബന്ധിച്ച് തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. ഇ പി എഫ് ഒ മെമ്പർ ഇ സേവാ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ ഉമംഗ് ആപ്പ് വഴിയോ സ്വയം ചെയ്യാവുന്നതാണ്. അക്ഷയ കേന്ദ്രം വഴിയും ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങളുടെ യു എ എൻ നമ്പർ ആക്റ്റീവ് ആക്കുക. അതിനുശേഷം ഇ പി എഫ് ഒ മെമ്പർ ഇ സേവാ പോർട്ടലിൽ യു എ എൻ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ നൽകിയിട്ടുള്ള ആധാർ, പാൻ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം തുക പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. ഈ പരാതിക്കാരൻ ഒരിക്കൽ കൂടി ബാങ്ക് ഡീറ്റെയിൽസ് പോർട്ടലിൽ നൽകണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ലോഗിൻ ചെയ്തതിന് ശേഷം യു എ എൻ പോർട്ടലിലെ വിവരങ്ങൾ ആധാർ കാർഡിലെ വിവരങ്ങളുമായി വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ലെയിം റിജക്റ്റ് ആകും. ഈ വിവരങ്ങൾ കൃത്യമാക്കാൻ ജോയിന്റ് ഡിക്ലറേഷൻ എന്ന സംവിധാനം പ്രയോജനപ്പെടുത്തുക. എന്നിട്ട് തിരുത്തലുകൾ വരുത്തിയ ശേഷം ഒരിക്കൽ കൂടി രേഖകൾ അപ്ലോഡ് ചെയ്യുക. ജോയിന്റ് ഡിക്ലറേഷൻ നൽകിയാൽ നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനം അത് അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇ പി എഫ് ഒ സൈറ്റിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ആവുകയുള്ളൂ. അതിനുശേഷം അപേക്ഷ നൽകുക. ഇതെല്ലാം അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സ്വയം സ്മാർട്ട് ഫോൺ വഴിയോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പരാതി. പരാതിക്കാരൻ ചേർത്തലയിൽ നിന്നും സുരേഷ് കുമാർ. പരാതി എന്താണെന്ന് നോക്കാം.
0: എന്റെ അച്ഛൻ മരിച്ചിട്ട് 16 വർഷം കഴിഞ്ഞു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബസ്വത്ത് വീതം വെച്ചിരുന്നു. എനിക്ക് 4 സഹോദരങ്ങളാണ്. എനിക്ക് ധനനിശ്ചയ ആധാരപ്രകാരം ലഭിച്ച 30 സെന്റിൽ അമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള അവകാശം എഴുതിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 16 വർഷം മുമ്പ് ഈ വസ്തു പോക്കുവരവ് ചെയ്ത് എന്റെ പേരിൽ കരമൊടുക്കുന്നതാണ്. എന്നാൽ ആ രസീതിൽ അമ്മയുടെ പേരുകൂടി വരുന്നുണ്ട്. വില്ലേജ് ഓഫീസിൽ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ജീവനാംശമുള്ളത് കൊണ്ടാണ് എന്നാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞത്. 6 മാസം മുമ്പ് അമ്മയും മരണപ്പെട്ടു. ഈ ജീവനാംശം ഒഴിവാക്കി കിട്ടുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഭാവിയിൽ ഈ വസ്തു എനിക്ക് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റു സഹോദരങ്ങളുടെ അനുവാദം ആവശ്യമുണ്ടോ? അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അവകാശം ഈ വസ്തുവിലുണ്ടോ? മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ രീതിയിൽ തന്നെ 60 വർഷം മുമ്പ് അമ്മ തീറാധാരപ്രകാരം സ്വന്തം പേരിൽ വാങ്ങിയിരുന്ന 40 സെന്റ് വസ്തുവും 2 വർഷം മുമ്പ് എന്റെ പേരിൽ ധനനിശ്ചയ ആധാരപ്രകാരം തന്നിരുന്നു. അതും അന്നു തന്നെ എന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് കരം തീർത്തു വരികയാണ്. ഈ വസ്തുവിൽ എന്റെ സഹോദരങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അവകാശങ്ങളുണ്ടോ? എനിക്ക് ഈ വസ്തുക്കൾ വിൽക്കുന്നതിന് തടസ്സമുണ്ടാവുമോ?
1: ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ.
2: ത്തിൽ ഒന്നാമതായി, അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ധനനിശ്ചയാധാരം വഴി അച്ഛൻ താങ്കൾക്ക് നൽകിയ 30 സെന്റ് ഭൂമിയെ സംബന്ധിച്ചാണ്. ഈ ധനനിശ്ചയാധാരത്തിൽ അമ്മയ്ക്ക് അമ്മയുടെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നതിനുള്ള അവകാശം, ലൈഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് വില്ലേജ് രേഖകളിൽ അമ്മയുടെ പേര് വന്നിരുന്നത്. എന്നാൽ അമ്മ മരണപ്പെട്ട സ്ഥിതിക്ക് ആ അവകാശം പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞു. ലൈഫ് ഇൻട്രസ്റ്റ് എന്നത് മരണശേഷം മറ്റുള്ളവരിലേക്ക്, മരണപ്പെട്ട ആളുകളുടെ മറ്റു അവകാശികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു അവകാശമല്ല. അമ്മയ്ക്കുണ്ടായിരുന്ന ലൈഫ് ഇൻട്രസ്റ്റിന്റെ പുറത്ത് അമ്മയുടെ കാലശേഷം ഈ വസ്തുവിൽ സഹോദരങ്ങൾക്ക് യാതൊരുവിധ അവകാശവും ഉന്നയിക്കാൻ കഴിയില്ല. ഭാവിയിൽ ഈ വസ്തു വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ സഹോദരങ്ങളുടെ അനുമതിയും ആവശ്യമില്ല. വില്ലേജ് ഓഫീസിൽ അമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ് നൽകിയാൽ കരം രസീതിൽ നിന്നും അമ്മയുടെ പേര് നീക്കം ചെയ്ത് കിട്ടും. രണ്ടാമതായി, അമ്മയുടെ പേരിലുണ്ടായിരുന്നതും താങ്കൾക്ക് ധനനിശ്ചയം ചെയ്തു നൽകിയതുമായ ഭൂമിയെ സംബന്ധിച്ചാണ്. താങ്കളുടെ പേരിൽ കരമുടുക്കി പോരുന്ന ഈ ഭൂമിയുടെ കാര്യത്തിലും സഹോദരങ്ങൾക്ക് യാതൊരുവിധ അവകാശവും ഇല്ലാത്തതിനാൽ അത് വിൽക്കുന്നതിനും നിയമപരമായ തടസ്സങ്ങൾ ഒന്നുമില്ല. സഹോദരങ്ങളുടെ അനുമതിയും ആവശ്യമില്ല.
1: അടുത്ത പരാതിക്കാരൻ അബൂബക്കറാണ്. അദ്ദേഹത്തിന്റെ ഒരു ദീർഘമായ പരാതിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം.
0: ഭാര്യയും 4 ആൺമക്കളുമുള്ള എനിക്ക് 63 വയസ്സുണ്ട്. എന്റെ പേരിൽ സ്വന്തമായി 5 സെന്റ് സ്ഥലവും വീടുമുണ്ട്. എന്നാൽ വീട്ടിൽ യാതൊരുവിധ അവകാശവും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. 4 മക്കളിൽ ഒരാൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. 2 ആൺമക്കൾ എന്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഭാര്യയും മക്കളും എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണ്. എന്റെ സ്വത്തിൽ ഒരു അവകാശമില്ലാത്ത രീതിയിലാണ് ഞാൻ അവിടെ കഴിയുന്നത്. ആവശ്യമായ ഭക്ഷണം എനിക്ക് ലഭിക്കാറില്ല. പെൻഷന് അപേക്ഷിക്കുന്നതിന് പോലും എനിക്ക് തടസ്സം നേരിടുകയാണ്. മൂത്ത മകന്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞപ്പോൾ മകൻ ശ്രീ

0: മോചനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിവാഹം മുടങ്ങിപ്പോകുകയുണ്ടായി. അതിന് കാരണം ഞാനാണ് എന്നാണ് അവർ പറയുന്നത്. കൂടാതെ മൂന്നാമത്തെ മകന്റെ വിവാഹബന്ധവും വേർപെട്ട് നിൽക്കുന്നതാണ്. അതിനും കാരണക്കാരൻ ഞാനാണ് എന്ന് പറഞ്ഞാണ് ഇവർ എന്നെ ഉപദ്രവിക്കുന്നത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു. പല മധ്യസ്ഥ ശ്രമങ്ങൾക്കും ഞാൻ ശ്രമിച്ചുവെങ്കിലും യാതൊരു രീതിയിലും അവർ എന്നോട് സഹകരിക്കുന്നില്ല. തുടർന്ന് കുടുംബകോടതിയിൽ വരെ കേസിനായി പോകേണ്ടി വന്നു. കുടുംബകോടതിയിൽ ഭാര്യയ്ക്കും മക്കൾക്കുമെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് വീണ്ടും അവർ എന്നെ ഉപദ്രവിക്കുകയാണ്. തുടർന്ന് നിവൃത്തിയില്ലാതെ RDO പരാതി നൽകിയിരുന്നു. RDO കോടതി എനിക്കനുകൂലമായ വിധിയാണ് തന്നത്. ഇതിന്റെ കോപ്പി എന്റെ മക്കൾക്കും എനിക്കും നൽകിയിട്ടുണ്ട്. എന്നാൽ RDO ഓഫീസിൽ മക്കൾ എന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്ന മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ വീണ്ടും ഞാൻ RDO പരാതി നൽകാൻ ചെന്നപ്പോൾ അവർ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാനാണ്. ഒരു രീതിയിലും സമാധാനത്തോടെ ജീവിക്കുന്നതിന് ഭാര്യയും മക്കളും സമ്മതിക്കുന്നില്ല. ആയതിനാൽ എനിക്കറിയേണ്ടത് എനിക്ക് ഇതിനെതിരെ നേരിട്ട് കോടതിയിൽ പരാതി കൊടുക്കുവാൻ സാധിക്കുമോ എന്നതാണ്. എനിക്കെതിരെ സാക്ഷി പറയാൻ ആരും തന്നെ ഉണ്ടാവില്ല. ആയതിനാൽ എന്റെ പരാതി കോടതി സ്വീകരിക്കുമോ? പരാതിയിൽ സാക്ഷിയുടെ ആവശ്യമുണ്ടോ? കൂടാതെ നിരന്തരമായി എന്നെ ഉപദ്രവിക്കുന്ന ഭാര്യയെ ഒഴിവാക്കുന്നതിനും ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ഈ കത്തിന് വിശദമായ മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ.
2: കത്തുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒരു പ്രായമായിട്ടുള്ള ആൾ, 68 കൂടുതലുള്ള ഒരാളെ മക്കളുടെ ഉപദ്രവവും മാനസികവും ശാരീരികവുമായ പീഡനം കാരണം RDO കോടതിയിൽ മുതിർന്ന പൗരന്മാർക്കുള്ള ട്രൈബ്യൂണലിൽ അപേക്ഷ കൊടുത്ത് ഉത്തരവ് ലഭിച്ചിട്ടും ആ ഉത്തരവിനെ പോലും വിലവെക്കാതെ തുടർന്നും പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്നു ആയതിനാണ് ഈ പരാതി എന്ന് മനസ്സിലാവുന്നു. എന്നിരുന്നാലും പരാതി കൊണ്ട് ഒരു കാര്യം വ്യക്തമല്ല. കുടുംബകോടതിയിൽ താങ്കൾ ബോധിപ്പിച്ച അപേക്ഷ എന്ത് ആവശ്യത്തിനാണെന്ന് രേഖപ്പെടുത്തി കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആയത് സംബന്ധിച്ച് മറുപടി പറയുന്നില്ല. ഈ RDO കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഉത്തരവ് വളരെ കൃത്യവും വ്യക്തവുമാണ്. RDO കോടതിയിലെ ഉത്തരവ് ലംഘിച്ചു വീണ്ടും നിങ്ങളെ തുടർന്നും മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശാരീരികമായി ഉപദ്രവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അടിയന്തരമായി ഡോക്ടറെ സമീപിച്ച് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഏത് രീതിയിലുള്ള ഉപദ്രവമാണോ നേരിട്ടത് എന്ന് രേഖപ്പെടുത്തി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അതോടൊപ്പം നിങ്ങൾ RDO കോടതിയിലെ ഉത്തരവും കൂടി വെച്ചുകൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അടിയന്തരമായി ഒരു അപേക്ഷ കൊടുക്കണം. അത് ഇനി തുടർന്നുണ്ടാവുന്ന സംഭവത്തിന് കൊടുത്താലും മതി. കാര്യം ഇപ്പൊ വരെ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടില്ലെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ ആ മെഡിക്കൽ ചീട്ട് ഉൾപ്പെടെ വെക്കുക. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി തുടർന്നുണ്ടാകുന്ന ശാരീരിക ഉപദ്രവത്തിന് നിങ്ങൾ തീർച്ചയായും ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ സർട്ടിഫിക്കറ്റും RDO തന്ന ഉത്തരവും കൂടി ചേർത്ത് വളരെ വിശദമായി ഒരു പരാതി കൊടുക്കണം. ആ പരാതിയിൽ നിങ്ങളുടെ ഒരു മകൻ ക്രൈംബ്രാഞ്ചിൽ പോലീസിൽ തന്നെ ജോലിയുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വാധീനം മൂലമാണ് നിങ്ങൾക്ക് യാതൊരു നീതിയും ലഭിക്കാത്തതെന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മതിയായ പോലീസ് സംരക്ഷണം നൽകണമെന്നും ഇവർക്കെതിരെ കേസെടുക്കണമെന്നും, നിങ്ങൾ ഉപദ്രവിച്ച ആളുകൾക്കെതിരെ, നിങ്ങളുടെ മക്കളായാലും ഭാര്യയായാലും അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും ഭാര്യയെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും നിങ്ങളുടെ പേരിലുള്ള വീട്ടിൽ നിന്ന് മാറ്റിത്തരണമെന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കണം. ആ പരാതിമേൽ നടപടി ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 10 വെയിറ്റ് ചെയ്തിട്ട് അതേ പരാതി തന്നെ പോലീസിന്റെ മേലധികാരിക്ക് അഡ്രസ് ചെയ്തുകൊണ്ട് മേലധികാരിക്ക് പരാതി കൊടുക്കണം. അവിടെയും നിങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ പരാതി എടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾ അപേക്ഷ കൊടുത്ത് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ പോലീസിന് നിർദ്ദേശം കൊടുത്ത് അന്വേഷിക്കാൻ വേണ്ടി കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞൊരു അപേക്ഷ വെക്കണം. മജിസ്ട്രേറ്റ് കോടതി അത് തീർച്ചയായും നിങ്ങളുടെ രേഖകൾ പരിശോധിച്ച് അതിന്റെ നടപടി സ്വീകരിക്കും. ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾ പരാതി കൊടുത്തിട്ടും നിങ്ങൾക്ക് തുടർന്നും ഇവരുടെ പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു പോലീസ് സംരക്ഷണം, 68 പിതാവിനെ ക്രൂരമായി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് RDO കോടതിയുടെ ഉത്തരവും കൂടി ഉണ്ടായിട്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ശേഷവും നിങ്ങൾക്ക് തുടർന്ന് ഉപദ്രവം സഹിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു പോലീസ് സംരക്ഷണ ഹർജി കൊടുക്കണം. പോലീസ് സംരക്ഷണ ഹർജി കൊടുക്കാൻ നിങ്ങൾക്ക് നേരിട്ട് സാമ്പത്തികമില്ല എങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ പറഞ്ഞാൽ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനമുള്ള ഒരു അഭിഭാഷകനെ, ഒരു സീനിയർ അഭിഭാഷകനെ ചുമതലപ്പെടുത്തി തരും. അവിടെ നിന്ന് നിങ്ങൾ നീതി ലഭിക്കുന്നതാണ്. ഭാര്യയെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറ്റാൻ നിങ്ങളുടെ സമീപത്തുള്ള സിവിൽ കോടതിയെ സമീപിച്ചാൽ നിങ്ങൾക്ക് അതിന് മക്കളെ കൊണ്ട് എന്താണോ ഉപദ്രവം എന്ന് വ്യക്തമാക്കണം. മക്കളെ കൊണ്ടുള്ള ഉപദ്രവം വ്യക്തമാക്കി അവിടെ അടുത്തുള്ള ഒരു സിവിൽ കോടതിയെ സമീപിച്ച് ഈ RDO കോടതിയുടെ ഉത്തരവും പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കൊടുക്കുന്ന പരാതിയും ഡോക്ടർ തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റും ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് പോലീസ് സംരക്ഷണത്തിന് ബോധിപ്പിച്ചിട്ടുള്ള രേഖകളും എല്ലാം കൂടി ചേർത്ത് എന്റെ സ്വന്തം പേരിലുള്ള വീട്ടിൽ താമസിക്കുന്നതിന് നിർവാഹമല്ല, അതുകൊണ്ട് അവരെ വീട്ടിലോട്ട് കയറരുത് എന്ന് പറഞ്ഞ് ഒരു നിരോധന ഉത്തരവ് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ഒരു സിവിൽ കോടതിയിൽ താങ്കൾക്ക് സമീപിച്ചാൽ അത് വ്യക്തമായി ഉടനടിയായി സിവിൽ കോടതി ആ നിങ്ങളുടെ രേഖകൾ പരിശോധിച്ച് നിങ്ങൾക്ക് യുക്തമായ ഒരു ഉത്തരവ് ലഭിക്കുന്നതാണ്. ഇനി ഭാര്യയെ ഒഴിവാക്കണമെന്ന് നിങ്ങൾ ഈ പരാതി കൊണ്ട് കാണുന്നുണ്ട്. ഭാര്യ

0: ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മുസ്ലിം സഹോദരനായതുകൊണ്ട് താങ്കൾക്ക് മഹല്ല് കമ്മിറ്റിയെ സമീപിച്ച് ഭാര്യയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കുക. ഭാര്യയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തി എടുക്കുന്നതിന് നിങ്ങളുടെ വ്യക്തി നിയമം അതിന് അനുവദനീയമുള്ളതാണ്. അതിലെ വ്യക്തി നിയമം അനുവദനീയമായിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കോടതിയിൽ സമീപിക്കുന്നതിന് സാധ്യമല്ല. നിങ്ങൾക്ക് സാക്ഷികളൊന്നും നിങ്ങൾക്ക് ഇല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് അവരെല്ലാവരും ഒറ്റ കൈയാണ്, നിങ്ങൾക്ക് ആരും സാക്ഷി പറയാൻ വരുന്നില്ലെങ്കിൽ ആ കാര്യവും കൂടി നിങ്ങൾ വ്യക്തമാക്കി പറയണം. നിങ്ങളുടെ പരാതിയിൽ അവരെല്ലാവരും യഥാർത്ഥ കാര്യങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയാൻ ആരും ലഭിക്കുന്നില്ല. അതുകൊണ്ട് പോലീസ് അന്വേഷിച്ച് ഉചിതമായ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് വേണം വെക്കാൻ. മക്കളൊക്കെ മാറിയ ശേഷം നിങ്ങൾക്ക് ചെലവിന് പണമില്ലെങ്കിൽ നാല് മക്കളും നിങ്ങളെ തുല്യമായി നിങ്ങളെ സംരക്ഷിക്കുന്നതിന് ബാധ്യസ്ഥനാണ്. അതിന് ഒന്നുകൂടി നിങ്ങൾ RDO കോടതിയിൽ സമീപിച്ച് നാല് മക്കളും മക്കളെയും വളർത്തിയെന്നും എന്നെ ഇപ്പൊ അവർ സംരക്ഷിക്കുന്നില്ല എന്നും എനിക്ക് യാതൊരു വരുമാനമില്ലെന്നും RDO കോടതിയിൽ ഒരു അപേക്ഷയും കൂടി കൊടുത്താൽ നാല് മക്കളും തുല്യമായി നിങ്ങളെ നോക്കുന്നതിലോട്ട് വേണ്ടി ഒരു തുക അവിടെ നിന്ന് അനുവദിക്കും, ഒരു ഉത്തരവ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയിട്ടും നിങ്ങൾക്ക് പണം തരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ സമീപിച്ച് വാറന്റ് ഇഷ്യൂ ചെയ്ത് നിങ്ങൾക്ക് RDO യുക്തമെന്ന് തോന്നുന്ന തുക, നിങ്ങൾക്ക് ജീവിക്കാനുള്ള, നിങ്ങളുടെ ജീവൻ നിലനിർത്താനുള്ള തുക ഓരോ മക്കളിൽ നിന്നും മൊത്തം 10,000 രൂപ ചെലവ് വരുമെങ്കിൽ ഓരോ മക്കളും 2,500 രൂപ വെച്ച് നിങ്ങൾക്ക് നിർബന്ധമായി തരുന്നതിലോട്ട് വേണ്ടി, നിത്യ ജീവിത ചെലവുകൾ കഴിയാൻ വേണ്ടി ഒരു തുക ആവശ്യപ്പെട്ട് നിങ്ങൾ പ്രത്യേകമായി മറ്റൊരു അപേക്ഷയും കൂടി RDO കോടതിയിൽ കൊടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെലവുകൾക്കുള്ള പണവും കൂടി നിങ്ങൾക്ക് തരുന്നതിന് RDO ഉത്തരവിടുന്നതായിരിക്കും.
1: നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്നവർ നിർബന്ധമായും കൃത്യമായ മേൽവിലാസവും ഫോൺ നമ്പറും കത്തിൽ സൂചിപ്പിച്ചിരിക്കണം. കൂടുതൽ അന്വേഷണങ്ങൾക്ക് പലപ്പോഴും ഫോൺ വഴി ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ കൃത്യമായി വച്ചിരിക്കണം. പരാതിക്കാരുടെ പേരും വിലാസവും വെളിപ്പെടുത്തേണ്ടതില്ല എങ്കിൽ അക്കാര്യം കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കണം. ഒന്നുകൂടി പറയുന്നു, പരാതിയിൽ പരാതിക്കാരുടെ മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വച്ചിരിക്കണം.
2: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
3: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
4: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
6: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:31. 11 സെക്കൻഡ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനമഞ്ജുഷ. പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സൂരജ് എന്ന ചിത്രത്തിൽ മുഹമ്മദ് റഫി പാടിയ ഗാനം. ഗാനരചന ഹസ്രത് ജയ്പുരി, സംഗീതം ശങ്കർ ജയ്കിഷൻ.

യേശുദാസും എസ് പി ശൈലജയും പാടിയ ഗാനം ചിത്രം മീണ്ടും കോകില. കണ്ണദാസിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ഇളയരാജ.

ചിത്രം ആരാധന. പാടിയത് ലതാ മങ്കേഷ്കർ. ഗാനരചന ആനന്ദ് ബക്ഷി. സംഗീതം എസ് ഡി ബർമൻ.

ഗാനമഞ്ജുഷ പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഗാനമഞ്ജുഷ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 കഴിഞ്ഞ് 59:40. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.